ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ആഷാഢം 8. കൊല്ലവർഷം 1201, മിഥുനം 15. 2026 ജൂൺ 29 തീയതി തിങ്കളാഴ്ച. എഫ്എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ടി പി മായാമണി.
1: കൈവളകളും തോൾവളകളും ചന്ദ്രനെപ്പോലെ ശോഭിക്കുന്ന മുത്തുമാലകളും ഒരുവനെ അലങ്കരിക്കുന്നില്ല. കുളിച്ച് കുറിതൊടലും തലയിൽ പൂച്ചൂടലും യഥാർത്ഥത്തിൽ അലങ്കാരങ്ങളല്ല. ഒരാളുടെ നാവിൽ നിന്നുതിരുന്ന സംസ്കാര സമ്പന്നമായ വാക്ക്, അതാണ് അയാളുടെ യഥാർത്ഥ ആഭരണം. സത്യമായ, ഹിതമായ, കേൾക്കുന്ന ആളെ നോവിക്കാത്ത, ദ്രോഹിക്കാത്ത വാക്കാണ് ഒരാൾക്ക് യഥാർത്ഥത്തിൽ അലങ്കാരമായി തീരുന്നത്. ബാഹ്യമായ എല്ലാ ആഭരണങ്ങളും നശിക്കും, എന്നാൽ സംസ്കാര സമ്പന്നമായ വാക്ക് ഒരിക്കലും നശിക്കുകയില്ല. ഭർതൃഹരിയുടെ ഈ വാക്യങ്ങൾ കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും നാം പുലർത്തേണ്ട വാക്ശുദ്ധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. വാക്കിന് മുള്ളും മുനയുമുണ്ട്, അതേസമയം വാക്കിന് മൂർച്ചയുമുണ്ട്. വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാനാവില്ല എന്ന് പലപ്പോഴും ജീവിതത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്ന പാഠമാണ്. എന്നാലും വാക്കുകളെ ആയുധമാക്കാനാണ് പലരും ശ്രമിക്കുന്നത്. വാക്കുകൾക്കു വേണ്ടി പ്രാർത്ഥിച്ചവരാണ് നമ്മുടെ ആചാര്യന്മാർ. പക്ഷേ ആ വാക്കുകൾ വാണീദേവിയുടെ കടാക്ഷ വാക്കുകൾ ആയിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. വാക്കിന്റെ ശക്തി അപാരമാണ്. വാക്ക് വരദാനമാണ്. ഈ ലോകത്ത് വാക്കുകൾ കൂട്ടിപ്പറയാൻ വയ്യാത്ത ഒരുപാട് പേരുണ്ട്. സംസാരം നിസ്സാരമല്ല എന്ന് നമുക്കറിയാം. വാക്കുകൾ സന്ദർഭോചിതമായി ഉപയോഗിച്ചാൽ പല കലഹവും മാറി നിൽക്കും. ഇതിഹാസത്തിലെ രാമൻ സീതാദേവിയെ ഉപേക്ഷിക്കാൻ കാരണം തന്നെ അലക്കുകാരന്റെ വിഘടവാക്കുകൾ ആയിരുന്നു അത്രേ. ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധം നാവാണ്. കുടുംബ കലഹങ്ങളും പ്രക്ഷോഭങ്ങളും യുദ്ധങ്ങളും വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നതിന് കാരണം പലരുടെയും നാവിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ആണെന്നതിൽ തർക്കമില്ല. ഇരുതല മൂർച്ചയുള്ള ആയുധമാവുന്ന വാക്കുകൾ ശരിയായി പ്രയോഗിച്ചില്ല എങ്കിൽ അത് തിരികെ വന്ന് കുത്തും. വഴിവിട്ട വാക്കുകൾ നാക്കിൽ നിന്നും താഴെ വീണാൽ അത് അവനവന് തന്നെ വിനയാകും. ചെറുതെങ്കിലും മുൻപെഴുന്ന വാക്കുകൾ ഒരുവനുള്ളിൽ ഉത്സവമേകിടും. ചെറുതാണെങ്കിലും ഒരു വാക്കും ഒരു നോക്കും ദയയോടെ ഉള്ളതാണെങ്കിൽ ഏതൊരു മനുഷ്യനും ആനന്ദം നൽകും. അടുത്ത കാലത്തായി ആത്മഹത്യാ പ്രവണതകൾ കൂടി വരുന്നതായി കാണുന്നുവല്ലോ. അസമയത്ത് ട്രാക്കിൽ കൂടി മരണവണ്ടിയും കാത്ത് നടന്നുപോയ ഒരു സ്ത്രീയെ ഒരു ഗേറ്റ് കീപ്പർ രക്ഷിച്ച ആനുകാലിക സംഭവം വൈകാരികമാണ്. ട്രാക്കിൽ തലവെക്കാൻ പോയ സ്ത്രീയെ ചേച്ചിയെ എന്ന് നീട്ടി വിളിച്ചപ്പോൾ അതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത, അനുജനെപ്പോലെ തോന്നിച്ച ആ ഗേറ്റ് കീപ്പറെ ആ സ്ത്രീ അനുസരിച്ചു. ചേച്ചി എന്ന വിളി രണ്ടക്ഷരം മാത്രം ചേർന്ന ഒരു വാക്കാണെങ്കിലും അത് അവരെ ജീവിതത്തിലേക്കുള്ള മടക്കവിളിയായി കാണാം. വീരവാദങ്ങൾ പലപ്പോഴും നമുക്ക് അസഹനീയവും അരോചകവുമാവാറുണ്ട്. മിതവും സാരവുമായി സംസാരിക്കുന്നവനെ വാഗ്മിയെന്ന് പറയുന്നു. നിരർത്ഥകമായ വാക്കുകൾ മനസ്സിൽ വേദനയും ലജ്ജയും ഉളവാക്കുന്നു. അതിനാൽ സംസാരിക്കുമ്പോൾ നല്ല വാക്കുകൾ മാത്രം പറയാൻ ശ്രദ്ധിക്കുക. മൗനം പാലിക്കേണ്ട സമയത്ത് പാലിച്ചും അല്ലാത്തപ്പോൾ ഹൃദയസ്പർശിയായ വാക്കുകൾ പ്രയോഗിച്ചും നമുക്ക് മുന്നോട്ടു പോകാം. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാവണം, സത്യം പറയുവാൻ ശക്തിയുണ്ടാവണം എന്ന കവിവാക്യം സാർത്ഥകമാവട്ടെ.
0: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ടി പി മായാമണി. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. സെയ്ഷെൽസ് സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ആശംസ അറിയിച്ചു.
2: പതിനാറാം കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും രണ്ട് ദിവസങ്ങളിലായി നടക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷനിൽ 17,53,000 കുഞ്ഞുങ്ങൾക്ക് ബൂത്തുകളിൽ തുള്ളിമരുന്ന് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 19,80,000 കുട്ടികൾക്കാണ് പോളിയോ നൽകേണ്ടിയിരുന്നത്. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിന് സ്കൂളുകളിൽ കതിർ പദ്ധതി വിപുലമായി നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. എലത്തൂർ നിയോജകമണ്ഡലം എംഎൽഎ ഓഫീസ് കക്കോടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇന്ന് ദേശീയ സ്ഥിതിവിവരക്കണക്ക് ദിനം. ഇന്ത്യൻ സ്ഥിതിവിവരക്കണക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ പി സി മഹലനോബിസിന്റെ ജന്മദിനമാണ് സ്ഥിതിവിവരക്കണക്ക് ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യത. രണ്ട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസ് ഏഞ്ചൽസിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി. രണ്ടാം പകുതിയുടെ അവസാന രണ്ടാം മിനിറ്റിൽ സ്റ്റീഫൻ യൂസ്റ്റാക്കിയോ ആണ് കാനഡയുടെ വിജയഗോൾ നേടിയത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലി, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കുങ്കുമപ്രഭാതം എന്ന കവിത. ആലാപനം അനക ജെ കോലത്ത്. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 തീവണ്ടി സമയം, തുടർന്ന്

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ദേശീയ അന്തർദേശീയ ഫുട്ബോൾ വനിതാ താരങ്ങൾ ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം പങ്കിടുന്നു. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ഐടിഐ എഫ് എം ഡയറി. പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, വായനയുടെ വാതായനകളിൽ മൃണാൾ സെൻ ദ ആബ്സെൻസ് ട്രിലോജി എന്ന പുസ്തകത്തെക്കുറിച്ച് പി കെ സുരേന്ദ്രൻ സംസാരിക്കുന്നു. തുടർന്ന് ദേശീയ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ കണ്ണൂർ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് സംസാരിക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58, 9:58, 10:58 എഫ് എം പ്രധാന വാർത്തകൾ കേൾക്കാം. 9:00 ചലച്ചിത്രഗാനങ്ങൾ. 10:00 എൻ എച്ച് എം പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 തിരുവാതിര കളിപ്പാട്ട് കെ വി ബിജലിയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി. മഴക്കാല ചർമ്മരോഗങ്ങളും അവ തടയാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും ഹോമിയോപ്പതി പ്രാക്ടീഷണറായ ഡോക്ടർ റുബീന ആഷിഖ് സംസാരിക്കുന്നു. 1:00 ഗോൾഡൻ സെവന്റീസ്. 1:58 എഫ് എം പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 ഗൃഹരശ്മി കുടുംബത്തിന് ഒരു കൂട്ട്. സദ്ഗമയ കൌമാരക്കാരുടെ മാനസിക ശാരീരിക ആരോഗ്യ പദ്ധതിയെക്കുറിച്ച് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ സത്കമയ പ്രൊജക്ട് കൺവീനർ ഡോക്ടർ വിജയ എ തത്സമയം മറുപടി പറയുന്നു. 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. 5:15 ലളിതഗാനങ്ങൾ. 5:30 എരമം സുരേഷ് ബാബുമാരാരും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക. 5:45 ഞാറ്റുവേല. 5:58 എഫ് എം പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം തിരുവനന്തപുരം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നിയമസഭാ നടപടികളുടെ അവലോകനം. 6:50 ഹരിതവേദി. പാടിയോട്ടുചാൽ പട്ടുവത്തെ മിനി രാജീവൻ ദമ്പതികളുടെ സമ്മിശ്ര കൃഷി അനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാരം. അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: The news read by Anuja Kumar. Prime Minister Narendra Modi attended the National Day celebrations marking the 50th anniversary of independence of Seychelles. Mr. Modi attended the celebrations as the guest of honor, becoming the first Indian Prime Minister to be accorded this honor. An Indian marching contingent comprising Navy and Army teams participated in the parade. An Indian naval band also formed part of the Indian marching unit, underlining the close and special India-Seychelles partnership. In a special gesture, INS Tarkash and INS Ikshak were docked at Port Victoria, highlighting India's long-standing friendship with Seychelles. Mr. Modi arrived in Seychelles on Saturday at the invitation of the President of Seychelles, Patrick Hermini. Prime Minister Modi was conferred the Guardian of the Blue Horizon, Seychelles' highest distinction for leadership in environmental conservation and sustainable development. The award, which was presented by President of Seychelles Patrick Hermini, acknowledges PM Modi's long-standing push for sustainable growth and his green vision. PM Modi thanked the people and the government of Seychelles after being conferred the Guardian of the Blue Horizon. Prime Minister Narendra Modi met his Mauritius counterpart Dr. Navendra Chandra Ramgulam in Seychelles yesterday. The two leaders discussed the ongoing cooperation between India and Mauritius. They further reviewed the progress made in the implementation of the special economic package extended by India. The two prime ministers agreed on the significance of the India-Mauritius enhanced strategic partnership under India's Vision Mahasagar and Neighbourhood First policy and their shared commitment to the Global South. Commerce and Industry Minister Piyush Goyal is leading a high-level Indian business delegation to Athens in Greece after concluding his visit to the United Kingdom with a focus on strengthening trade, investment and strategic economic cooperation. The Commerce and Industry Ministry said that during the visit to Greece, the delegation will participate in presentations and startup pitches at the Athens Startup Business Incubator. India

ഈ പ്രപഞ്ചം കിടക്കുന്നു തുടുപ്പു തോരാതപ്പൊഴിട്ട മുട്ട പോലെ വികാസദീക്ഷം.

0: ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കുങ്കുമപ്രഭാതം എന്ന കവിതയാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് അനഘ ജെ കോലത്ത്.
1: കാവ്യാഞ്ജലി. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന. യേശുദാസും സംഘവും പാടിയ ഗാനമാണ് ആദ്യം. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ.

0: ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണും തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. ആധാർ എടുത്ത കുട്ടികൾക്ക് 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായും പുതുക്കുന്നത് സെപ്റ്റംബർ വരെ എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും സൌജന്യമായി ചെയ്തു നൽകും. കൃത്യസമയത്ത് ബയോമെട്രിക് പുതുക്കാത്ത കുട്ടികളുടെ ആധാർ കാർഡുകൾ താൽക്കാലികമായി അസാധുവാകാൻ സാധ്യതയുണ്ട്. നിധി ആപ്കെ നികട് കാസർകോട് ജില്ലാ വ്യാപന പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്താക്കൾക്കായുള്ള പ്രതിമാസ പരാതി പരിഹാര സമ്പർക്ക പരിപാടി ഇന്ന് രാവിലെ 9:30 കാഞ്ഞങ്ങാട് പത്മ പോളി ക്ലിനിക്കിൽ നടക്കും. കണ്ണൂർ സർവകലാശാലയിലെ മികച്ച മാഗസിനുകൾക്കുള്ള പാമ്പൻ മാധവൻ പുരസ്കാരങ്ങൾ നാളെ രാവിലെ 10:15 സർവകലാശാല ആസ്ഥാനത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ സാജു വിതരണം ചെയ്യും. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കൽപ്പറ്റ കെ എ എം ഗവൺമെന്റ് ഐടിഐയിൽ എസ്എസ്സി എസ്ടി വിഭാഗങ്ങൾക്കുള്ള മെക്കാനിക് ഡീസൽ സ്പെഷ്യൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. ഐടിഐ അഡ്മിഷൻ .kerala.gov.in വഴി അപേക്ഷ നാളെ വൈകുന്നേരത്തിനകം സമർപ്പിക്കണം. അപേക്ഷാ ഫീസ് 100 രൂപ. ഫോൺ നമ്പർ 0493620551. യോഗ അസോസിയേഷൻ ഓഫ് കണ്ണൂർ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ജൂലൈ 5 ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. നാളെ വൈകുന്നേരത്തിനകം ഇനി പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 95 67 82 52 02. പടുവളം സിആർസി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം 4:15 ലൈബ്രറി ഹാളിൽ ഇടപ്പള്ളി രാഘവൻപിള്ള അനുസ്മരണം നടക്കും. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ PHH വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിന് ജൂലൈ 17 വരെ അപേക്ഷിക്കാം. അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. പോർട്ടൽ വിലാസം ecitizens.civilsupplieskerala.gov.in. ഫോൺ നമ്പർ 0499 4555 1138. അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആന്റ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനായി ഇ ഗ്രാൻസ് പോർട്ടൽ 3.0 മുഖേന അപേക്ഷ ക്ഷണിച്ചു. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ, അനുബന്ധ രേഖകളും സ്കൂളിൽ നിന്നുള്ള സാക്ഷ്യപത്രവും സഹിതം ജൂലൈ 15 ബന്ധപ്പെട്ട പട്ടികജാതി വികസന ഓഫീസുകളിൽ സമർപ്പിക്കണം. അപേക്ഷകർ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് ലഭിച്ച പട്ടികജാതിയിൽപ്പെട്ട 5-8 ക്ലാസുകളിലെ വിദ്യാർത്ഥികളായിരിക്കണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0467 29 60 11. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും അംഗത്തൊഴിലാളികളുടെ മക്കൾക്ക് അനുവദിച്ചു വരുന്ന SSLC പഠന സഹായത്തിനുള്ള അപേക്ഷകൾ ഓഗസ്റ്റ് 1 വരെ സ്വീകരിക്കും. വിവിധ കോഴ്സുകൾക്ക് നൽകി വരുന്ന സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ കോഴ്സ് തുടങ്ങിയ ദിവസം മുതൽ 45 ദിവസം വരെ സ്വീകരിക്കും. ഇതിനകം ആരംഭിച്ച കോഴ്സുകൾക്ക് നൽകി വരുന്ന സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ ഓഗസ്റ്റ് 3 വരെ സ്വീകരിക്കും. ഫിഷറീസ് വകുപ്പിൽ നിന്നും മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യ ഇനത്തിൽ തുക കൈപ്പറ്റിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തത് സംബന്ധിച്ച ധനവിനിയോഗ സാക്ഷ്യപത്രം ജൂലൈ 10 കാസർകോട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0467 22 02 0537. കാസർകോട് ജില്ലയിലെ സ്റ്റേറ്റ് സിലബസിൽ SSLC പ്ലസ് ടു ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും A1 A+ ലഭിച്ചവരും CBSE ICSE സ്ട്രീമുകളിൽ അഗ്രിഗ്രേറ്റ് 90% മാർക്ക് ലഭിച്ചവരുമായ വിമുക്തഭടന്മാരുടെ മക്കൾക്ക് ഒറ്റത്തവണ ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. www.serviceonline.gov.in/kerala മുഖേന ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. പ്രിന്റൌട്ട് ഓഗസ്റ്റ് 14 കാസർകോട് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499 4256 8 60. 2017 നടത്തിയ എൻഡോസൾഫാൻ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത് പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെട്ട് അന്തിമ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ നഷ്ടപരിഹാര ധനസഹായം ലഭിക്കാത്തവർക്ക് 5 ലക്ഷം രൂപ വീതമുള്ള ധനസഹായ വിതരണം ആരംഭിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർ www.landrevenue.kerala.gov.in വെബ്സൈറ്റ് മുഖേന ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കണം. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 21-ാമത് തുരീയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 പൂർവി ഗരുഡിന്റെ ഹിന്ദുസ്ഥാനി സംഗീതം. കേരള ലോകായുക്ത ക്യാമ്പ് സിറ്റിംഗ് നാളെ കണ്ണൂരും July 1-2 കോഴിക്കോട്ടും PWD റെസ്റ്റ് ഹൌസിലെ കോൺഫറൻസ് ഹാളിൽ രാവിലെ 10:30 നടക്കും. കണ്ണൂർ ഹനുമാൻ ദേവസ്ഥാനമായ സെന്റ് മാർഗ ദർശന സഹോദര ആശ്രമത്തിൽ പൌർണമി പൂജയും 108 വടമാല ചാർത്തലും ഇന്ന് വൈകുന്നേരം 6:00. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ സമാപിച്ചു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. വിജയാരവം 2026 July 5 കണ്ണൂരിൽ മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 48 കുട്ടികൾക്കുള്ള ആദരവും പുരസ്കാര സമർപ്പണവും July 5 ഞായറാഴ്ച രാവിലെ 9:00 കണ്ണൂർ യോഗശാല റോഡിലുള്ള ജവഹർ ലൈബ്രറി ഹാളിൽ. മേജർ രവി പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ പുതിയ ബാച്ചിൽ അഡ്മിഷൻ നേടാനുള്ള കുട്ടികൾക്കായി പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷനും നടക്കും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, ഇരിട്ടി, തളിപ്പറമ്പ്, പിള്ളാത്തറ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ പരിശീലനം നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714333577.
2: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
3: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
2: ഇവിടെ നമ്മുടെ അനശ്വര സിൽക്സിൽ കിഡിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
3: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
4: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
5: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെ ചൊവ്വ, കണ്ണൂർ.
7: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
8: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത

0: ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
1: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം ക്വീനി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
2: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
3: ലാപ്ടോപ്പോ?
2: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, സിസിടിവി, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
4: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
5: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
7: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
6: അതെങ്ങനെയാ?
7: അവിടെ BCom, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ് ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
6: എടാ സംഭവം കൊള്ളാലോ.
7: എടാ അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
8: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
9: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCom, കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
8: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
9: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും,
8: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
9: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
10: ചൊവ്വാഴ്ചകളിൽ രാവിലെ 7:40 സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നളന്ദ കോളേജ്, ഏച്ചൂർ. ഫോൺ 7907-308934.
11: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
12: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
11: ഇവിടെ നമ്മുടെ അനശ്വര സിൽക്സിൽ കിഡിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
12: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
10: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്. ബുധനാഴ്ചകളിൽ രാവിലെ 7:40 സയൻസ് കഫേ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഫോൺ 8075-77-2831.
13: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
14: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
15: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
16: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
17: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
18: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
19: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
20: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
21: പ്രിയ ശ്രോതാക്കളെ, കണ്ണൂർ ആകാശവാണി പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.

ഇതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണ യോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കുക. റേഡിയോ നാടകരചനകൾ അയയ്ക്കേണ്ട വിലാസം ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4.

ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
3: ഓ ലവ്ലി, വെൽ ഡൺ. ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
4: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. ബഹുമതി സ്വീകരിച്ച ശേഷം പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്കും ഗവൺമെന്റിനും നന്ദി അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളിക്കെതിരെ പോരാടുന്ന രാജ്യങ്ങൾക്ക് അദ്ദേഹം പുരസ്കാരം സമർപ്പിച്ചു. സുസ്ഥിര ജീവിതരീതി പിന്തുടരാൻ ലോകത്തെ ജനങ്ങളോട് നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സീഷെൽസ് സ്വാതന്ത്ര്യത്തിന്റെ 50th വാർഷികത്തോടനുബന്ധിച്ച ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ആശംസ അറിയിച്ചു. ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത നരേന്ദ്രമോദി ഈ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ ക്ഷണപ്രകാരം ശനിയാഴ്ചയാണ് നരേന്ദ്രമോദി സീഷെൽസിൽ എത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംകുലം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി ഡോ നവീൻ ചന്ദ്ര റാംകുലവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും മൌറീഷ്യസും തമ്മിലെ സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യ വിപുലീകരിച്ച പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ പുരോഗതി ചർച്ചയിൽ അവലോകനം ചെയ്തു. നിലവിലെ ഉഭയകക്ഷി പദ്ധതികൾ, മൌറീഷ്യസിന്റെ ആരോഗ്യ സംരക്ഷണം, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, സമ്പദ്വ്യവസ്ഥ എന്നിവയ്ക്ക് സംഭാവന നൽകുന്നുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16th യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ.

0: കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 1980,000 കുട്ടികൾക്കാണ് പോളിയോ നൽകേണ്ടിയിരുന്നത്. 88.53% കുട്ടികൾക്ക് ഇന്നലെ തുള്ളിമരുന്ന് നൽകി. ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും ഇന്നും നാളെയും സംസ്ഥാനത്തെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ശേഷിക്കുന്ന കുട്ടികൾക്ക് കൂടി മരുന്ന് നൽകും. സ്വീകരിക്കാത്ത കുട്ടികൾക്ക് മരുന്ന് നൽകാൻ മാതാപിതാക്കൾ മുൻകൈയെടുക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ ഗവൺമെന്റ് തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സജീവ ചർച്ചയാവുന്നത്. യോഗത്തിൽ ഇരു സംസ്ഥാനങ്ങളിലെയും വകുപ്പ് സെക്രട്ടറിമാർ പങ്കെടുക്കും. ചർച്ചയിൽ കേരളത്തിന്റെ നിലപാട് പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ ഉന്നയിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. പുതിയ ഡാം എന്നതാണ് കേരളത്തിന്റെ നിലപാടെന്നും മൂന്നാറിലെ ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് നിലപാട് കടുപ്പിച്ചതായി തോന്നുന്നില്ലെന്നും അവരുടെ നിലപാട് പറയുക മാത്രമാണ് ചെയ്തതെന്നും മോൻസ് ജോസഫ് പറഞ്ഞു.
0: സംസ്ഥാനത്ത് ഇന്നലെ ഒരാൾക്ക് കൂടി ഷിഗെല്ലെ രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം ജില്ലയിലാണ് രോഗബാധ. സംസ്ഥാനത്ത് ഈ മാസം 191 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്കപ്പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെയും ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 22 പേരെയും നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി. ജില്ലയിൽ നിപ സമാന ലക്ഷണങ്ങൾ കണ്ടവർക്കിടയിൽ നടത്തിയ പരിശോധനയിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. കേരളം കൈവരിച്ച നേട്ടങ്ങളെല്ലാം വിപരീത ദിശയിലേക്ക് കൊണ്ടുപോകാനാണ് യുഡിഎഫ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സി കെ ഗോവിന്ദൻ നായർ എ സി ഷൺമുഖദാസ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എ സി ഷൺമുഖദാസ് പഠന കേന്ദ്രവും എൻ സി പി എസ് ജില്ലാ കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ചടങ്ങിൽ ഷൺമുഖദാസ് സ്മാരക പുരസ്കാരം മുൻമന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പിണറായി വിജയൻ സമ്മാനിച്ചു. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ നാളെ ചുമതലയേൽക്കും. വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിൽ നിന്നും അദ്ദേഹം ചുമതല ഏറ്റുവാങ്ങും. ദർബാർ ഹാളിൽ ജയതിലകിന് യാത്രയയപ്പുമുണ്ടാകും. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രണ്ട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ള ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയായിരിക്കും. ചൊവ്വാഴ്ച എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ മഴ ശക്തിയായി തുടരാനാണ് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
0: ഇന്ന് ദേശീയ സ്ഥിതി വിവരക്കണക്ക് ദിനം. ഇന്ത്യൻ സ്ഥിതി വിവരക്കണക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ പി സി മഹല നോബിസിന്റെ ജന്മദിനമാണ് സ്ഥിതി വിവരക്കണക്ക് ദിനമായി ആചരിക്കുന്നത്. ദേശീയ വികസനത്തിൽ ഡാറ്റാധിഷ്ഠിത ആസൂത്രണത്തിന്റെയും നയരൂപീകരണത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ഭരണപരമായ ഡാറ്റയുടെ സാധ്യതകൾ തുറക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസ്ആഞ്ചൽസിൽ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. രണ്ടാം പകുതിയുടെ അവസാന രണ്ടാം മിനിറ്റിൽ സ്റ്റീഫൻ യൂസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയഗോൾ നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ആക്രമിച്ചും പ്രതിരോധിച്ചും ഇരു ടീമുകളും മികച്ച ഫുട്ബോൾ പുറത്തെടുത്ത മത്സരത്തിൽ ഇഞ്ചുറി ടൈമിലെ നിർണായക ഗോളിൽ കാനഡയ്ക്ക് മുന്നിൽ ദക്ഷിണാഫ്രിക്ക വീണു. 2026 ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിലെത്തുന്ന ആദ്യ ടീമായി കാനഡ ചരിത്രം കുറിച്ചു. മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് തോന്നിച്ച സമയത്ത് കളിയുടെ 92 മിനിറ്റിലായിരുന്നു കാനഡയുടെ വിജയഗോൾ. സ്റ്റീഫൻ എസ്റ്റിക്കോയുടെ മിന്നും ഷോട്ട് ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പറെ കീഴടക്കി വലയിലെത്തി. പെനാൾട്ടി ഏരിയയ്ക്ക് പുറത്തുനിന്നും തൊടുത്തുവിട്ട തകർപ്പനടി ചെറുക്കാൻ ദക്ഷിണാഫ്രിക്കയുടെ ഗോളി വില്യംസ് നന്നായി പരിശ്രമിച്ചെങ്കിലും പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. നാളെ നടക്കുന്ന നെതർലാൻഡ്സ് മൊറോക്കോ മത്സര വിജയികളായിരിക്കും കാനഡയുടെ പ്രീ ക്വാർട്ടർ എതിരാളികൾ. ഇന്ന് രാത്രി വശേറിയ നോക്കൌട്ട് പോരാട്ടത്തിൽ ടൂർണമെന്റിലെ ഫേവറേറ്റുകളിലൊന്നായ ബ്രസീൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനുമായി ഏറ്റുമുട്ടും.
0: നാളെ പുലർച്ചെ 2 ജർമ്മനി പരഗ്വയെ നേരിടും. ലണ്ടനിൽ FIH ഹോക്കി പ്രോ ലീഗിന്റെ റിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇംഗ്ലണ്ടിനെ

0: 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം വിജയം നേടിയത്. ഹോക്കി ലോകകപ്പിന് മുൻപ് ഇന്ത്യയുടെ അവസാന FIH ഹോക്കി പ്രോ ലീഗ് മത്സരമാണിത്. ICC വനിതാ 2020 ലോകകപ്പ് അവസാന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ലണ്ടനിലെ ലോർഡ്സിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 170 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ 19 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എടുക്കുകയായിരുന്നു. അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ 2 പുരുഷ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ അയർലൻഡ് ഇന്ത്യയെ 1 റണ്ണിന് പരാജയപ്പെടുത്തി. ഇതോടെ 2 മത്സര പരമ്പര അയർലൻഡ് സ്വന്തമാക്കി. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിന് സ്കൂളുകളിൽ കതിർ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. എലത്തൂർ നിയോജകമണ്ഡലം MLA ഓഫീസ് കക്കോടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഒട്ടേറെ അവസരങ്ങളാണ് തുറന്നിട്ടിരിക്കുന്നതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ തയ്യാറാവണമെന്നും പ്രിയങ്കാഗാന്ധി MP പറഞ്ഞു. തിരുവമ്പാടി മണ്ഡലം വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപനവും മെറിറ്റ് ഈവ് 2026 ഉദ്ഘാടനവും കോഴിക്കോട് മുക്കത്ത് നിർവഹിക്കുകയായിരുന്നു അവർ. വയനാട് ജില്ലയിലെ സ്വകാര്യ ബസുകൾ 1 ദിവസത്തെ സൂചനാ പണിമുടക്ക് തുടങ്ങി. മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളും സ്വകാര്യ ബസ് തൊഴിലാളി ട്രേഡ് യൂണിയനുകളും ചേർന്നാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി സമ്മാനിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കാസർകോട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക ഡോക്ടർ ഗണേശ ഹെഗഡെ. അഥ വാർത്താ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സെഷൽസ് ദേശസ്യ രാഷ്ട്രീയ ദിവസസ്യ സ്വർണജയന്തി സമാരോഹേ മുഖ്യ അതിഥിരൂപേണ ഭാഗം ഗൃഹീതവാൻ. ഭാരതീയ സൈനികബലസ്യ അഥ നൌസേനാബലസ്യ ദലാനി അപ്പി അസ്മിൻ പഥസഞ്ചലന കാര്യക്രമേ ഭാഗം ഗൃഹീതവന്തഃ. അസ്മിന്നവസരെ ശ്രീമോദി സെഷൽസ് ദേശസ്യ നാഗരികേഭ്യഃ ഭാരതപരം വർദ്ധാപനം പ്രകടിതവാൻ. വിക്ടോറിയ ഇത്യത്ര രാഷ്ട്രപതിനാ പാട്രിക് ഹെർമനി ഇത്യനേന സഹ ദ്വിപക്ഷീയ വാർത്താനന്തരം ശ്രീമോദി ഉക്തവാൻ യത് ഭാരതം താദൃശീം ഹിന്ദ് മഹാസാഗരസ്യ കൽപ്പനാം കരോതി യത്ര സമുദ്രീയ സുരക്ഷയാ സഹ ആർത്ഥിക സമൃദ്ധിരപി സുനിശ്ചിതാ സ്യാത്.
2: മേരി സെഷൽസ് കി യാത്രാ കാ സന്ദേശ് സ്പഷ്ട ഹൈ. ഭാരത് ഐസേ ഹിന്ദ് മഹാസാഗർ കി കൽപ്പനാ കർത്താ ഹൈ ജഹാ സമുദ്രീയ സുരക്ഷാ കേ സാത്ത് ആർത്ഥിക സമൃദ്ധി ഭി ബഡെ, ജഹാ ഹമാരി സാജേദാരി ആകാർ നഹീ ആപസി സമ്മാൻ ഓർ വിശ്വാസ് പർ ആധാരിത ഹോ ഓർ ജഹാ ഹം ഹർ ദേശ് കേ പാസ് പാസ് നഹീ സാത്ത് സാത്ത് ചലേ. അവർ വിജൻ ഈസ് ടു മേക് ഇന്ത്യൻ ഓഷൻ ഇൻ ടു എൻ ഓഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റി.
1: പര്യാവരണ സംരക്ഷണസ്യ സതത വികാസസ്യ ച നേതൃത്വായ സെഷൽസ് ദേശേന പ്രധാനമന്ത്രിണെ ശ്രീ നരേന്ദ്രമോദിനെ പര്യാവരണ നേതൃത്വസ്യ സർവോച്ച സമ്മാന ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറിസോൺ പ്രദത്ത. സെഷൽസ് ദേശസ്യ രാഷ്ട്രപതിന പാട്രിക് ഹെർമനി ഇത്യനേന പ്രദത്ത അയം പുരസ്കാര സ്ഥായി അഭിവൃദ്ധ്യർത്ഥം പ്രധാനമന്ത്രിണ ദീർഘകാലീന സമ്പലസ്യ തസ്യ ഹരിതദൃഷ്ടേ ച പ്രതീക വർത്തതേ. ശ്രീമോദി ജലവായു പരിവർത്തനസ്യ സമാഹ്വാനാനാം വിരുദ്ധം സംഘർഷം കുർവതാം രാഷ്ട്രാണാം കൃതെ ഏതം പുരസ്കാരം സമർപ്പിതവാൻ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സെഷൽസ് ദേശേ ഹ്യഃ മാരിഷസ് ദേശസ്യ സമകക്ഷേന ഡോക്ടർ നവീനചന്ദ്ര രാമഗുലാമേന സഹ മിലിതവാൻ. ദ്വാവപി നേതാരൌ ഭാരതസ്യ മാരിഷസ്യ ച വർത്തമാന സഹകാര്യസ്യ വിഷയെ ചർച്ചാം കൃതവന്തൌ. ഭാരതേന പ്രദത്ത വിശേഷ ആർത്ഥിക അനുദാനസ്യ കാര്യാന്വയനസ്യ പ്രഗതേഹ അപി തൌ സമീക്ഷാം കൃതവന്തൌ. ദ്വാവപി നേതാരൌ ഭാരതസ്യ വിജൻ മഹാസാഗർ ഇത്യസ്യ തഥാ നേബർഹുഡ് ഫസ്റ്റ് ഇതി നീതേഹ അന്തർഗതം ഭാരത മാരിഷസ് വർദ്ധിത രണനീതിക സഹയോഗസ്യ മഹത്വസ്യ വിഷയേ വൈശ്വിക ദക്ഷിണസ്യ പ്രതി തേഷാം പ്രതിബദ്ധതായാഹ വിഷയേ ച സഹമതിം പ്രകടിതവന്തൌ.

0: महाराष्ट्र शिक्षक पात्रता परीक्षा पेपर लीक प्रकरणे भिवांडी नगरस्य सत्र न्यायालयेन त्रयाणां आरोपिणां कृते 6 जुलाई पर्यन्तं बन्धनं विहितम्। आरक्षी अन्वेषकाः अन्तर्राज्य परीक्षा तस्कराणां संलग्नतायाः शंकां कृतवन्तः। भिवांडी आरक्षिणः न्यायालयं निवेदयन् यत् आरोपी दिल्लीतः भिवांडी नगरं गत्वा उक्त टीईटी प्रश्नपत्रं 1,50,00,000 रूप्यकेषु विक्रीतवान्। आरक्षी अन्वेषकाः लीक कृतस्य कागदस्य स्रोतः अन्वेष्टुं वित्तीय व्यवहारस्य परीक्षणं कर्तुं महाराष्ट्रे अन्यत्र कागदं विक्रीतम् अस्ति वा इति ज्ञातुं तस्कर समूहस्य अन्येषां सदस्यानां परिचयं कर्तुं च 10 दिनानां आरक्षि अभिरक्षणं याचितवन्तः आसन्। अधिकारिणः अवदन् यत् अन्वेषणेन अन्तर्राज्यस्य राष्ट्रियस्तरस्य च जालस्य संलग्नता ज्ञाता वर्तते। स्वास्थ्य परिवार कल्याण मंत्री जगत प्रकाश नड्डा अद्य नवदिल्ल्यां केन्द्रीय स्वास्थ्य परिवार कल्याण परिषदः 16 सम्मेलने समग्र शिशु बाल स्वास्थ्य कार्यक्रमस्य विमोचनं करिष्यति। श्री नड्डा अस्मिन् एव सम्मेलने अनीमिया मुक्त भारत अभियानस्य परिचालन मार्गदर्शिकाः अपि विमोचयिष्यति। एनीमिया मुक्त भारत अभियानम् इत्ययं कार्यक्रमः भारतस्य एनीमिया विरुद्ध युद्धे महत्वपूर्णं सोपानं भविष्यति। वाणिज्य उद्योग मंत्री पीयूष गोयलः संयुक्तराज्यस्य भ्रमणस्य समाप्तेः अनन्तरं ग्रीस देशस्य एथेन्स नगरे व्यापारं निवेशं सामरिकं आर्थिक सहकार्यञ्च सुदृढीकर्तुं भारतीय व्यापार प्रतिनिधिमण्डलस्य उच्चस्तरीय सम्मेलनस्य नेतृत्वं कुर्वन् वर्तते। इति वार्ताः।
1: ആകാശവാണി കണ്ണൂർ. സമയം 7 മണി. ട്രെയിൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ട്രെയിൻ നമ്പർ 1 66 49 മാംഗ്ലൂർ ജംഗ്ഷൻ കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് 10 മിനിറ്റും 1 63 47 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1 മണിക്കൂർ 4 മിനിറ്റും വൈകിയോടുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
5: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
6: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
5: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
6: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
1: ഒരു പന്ത്, അനേകം സ്വപ്നങ്ങൾ, ലോകത്തെ ഒരേ വികാരത്തിൽ ഒന്നിപ്പിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം പങ്കിടാൻ ഇന്ന് ജാലകത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് വനിതാ ഫുട്ബോൾ താരങ്ങളാണ്. വിവിധ തലമുറകളിലെ ദേശീയ അന്തർദേശീയ വനിതാ താരങ്ങൾ ലോകകപ്പ് ഓർമ്മകളും കാഴ്ചപ്പാടുകളും വനിതാ ഫുട്ബോളിന്റെ പ്രതീക്ഷകളും ജാലകത്തിലൂടെ പങ്കിടുകയാണ്.
7: 87-ൽ ആദ്യമായിട്ട് ഫുട്ബോളിന് ജോലിക്ക് കയറിയ ആളാണ്, ഇന്റർനാഷണൽ പ്ലെയറാണ്.
1: മുൻ വനിതാ ഫുട്ബോൾ ഗോൾ കീപ്പർ വിനോദിനി PP.
7: അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലാണ് നടക്കുന്നെങ്കിലും അത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെയുള്ള ഒരു ആവേശമാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ ഇഷ്ട പ്ലേസിനെയൊക്കെ ഫ്ലെക്സ് വെച്ചും ആവേശഭരിതമായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ ആൾക്കാരെ പോലെയാണ് അവർ ഓരോ കളിക്കാരെയും കൊണ്ട് നടക്കുന്നത്. ഞാൻ 74 മുതൽ കളിക്കാൻ തുടങ്ങിയതാണ്. മർഡോണ എന്ന അന്നും ഇന്നും എനിക്ക് മർഡോണ കണ്ണൂർ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ അന്നേരം സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വരാൻ പറ്റിയില്ല. കാണാൻ പറ്റാത്തതിൽ ഏറെ സങ്കടം. അത് ഇന്നും ഒരു നഷ്ടസ്വപ്നം തന്നെയാണ്. ഇനി ഒരിക്കലും സാധിക്കില്ലല്ലോ അത്. എംബാപ്പനെ കാണുന്ന എനിക്ക് വളരെയേറെ ആഗ്രഹമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം എംബാപ്പയാണ്. കാരണം കഴിഞ്ഞ വർഷം ഖത്തറിൽ എംബാപ്പയല്ലേ ഏറ്റവും കൂടുതൽ നല്ല കളി കളിച്ചത്. ആ എംബാപ്പ

0: ഒക്കെ ഇപ്രാവശ്യം നല്ല കളി കളിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ മെസ്സി എനിക്കിഷ്ടം തന്നെയാണ്. ഈ പ്രായത്തിൽ മെസ്സി ഇത്രമാത്രം കളിക്കുന്നത് നമ്മളെപ്പോഴത്തെ ആൾക്കാർക്ക് ആവേശമാണ്. എല്ലാവരുടെ വീട്ടിലും ടി വി ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് അന്ന് ഞാൻ ഗവൺമെന്റ് ഹോസ്റ്റലിൽ ട്രിവാൻഡ്രത്തായിരുന്നു. അടുത്ത ലേഡീസിനൊന്നും കളിയെ പറ്റി അത്ര വിവരമില്ലെങ്കിലും ഞങ്ങൾ ഫുട്ബോളുകാർ 9 പേര് ഹോസ്റ്റലുണ്ടായിരുന്നു. നമ്മുടെ ഒരു ആവേശം കൊണ്ട് പലരും കളി കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കളി കണ്ടു. അന്നത്തെ വേൾഡ് കപ്പ് വെച്ച് നോക്കുമ്പോൾ ഇന്നും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്.
1: വനിതാ ഫുട്ബോൾ രംഗത്ത് ഇന്ത്യൻ മറഡോണ എന്നറിയപ്പെടുന്ന മുൻ ഇന്റർനാഷണൽ പ്ലെയർ സൂന കെ
2: 1981 മുതൽ ഞാൻ ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്തു. 2011 ഞാൻ ഫുട്ബോൾ സ്റ്റോപ്പ് ചെയ്തു. എന്നാലും വെറ്ററൻസ് ഫുട്ബോൾ എന്ന ഇടങ്ങളിലൊക്കെ ഞങ്ങൾ കളിക്കും. അത്യാവശ്യം ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ടീം അർജന്റീനയുണ്ട്, ബ്രസീലുണ്ട്, പോർച്ചുഗലുണ്ട്, ഫ്രാൻസ് ഉണ്ട്, പിന്നെ ജർമ്മനിയെയും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. കണ്ടും അറിഞ്ഞുമുള്ള പ്ലെയേഴ്സ് അതിലുണ്ട്. ഒരു ടീമിൽ ബെസ്റ്റ് ആരാണോ അവരെയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ നോക്കിക്കാണുക. അവരിലോട്ടാണ് നമ്മളെ ശ്രദ്ധ പോവുക. അത് നമ്മളെ കാലഘട്ടത്തിൽ അവരാണ് ഫൈനലിലൊക്കെ വന്നുകൊണ്ടിരുന്ന ടീമുകൾ. ബ്രസീല്, അർജന്റീന ഇവരൊക്കെയാണ് നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ സപ്പോർട്ടെല്ലാം അവരൊക്കെ തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. എന്റെ അടുക്ക് വരുവായ്യാ പിള്ളേര്. ഇപ്പൊ നമ്മുടെ ആ ചുറ്റുവട്ടത്ത് ഒരു ഇന്ത്യ കളിച്ച വ്യക്തി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനേ ഉള്ളൂ. അപ്പൊ എന്നെ വന്ന് സമീപിക്കും. കളിയിനെ സംബന്ധമായ എന്ത് കാര്യം ഉണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ഒരുമിച്ചിരുന്ന് കളി കാണും. അതാണ് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ ഫുട്ബോളിൽ. ലോകകപ്പിനായി നമ്മൾ വെയിറ്റ് ചെയ്യും, 4 വർഷം കാത്തിരിക്കണല്ലോ. അന്നൊക്കെ ഇവരൊക്കെ ചെറിയ പ്രായക്കാരായിരുന്നു, മറഡോണയും ഇവരൊക്കെ. കാലഘട്ടത്തിലുള്ള കളി അത് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട്, സപ്പോർട്ട് ചെയ്യാനും നമ്മൾ ആഗ്രഹിക്കുന്നു. ഫൈനലിലെത്താൻ സാധ്യതയുള്ള ടീം 1 അർജന്റീന, ഇപ്പം ജർമ്മനി, ബ്രസീല്, ഫ്രാൻസ്, പോർച്ചുഗൽ. തളാപ്പിലാണ് ഞാൻ. അവിടെ ഇപ്പോൾ ഒരു കമ്പനി ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. അവിടെ എന്റെ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, അർജന്റീന ടീമിന്റെ കൂടെയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ പ്ലെയേഴ്സിന്റെയും ആ ബ്രദേഴ്സിൽ 10-30 പേരുണ്ട്. അവരെല്ലാവരും ഓരോ ടീമിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. അവർ രാത്രി കാലങ്ങളിൽ അവിടെ ഇരുന്നതിന് വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ട് കളി കാണും. നമ്മളിപ്പം ആരും കൂടിയാ സുനിയച്ച സപ്പോർട്ട്, ആരിക്കാ സപ്പോർട്ട്, എല്ലാ ടീമിൻ്റെതും ഉണ്ടാവും. അപ്പൊ ഞാൻ അർജന്റീന എന്ന് പറയുമ്പോൾ മറ്റേ അവരൊക്കെ മുഖം പാടി. അതെന്താ ഞാൻ പറഞ്ഞു, ഞാൻ മോനെ പണ്ടേ അർജന്റീന സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. നമ്മളെ മനസ്സിലെന്നും ആ മറഡോണന്റെ ഒരു ചിത്രം പതിഞ്ഞുപോയി. അതിനി മാറുമൊന്നുമില്ല. അപ്പോഴായാലും ഇനി അർജന്റീനക്ക് തന്നെയാണ് സപ്പോർട്ട് ഉണ്ടാവുക.
1: ഉഷാകുമാരി
3: 86 പിന്നെ 89, അതുപോലെ 91 സന്തോഷ് ട്രോഫി മെൻ ഫുട്ബോളിന്റെ, അതേ ഇത് സീനിയർ നേഷൻസ്, സന്തോഷ് ട്രോഫി കേരള ടീമിന്റെ ക്യാപ്റ്റനായതും ആദ്യമായി കേരള ടീമിൽ ട്രോഫി കൊണ്ടുവന്നതും ഞാനാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കാലങ്ങളായി ഇന്ത്യൻ ക്യാമ്പിലും ഇന്ത്യൻ ടീമിലും ഞാൻ കളിച്ചു. ഇപ്പം കണ്ണൂർ കോർപ്പറേഷന്റെ കൌൺസിലറാണ്. അതിനു മുമ്പേ പിന്നെ സർക്കാർ സർവീസിൽ സ്പോർട്സ് കോട്ടയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് അതിന് റിട്ടയർഡ് ആയതിനു ശേഷമാണ് ഞാൻ മഹിളാ കോൺഗ്രസ് സർക്കിൾ ബ്ലോക്ക് പ്രസിഡന്റാണ്. മറ്റുള്ള സ്പോർട്സിനെ സംബന്ധിച്ച് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു ഇതാണ് ഫുട്ബോൾ. നമ്മളെ ഖത്തർ ടീമിന് വേണ്ടിയിട്ട് കേരളത്തിലുള്ള ഒരു കുട്ടി കളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇന്ത്യയിൽ ഒരു കുട്ടി കളിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കണ്ണൂരിൽ തന്നെ അത് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം എന്തുകൊണ്ട് നമ്മൾ ഇന്ത്യൻ ടീം ലോകകപ്പ് കളിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഇപ്പം ഞാനൊരു കളിക്കാരത്തി എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ കുട്ടികൾ പല മേഖലയിലേക്ക് ആയിട്ട് പോകുന്നത്. ഇത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്കൂൾ തലങ്ങളിൽ നമ്മൾ കുട്ടികളെ ഈ സ്പോർട്സിലേക്ക് കൊണ്ടു വരേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഇവിടെയുള്ള ജനങ്ങൾക്കുണ്ട്. രക്ഷിതാക്കന്മാർക്കും അതിന്റെ ഒരു പങ്ക് ഉണ്ട്. ഇപ്പം ഇന്ത്യ അങ്ങനെ ഒരു എന്താ ഫുട്ബോൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു ജനങ്ങൾക്കറിയില്ല. മാധ്യമങ്ങൾ പോലും മെൻ ഫുട്ബോൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരിക്കലും വിമൻസ് ഫുട്ബോളിന് പ്രാധാന്യം മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. IPL ഒരു ക്ലബ് ടൂർണമെന്റ് പോലെ നമ്മൾ നടക്കുമ്പോൾ പോലും അതുപോലും വലിയ പ്രാധാന്യം മാധ്യമങ്ങൾ കൊടുക്കുമ്പം പരിഗണന തരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പരിഗണന നമുക്കൊന്നും ആർക്കും കിട്ടിയിട്ടില്ല. ഇനിയെങ്കിലും വളർന്നു വരുന്ന നമ്മുടെ വനിതാ ഫുട്ബോൾ ടീമിന് നല്ലൊരു പ്രാധാന്യം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: രഞ്ജിനി പി
4: 84 ഫുട്ബോൾ കളിച്ചിരുന്നു. 2009 വരെ ഫുട്ബോളിലുണ്ടായിരുന്നു. സീനിയർ നാഷണൽ വിന്നറായാലുണ്ട്, ജൂനിയറിലും വിന്നറായാലുണ്ട്, സീനിയറിലും. ജിമ്മിൽ വർക്ക് ചെയ്യുന്നു, ട്രെയിനറായിട്ട്. ലോകകപ്പ് അനുഭവിച്ചിട്ട് ഒരു ടൂർണമെന്റ് വെക്കണമെന്നുണ്ട് ഒരു വനിതകളെ. സീനിയർ പ്ലേയേഴ്സ് ആയാലും ഇപ്പം നമ്മളെ ആ സ്റ്റാമിനയും നമ്മളെ ബോൾ കൺട്രോളും കൊണ്ട് ഇപ്പോൾ കേരളത്തിന് കളിക്കാൻ പോയാലും നമ്മൾ കളിക്കുന്നുണ്ട്. എല്ലാവരും ഇന്ത്യൻ പ്ലെയറിന് എല്ലാവർക്കും സ്റ്റാമിന കുറച്ച് കുറവാണ്. മണിപ്പൂരിനെല്ലാം പിന്നെയും ഉണ്ടാക്കി. നമ്മളെ കേരളത്തിലെ കുട്ടികൾക്ക് നല്ല സ്റ്റാമിന കുറവാണ്. അവർ പാല് പിന്നെ പഴങ്ങൾ ഗോതമ്പോ ഇങ്ങനത്തെ സാധനങ്ങളെ കഴിക്കും. അതൊരു ചപ്പാത്തി. നമ്മൾ കളിയിറങ്ങുമ്പോൾ തന്നെ ചോറും വീശിട്ട് ഇറങ്ങും. പിന്നീട് കളിക്കാൻ കഴിയും, നമുക്ക് ഓടാൻ കഴിയില്ല, നമ്മൾ വേഗം ടയേർഡ്. അവർ ജനിച്ചു മുഖം തന്നെ അവർക്ക് കളിയോടും സ്പോർട്സുമായിട്ടുള്ള താല്പര്യമാണ്. ഇപ്പൊ ആണ് ലേഡീസ് ഇറങ്ങി പ്രവർത്തിക്കുന്നത്. ഞാനെല്ലാം കളിക്കാൻ പോകും, കളിക്കാൻ പോകുന്ന പറഞ്ഞാൽ എന്തിനാ തുള്ളാൻ പോകുന്ന ചോദിക്കുക. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ കളുപറിഞ്ഞിട്ടാ പോവുക, കളിക്കാൻ എന്ന് പറയാൻ പേടിയാ. സ്പോർട്സ് അയ്യോ, നമ്മളെല്ലാം ഒറ്റക്ക് തന്നെ വന്നിട്ട് പോകുക, രാത്രിയായ മാത്രമേ വീട്ടിൽ നിന്ന് ആൾ വരുള്ളൂ. അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ കളിച്ച കാലങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷെ അങ്ങനെയല്ല, വീട്ടുകാർക്ക് ഇൻട്രസ്റ്റ് ആണ് കളിക്കാൻ കൊണ്ടുവരാനും. പണ്ട് ഫുട്ബോൾ കളിക്കുന്നത് ഫ്രീ ആണ്, ഇപ്പം 2000 രൂപ മാസത്തിൽ വാങ്ങിയിട്ടാണ് പോലും ഫുട്ബോൾ കളിപ്പിക്കാൻ തട്ടാൻ പഠിപ്പിക്കുന്നത്. പണ്ട് അതിനെപ്പറ്റി ഒരു ചിന്തയില്ല. അന്നത്തെ കാലം കളി കാണാൻ നമ്മൾ ഓരോ വീട്ടിൽ പോവാക്കാണ്. ഇപ്പം വീട്ടിൽ തന്നെ ഉണ്ടായിട്ട് എല്ലാ നേരം കുട്ടികൾ കളി കാണുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ട് എല്ലാവർക്കും കളിയിനെ പറ്റി. അന്നത്തെ കാലമില്ല, ഞങ്ങളെല്ലാം കളിക്കുമ്പോൾ വളരെ മോശം അഭിപ്രായമാണ് കളി എന്ന് പറയുമ്പോൾ. പക്ഷെ നമുക്ക് ആ കളീന്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മൾ കളിക്കാം. കേരളത്തിന് പോകുമ്പോൾ നമുക്ക് സ്പോർട്സ് ഡിവിഷൻ എന്നാണ് കോച്ച് വരിക. ഇവിടുന്ന് കണ്ണൂർ MRC കൃഷ്ണൻ എന്ന് പറഞ്ഞ സാറാണ് നമ്മളെ കോച്ച് ചെയ്തത്. പക്ഷെ രാവിലെ 6 മണിക്ക് ഇറങ്ങി നമ്മൾ 12 മണിയാകാൻ നമ്മൾ കയറുകൊണ്ടെന്ന് കയറുക. അത്രയും വർക്കൗട്ട് ചെയ്യും. കേരളത്തിന് കളിച്ചത് തേച്ചിലും കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരുപാട് ആൾ കളിച്ചിട്ടുമുണ്ട്. എല്ലാ ദിവസവും ലീഗും ഡിസ്ട്രിക്റ്റും എല്ലാം നമ്മൾ കളിക്കാൻ പോയിട്ടുണ്ട്. സബ് ജൂനിയറും ജൂനിയറെല്ലാം എന്തായാലും. അപ്പം ഇന്നത്തെ കാലത്ത് ഒരു കളിക്ക് ചാൻസ് കിട്ടാൻ വേണ്ടി കുട്ടികൾ കാത്തിരിക്കുന്നു വീട്ടുകാരും ആയിട്ട്. അന്ന് കിട്ടിയാൽ തന്നെ ഒന്നും കേരളത്തിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 500 രൂപ ജയിച്ചാൽ കിട്ടുള്ളൂ ഫസ്റ്റ് അടിച്ചാൽ. ഇന്നങ്ങനല്ല, നമ്മളെല്ലാം കളിക്കുമ്പോൾ ജോലിക്ക് വേണ്ടല്ല കളിച്ചത്. പണ്ടേ മെർഡോണനോട് ഇഷ്ടമാണ്, ആ മെർഡോണ പേരെ മെസ്സി വന്നു. അപ്പോൾ അർജന്റീനയോടും ഇഷ്ടമാണ്. ഫ്രാൻസും നല്ല കളി കളിക്കുന്നുണ്ട്. ജവഹർലാൽ സ്റ്റേഡിയത്തിൽ വെച്ച് കണ്ടിരുന്നു, ആദ്യമായിട്ട് കണ്ടിരുന്നു. മെർഡോണ വന്നിട്ട് കിക്ക് ചെയ്തിന്, ലാസ്റ്റ് ഒരു ബോള് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു കിക്ക് ചെയ്തിന്. ആ ബോള് കിക്ക് ചെയ്തതെല്ലാം ഇന്നും ഓർമ്മയുണ്ട്. മെർഡോണന ഇന്നും കണ്ണിലും മായാതെ കിടക്കുക.
1: മുൻ കേരള വിമൻസ് ഫുട്ബോൾ ക്യാപ്റ്റൻ സുബിത പൂവട്ട.
5: കേരളത്തിലെ ജൂനിയർ പെൺകുട്ടികളുടെയും സെലക്ഷൻ കമ്മിറ്റി മെമ്പറാണ്. ഇപ്പോൾ സ്കൂൾ ടീമിന്റെ കോച്ചാണ്, കേരളത്തിന്റെയും കോച്ചാണ്. സാധാരണക്കാരന്റെ ഒരു കളിയാണ് നമ്മുടെ വേൾഡ് കപ്പ് ഫുട്ബോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ ഗ്രൗണ്ടിൽ നടക്കും. ഉദാഹരണത്തിന് ഫൗള്, അബ്യൂസ്മെന്റ് വാക്കുകൾ, ഇപ്പോൾ പെനാൽറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ തന്നെ ഈ ചിപ്പ് ഘടിപ്പിക്കുന്നത് കൊണ്ട് വളരെ ഉപകാരപ്രദമാണ്, കൂടുതലായും കാണികൾക്ക്. കാരണം എന്താണ്, പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിപ്പൊന്നും ഘടിപ്പിക്കാത്ത സമയത്ത് നമ്മൾക്ക് മനസ്സിലാവില്ല മറഡോണയുടെ കൈകൊണ്ടുള്ള ഗോള്, അത് ഒന്നാമത്തേതാണ്. ആ കാലഘട്ടത്തിൽ ചിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഗോൾ ഒരിക്കലും കൊടുക്കില്ലായിരുന്നു. ഒഫീഷ്യേറ്റിംഗ് നല്ല രീതിയിൽ ചെയ്യാനും, ആരാധകർക്ക് നല്ല രീതിയിൽ ഫുട്ബോൾ ആസ്വദിക്കാനും. പിന്നെ ഇപ്പോഴും ആരാധകർ എന്ന് പറഞ്ഞാൽ 2 ടീമിന്റെ ആരാധകരായിരിക്കും. ഇപ്പോൾ ഒരു ടീമിന് ഫൗൾ വന്നാൽ അവർക്ക് ഭയങ്കര വിഷമങ്ങളായിരിക്കും. അത് പെട്ടെന്ന് ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും ഈ 2026 അങ്ങനെ ഒരു ഇത് വന്നുകൊണ്ട് വളരെ ഉപകാരപ്രദമാണ്. ഇതൊരു ഫെയർ പ്ലേക്ക് ഉപകാരമായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നിയതാണ്, നമ്മുടെ റൊണാൾഡോനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കളിയിൽ ഡള്ളായിട്ടാണ് കളിച്ചത്. ഒന്നാമത് പാസ് കിട്ടുന്നത് കുറവായിരുന്നു റൊണാൾഡോ, ഒരുപാട് അവഗണനയ്ക്ക് ഒരു പാത്രമായ ആളായിരുന്നു. ഇപ്രാവശ്യം ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്ത് എന്നേറ്റു വേണമെങ്കിൽ പറയാം നമ്മൾക്ക്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ടീമിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്പയിൻ ചെയ്ത ഒരു ടീമായി നമ്മൾക്ക് കാണാൻ പറ്റിയത്. അത്രയ്ക്കും ബെസ്റ്റായിട്ട് റൊണാൾഡോ സാധാരണ ഒരു സെൽഫിഷ് ഗെയിം കളിക്കുന്നു എന്നൊക്കെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കളിയിൽ കളിക്കാരന് മാറിക്കൊടുത്തിട്ട് ആ ഫ്രീ കിക്ക് എടുക്കുകയുണ്ടായിരുന്നു. അതൊക്കെ അത്രയ്ക്കും നല്ലൊരു കളിക്കാരനാണ് റൊണാൾഡോ എന്ന് പറഞ്ഞാൽ. പോർച്ചുഗലിന്റെ ബെഞ്ച് പ്ലേ എന്ന് പറഞ്ഞാൽ മീൻസ് ഇറങ്ങുന്നവരാരായാലും നല്ല ബെസ്റ്റ് കളിക്കാരനാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ടീം മറ്റു ടീമിനേക്കാൾ ഒന്നിനൊന്നും മെച്ചമാണെന്നാണ് എന്റെ അഭിപ്രായം. അവരുടെ ശൈലി എന്ന് പറഞ്ഞാൽ സ്പീഡും പാസിങ്ങും രണ്ടും ഒരുപോലെ മെച്ചപ്പെട്ട ടീമാണ് പോർച്ചുഗൽ. റൊണാൾഡോന്റെ പറഞ്ഞാൽ ട്രിബിളിങ്ങും പെട്ടെന്ന് പെട്ടെന്നുള്ള കളികളും ഒത്തിരി നല്ല പെർഫോമൻസ് ഉണ്ടായി കഴിഞ്ഞ കളിയിൽ. പിന്നെ ബാറ്റിസ്റ്റൂട്ട എന്ന് പറയുന്ന ഇതിന് മുന്നേയുള്ള ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതിൽ പിന്നെയാണ് മെസ്സി വന്നത്. മെസ്സിയുടെ കാലിൽ ലെഫ്റ്റിൽ ബോൾ കിട്ടിയാൽ ഷുവറായിട്ടും ഗോളാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മാസ്മരികതമായ ഒരു ബോളിനെ കൊണ്ട് ഇന്ദ്രജാലം തീർക്കുന്ന ഒരു വ്യക്തിയാണ് മെസ്സി എന്ന് പറയുന്നത്. മെസ്സി ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് അർജന്റീനയോട് ഇഷ്ടം തോന്നി. ആരാണോ നന്നായിട്ട് കളിക്കുന്നത് ടീമിന്റെ കൂടെയുള്ള ആളാണ്. എനിക്കിപ്പോ ഒരു രാജ്യത്തിനോട് സ്നേഹം എന്ന് പറഞ്ഞാല് അത് ഇന്ത്യയോട് മാത്രമാണ്. പക്ഷേ കളിക്കളത്തിൽ ആരാണോ നന്നായിട്ട് മറ്റു രാജ്യങ്ങളിൽ കളിക്കുന്നത്, ഇപ്പൊ എനിക്ക് പിന്നെ ഫ്രാൻസിലെ എംബാപ്പനെ ഇഷ്ടമാണ്, പോർച്ചുഗലിലെ ക്രിസ്ത്യാനോ റൊണാൾഡോനെ ഇഷ്ടമാണ്, നെയ്മറിനെ ഇഷ്ടമാണ്, ഇവരൊക്കെ ഇൻഡിവിജ്വൽ പ്ലേ ചെയ്യുന്നത് കൊണ്ടാണ് അവരെയൊക്കെ എനിക്ക് ഇഷ്ടം.
6: ഇപ്പോൾ സ്പോർട്സ് കോട്ട നിയമനത്തിലൂടെ PWD റോഡ്സ് ഡിവിഷനിൽ ജോലി പ്രവേശിച്ച ആളാണ്. നിലവിൽ ഞാൻ പി ഡബ്ല്യു ഡി ക്വാളിറ്റി കൺട്രോൾ സബ് ഡിവിഷനിൽ ജോലി ചെയ്യുന്നു. കാലിക്കടവാണ് എന്റെ സ്വദേശം. കല്യാണം കഴിഞ്ഞ് ഞാൻ കണ്ണൂരിലേക്ക് വന്നു പെരളശ്ശേരി. കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ സംഗമ ഭൂമിയാണ് കാലിക്കടവ്. അന്ന് 90s കാലിക്കടവ് എന്ന് വെച്ചാല് ചെറിയ ഗ്രൗണ്ട് ആണെങ്കിൽ പോലും, ഞാനൊക്കെ എന്ന് വെച്ചാല് എൽ പി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പെറ്റിക്കോട്ടിട്ട് വീടിന്റെ അടുത്താണ്, അങ്ങനെ വേട്ടന്മാര് കളിക്കുന്നുണ്ടാവും. പയ്യന്നൂർ കോളേജ് ടീം, വായനശാല ടീം, ലോക്കൽ എല്ലാവരും അവിടുന്ന് വെള്ളം കോരി കുടിക്കുന്ന സമയത്ത് നമുക്ക് ബോൾ അവിടുന്ന് കിട്ടുമ്പോൾ നമ്മൾ തട്ടി കളിക്കും. അപ്പൊ ആ ഇൻട്രസ്റ്റ് കണ്ടിട്ട് ഏട്ടന്മാര് നമുക്ക് കുറച്ച് സമയം ഒന്ന് തലയിലൊക്കെ തരും, ഒന്നും അറിയില്ല. അപ്പൊ ബോൾ ബോയ് ആയിട്ടുള്ള നമ്മളൊരു ചെറിയ ഒരു മുഹമ്മദ് അലി സ്റ്റോർ എന്നെല്ലാം പറഞ്ഞിട്ട് നമുക്ക്

0: ഇതെല്ലാം തന്നിട്ട് കളി കാണാൻ നമുക്കൊരു ഇഷ്ടം കൊണ്ട്, പക്ഷെ ഗ്രൗണ്ട് പോയതോടുകൂടി നമുക്കത് എല്ലാം നഷ്ടമായി. ആ കാലിക്കടവ് എന്ന് പറയുന്നത് ഫുട്ബോളിന്റെ ഒരു കലത്തിന്റെ ഈറ്റില്ല എന്ന് പറയേണ്ടി വരും. നമുക്ക് അത്രത്തോളം സ്പിരിറ്റിലെ മനുഷ്യനെ ഓർത്തെടുക്കുമ്പോ ഈ ഫുട്ബോൾ വരുമ്പോ നമുക്ക് അതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള. നമുക്ക് ആ ഒരു ഫുട്ബോൾ എന്ന ഗെയിം വിമൻസ് കളിക്കുമ്പോൾ അവർക്ക് ഏത് ഗെയിമും കളിക്കാം, അത്ര ടഫാണ് അവർ അന്ന് ഇന്നും മെന്റലി ഫിസിക്കലി എല്ലാം. ഞാൻ നാഷണൽ ഗെയിംസ് 3rd സ്ഥാനത്ത് മെഡൽ വന്നൊരു ടീമിൽ കളിച്ചതാണ്. മണിപ്പൂരിലായിരുന്നു ആ കളി. നമ്മളെ യാത്ര, ആ ഒരു ആസ്വദിച്ച സമയം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഫുട്ബോൾ വരുമ്പോൾ സമയത്ത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഗെയിം വില്ലേജ്, ഒരുപാട് ടീമുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു വില്ലേജിൽ പഞ്ചാബ് നാഷണൽ ഗെയിംസ് കളിച്ചിട്ടുണ്ട്. ഒരുപാട് നാഷണൽ ഗെയിംസ് കളിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പഴയകാലത്തേക്ക് പോയി 22nd വേൾഡ് കപ്പിൽ 32 ടീമുകളായിരുന്നു മാറ്റുരച്ചത്. പക്ഷേ ഈ 23rd വേൾഡ് കപ്പിൽ 48 ടീമാണ് മാറ്റുരിക്കുന്നത്. ഇന്ത്യ അതിൽ വന്നില്ലെങ്കിൽ പോലും ഏഷ്യൻ രാജ്യങ്ങൾക്കടക്കം ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ ലഭിക്കുന്നത്. ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ ഈ രാജ്യങ്ങൾക്ക് നല്ലൊരു അവസരമാണ് കിട്ടിയിട്ടുള്ളത്. വളരെ കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യമായ കൊസോവ, അങ്ങനെയുള്ള ദ്വീപ സമൂഹങ്ങളും ഇതിലേക്ക് വന്നിട്ടുണ്ട്. വേൾഡ് കപ്പ് കളിക്കുക എന്ന് അതിലേക്ക് വരിക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിനെ അപേക്ഷിച്ച് 4 ടീമുകളുള്ള 12 ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ 1-ഉം 2-ഉം സ്ഥാനക്കാരായ ടീമുകൾ, കൂടാതെ ഫിഫ റാങ്കിങ്ങിൽ ഉള്ള 3 സ്ഥാനക്കാരായ 8 രാജ്യങ്ങളെ കൂടെ ഇതോടൊപ്പം ഇൻക്ലൂഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ 32 എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം റൗണ്ട് 16 വരുന്നു. റൗണ്ട് ഓഫ് 16 വീണ്ടും അത് റൗണ്ട് ഓഫ് 8 വരുന്നു. അത് 4 ടീമുകളിലേക്ക് വരുന്നു. സെമി ഫൈനലിലേക്കാണല്ലോ, അവിടെ നിന്നാണ് ഫൈനലിസ്റ്റ് വരുന്നത്. 2 ടീം 48 3 മത്സരങ്ങൾ എന്തായാലും കളിക്കണം ലീഗ് റൗണ്ട്. അത് കഴിഞ്ഞ് റൗണ്ട് ഓഫ് 32 വരുമ്പം ഒരു കളി, അത് 16 വരുമ്പം അതിലൊരു കളി, 8 വരുമ്പം അതിലൊരു കളി, സെമി ഫൈനലിലേക്ക് വരുമ്പം അതിലൊരു കളി, ഫൈനലിലേക്ക് വരുമ്പം 1. അങ്ങനെ 8 മത്സരങ്ങളാണ് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ കളിക്കേണ്ടതായിട്ട് വരുന്നത്.
1: ജാൻസി ഫുട്ബോൾ അക്കാദമിയിലെ ഏകദേശം അവസാന കണ്ണിയാണ് ഞാനെന്ന് വേണമെങ്കിൽ പറയാം. 2012 സ്പോർട്സ് കോട്ടയിൽ ജോലി നേടി. കണ്ണൂർ ഇറിഗേഷൻ സബ് ഡിവിഷനിൽ ഇപ്പോൾ ജോലി ചെയ്തു വരുന്നു. എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഫുട്ബോൾ പരിശീലകനാണ്. ഹസ്ബൻഡിന്റെ പേര് സുമേഷ് AK. മകൾ നിയ സുമേഷ്, അവളിപ്പോ 8th ക്ലാസ്സിൽ പഠിക്കുന്നു. അവളും ഇപ്പോ സബ് ജൂനിയർ ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡിനെ കഴിഞ്ഞ വർഷം പ്രതിനിധാനം ചെയ്തിരുന്നു. സബ് ജൂനിയർ സ്കൂൾ ടീമിലും അംഗമായിരുന്നു. അതാണ് എനിക്ക് ഫുട്ബോളിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു 48 രാജ്യങ്ങൾ ഇപ്പൊ നമ്മുടെ ഈ വേൾഡ് കപ്പില് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട്. അതിൽ ഒന്നുപോലും നമ്മളുടെ ഒരു ഇന്ത്യ ഇല്ല എന്നുള്ളത് നമ്മളേറെ വിഷമിപ്പിക്കുന്നുണ്ട്. എപ്പോഴാണ് അത് സാധ്യമാകുക എന്നതിനെ പറ്റിയിട്ടും ഇപ്പോ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കഴിവുള്ള കുട്ടികളുണ്ട്, പക്ഷേ നമ്മളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടോ എന്താണ് അതിന്റെ പിന്നിലുള്ളത് എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും നമ്മളുടെ അസോസിയേഷനുകളും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഒക്കെ ആ ഒരു ഇന്ത്യൻ ഭരണകൂടം എന്താണ് അതിന്റെ പോരായ്മ എന്ന് കണ്ടെത്തി, ഒരു ടാലന്റുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മുഴുവൻ കൊടുത്ത് വരികയാണെങ്കിൽ യാതൊരു ബാഹ്യ ഇടപെടലുകളും ഒന്നുമില്ലാതെ കുട്ടികളുടെ കഴിവിനെ മാത്രം അംഗീകരിച്ച് ഒരു വേൾഡ് കപ്പ് കളിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി ഒരു മിഷൻ പോലെ അത് ഏറ്റെടുത്ത് നടക്കുകയാണെങ്കിൽ വരും വേൾഡ് കപ്പിൽ നമുക്ക് ഇന്ത്യയുടെ ടീം പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിച്ചത്. ഞാനൊരു ഫുട്ബോൾ ഫീൽഡിലുള്ള ആൾ എന്നുള്ള നിലയിൽ നമ്മളുടെ ഒരു സാധാരണക്കാർ വന്നിട്ട് നമ്മൾ എന്താ ഇന്ത്യ കളിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരു മറുപടി ഉണ്ടാവാറില്ല.
2: പഴയകാല ഓർമ്മകൾ പങ്കുവെക്കുന്നു മുൻ ഫുട്ബോൾ താരം ബേബി ജോസി.
3: ഞാന് ഒരു കണ്ണൂര് ഒരു ഗ്രാമത്തിൽ ജനിച്ചത്, നത്താഴക്കുന്ന് പുല്ലുപ്പിക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മള് വയലിലാന്ന് നമുക്ക് ഗ്രൗണ്ട്, അവിടെ ഇവിടെ എല്ലാം ആൺകുട്ടികൾ ഇഷ്ടംപോലെ ഗ്രൗണ്ട്. അപ്പൊ നമ്മൾ ചെറിയ സമയത്ത് ഇവരുടെ കളി കാണാൻ നമ്മൾ ഗ്രൗണ്ടിൽ പോയി ഇരിക്കും വെറുതെ. പക്ഷെ എന്താ കളിയാ അറിയില്ലെങ്കിലും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ. ഒരു സുകുമാര സാറും പിന്നെ ഒരു ചന്ദ്ര സാറും KSRTC ജോലി ചെയ്യുന്നു, അവർ വന്ന് നമുക്ക് കുറച്ച് പെൺകുട്ടികളെ എടുത്ത് കളി പഠിപ്പിച്ചാലോ എന്ന് അവരാണ് നമ്മളെ കളി പഠിപ്പിക്കുന്നത്. അങ്ങനെ കണ്ണൂർ പോലും അറിയില്ല ശരിക്ക്. കണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ വരാറേ ഇല്ല, ക്ലാസ്സിലൊന്നും കയറി ഇതില്ല. 2-3 കുട്ടികളെ സെലക്ട് ചെയ്ത് ഇവിടെ കണ്ണൂർ കൊണ്ടുവന്നു. കണ്ണൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതോ സ്ഥലത്തെത്തിയ പോലെ നമുക്ക് സബ് ജൂനിയർ ജൂനിയർ അങ്ങനെ 85 മുതൽ സ്റ്റേറ്റ് ടീമിൽ. പക്ഷേ വന്ന് അതൊന്നും നമുക്കറിയില്ല, ചെറുതല്ല, എന്നാലും നമുക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. കഠിന പ്രാക്ടീസ് ആണ്. അന്ന് നമ്മളെ ഫ്രീ ആയിട്ട് സാറുമാരെല്ലാം ബസ്സിന്റെ പൈസ തന്നും ചായ മേടിച്ചു തന്നും നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ, ഇൻട്രസ്റ്റ് നമ്മളെ കളിപ്പിക്കാൻ, നമ്മളും അതേ ഇൻട്രസ്റ്റ്. ഇന്ന് നമ്മൾ ഒരു കുഞ്ഞുങ്ങളെ കൊണ്ട് ചേർക്കണമെങ്കിൽ ഫീസ് വാങ്ങുന്നുണ്ട് ഫുട്ബോളിന്. അതെല്ലാം ഇന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നി. ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ പഞ്ചായത്തുകളിലും ഇത്ര നല്ല കളിക്കുന്ന കുട്ടികളെ

0: കണ്ടുപിടിച്ച് ഈ പ്രാക്ടീസ് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നാണ് ഞാൻ എന്റെ അഭിപ്രായം. കണ്ണൂരിൽ തന്നെ ലീഗ് കളിക്കേണ്ട ടീമുണ്ടായിരുന്നു. എത്രയോ ടീം വെച്ച് ലീഗ് ഇവിടെ കളിച്ചിട്ടുണ്ട് കണ്ണൂര്, നമ്മളെ ഈ വനിതാ ഫുട്ബോള്. അന്നത്തെ കാലത്ത് നമ്മൾ കണ്ണൂരിൽ നിന്ന് പോയ കണ്ണൂർ ഡിസ്ട്രിക്ട് കപ്പെടുത്തിരിക്കും, സ്റ്റേറ്റ് ടീം പോയ സ്റ്റേറ്റ് ടീം കപ്പെടുത്തിരിക്കും. കണ്ണൂരിലെ 11 കുട്ടികൾ സ്റ്റേറ്റ് ടീമിൽ ഇറങ്ങിയ കാലമുണ്ട്. ഒരു കളി എനിക്ക് ഓർമ്മ വന്നിട്ട് പറയുന്നതാണ്, എരുമേലി വെച്ചിട്ടാണ് നമ്മളെ ആ ഡിസ്ട്രിക്ട് ഡ്രോ പിടിച്ച് നിൽക്കുകയാണ്. ഫൈനലാണ്, ലാസ്റ്റ് ഒരു സെക്കൻഡില് സൂനന്റെ ഒരു ഗോള് പോസ്റ്റിന്റ്, അയ്യോ അതൊന്നും മറക്കാൻ കഴിയാത്തൊരു ഇത്. അങ്ങനെ നമ്മൾ കപ്പെടുത്തും. ഇന്ന് കുട്ടികൾക്ക് നല്ല ഹോട്ടൽ മുറിയ കൊടുക്കുന്നത്, അന്ന് നമ്മൾ പുല്ലിട്ട് കിടന്നല്ല അന്ന് നമ്മൾ കപ്പ് കൊണ്ടുവന്നിരിക്കും. ശരിക്കും ട്രെയിനിലെല്ലാം ശരിക്കും നമുക്ക് നല്ല ഭക്ഷണം പോലും കിട്ടിയിട്ടില്ല. അന്യ ആൾക്കാരെല്ലാം ഭക്ഷണം മേടിച്ചാൽ നമ്മൾ തിന്നിട്ടുണ്ട് കളിക്കാൻ പോകുന്ന സമയത്ത്, വിശന്ന് വിശന്ന് ഇരുന്നിട്ട്. അതിനെ പറ്റി പോലും നമുക്ക് അറിയില്ല. സാറ് എന്തെങ്കിലും വാങ്ങി തരും തിന്നും, അത്ര എന്തെങ്കിലും വാങ്ങി തിന്നാനുള്ള പൈസ ഒന്നും നമ്മളെ കയ്യിൽ അന്ന് ഉണ്ടാവില്ല. എങ്കിലും നമ്മളെ ഈ കേരളത്തിന്റെ പിള്ളേരുണ്ടല്ലേ, ഗ്രൗണ്ടിൽ ഇറങ്ങിയ ഈ പട്ടിണി പാവങ്ങളാന്ന് പറയില്ല, അവര് കളിച്ചിരിക്കും.
1: വിജയങ്ങളുടെ കഥകൾ കാലമോർക്കും, പ്രചോദനത്തിന്റെ കഥകൾ തലമുറകളേറ്റെടുക്കും. തലമുറകൾക്ക് പ്രചോദനമായി മാറുന്ന വനിതാ ഫുട്ബോൾ താരങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ച ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ കെ മുബീന.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
3: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയസ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
3: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: പ്രിയ ശ്രോതാക്കളെ, കണ്ണൂരാകാശവാണി പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണ യോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. ആകാശവാണി കണ്ണൂർ.
4: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. തോട്ടട എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം ജൂനിയർ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 3 ജൂലൈ രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. IHRT കീഴിൽ പട്ടുവം കയ്യന്തടത്തിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകളിലേക്കുള്ള ഇന്റർവ്യൂ 1 ജൂലൈ രാവിലെ 10:30, ഹിന്ദി അധ്യാപകരുടെ ഇന്റർവ്യൂ 2 മണിക്കും നടക്കും. യോഗ്യത, ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും UGC നെറ്റ് ഉള്ളവർക്ക് മുൻഗണന. ഫോൺ 85-47-00-50-48. വേടടുക്ക ഗ്രാമപഞ്ചായത്തിലെ കല്ലളിയിൽ ആശാവർക്കറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 2 ജൂലൈ രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. അപേക്ഷകർ 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള വിവാഹിതരായിരിക്കണം. പ്രായപരിധി 25-45. ഫോൺ നമ്പർ 04-994-210-235. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ അനസ്തേഷ്യ ടെക്നീഷ്യൻ തസ്തികയിൽ 2 ഒഴിവുണ്ട്. യോഗ്യത, ഡിഗ്രി ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആന്റ് അനസ്തേഷ്യ ടെക്നോളജി. പ്രവൃത്തി പരിചയം അഭികാമ്യം. യോഗ്യത

0: തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം നാളെ രാവിലെ 11 മണിക്ക് മുമ്പായി ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം. സാമൂഹ്യനീതി വകുപ്പിൽ കാസർകോട് പ്രൊബേഷൻ ഓഫീസിൽ പ്രൊബേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ജൂലൈ 1 രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത MSW, സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം, പ്രായപരിധി 40 വയസ്. ഫോൺ 0499423366. മാനന്തവാടി ഗവൺമെന്റ് കോളേജിലെ ഇലക്ട്രോണിക്സ് വിഭാഗം നടപ്പിലാക്കുന്ന ISRO റെസ്പോണ്ട് മേജർ റിസർച്ച് പ്രൊജക്ടിലേക്ക് ജൂനിയർ റിസർച്ച് ഫെലോ തസ്തികയിലേക്ക് നേരിട്ടുള്ള അഭിമുഖം നടത്തുന്നു. നാളെ രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ, അനുബന്ധ രേഖകൾ എന്നിവ സഹിതം കോളേജ് പ്രിൻസിപ്പാൾ മുമ്പാകെ ഹാജരാകണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും ഫോൺ നമ്പർ 94 47 95 93 05. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567 3237 40.

0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡ് ഓഫ് ഓണർ, ഗാർഡ് ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ച് സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനി. ബഹുമതി ലഭിച്ചതിൽ സെയ്ഷെൽസിലെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. സെയ്ഷെൽസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന പരേഡിൽ നാവിക കരസേന സംഘങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ മാർച്ചിംഗ് സംഘം അണിനിരന്നു. പോർട്ട് വിക്ടോറിയയിൽ നങ്കൂരമിട്ട നാവികസേനയുടെ INS തർക്കശ്, INS ഇഷ്ക കപ്പലുകൾ പരിപാടിയുടെ മുഖ്യ ആകർഷണമായി. സമുദ്ര മേഖലയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ മഹാസമുദ്രത്തെ അവസരങ്ങളുടെ സമുദ്രമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിക്ടോറിയയിൽ സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാറുകളിൽ ഒപ്പുവച്ചു. സെയ്ഷെൽസിൽ UPI നടപ്പാക്കാൻ ധാരണയായതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു.
2: ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേ ഭാരത് കെ സഫൽ അനുഭവം കോ സെയ്ഷെൽസ് കെ സാത്ത് സാജാ കരെങ്കേ ഓർ മുജേ പ്രസന്നത ഹൈ കി ആജ് UPI കോ സെയ്ഷെൽസ് മേ ലാഗൂ കർനെ കെ ലിയെ MOU കിയാ ജാ രഹാ ഹൈ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സെയ്ഷെൽസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മൌറീഷ്യസ് സഹകരണം, പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ നടപ്പാക്കൽ തുടങ്ങിയവ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. നിലവിലുള്ള ഉഭയകക്ഷി പദ്ധതികൾ, മൌറീഷ്യസിന്റെ ആരോഗ്യ സംരക്ഷണം, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, നീല സമ്പദ് വ്യവസ്ഥ എന്നിവയ്ക്ക് സംഭാവന നൽകുമെന്ന് ശ്രീ മോദി പറഞ്ഞു. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ അതിജീവനം, വളർച്ച, പോഷകാഹാരം, ആദ്യകാല മസ്തിഷ്ക വികസനം എന്നിവയ്ക്ക് ആദ്യത്തെ 3 വർഷം നിർണായകമാണെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പറഞ്ഞു. ദുർബലരായ കുട്ടികളുടെ ആരോഗ്യ നിരീക്ഷണ സംവിധാനം, പ്രസവാനന്തരം മാതാവിന്റെ മാനസികാരോഗ്യ പരിശോധന, ശിശുക്കളുടെ ആദ്യകാല വളർച്ച എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. UK സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീസ് സന്ദർശിക്കും. ദി ഏതൻ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഭക്ഷ്യ കാർഷിക മേഖലകൾ എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമായി വ്യവസായ പ്രമുഖരുമായി സംഘം ചർച്ച നടത്തും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈനിക നടപടികൾ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമൂസിൽ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. തിരിച്ചടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തതോടെയാണ് സ്ഥിതി വീണ്ടും വഷളായത്. പതിനാറാം കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും രണ്ട് ദിവസങ്ങളിലായി നടക്കും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം രണ്ട് ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ദേശീയ പൾസ് പോളിയോ ദിനമായ ഇന്നലെ രാജ്യത്ത് ഉടനീളം പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംഘടിപ്പിച്ചു. സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ബൂത്തുകളിൽ ഇന്നലെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് ഇന്നും നാളെയുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: നാലാമത് വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. വഡോദരയിലെ GSFC സർവകലാശാലയിൽ നടക്കുന്ന രണ്ട് ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർ ലാൽ ഖട്ടർ, മൻസുഖ് മാണ്ഡവ്യ എന്നിവർ പങ്കെടുക്കും. ജപ്പാൻ, സിംഗപ്പൂർ, UAE, ഉക്രൈൻ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 150-ലേറെ പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കാനഡ ദക്ഷിണാഫ്രിക്കയെ കീഴ്പ്പെടുത്തിയത്. പ്രീ ക്വാർട്ടറിൽ നെതർലൻഡ്സ് മൊറോക്കോ മത്സരത്തിലെ വിജയികളെ കാനഡ നേരിടും. 32 ടീമുകൾ മാറ്റുരയ്ക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം. ലണ്ടനിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 ഇന്ത്യയുടെ വിജയം. കേരളത്തിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ ജൂലൈ 6 ആരംഭിക്കും. ഏകജാലക സംവിധാനം വഴിയുള്ള ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഹയർ സെക്കൻഡറിയിലെ മെറിറ്റ് കോട്ടയിലെ 3 അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം ഇന്ന് രാവിലെ 11 മുതൽ ആരംഭിക്കും. ജൂലൈ 3 വൈകിട്ട് 5 പ്രവേശന നടപടികൾ പൂർത്തിയാക്കും. 3 അലോട്ട്മെന്റിലെ പ്രവേശനത്തിന് ഒപ്പം തന്നെ വിവിധ കോട്ടകളിൽ അർഹതയുള്ളവരുടെ പ്രവേശനവും നടക്കും. ഇപ്പോൾ നടക്കുന്ന മുഖ്യ അലോട്ട്മെന്റിന് ശേഷം സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷ ക്ഷണിക്കും.
1: കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ

0: മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും സിക്കിമിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അസമിൽ വെള്ളപ്പൊക്കം രൂക്ഷം. ധേമാജി ജില്ലയിലും അയൽ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലും ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് അന്തർ സംസ്ഥാന അതിർത്തിയിലെ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഏകദേശം 60 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. കറാച്ചിയിലുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യ. മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് പകരം പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തേക്ക് തിരിഞ്ഞു നോക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സ്വന്തം മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ന്യൂട്രോണിക്സ് ITIയിൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
2: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
1: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
2: ഫോൺ 9446071998.
3: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: മോഡേൺ ITI
5: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
6: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
7: 50% ഫീസുള്ളവോട് കൂടിയ സ്കോളർഷിപ്പ്.
8: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 8891107238.
9: പാട്ടിൽ ഈ പാട്ടിൽ

ഡൊമിൻ ഡിസിൽവയുടെ സംവിധാനത്തിൽ 2023 തമിഴിൽ റിലീസ് ചെയ്ത റജീന എന്ന ചിത്രത്തിന്റെ അതേ പേരിലുള്ള ഹിന്ദി പതിപ്പിൽ നിന്നും ഒരു ഗാനം. ചിത്രത്തിന്റെ നിർമ്മാതാവായ സതീഷ് നായരാണ് പാട്ടുകൾക്ക് ഈണമൊരുക്കിയത്. ഗാനരചന രശ്മി വിരാഗ്, ആലാപനം ശങ്കർ മഹാദേവൻ.

0: മോഡേൺ ITI
1: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
0: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
1: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്,
0: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
1: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
0: ഫോൺ 8891107238.
2: നിങ്ങൾക്കറിയാമോ,
0: കുമാരനാശാന്റെ അപൂർണ കൃതിയായ ബുദ്ധചരിതം പിന്നീട് എഴുതി പൂർത്തിയാക്കിയത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? കവയിത്രി, അധ്യാപിക, സ്വാതന്ത്ര്യ സമര സേനാനി എന്നീ നിലകളിൽ പ്രശസ്തയായ മുതുകുളം പാർവതിയമ്മയാണ് കുമാരനാശാന്റെ അപൂർണ കൃതിയായ ബുദ്ധചരിതം എഴുതി പൂർത്തിയാക്കിയത്. ഖണ്ഡകാവ്യങ്ങൾ, നാടകം, കഥ, ജീവചരിത്രം തുടങ്ങി സാഹിത്യത്തിന്റെ വിവിധ മേഖലകളിലായി 19 ഗ്രന്ഥങ്ങൾ മുതുകുളം പാർവതിയമ്മയുടേതായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ നാമധേയത്തിൽ മികച്ച വനിതാ എഴുത്തുകാർക്ക് പുരസ്കാരവും നൽകി വരുന്നുണ്ട്.
2: വായനയുടെ വാതായനങ്ങൾ.
0: മൃണാൾ സെൻ ദി ആബ്സെൻസ് ട്രിലോജി എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തി പി കെ സുരേന്ദ്രൻ സംസാരിക്കുന്നു.
3: ഇന്ത്യൻ സമാന്തര സിനിമയിലെ പ്രമുഖ വ്യക്തിത്വവും മുൻനിരക്കാരനുമാണ് മൃണാൾ സെൻ. അദ്ദേഹത്തിന്റെ ഭുവൻ ഷോം ഇന്ത്യയിലെ സമാന്തര സിനിമയുടെ ഉദയത്തിന് തുടക്കം കുറിച്ച ഒരു സുപ്രധാന സിനിമയായി കണക്കാക്കപ്പെടുന്നു. മൃണാൾ സെനിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ പുസ്തകമാണ് മൃണാൾ സെൻ ദ ആബ്സെന്റ് ട്രിലോജി എന്നത്. പുസ്തകത്തിന്റെ ഉള്ളടക്കം ഇപ്രകാരം: ഏക് ദിൻ പ്രതിദിൻ, ഖരീച്ച്, ഏക് ദിൻ അചാനക് എന്നീ സിനിമകളുടെ ഷോട്ട് ബൈ ഷോട്ട് പുനർനിർമ്മിതിയോടൊപ്പം സോംനാഥ് സുത്ഷിയുടെ സമഗ്രമായ ആമുഖ ലേഖനവും ഉണ്ട്. സെനിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മനസ്സിൽ വരുന്നത് പ്രശസ്ത ഇറ്റാലിയൻ ചലച്ചിത്ര സംവിധായകൻ സിസേർ സാവട്ടിനിയുടെ ഈ വാക്കുകളാണ്: നമുക്ക് യാഥാർത്ഥ്യത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ട്, പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് നോക്കാൻ നമുക്ക് ഭയമാണ്. ദീർഘകാലം നീണ്ടുകിടക്കുന്ന സെന്നിന്റെ സിനിമാ ജീവിതത്തെ മൂന്നായി തിരിക്കാം. 1955 മുതൽ 1964 വരെയുള്ള പരമ്പരാഗതവും രേഖീയവുമായ ആഖ്യാനം പിന്തുടരുന്ന മാനവിക പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്ന സിനിമകളുടെ ആദ്യഘട്ടം, മാർസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ സിനിമകൾ ഉൾക്കൊള്ളുന്നതാണ് രണ്ടാം ഘട്ടം. മൂന്നാം ഘട്ടം ആത്മ പരിശോധനാത്മകമായ സിനിമകളാണ്. മുൻഘട്ടത്തിലെ പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി മധ്യവർഗത്തിന്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ചുള്ള സിനിമകൾ. ഏക് ദിൻ പ്രതിദിൻ വരെ ഞാൻ ചുറ്റുമുള്ള ശത്രുവിന് നേരെ വിരൽ ചൂണ്ടുകയായിരുന്നു. എന്നാൽ ഈ സിനിമയോടുകൂടി ഞാൻ സ്വയം വിമർശനത്തിന്റെ, ആത്മാന്വേഷണത്തിന്റെ പാത സ്വീകരിച്ചു. ഉള്ളിലെ ശത്രുവിനോട് പോരാടുന്ന പ്രക്രിയ അവിടെ നിന്നും ആരംഭിച്ചു എന്നാണ് സെൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. പുസ്തകത്തിൽ പഠനവിധേയമാകുന്ന മൂന്ന് സിനിമകൾ പുറത്തിറങ്ങിയത് 1979 മുതൽ 1989 വരെയുള്ള കാലഘട്ടത്തിലാണ്. സെൻ സ്വയം ഈ സിനിമകളെ ത്രയമായി വിഭാവനം ചെയ്തിട്ടില്ല. ഈ പുസ്തകത്തിൽ ഈ സിനിമകളെ ഒരു ത്രയമായി കാണാനുള്ള കാരണം ആമുഖത്തിൽ ഇപ്രകാരം അവതരിപ്പിക്കുന്നു. സൂക്ഷ്മ നിരീക്ഷണത്തിൽ ഈ മൂന്ന് സിനിമകളിലും പൊതുവായ ചില കാര്യങ്ങളുണ്ട് എന്ന് കാണാം. ആദ്യത്തേത്, ഈ സിനിമകളിൽ ഓരോന്നിലും ഒരു കുടുംബാംഗം താൽക്കാലികമായോ സ്ഥിരമായോ അപ്രത്യക്ഷമാകുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ പരിശോധിക്കുന്നു. രണ്ടാമത്തേത്, മൂന്ന് സിനിമകളിലും ഭൂതകാലം വർത്തമാനകാലത്തെ വേട്ടയാടുന്നത് നാം കാണുന്നു. ഈ മൂന്ന് സിനിമകളും വ്യത്യസ്തമായ വിഷയങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഏക് ദിൻ പ്രതിദിൻ എന്ന സിനിമയിൽ 7 പേരടങ്ങുന്ന ഒരു താഴ്ന്ന മധ്യവർഗ കുടുംബത്തിലെ ഏക ആശ്രയമായ മൂത്ത മകൾ ഒരു ദിവസം ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തിയില്ല. പിറ്റേന്ന് അതിരാവിലെ അവൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. മകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയല്ല, മറിച്ച് കുടുംബത്തിന്റെ സാമൂഹികമായ മാന്യതയെക്കുറിച്ചുള്ള ആകുലതകളും അവരുടെ സാമ്പത്തിക ഉത്കണ്ഠയുമാണ് സെൻ അവതരിപ്പിക്കുന്നത്. കുടുംബത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിന്റെ അഭാവം കൊണ്ടും അയൽക്കാരുടെ വിധിന്യായങ്ങൾ കൊണ്ടും അവരുടെ ധാർമ്മികത എങ്ങനെ എളുപ്പത്തിൽ തകർന്നു വീഴുന്നുവെന്ന് സിനിമ തുറന്നു കാട്ടുന്നു. ഖരീച്ച് എന്ന സിനിമയിൽ മധ്യവർഗക്കാരും ഉൽപ്പതിഷ്ണുക്കളുമായ ദമ്പതികൾ ഉറക്കമുണർന്നു നോക്കുമ്പോൾ അടുക്കളയിൽ അവരുടെ വേലക്കാരനായ ആൺകുട്ടി മരിച്ചതായി കണ്ടെത്തുന്നു. കാർബൺ മോണോക്സൈഡ് വാതക വിഷബാധ മൂലമാണ് കുട്ടിയുടെ മരണം സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നു. സന്തുഷ്ടരായ കുടുംബം പെട്ടെന്ന് മാനസിക ആഘാതത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. ആൺകുട്ടിയുടെ അഭാവം, പുരോഗമനവാദിയായ കുടുംബങ്ങളുടെ ഉള്ളിലിരിപ്പ്, അതായത് കാപട്യം, തുറന്നുകാട്ടുന്നു. ദുഃഖത്തെക്കാൾ പോലീസ് കേസിനെക്കുറിച്ചും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന അപവാദങ്ങളെക്കുറിച്ചുമുള്ള ഭയത്തിനും ഇടയിൽ അവർ ജീവിക്കുന്നു. ഏക് ദിൻ അചാനക് എന്ന സിനിമയിൽ വിവരിക്കുന്നത് സാധാരണ പോലെ ഒരു വൈകുന്നേരം പുറത്തുപോയ വിരമിച്ച ഒരു പ്രൊഫസറുടെ സ്വമേധയാവുള്ള വിശദീകരിക്കാനാകാത്ത തിരോധാനമാണ്. അദ്ദേഹത്തിന്റെ അഭാവം വേട്ടയാടുന്ന സാന്നിധ്യമായി മാറുന്നു. ഉത്തരങ്ങളില്ലാതെ അവശേഷിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബം തങ്ങൾക്ക് അറിയാമെന്ന് കരുതിയ ആ മനുഷ്യനെ പുനർനിർമ്മിക്കാൻ നിർബന്ധിതരാകുന്നു. അയാളും മറ്റുള്ളവരും തമ്മിലുള്ള വിഘടിച്ച ഏറ്റുമുട്ടലുകളിലൂടെ അയാൾ സിനിമയിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്നു. ഇതിലൂടെ ഭൂതകാലത്തിൽ സംഭവിച്ചതെല്ലാം വർത്തമാനവുമായി ഇടകലരുന്നു. സിനിമ ഭൂതകാലവും വർത്തമാനവും തമ്മിലുള്ള നിരന്തര സംഭാഷണമായി തീരുന്നു. മൂന്ന് സിനിമകളിലും ഒരു പൊതുഘടകത്തെ, വളരെ വ്യത്യസ്തമായ ഭൂതകാലത്തിന്റെ വേട്ടയാടലിനെ പുസ്തകം പരിശോധിക്കുന്നു. ഏക് ദിൻ അചാനക് എന്ന സിനിമയിലെ കുടുംബം വ്യക്തിപരമായ ഒരു ഭൂതകാലവുമായി മുഖാമുഖം നിൽക്കുന്നു. മറ്റു രണ്ട് സിനിമകളിൽ സാമൂഹികമായി പങ്കിട്ട ഭൂതകാലം, ചരിത്രപരമായ ഭൂതകാലം, അവരുടെ വ്യക്തിപരവും കുടുംബപരവുമായ ഭൂതകാലങ്ങളെപ്പോലെ തന്നെ അവരെ ബാധിക്കുന്നു. കഥാപാത്രങ്ങൾ പൂർണ്ണമായും വർത്തമാനകാലത്തെ നേരിടാനുള്ള ശ്രമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവർ ചരിത്രപരമായ ഭൂതകാലത്തെക്കുറിച്ച് തീരെ അജ്ഞരാണെന്ന് മാത്രമല്ല, സ്വന്തം ഭൂതകാലത്തെക്കുറിച്ച് അവർക്ക് ആശങ്കയുമില്ല. ഈ സിനിമകളിൽ സൂക്ഷി കണ്ടെത്തുന്ന മറ്റൊരു പൊതുഘടകം, കഥാപാത്രങ്ങളുടെ അഭാവം ഓരോ വ്യക്തിയിലും ഒരുതരം ആത്മപരിശോധനയ്ക്ക് കാരണമാകുന്നു എന്നതാണ്. അത് ഓരോരുത്തരുടെയും ജീവിതത്തെ അപ്രതിരോധ്യമായി മാറ്റുന്നു. ഈ വ്യക്തികൾ തങ്ങൾ ഭാഗമായ കുടുംബത്തിന്റെ സാമൂഹിക സാഹചര്യത്തെയും അതിന്റെ വൈരുദ്ധ്യങ്ങളെയും പ്രതിസന്ധികളെയും പ്രതിനിധീകരിക്കുന്നു. സ്വന്തം കാപട്യങ്ങളെയും ധാർമ്മിക പരാജയങ്ങളെയും ജീവിതത്തിന്റെ ദുർബലമായ അടിത്തറകളെയും നേരിടാൻ നിർബന്ധിതരാക്കുന്നു. പുസ്തകം മുന്നോട്ട് വെക്കുന്ന മറ്റൊരാശയം നഗരത്തിലെ മധ്യവർഗത്തെക്കുറിച്ചുള്ളതാണ്. ഖരിജിലെ കുടുംബം കൽക്കത്ത നഗരത്തിൽ ജീവിക്കുന്ന ഒരു അണുകുടുംബമാണ്. ഇവർ, അതായത്

0: കാണപ്പെടുന്ന ഇത്തരം കാര്യങ്ങൾ സൂക്ഷി സ്ക്രിപ്റ്റ് വിശകലനം ചെയ്ത് അവതരിപ്പിക്കുകയാണെങ്കിൽ ഷോട്ട് ബൈ ഷോട്ട് പുനർനിർമ്മാണമായ സ്ക്രിപ്റ്റിനെ ഉപയോഗപ്പെടുത്തി, അതായത് ഓരോ സിനിമയെയും അതിൻ്റെ ഏറ്റവും ചെറിയ ദൃശ്യപരവും ക്രമപരവുമായ ഘടകങ്ങളായി വിഭജിക്കുന്ന രീതിയിലൂടെ അദ്ദേഹം സിനിമയുടെ ഘടനാപരമായ വിശകലനം നടത്തുന്നു. സാരാംശത്തിൽ, പുസ്തകം അസംസ്കൃത ഘടനാപരമായ ഡാറ്റയും അതായത് സ്ക്രിപ്റ്റും ആ ഡാറ്റ വിശകലനം ചെയ്യുന്നതിനുള്ള ഒരു നിർണായക ലെൻസും നൽകുന്നു, അതായത് ഇതിലെ ഉപന്യാസം. സെൻ അഭാവം എന്ന പ്രമേയം എങ്ങനെ നിർമ്മിക്കുന്നുവെന്ന് കൃത്യമായി കണ്ടെത്താൻ വിശദമായ സ്ക്രിപ്റ്റ് എഴുത്തുകാരനെ അനുവദിക്കുന്നു. ആഖ്യാനം അസാന്നിധ്യത്തിൽ നിന്ന് ബാക്കിയുള്ള ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് മാറുന്ന നിമിഷങ്ങൾ, ഷോട്ടുകൾ അല്ലെങ്കിൽ സീക്വൻസുകൾ അദ്ദേഹത്തിന് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നു. പ്രമേയങ്ങളിലും കഥാപാത്ര മനഃശാസ്ത്രത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തന്നെ ഘടനാപരമായ വിശകലനത്തിലൂടെ വ്യത്യസ്ത ഘടകങ്ങളുടെ പരസ്പര പ്രവർത്തനത്തിലൂടെ ആ പ്രമേയങ്ങളും കഥാപാത്രങ്ങളും എങ്ങനെ നിർമ്മിക്കപ്പെടുന്നുവെന്ന് കാണിക്കുകയും ചെയ്യുന്നു. വിശദമായ തിരക്കഥകളിൽ ശബ്ദരൂപകൽപ്പനയും ഉൾപ്പെടുന്നു. പശ്ചാത്തല ശബ്ദത്തിന്റെയും അതുപോലെ തന്നെ പ്രധാനമായി നിശബ്ദതയുടെയും ഉപയോഗം ഈ സിനിമകളിലെ പ്രത്യേകതയാണ്. ശബ്ദത്തിന്റെ അഭാവം, അതായത് നിശബ്ദത, ഒരു കഥാപാത്രത്തിന്റെ പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നതിനോ ആന്തരിക അവസ്ഥ വെളിപ്പെടുത്തുന്നതിനോ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് വിശകലനം ചെയ്യാൻ സ്ക്രിപ്റ്റുകൾ എഴുത്തുകാരനെ അനുവദിക്കുന്നു. നിശബ്ദതയെ ബോധപൂർവമായ സാങ്കേതിക തെരഞ്ഞെടുപ്പായി അദ്ദേഹം അവതരിപ്പിക്കുന്നു. നാം പൊതുവെ മൃണാൾ സെന്നിന്റെ സിനിമകളെ അവയുടെ രാഷ്ട്രീയ ഉള്ളടക്കത്തിലൂടെ മാത്രമാണ് പഠിക്കുന്നത്. അവയുടെ രൂപത്തെക്കുറിച്ച് സംസാരിക്കാറില്ല. സെന്നിന്റെ ശൈലിയുടെ ഗൗരവമേറിയ പഠനത്തിനും മധ്യവർഗ സമൂഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള വിമർശനത്തിനും ഈ പുസ്തകം ഒരു സമഗ്ര സ്രോതസ്സാണ്. അതുകൊണ്ട് തന്നെ സിനിമ പ്രേക്ഷകർക്കും പഠിതാക്കൾക്കും ഈ പുസ്തകം വളരെയധികം ഉപകാരപ്പെടും.
1: മൃണാൾ സെൻ ദി ആബ്സെൻസ് ട്രിലോജി എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തി ഇതുവരെ സംസാരിച്ചത് പി കെ സുരേന്ദ്രൻ.
2: വായനയുടെ വാതായനങ്ങൾ.
1: രാജ്യത്തെ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ ജൂൺ 30 അവസാനിക്കുകയാണ്. ജൂലൈ 1 എന്യൂമറേറ്റർമാർ വീടുകളിലെത്തുമ്പോൾ ഈ വിവരങ്ങൾ വച്ചാണ് സെൻസസ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക. ഇതേക്കുറിച്ച് കണ്ണൂർ ജില്ലാ കളക്ടർ ശ്രീ പി വിഷ്ണുരാജ് സംസാരിക്കുന്നു.
3: ദേശീയ സെൻസസ് 2022 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ ഈ ജൂൺ 16 മുതൽ ജൂൺ 30 വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ സുപ്രധാന പദ്ധതികളും പരിപാടികളുമെല്ലാം നടപ്പാക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ സെൻസസ് വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ട് തന്നെ സെൻസസിനെ ഗൌരവമായി കണ്ട് എല്ലാവരും ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ടാബിൽ നിന്നോ വെബ്സൈറ്റിൽ പ്രവേശിച്ച് സെൽഫ് എന്യൂമറേഷൻ മുഖേന വിവരങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. SE.census.gov.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താണ് സെൽഫ് എന്യൂമറേഷൻ മുഖേന വിവരങ്ങൾ നൽകേണ്ടത്. മൊബൈൽ നമ്പർ, ഗൃഹനാഥന്റെയോ അല്ലെങ്കിൽ ഗൃഹനാഥയുടെയോ പേര് എന്നിവ നൽകി മുന്നോട്ട് പോകാം. ഇത്തരത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി സബ്മിറ്റ് ചെയ്താൽ 11 H ൽ തുടങ്ങുന്ന SEID നമ്പർ ഫോണിൽ മെസ്സേജ് ആയി ലഭിക്കും. ഈ നമ്പർ പിന്നീട് 2026 ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെയുള്ള കാലയളവിൽ സെൻസസിനായി വീട് സന്ദർശിക്കാൻ എത്തുന്ന എന്യൂമറേറ്റർക്ക് നൽകിയാൽ മതി. സെൽഫ് എന്യൂമറേഷൻ നൽകിയ വിവരങ്ങളിൽ എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട് സന്ദർശിക്കാൻ എത്തുന്ന എന്യൂമറേറ്ററെ അറിയിക്കാവുന്നതാണ്. എന്യൂമറേറ്റർ കൂടി പരിശോധിച്ച വിവരമാണ് അന്തിമമായി സെൻസസ് ഡാറ്റാബേസിലേക്ക് പോവുക. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എല്ലാവിധ വികസന പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കുന്നത് ഈ സെൻസസ് വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ട് തന്നെ സെൻസസിനെ ഗൌരവമായി കണ്ട് എല്ലാവരും സെൽഫ് എന്യൂമറേഷൻ മുഖേനയും അതുപോലെ തന്നെ എന്യൂമറേറ്റർ നിങ്ങളുടെ വീടുകൾ സന്ദർശിക്കുന്ന മുറയ്ക്ക് അവർക്ക് നൽകുന്ന വിവരങ്ങൾ മുഖേനയും സെൻസസിൽ വളരെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്.
4: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്.
5: നമുക്കറിയാം പോസ്റ്റ്പോൺ എന്നാൽ നീട്ടിവയ്ക്കുക. പോസ്റ്റ്പോൺ, POSTPONE, പോസ്റ്റ്പോൺ. ഇതിന് ഏറ്റവും ഉചിതമായ വിപരീത പദമാണ് അഡ്വാൻസ്, ADVANCE, അഡ്വാൻസ്.

0: നേരത്തെയാക്കുക. ദ ഫംഗ്ഷൻ ഇസ് പോസ്റ്റ്പോൺഡ്. ചടങ്ങ് നീട്ടിവച്ചിരിക്കുന്നു. ദ ഫംഗ്ഷൻ ഇസ് പോസ്റ്റ്പോൺഡ്. ദ ഫംഗ്ഷൻ ഇസ് പോസ്റ്റ്പോൺഡ് ടു ദി 15th ഓഫ് ജൂലൈ. ജൂലൈ 15th തീയതിയിലേക്ക് ചടങ്ങ് മാറ്റിവച്ചിരിക്കുന്നു. ദ ഫംഗ്ഷൻ ഇസ് പോസ്റ്റ്പോൺഡ് ടു ദി 15th ഓഫ് ജൂലൈ. ദ ഫംഗ്ഷൻ ഇസ് പോസ്റ്റ്പോൺഡ് ബൈ എ വീക്ക്. ഒരാഴ്ചത്തേക്ക് ചടങ്ങ് മാറ്റിവച്ചിരിക്കുന്നു. ദ ഫംഗ്ഷൻ ഇസ് പോസ്റ്റ്പോൺഡ് ബൈ എ വീക്ക്. ദ ഫംഗ്ഷൻ ഇസ് പോസ്റ്റ്പോൺഡ് ടിൽ ഫർദർ നോട്ടീസ്. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ചടങ്ങ് മാറ്റിവച്ചിരിക്കുന്നു. ദ ഫംഗ്ഷൻ ഇസ് പോസ്റ്റ്പോൺഡ് അൺടിൽ ഫർദർ നോട്ടീസ്. ഈ പറഞ്ഞ സെന്റൻസിൽ ബൈ, ടു, ടിൽ, അൺടിൽ ഈ പ്രെപ്പസിഷൻസിന്റെ സാന്നിധ്യം ശ്രദ്ധിക്കുക. നൗ സെന്റൻസസ് വിത്ത് അഡ്വാൻസ്. ലെറ്റ്സ് അഡ്വാൻസ് ദ ഫംഗ്ഷൻ. നമുക്ക് ചടങ്ങ് മുന്നോട്ടേക്കാക്കാം. ലെറ്റ്സ് അഡ്വാൻസ് ദ ഫംഗ്ഷൻ. ലെറ്റ്സ് അഡ്വാൻസ് ദ ഫംഗ്ഷൻ ടു ദ 15th ഓഫ് ജൂലൈ. ചടങ്ങ് ജൂലൈ 15th നേരത്തെ ആക്കാം. ലെറ്റ്സ് അഡ്വാൻസ് ദ ഫംഗ്ഷൻ ടു ദ 15th ഓഫ് ജൂലൈ. ലെറ്റ്സ് അഡ്വാൻസ് ദ ഫംഗ്ഷൻ ബൈ വൺ വീക്ക്. ചടങ്ങ് ഒരാഴ്ച നേരത്തെ ആക്കാം. ലെറ്റ്സ് അഡ്വാൻസ് ദ ഫംഗ്ഷൻ ബൈ എ വീക്ക്. കാച്ച് യു ലേറ്റർ. ദിസ് ഇസ് സ്മിത മണിക്കൂർ.
1: മോഡേൺ ഐ ടി ഐ എഫ് എം ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: മോഡേൺ ഐ ടി ഐ
3: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
4: പി എസ് സി അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റെഫ്രിജറേഷൻ ആൻഡ് എ സി എന്നീ ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ.
4: ഫോൺ 8891107238.
5: ആകാശവാണി കണ്ണൂർ.
6: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1 66 10 ബാംഗ്ലൂർ ജംഗ്ഷൻ, പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 36 മിനിറ്റും 1 63 47 തിരുവനന്തപുരം മാംഗ്ലൂർ എക്സ്പ്രസ് 11 മിനിറ്റും 1 63 45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1 മണിക്കൂർ 41 മിനിറ്റും 1:26:01 ചെന്നൈ മാംഗ്ലൂർ സൂപ്പർഫാസ്റ്റ് മെയിൽ 1 മണിക്കൂറും വൈകിയോടുന്നു.
9: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
6: പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
10: ന്യൂട്രോണിക്സ് ഐടിഐയിൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
11: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, എസി മെക്കാനിക് എന്നീ കോഴ്സുകൾ.
10: ന്യൂട്രോണിക്സ് ഐടിഐ, താളിക്കാവ് റോഡ്, കണ്ണൂർ.
11: ഫോൺ 9446071998.
12: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
13: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
12: ഇവിടെ നമ്മുടെ അനശ്വര സിൽക്സിൽ കിഡിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
13: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
14: വിജയാരവം 2026 ജൂലൈ 5 കണ്ണൂരിൽ മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 48 കുട്ടികൾക്കുള്ള ആദരവും പുരസ്കാര സമർപ്പണവും ജൂലൈ 5 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ യോഗശാല റോഡിലുള്ള ജവഹർ ലൈബ്രറി ഹാളിൽ. മേജർ രവി പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ പുതിയ ബാച്ചിൽ അഡ്മിഷൻ നേടാനുള്ള കുട്ടികൾക്കായി പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷനും നടക്കും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, ഇരിട്ടി, തളിപ്പറമ്പ്, പിള്ളാത്തറ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ പരിശീലനം നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714 333 577.
2: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം.
15: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി

0: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
1: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
3: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
2: ഇവിടെ നമ്മുടെ അനശ്വര സിൽക്സിൽ കിഡിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
3: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
7: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
8: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM, കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
7: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
8: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
7: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
8: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-949598.
9: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
10: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
9: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: പണ്ഡിറ്റ് ജസ്രാജ് ആലപിച്ച ഭജൻസ് തുടരുകയാണ്. മേരോ അല്ലാ മെഹർബാൻ.

പണ്ഡിറ്റ് ജസ്രാജ് ആലപിച്ച ബജൻസാണ് നിങ്ങൾ കേട്ടത്. ഇന്നത്തെ സംഗീതമാധുരി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം അല്പസമയത്തിനകം പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പുമാണ് രണ്ട് ദിവസം. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ നാളെ അവസാനിക്കും. പൊതുജനങ്ങൾക്ക് രണ്ട് ദിവസം കൂടി സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിലൂടെ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താം. കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന 10 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാതായ സംഭവത്തിന് പിന്നിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ സ്റ്റേഷൻ ഹൌസ് ഓഫീസറാണെന്ന് വകുപ്പുതല അന്വേഷണത്തിൽ കണ്ടെത്തി. ആഭരണങ്ങൾ കൈവശമുണ്ടെന്ന് സമ്മതിച്ച മുൻ SHOയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കാറിൽ കടത്തുകയായിരുന്ന 33 കിലോ കഞ്ചാവുമായി

മൂന്നുപേർ കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് നീർവേലിയിൽ പിടിയിലായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് വാഹന പരിശോധനയിലാണ് പാലക്കാട് സ്വദേശികളായ സ്വരൂപ്, സവിത് കുമാർ, കണ്ണൂർ ചിറയ്ക്കൽ സ്വദേശി ഷഫീഖ് എന്നിവർ പിടിയിലായത്. ഇന്ന് അന്താരാഷ്ട്ര ഉഷ്ണമേഖലാ ദിനം. ഉഷ്ണമേഖലകളിലെ കാലാവസ്ഥയെക്കുറിച്ചും ജൈവ വൈവിധ്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. വെനസ്വേലയിൽ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 1450 ആയി ഉയർന്നതായി വെനസ്വേലൻ പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ്. 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ രണ്ട് ഭൂകമ്പങ്ങൾക്ക് ശേഷം മേഖലയിൽ നിരവധി തുടർചലനങ്ങൾ രേഖപ്പെടുത്തിയതായും പ്രസിഡന്റ് അറിയിച്ചു. ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ട്രെന്റ് ബ്രിഡ്ജിൽ ന്യൂസിലാന്റിനെതിരായ മൂന്നാം ടെസ്റ്റായിരിക്കും കരിയറിലെ അവസാന മത്സരം. ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റായ വിംബിൾഡൺ ടെന്നീസിന് ഇന്ന് ലണ്ടനിൽ തുടക്കം. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. ഫൈനൽ അടുത്ത മാസം 11. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. പ്രണയവും വിരഹവും ഭാവങ്ങളുമെല്ലാം വാക്കുകളേക്കാൾ മുൻപേ കണ്ണുകളിലാണ് തെളിയുക. കണ്ണുകളിൽ വിരിഞ്ഞ ഇന്നത്തെ ഗാനാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യഗാനം ചിത്രപാടിയത്, ചിത്രം ഗൌരീശങ്കരം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എസ് ജാനകി പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഡേഞ്ചർ ബിസ്ക്കറ്റ്. ശ്രീകുമാരൻ തമ്പിയുടേതാണ് വരികൾ. ദക്ഷിണമൂർത്തിയുടെ ഈണം.

കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.

0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
0: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ സത്ഗമയ, കൌമാരക്കാരുടെ മാനസിക ശാരീരിക ആരോഗ്യ പദ്ധതിയെക്കുറിച്ച് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ സത്ഗമയ പ്രൊജക്ട് കൺവീനർ ഡോക്ടർ വിജയ എ തത്സമയം മറുപടി പറയുന്നു. വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ഇന്ന് 2:30 മുതൽ 3:30 വരെ. ഗാനാമൃതം തുടരുകയാണ്. അടുത്ത ഗാനം അക്കരെ അക്കരെ അക്കരെ എന്ന ചിത്രത്തിൽ നിന്നും. എം ജി ശ്രീകുമാർ, ജി വേണുഗോപാൽ, ഉണ്ണിമേനോൻ എന്നിവർ പാടിയത്. വരികളെഴുതിയത് ശ്രീകുമാരൻ തമ്പി, ഈണം പകർന്നത് ഔസേപ്പച്ചൻ.

0: മുത്തശ്ശാ ഇതേതു പ്ലാന്റ് ആണ്?
1: ടാഞ്ചറീൻ, നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
0: മുത്തശ്ശാ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ?
1: എന്തേ
0: ഇത്? എസ് എം എസ് സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
1: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
2: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂൾ ആകൂ.

യേശുദാസും എസ് ജാനകിയും ചേർന്നു പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം അങ്ങാടി. ഗാനശില്പികൾ ബിച്ചു തിരുമല, ശ്യാം.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956 007.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ജയചന്ദ്രനും ഗായത്രിയും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഡ്രീംസ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് വിദ്യാസാഗർ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
4: ചിത്ര പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം ഇന്നലെ. കൈതപ്രത്തിന്റെ വരികൾ ഈണം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

0: മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: പ്രിയ ശ്രോതാക്കളെ, അടുത്ത ഗാനത്തിന് മുൻപ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ സദ്ഗമയ, കൌമാരക്കാരുടെ മാനസിക ശാരീരിക ആരോഗ്യ പദ്ധതിയെക്കുറിച്ച് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ സദ്ഗമയ പ്രൊജക്ട് കൺവീനർ ഡോക്ടർ വിജയ എ തത്സമയം മറുപടി പറയുന്നു. വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ഇന്ന് 2:30 മുതൽ 3:30 വരെ. വിഷയം കൌമാരക്കാരുടെ മാനസിക ശാരീരിക ആരോഗ്യ പദ്ധതി സദ്ഗമയ. ഗാനാമൃതം തുടരുകയാണ്. അടുത്ത ഗാനം സൂരജ് സന്തോഷ്, ശ്വേതാ മോഹൻ എന്നിവർ പാടിയത്. ചിത്രം കപ്പേള. ഗാനരചന വിഷ്ണു ശോഭന. സംഗീതം സുഷിൻ ശ്യാം.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ഗായത്രി പാടിയ ഗാനം, ചിത്രം മുല്ല, വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം തടവറയിലെ രാജാക്കന്മാർ. ഗാനരചന ആർ കെ ദാമോദരൻ, ഈണം വിദ്യാധരൻ.

0: രാജേന്ദ്രന്റെ വരികൾക്ക് ജി ദേവരാജിനെ ഈണം പകർന്ന് ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ശാലിനി എന്റെ കൂട്ടുകാരി.
1: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

0: ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
1: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്ടീവ് ആകും, തികച്ചും ഫ്രീ. വാ,
2: എങ്ങോട്ട്?
1: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്ടീവ് ആയി.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: യേശുദാസും സംഘവും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം നോക്കെത്താ ദൂരത്ത് കണ്ണും നട്ട്. ഗാനശില്പികൾ ബിച്ചു തിരുമല, ജെറി അമൽദേവ്.

യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം കണിയിലൽപ്പം കാര്യം. സത്യനന്ദിക്കാടിന്റെ വരികളാണ്, രവീന്ദ്രന്റെ ഈണം.

ഇന്നത്തെ ഗാനാമൃതം സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ധീരതാ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വൈകിട്ട് 5 2026 രണ്ടാമത് സൈനിക ബഹുമതി ദാന ചടങ്ങിൽ രാജ്യരക്ഷാ സേനയിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനയിലെയും ഉദ്യോഗസ്ഥർക്കാണ് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിന് ഭക്ഷ്യസംസ്കരണ വ്യവസായങ്ങൾ സ്ഥാപിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ. മഹാരാഷ്ട്രയിലെ പർഭാനിയിൽ കോളേജ് ഓഫ് ഫുഡ് ടെക്നോളജിയിൽ കോമൺ ഇൻക്യുബേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുകെ സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ഗ്രീസ് സന്ദർശിക്കും. ദ ഏതൻ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ നിർണായക ചർച്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നാളെ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് 1 ഹയർ സെക്കൻഡറി ക്ലാസുകൾ ജൂലൈ 6 ആരംഭിക്കും. ഏകജാലക സംവിധാനം വഴി ഹയർ സെക്കൻഡറി പ്രവേശന നടപടി പുരോഗമിക്കുകയാണ്. കോഴിക്കോട് തിരുവമ്പാടിക്ക് സമീപം ആനക്കാംപൊയിലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കർണാടകയിൽ നിന്ന് വിനോദസഞ്ചാരികളുമായി എത്തിയ ടൂറിസ്റ്റ് ഗൈഡും മലപ്പുറം കരിശേരി സ്വദേശിയുമായ ശിബിലിയുടെ മൃതദേഹമാണ് 3 ദിവസത്തെ തെരച്ചിലിൽ ഡാം പരിസരത്ത് നിന്ന് കണ്ടെത്തിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസ് ഏഞ്ചൽസിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത 1 പരാജയപ്പെടുത്തി. രണ്ടാം പകുതിയുടെ അവസാന 2 മിനിറ്റിൽ സ്റ്റീഫൻ യൂസ്റ്റാക്കിയോ ആണ് കാനഡയുടെ വിജയഗോൾ നേടിയത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലവും ശരീരവേദനയും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇത് മൺസൂൺ കാലമാണല്ലോ. പൊതുവെ മഴയും തണുപ്പും കൂടിയ ഈ കാലാവസ്ഥയിൽ പ്രായമായവരെ സംബന്ധിച്ച് പലതരത്തിലുള്ള വേദനകൾ, അതായത് നടുവേദന, കാൽമുട്ട് വേദന, അതുപോലെ തന്നെ കഴുത്ത് വേദന തുടങ്ങിയ പല വിധത്തിലുള്ള ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ദീർഘനാളുകളായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കാം ഇവർ. ചോദ്യം ഇതാണ്, ഈ കാലാവസ്ഥയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
2: ഈ കാലാവസ്ഥയിൽ സാധാരണഗതിയിൽ നേരത്തെ തന്നെ വാദരോഗമുള്ളവർ, അതായത് ആമവാദം അങ്ങനെയൊക്കെ ഉള്ള വാദം, സോറിയാട്ടിക് ആർത്രൈറ്റിസ് അങ്ങനെയൊക്കെ ഉള്ള വാദം ഉള്ളവർക്ക് ചിലപ്പോൾ വാദത്തിന്റെ കാഠിന്യം കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടോ? ഈ സമയത്ത് നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഇന്ന് മടി പിടിക്കും, ഇന്ന് അധികം നമ്മൾ ജോലി ചെയ്യുന്നില്ല, എക്സസൈസ് ചെയ്യുന്നില്ല. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ മസിലിലോട്ടും ജോയിൻറ്റിലോട്ടും ഒക്കെ ഉള്ള ബ്ലഡ് സപ്ലൈ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോയിൻ്റൊക്കെ സ്റ്റിഫായിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് മാക്സിമം മൊബൈലായിട്ട് തന്നെ ഇരിക്കാൻ, അതായത് നമ്മൾ നല്ല രീതിയിലുള്ള വ്യായാമവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഡെയിലി ആക്റ്റീവായിട്ടും ലൈവായിട്ടും ഇരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ മരുന്ന് സ്കിപ്പ് ചെയ്യാൻ ഒരു തരത്തിലും പാടില്ല. അത് ഇതെല്ലാം പറഞ്ഞത് വാദമുള്ളവരെ പറ്റിയാണ്, അതായത് മരുന്ന് കഴിക്കുക, സാധാരണ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളതെല്ലാം. പക്ഷെ ഇതുകൂടാതെ തന്നെ പ്രായ അധികം ആയിട്ടുള്ളവർക്കും ഇതുപോലെയുള്ള വാദപ്രശ്നങ്ങൾ, അതായത് ജോയിൻറ്റ് പെയിൻ, ബാക്ക് പെയിൻ ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ടെമ്പറേച്ചർ കുറയുമ്പോൾ, വെളിയിലുള്ള ടെമ്പറേച്ചർ കുറയുമ്പോൾ നമ്മുടെ ബോഡി അകത്ത് ഒരു ഹീറ്റ് കൺസേർവ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് വെസലെല്ലാം, അതായത് രക്തക്കുഴലുകളെല്ലാം മസിലിന് വേണ്ടി, മസിലിന് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ബോഡിയിൽ ഈ ചൂടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതെല്ലാം ഒന്ന് ചുരുങ്ങാൻ സാധ്യതയുണ്ട്. ബോഡിയിലുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, പുറത്ത് തണുപ്പായതിനാൽ അപ്പോൾ ഒന്ന് ചുരുക്കുമ്പോൾ മസിലിലുള്ള സപ്ലൈ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ വേദനകളും ഈ പറഞ്ഞ സ്റ്റിഫ്നെസ്സും എല്ലാം അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, അതുകൂടാതെ തന്നെ നമ്മുടെ ഒരു മൂഡും ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഇന്ന് മടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ആക്ടിവിറ്റി നിന്നുപോകാനും അല്ലെങ്കിൽ കുറയ്ക്കാനും സാധ്യതയുണ്ട്. അപ്പം മാക്സിമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ചെയ്യുക. പിന്നെ കാൽഷ്യമിന്റെ ലെവല് എപ്പോഴും, കാൽഷ്യം ഒക്കെ എപ്പോഴും കുറയാൻ സാധ്യതയുള്ളൊരു ഗ്രൂപ്പാണ് ഈ വാർദ്ധക്യം. അപ്പൊ അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കൂടാതെ തന്നെ നമുക്ക് ഈ മഴവെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമുക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ വീഴുന്നത് കാരണം ഈ ബോണിന്റെ പെട്ടെന്ന് അത് ഫ്രാക്ചർ ആവാനും സാധ്യതയുണ്ട്, പൊട്ടാനും സാധ്യതയുണ്ട്. കാരണം പ്രായം അധികമായവർക്ക് ഓസ്റ്റിയോപോറോസിസ് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാകാം. അതെന്ന് പറയുന്നത് ബോണിന്റെ സ്ട്രെങ്ത് കുറയുന്നൊരു മെഡിക്കൽ കണ്ടീഷനാണ് ഓസ്റ്റിയോപോറോസ്. അപ്പോൾ ചെറിയൊരു വീഴ്ച കൊണ്ട് തന്നെ ബോണെല്ലാം പൊട്ടാനുള്ളൊരു സാധ്യതയുള്ളൊരു കണ്ടീഷനാണ്. അപ്പം നല്ല വിധത്തിൽ നമ്മൾ കാൽഷ്യം, വിറ്റമിൻ ഡി ഒക്കെ എടുത്തില്ല എങ്കിൽ പൊട്ടലുകളെല്ലാം ഉണ്ടാവും. ചെറിയൊരു വീഴ്ച തന്നെ പൊട്ടലുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് നടക്കുന്നതിലും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കിപ്പോൾ വെളിയിൽ നോക്കുമ്പോൾ നമുക്ക് സൂര്യരശ്മികളെല്ലാം കുറയുന്ന ഒരു അവസ്ഥയാണ് ഈ കാലാവസ്ഥ. അപ്പോൾ സൂര്യരശ്മികളിൽ കൊണ്ടാണ് നമ്മുടെ ബോഡിയിലെ വിറ്റമിൻ ഡിയിലെ പലതരത്തിലുള്ള വിറ്റമിൻ ഉണ്ട്. അതിനകത്ത് വിറ്റമിൻ ഡി ഉണ്ടാകുന്നത് സൂര്യരശ്മികൾ കാരണമാണ് നമ്മുടെ ബോഡിയിൽ അത് ഉണ്ടാകുന്നത്. അപ്പൊ വിറ്റമിൻ ഡി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ബോണിനെ, അസ്ഥികൾക്കുള്ള സ്ട്രെങ്ത് കൂട്ടുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഈ ഒരു കാലാവസ്ഥയിൽ വിറ്റമിൻ ഡി കുറയുകയും അത് കാരണം ബോൺസിനുള്ള ഒരു സ്ട്രെങ്ത് കുറയുകയും ഫ്രാക്ചർ ആവാനുള്ള സാധ്യതയും, ബോൺസ് പെട്ടെന്ന് വീക്ക് ആവാനുള്ള ഒരു ഇതുമുണ്ട്, ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ നല്ല രീതിയിലുള്ള ഫുഡും ഹൈഡ്രേഷനും, പിന്നെ അതുകൂടാതെ തന്നെ ചെറിയ രീതിയിലുള്ള എക്സസൈസസ്, പിന്നെ നേരത്തെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതും കഴിക്കുക, കൂടാതെ തന്നെ ഈ വിറ്റമിൻ ഡിയുടെ അളവ് നോക്കിയിട്ട് അത് കുറവാണെങ്കിൽ അതിന്റെ രീതിയിലുള്ള മരുന്ന് ഡോക്ടറിനെ കണ്ട് വാങ്ങിച്ച് കഴിക്കേണ്ടതായിട്ടുണ്ട്.
1: മാഡം, അതുപോലെ തന്നെ ഈ പ്രായമായവരെ സംബന്ധിച്ച് അസ്ഥി തേയ്മാനം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഇപ്പോൾ ചെറുപ്പക്കാരിലും കണ്ടുവരുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എന്താണ് ഇതിന് ഒരു പ്രതിവിധി നിർദ്ദേശിക്കുവാനുള്ളത്?
2: ബോണിന്റെ ഒരു സ്ട്രെങ്ത് കുറയുന്ന ഒരു കണ്ടീഷനാണ് ഈ പറഞ്ഞ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ കുറച്ച് വാർദ്ധക്യത്തിൽ വരുന്ന വേറൊരു മെഡിക്കൽ കണ്ടീഷനാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അതൊരു തരത്തിലുള്ള ഡീജനറേറ്റീവ്, അതായത് തേയ്മാനം കൊണ്ട് നമ്മുടെ ബോണിന്റെ ഇടയിലുള്ള തരുണാസ്ഥയുടെ തേയ്മാനം കാരണം ഉണ്ടാകുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോണിലുള്ള സ്ട്രെങ്ത് കുറഞ്ഞ് അത് ബോൺ വീക്കാവുന്ന ഒരു അവസ്ഥയാണ് ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണഗതിയിൽ ഇതെല്ലാം കുറച്ച് പ്രായം അധികമായിട്ടുള്ള സ്ത്രീകളിൽ 65 വയസ്സും ഇപ്പോൾ ആർത്തവം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഓസ്റ്റിയോപോറോസിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് 70 വയസ്സിൽ കൂടുതലായി കഴിഞ്ഞാൽ ഓസ്റ്റിയോപോറോസിസ്, അതായത് ഒരു അസുഖവും ഇല്ലാത്തവർക്ക് 70-ൽ കൂടുതൽ വയസ്സ് വന്നാൽ ഓസ്റ്റിയോപോറോസിസ് വരാനും, സ്ത്രീകൾക്കാണെങ്കിൽ അത് 65 വയസ്സിനും മുകളിൽ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മൾ ഈ പ്രായം 70-ഉം 65-ഉം കഴിഞ്ഞാൽ ഡെക്സാ സ്കാൻ ഉപയോഗിച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഓസ്റ്റിയോപോറോസിസ് ബോണിന്റെ സ്ട്രെങ്ത് കുറവാണോ എന്നൊക്കെ നോക്കിയിട്ട് ഒരു ഡോക്ടറിനെ കാണിക്കുകയും അതിനനുസരിച്ചുള്ള മരുന്നുകൾ എടുക്കേണ്ടതുമാണ്. ഇതേ അവസ്ഥ ഓസ്റ്റിയോപോറോസിസ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നമ്മുടെ ഒരു വർക്ക് പാറ്റേൺ വെച്ചിട്ട് ചെറിയ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർക്കും വരാൻ, മധ്യവയസ്കർക്കും വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരേ രീതിയിലുള്ള ഇരിപ്പ്, അപ്പൊ അതൊക്കെ തന്നെ അമിതവണ്ണം കൂട്ടാൻ സാധ്യതയുണ്ട്. അമിതവണ്ണം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കാൽമുട്ടുകളെ അത് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാം, അത് കാരണം തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ഈ തേയ്മാനം, ഈ അമിതവണ്ണം കാരണം യൂറിക് ആസിഡിന്റെ ലെവലുകൾ അതെല്ലാം കൂടാൻ സാധ്യതയുണ്ട്. യൂറിക് ആസിഡ് കാരണം വരുന്ന വാദമാണ് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നു. പിന്നെ ഇതുകൂടാതെ തന്നെ നമ്മുടെ ഒരു ഇപ്പൊരു കമ്മ്യൂണിറ്റിയിൽ ഡ്രഗ്സ് ആണെങ്കിൽ ഇരിക്കട്ടെ, മദ്യപാനം, സ്മോക്കിംഗ് ഇതെല്ലാം തന്നെ ഓസ്റ്റിയോപോറോസിസിനൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒഴിവാക്കി നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്താൽ ഒരു പരിധി വരെ നമുക്കിതെല്ലാം ഒന്ന് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഈ മൺസൂൺ സമയത്ത്, ഈ കാലാവസ്ഥയിൽ തണുപ്പ് മഴയും ഉള്ള ഒരവസ്ഥയിൽ ഇതിൻ്റെതായിട്ടുള്ള സിംറ്റംസ് കൂടാൻ സാധ്യതയുണ്ട്. കാരണം മസിലിന്റെ സ്റ്റിഫ്നെസ്സും ഒക്കെ കൂടാൻ സാധ്യതയുള്ളൊരു അവസ്ഥയാണ്. അപ്പം മൺസൂൺ കൊണ്ടാണ് ഓസ്റ്റിയോപോറോസിസ് വരുന്നതെന്നോ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുന്നതെന്നോ പറയാൻ പറ്റില്ല. പക്ഷെ അതിന്റെ സിംറ്റംസ് ചിലപ്പോൾ കൂടുതൽ കാണിക്കാവുന്ന ഒരു അവസ്ഥയാണ് ഈ പറയുന്ന കാലാവസ്ഥയാണ് ഇപ്പം ഉള്ളത്.
1: മാഡം, ഈ വാദ സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് ഈ കാലാവസ്ഥ പൊതുവെ കുറച്ച് പ്രയാസകരമാണ്. വാദ സംബന്ധമായ രോഗങ്ങളുള്ളവർ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വാദമാണ്, ആമവാദമാണ്. ആമവാദം എന്നാണ് മലയാളത്തിൽ അതിനെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ തണുപ്പ് കാലം, ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുന്ന സമയത്തെല്ലാം സിംറ്റംസ് കൂടുതലും ജോയിന്റ് സ്റ്റിഫ്നെസ്സും ഒക്കെ വളരെയധികം നമ്മുടെ ആൾക്കാർ പറഞ്ഞു വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ടും ഇതുപോലെ സ്റ്റിഫ്നെസ് ഒക്കെ അനുഭവപ്പെടാവുന്നതാണ്. പിന്നെ ഉള്ളത് ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ, അതായത് ഈ തണുപ്പ് കാലത്ത് നിറയെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാം, വൈറൽ ഇൻഫെക്ഷൻസും ഒക്കെ വരാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ വാദരോഗങ്ങൾ വരുന്നതിനെക്കാട്ടിൽ അതിൻ്റെ സിവിയറിറ്റി കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പം ചെറിയ രീതിയിൽ ഇപ്പോൾ SLE എന്ന് പറയുന്ന, ലൂപ്പസ് എന്ന് പറയുന്ന വാദരോഗമുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ SLE പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലെയർ ആവാം, ഇടയ്ക്കിടയ്ക്ക് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൂടുതലും സമ്മർ

0: ചൂട് കാലാവസ്ഥയിലാണ് ഫ്ലെയറപ്പ് ആവുന്നതും. പക്ഷേ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ എസ് എൽ ഇയുടെ സിവിയറിറ്റി, കാരണം ഒന്നാമത് അവർ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന ഇമ്മ്യൂണോ സപ്രസൻസ് ഒക്കെയാണ് അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്നാൽ അത് കഴിച്ചാൽ മാത്രമേ അവരുടെ അസുഖത്തിന്റെ ഒരു കാഠിന്യം കുറയ്ക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അസുഖം കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്, അങ്ങനത്തെ ഇൻഫ്ലുവൻസ ഫ്ലൂ വാക്സിനുള്ള കുത്തിവയ്പ്, അല്ലെങ്കിൽ ന്യൂമോകോക്കൽ വാക്സിൻ, ഇൻഫെക്ഷൻസ് വരാതിരിക്കാനുള്ള വാക്സിൻസ് ഒക്കെ എടുക്കുന്നത് അനിവാര്യമായിരിക്കും. സിസ്റ്റമിക് സ്ക്ലിറോസിസ് എന്ന് പറയുന്ന വേറൊരു വാദരോഗമുണ്ട്. അപ്പൊ അത് സ്കിന്നെല്ലാം ടൈറ്റ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് റേനോട്ട്സ്, അവർക്ക് കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് റേനോട്ട്സ് എന്ന് പറയുന്നത്. അതായത് തണുപ്പടിക്കുമ്പോൾ വിരലുകളുടെ തുമ്പുകൾ ബ്ലൂ കളറായിട്ട്, അതായത് നീല കളറായിട്ട് മാറുകയും, അപ്പൊ അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ നിലയ്ക്കുകയും, കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാതിരുന്നാൽ ബ്ലഡ് സപ്ലൈ നിലയ്ക്കുകയും അൾസറും അതുകൊണ്ട് തന്നെ ആ വിരലിന്റെ തുമ്പൊക്കെ നശിക്കുകയും, ചില അവസരങ്ങളിൽ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടാതെ വിരലുകൾ തന്നെ ഫുള്ളോടെ നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് റേനോട്ട്സ് ഫിനോമിനൺ എന്ന് പറയുന്നത്. അപ്പൊ അത് കൂടുതലായും സിസ്റ്റമിക് സ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസുഖം ഉള്ളവർക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ റേനോട്ട്സ് എന്ന് പറയുന്ന ഈ പ്രക്രിയ, അപ്പൊ ഇത് ഈ തണുപ്പ് സമയത്താണ് അവർക്ക് കൂടുതലായിട്ട് ഈ നീല കളറായിട്ട് മാറുന്നത്. വളരെയധികം വേദനാജനകമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ തണുപ്പ് സമയം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കോട്ടൺ ഗ്ലൗസ്, തെർമൽ ഗ്ലൗസ് യൂസ് ചെയ്യുക, ഒരു രീതിയിലും തണുപ്പ് അടിക്കാതിരിക്കാൻ നോക്കുക, ഗ്ലൗസ് എപ്പോഴും യൂസ് ചെയ്യുക, വീട്ടിലാണെങ്കിൽ തന്നെയും നല്ല രീതിയിലുള്ള ഒരു ചൂടായിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ഇരിക്കുക, ഹീറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അത് ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്.
1: മാഡം, ഈ മഴക്കാലം പൊതുവെ ഈ പകർച്ചവ്യാധികളുടെ ഒരു കാലഘട്ടം കൂടിയാണല്ലോ. പ്രധാനമായും ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ തുടങ്ങിയ രോഗങ്ങൾ വരുന്നവരിൽ വാതരോഗത്തിന് സമാനമായ പ്രശ്നങ്ങൾ ദീർഘനാളുകളായി അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്?
0: ഈ ഒരു സമയത്ത് ഡെങ്കും ചിക്കൻഗുനിയും ഇതൊക്കെ തന്നെ കൊതുക് മൂലമാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്. അപ്പോൾ ഈ അസുഖങ്ങളൊക്കെ തന്നെ ജോയിന്റിനെയും മസിലിനെയൊക്കെ ബാധിക്കാവുന്ന ഒരു രണ്ട് അസുഖങ്ങളാണ് ഈ വൈറൽ ഇൻഫെക്ഷൻസ് ആണ്, ഡെങ്കു ആയാലും ചിക്കൻഗുനി ആയാലും. അപ്പോൾ ഡെങ്കുവിൽ പ്ലേറ്റ്ലെറ്റ് കുറയുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യം. അതിൻ്റെ കൂടെ തന്നെ ഈ ജോയിന്റിനും മസിലും ഒക്കെ നല്ലതായിട്ട് വേദനകളും ഒക്കെ അനുഭവിക്കും. അപ്പൊ ആ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള ഹൈഡ്രേഷൻ വേണ്ടതാണ്. അപ്പൊ ഈ കൊതു വളരാതിരിക്കാൻ, മുട്ടയിട്ട് പെരുകാതിരിക്കാനുള്ള മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കണം. മഴ വെള്ളം അവിടെ ഇവിടെ കെട്ടി നിന്ന് അതിൽ ഈ മോസ്കിറ്റോ ബ്രീഡ് ചെയ്യും. അത് കാരണം ഈ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചിക്കൻ ഗുനി ആണെങ്കിൽ തന്നെ 60%, അത് സാധാരണ ഒരു 20%, 10-20% അത് ക്രോണിക് ആർത്രൈറ്റിസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലവർക്ക് ഓൾറെഡി നമുക്ക് വാദത്തിന്റെ ഒരു ടെൻഡൻസി ഉള്ള ആളാണെങ്കിൽ ഈ അസുഖം കൂടെ, ഈ ഇൻഫെക്ഷനും കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലോങ് ടേമിൽ വാദരോഗമായിട്ട് മാറാം. 60% ആൾക്കാർക്കും അതൊരു 3 മാസത്തിനുള്ളിൽ പോകേണ്ടതാണ്. അപ്പോൾ അതൊരു 20% ആൾക്കാർക്ക് അത് ചിലപ്പോൾ അതൊരു വാദരോഗമായിട്ട്, ദീർഘകാലം ട്രീറ്റ് ചെയ്യേണ്ട മരുന്ന് കഴിക്കേണ്ടതായിട്ടുള്ള വാദരോഗമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൊതുകുകൾ മാക്സിമം നമുക്ക് പെറ്റുപെരുകാതിരിക്കാനുള്ള മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കേണ്ടതാണ് ഈ ഒരു കാലഘട്ടത്തിൽ.
1: മാഡം, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പലതരത്തിലുള്ള വേദനകൾ എന്നതിനെ കുറിച്ചാണ്. ഈ വേദനകൾ പല രീതിയിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നു എന്നേ ഉള്ളൂ. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ വേദന സംഹാരികൾ കഴിക്കാമോ എന്നുള്ളത്. വേദന സംഹാരികൾ കഴിക്കുന്നതിനെ കുറിച്ച് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്?
0: പറഞ്ഞത് ശരിയാണ്. ചില പെയിൻ കില്ലേഴ്സ്, വേദന കുറയ്ക്കുന്ന മരുന്നുകൾ ഇതുപോലെ കിഡ്നിയെ ബാധിക്കാം, ലിവറിനെ ബാധിക്കാനൊക്കെ സാധ്യതയുള്ളതാണ്. പക്ഷെ അതൊക്കെ ഒരു അളവിന് കുറവാണെങ്കിൽ നമുക്ക് കഴിക്കാവുന്നത് തന്നെയാണ്. അപ്പൊ അതൊരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം കറക്റ്റ് സമയത്തേക്ക്, ഒരു കറക്റ്റ് കാലയളവിലേക്ക് കഴിക്കാവുന്നതാണ്. അപ്പൊ അതിൽ കൂടുതലാവുമ്പോഴാണ്, ഇപ്പൊ ക്രോണിക്കലി ഒക്കെ എടുക്കുന്നവർക്കാണ് ഈ പറഞ്ഞ ബാക്കി ആന്തരിക അവയവങ്ങളെയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ളത്. ഏത് മരുന്ന് കഴിച്ചാലും അതൊരു ഡോക്ടറിനെ സമീപിച്ചിട്ടായിരിക്കണം എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതും അത് കറക്റ്റായിട്ടുള്ള സമയത്തേക്ക്, ആ കാലയളവ് അത് കറക്റ്റായിട്ട് പാലിക്കേണ്ടതാണ്.
1: മഴക്കാലവും ശാരീരിക വേദനകളും എന്ന വിഷയത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ശ്രീദേവിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്

0: NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് അറ്റ് gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വി കെ സുരേഷ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ധീരതാ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വൈകിട്ട് 5 2026 രണ്ടാമത് സൈനിക ബഹുമതിദാന ചടങ്ങിൽ രാജ്യരക്ഷാ സേനയിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനയിലെയും ഉദ്യോഗസ്ഥർക്കാണ് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. സായുധസേന, കേന്ദ്ര സായുധ പോലീസ് സേന, മറ്റ് സുരക്ഷാ ഏജൻസികൾ എന്നിവയിലെ ഉദ്യോഗസ്ഥർ നടത്തിയ അസാധാരണ ധീരതയുടെ അംഗീകാരമായാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16 യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദ സമഗ്ര ശിശുബാൽ സ്വാസ്ഥ്യ കാര്യക്രമം യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യും. അനീമിയ മുക്ത് ഭാരത് അഭിയാന്റെ പ്രവർത്തന മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രി പുറത്തിറക്കും. വെനിസ്വേലയിൽ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 1450 വെനിസ്വേലൻ ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗ്സ് അറിയിച്ചു. 10,000 ആളുകളെ കാണാതായിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങൾക്ക് ശേഷം 430 തുടർചലനങ്ങൾ രേഖപ്പെടുത്തി. ഭൂമി തരംമാറ്റം നൽകിയ 25,000 അപേക്ഷകൾ എത്രയും വേഗം പൂർത്തീകരിച്ച് നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. ഭൂമി തരംമാറ്റാൻ സംസ്ഥാനത്ത് 2,00,000 അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നതെന്നും ഇക്കാര്യം പരിശോധിക്കാൻ ജില്ലാതലങ്ങളിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്നും നിയമസഭാ ചോദ്യോത്തരവേളയിൽ മന്ത്രി പറഞ്ഞു. റവന്യൂ വകുപ്പിൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 839 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ടെന്നും എ പി അനിൽകുമാർ പറഞ്ഞു. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർകോട് ജില്ലകളിലെ +1 സീറ്റുകളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ഈ അധ്യയന വർഷം തന്നെ അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കിയാണ് +1 സീറ്റുകളുടെ ആവശ്യകത പരിശോധിക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 165 പൊതുമരാമത്ത് കരാർ പ്രവൃത്തികളിൽ 40 മന്ദഗതിയിലാണെന്ന് മന്ത്രി പി കെ ബഷീർ പറഞ്ഞു. പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായും ഗുണനിലവാര പരിശോധന സൊസൈറ്റി കർശനമായി പാലിക്കുന്നുണ്ടെന്നും ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ അതന്വേഷിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ തദ്ദേശീയർക്ക് ജോലി അവസരം ലഭിക്കുന്നില്ല എന്ന പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യം അന്വേഷിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് 3 കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ ഗവൺമെന്റ് തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സജീവ ചർച്ചയാവുന്നത്. യോഗത്തിൽ ഇരു സംസ്ഥാനത്തെയും വകുപ്പ് സെക്രട്ടറിമാർ പങ്കെടുക്കും. ചർച്ചയിൽ കേരളത്തിന്റെ നിലപാട് പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ ഉന്നയിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. പുതിയ ഡാം എന്നതാണ് കേരളത്തിന്റെ നിലപാടെന്നും 3 ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് നിലപാട് കടുപ്പിച്ചതായി തോന്നുന്നില്ലെന്നും അവരുടെ നിലപാട് പറയുക മാത്രമാണ് ചെയ്തതെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ സ്വീകരിക്കാത്ത കുട്ടികൾക്ക് മരുന്ന് നൽകാൻ മാതാപിതാക്കൾ മുൻകൈ എടുക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ അഭ്യർത്ഥിച്ചു. ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും ഇന്നും നാളെയും സംസ്ഥാനത്തെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ശേഷിക്കുന്ന കുട്ടികൾക്ക് കൂടി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മയക്കുമരുന്ന് കേസുകളിലെ തുടരന്വേഷണം ശക്തമാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി രവദ ചന്ദ്രശേഖർ പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യുവാക്കൾക്കിടയിലും ലഹരിക്കെതിരെ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രചാരണം ശക്തമാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. രാസലഹരികളടക്കം മയക്കുമരുന്ന് കടത്ത് തടയാൻ അതിർത്തി സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളെ പങ്കെടുപ്പിച്ച് ജൂലൈ 2 പ്രത്യേക യോഗം ചേരുമെന്നും DGP വ്യക്തമാക്കി. 1 ബോധവൽക്കരണ പരിപാടികളുമായി മലപ്പുറം ജില്ലാ മദ്യനിരോധന സമിതി ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ വഹീദ ഉദ്ഘാടനം ചെയ്തു. കർണാടകയിൽ നിന്ന് ബസ്സിൽ കടത്താൻ ശ്രമിച്ച 6 കഞ്ചാവ് പിടികൂടി. ബസ് യാത്രികനായ കോഴിക്കോട് പടനിലം സ്വദേശി മുഹമ്മദ് ഷെഫീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരിക്കെതിരായ പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ബത്തേരി പോലീസും നടത്തിയ പരിശോധനയിലാണ്

ഇയാളെ പിടികൂടിയത്. കാറിൽ കടത്തുകയായിരുന്ന 33 കിലോ കഞ്ചാവുമായി 3 പേർ കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് നീർവേലിയിൽ പിടിയിലായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് വാഹന പരിശോധനയിലാണ് പാലക്കാട് സ്വദേശികളായ സ്വരൂപ്, സവിത് കുമാർ, കണ്ണൂർ ചിറക്കൽ സ്വദേശി ഷഫീഖ് എന്നിവർ പിടിയിലായത്. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ നാളെ ചുമതലയേൽക്കും. വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിൽ നിന്നും അദ്ദേഹം ചുമതല ഏറ്റുവാങ്ങും. ദർബാർ ഹാളിൽ ജയതിലകിന് യാത്രയപ്പം ഉണ്ടാകും. ഇന്ന് ദേശീയ സ്ഥിതിവിവര കണക്ക് ദിനം. ഇന്ത്യൻ സ്ഥിതിവിവര കണക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ പി സി മഹലനോബിസിൻ്റെ ജന്മദിനമാണ് സ്ഥിതിവിവര കണക്ക് ദിനമായി ആചരിക്കുന്നത്. ദേശീയ വികസനത്തിൽ ഡാറ്റ അധിഷ്ഠിത ആസൂത്രണത്തിൻ്റെയും നയരൂപീകരണത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ഭരണപരമായ ഡാറ്റയുടെ സാധ്യതകൾ തുറക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഇന്ന് അന്താരാഷ്ട്ര ഉഷ്ണമേഖലാ ദിനം. ഉഷ്ണമേഖലകളിലെ കാലാവസ്ഥയെക്കുറിച്ചും ജൈവ വൈവിധ്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. ദമാമിൽ വാഹനാപകടത്തിൽ കണ്ണൂർ സ്വദേശികളായ 2 പേർ മരിച്ചു. ന്യൂമാഹി പെരിങ്ങാടിയിലെ മുഹമ്മദ് സജീം, കണ്ണപുരം ചുണ്ടവയൽ സ്വദേശി ശ്രീലേഷ് എന്നിവരാണ് മരിച്ചത്. മുഹമ്മദ് സജീമിൻ്റെ മൃതദേഹം ദമാമിൽ ഖബറടക്കും. ശ്രീലേഷിൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുകയാണ്. കൊല്ലം ചവറയിൽ കായലിൽ കുളിക്കാനിറങ്ങിയ 4 വിദ്യാർത്ഥികളിൽ ഒരാൾ മുങ്ങി മരിച്ചു. 7-ാം ക്ലാസ് വിദ്യാർത്ഥി നീണ്ടകര മാമൻതുരുത്ത് വടക്കേക്കുന്നിൽ മിലനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോഴിക്കോട് തിരുവമ്പാടിക്ക് സമീപം ആനക്കാമ്പൊയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തി. കർണാടകയിൽ നിന്ന് വിനോദസഞ്ചാരികളുമായി എത്തിയ ടൂറിസ്റ്റ് ഗൈഡും മലപ്പുറം കരിശേരി സ്വദേശിയുമായ ശിബിലിയുടെ മൃതദേഹമാണ് 3-ാം ദിവസവും നടത്തിയ തെരച്ചിലിൽ ഡാം പരിസരത്തു നിന്ന് കണ്ടെത്തിയത്. അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ് സംഘങ്ങൾ, സന്നദ്ധ സേനകൾ, പ്രാദേശിക നീന്തൽ വിദഗ്ധർ, നാട്ടുകാർ എന്നിവരടങ്ങിയ വലിയ സംഘമാണ് തിരച്ചിലിന് നേതൃത്വം നൽകിയത്. കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന 10 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാതായ സംഭവത്തിന് പിന്നിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണെന്ന് വകുപ്പുതല അന്വേഷണത്തിൽ കണ്ടെത്തി. ആഭരണങ്ങൾ കൈവശമുണ്ടെന്ന് സംബന്ധിച്ച മുൻ SHOയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. അന്വേഷണ റിപ്പോർട്ട് റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിന് കൈമാറും. വയനാട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ 1 ദിവസത്തെ സൂചനാ പണിമുടക്ക് തുടങ്ങി. മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. സ്വകാര്യ ബസ്സുടമകളുടെ സംഘടനകളും സ്വകാര്യ ബസ് തൊഴിലാളി ട്രേഡ് യൂണിയനുകളും ചേർന്നാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. അല്പസമയത്തിനകം ബസ്സുടമകൾ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. സംസ്ഥാനത്ത് ഇന്നലെ ഒരാൾക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം ജില്ലയിലാണ് രോഗബാധ. സംസ്ഥാനത്ത് ഈ മാസം 191 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട്ടെ നിപ ബാധിതൻ്റെ സമ്പർക്കപ്പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെയും ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 22 പേരെയും നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി. ജില്ലയിൽ നിപ സമാന ലക്ഷണങ്ങൾ കണ്ടവർക്കിടയിൽ നടത്തിയ പരിശോധനയിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സ തുടരുകയാണ്. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണെങ്കിലും നേരിയ മഴയാണ് പലയിടങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറിനിടെ ജില്ലയിൽ പന്നിയൂരിലാണ് കൂടുതൽ മഴ ലഭിച്ചത്. 36.5 മില്ലിമീറ്റർ. ആറളത്ത് 27, കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ 20 മില്ലിമീറ്ററും മഴ രേഖപ്പെടുത്തി. ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി പോയ 2753 പേർ തിരിച്ചെത്തി. ഇന്നലെ 3 വിമാനങ്ങളിലായി 1033 തീർത്ഥാടകർ കണ്ണൂരിലെത്തി. 4519 പേരാണ് ഇത്തവണ കണ്ണൂരിൽ നിന്ന് ഹജ്ജിന് പോയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസ്ആഞ്ചലസിൽ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2-ാം പകുതിയുടെ അവസാന 2-ാം മിനിറ്റിൽ സ്റ്റീഫൻ യുസ്റ്റാക്യുയാണ് കാനഡയുടെ വിജയഗോൾ നേടിയത്. ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയെ നേരിടും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

പ്രിയ ശ്രോതാക്കളെ, കണ്ണൂർ ആകാശവാണി പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കുക. റേഡിയോ നാടക രചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത് ചിത്രം ആ അബ് ലൂട്ട് ചലേ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: आपको पहले भी कही देखा है. സോനു നിഗം, അനുരാധ പത്വാൾ എന്നിവർ പാടിയത്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. വീക്ഷിത് ഗ്രാമം വീക്ഷിത് ഭാരത് പദ്ധതിക്ക് രാഷ്ട്രീയ ഗ്രാമീൺ വികാസ് സമ്മേളനം 2026 രൂപരേഖ തയ്യാറാക്കി. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിലെ പുസയിൽ രണ്ട് ദിവസമായി തുടരുന്ന സമ്മേളനം ഇന്ന് സമാപിക്കും. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളുടെ വകമാറ്റം സംബന്ധിച്ച പൊതു താൽപര്യ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. കേസിൽ സമഗ്രവും സമയബന്ധിതവുമായ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഹർജി. ഇന്ത്യൻ വ്യോമസേനയുടെ 5th വാർഫെയർ ആന്റ് എയ്റോസ്പേസ് സ്ട്രാറ്റജി പ്രോഗ്രാമിന്റെ ക്യാപ്സ്റ്റോൺ സെമിനാർ ഇന്ന് ന്യൂഡൽഹിയിൽ. എയർ ചീഫ് മാർഷൽ എ.പി. സിംഗും വ്യോമസേനാ മേധാവിയും മുഖ്യാതിഥികളാകും. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർകോട് ജില്ലകളിലെ +1 സീറ്റുകളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ഈ അധ്യയന വർഷം തന്നെ അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ടെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഊരാളുങ്കൽ കോൺട്രാക്ടിംഗ് സൊസൈറ്റി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പരാതികൾ ലഭിച്ചാൽ പരിശോധിക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ. നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ മയക്കുമരുന്ന് കേസുകളിലെ തുടരന്വേഷണം ശക്തമാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി രവത ചന്ദ്രശേഖർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യുവാക്കൾക്കിടയിലും ലഹരിക്കെതിരെ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രചാരണം ശക്തമാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. കൊല്ലം ചവറയിൽ കായലിൽ കുളിക്കാനിറങ്ങിയ 4 വിദ്യാർത്ഥികളിൽ ഒരാൾ മുങ്ങിമരിച്ചു. 7th ക്ലാസ് വിദ്യാർത്ഥി നീണ്ടകര മാമൻതുരുത്ത് വടക്കേ കുന്നിൽ മിലനാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയെ നേരിടും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ സത്ഗമയ കൌമാരക്കാരുടെ മാനസിക ശാരീരിക ആരോഗ്യ പദ്ധതിയെക്കുറിച്ച് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ സത്ഗമയ പ്രൊജക്ട് കൺവീനർ ഡോക്ടർ വിജയ എ തത്സമയം മറുപടി പറയുന്നു. വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. ഇന്ന് 2:30 മുതൽ 3:30 വരെ. വിഷയം: കൌമാരക്കാരുടെ മാനസിക ശാരീരിക ആരോഗ്യ പദ്ധതി സത്ഗമയം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രപാടിയ ഗാനം ചിത്രം പഞ്ചാഗ്നി. ONV യുടെ വരികൾ, രവി ബോംബെയുടെ സംഗീതം.

എം ജയചന്ദ്രൻ പാടിയ ഗാനം, ക്ഷമിക്കണം, ശ്രേയാ ഘോഷാൽ പാടിയ ഗാനം, ചിത്രം ബനാറസ്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം പോന്നില്ല മഴ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളും ലക്ഷ്മികാന്ത് പ്യാരിലാലിൻ്റെ സംഗീതവും.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: യേശുദാസ് പാടിയത് ചിത്രം പല്ലാങ്കുഴി. ഏറ്റുമാനൂർ ശ്രീകുമാറിന്റെ വരികൾ, കെ രാഘവന്റെ സംഗീതം.

ഒരറിയിപ്പ്. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കയ്യക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കെയർഓഫ് സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. പറയാൻ മറന്നത് എന്ന ചിത്രത്തിനുവേണ്ടി മുരുകൻ കാട്ടാക്കട പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന മുരുകൻ കാട്ടാക്കട, അരുൺ സിദ്ധാർത്ഥിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും ഉച്ചയ്ക്ക് ഒരു മണിക്ക് കേൾക്കാം.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ടു മണിവരെ
2: ഹലോ പ്രിയ ഗീതം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4.

ശ്രോതാക്കളെ, ഇന്ന് 12:15 തിരുവാതിര കളിപ്പാട്ട് കേൾക്കാം. KV ബിജിലിയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി. മഴക്കാല ചർമ്മരോഗങ്ങളും അവ തടയാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും. ഹോമിയോപ്പതി പ്രാക്ടീഷണറായ ഡോക്ടർ റുബീന ആഷിഖ് സംസാരിക്കുന്നു. ഒരു മണിക്ക് ഗോൾഡൻ സെവന്റീസ്, ക്ഷമിക്കണം, ഒരു മണിക്ക് സ്വീറ്റ് സെവന്റീസ്, 1:58 FM പ്രധാന വാർത്തകൾ, 2:30 ഗൃഹരശ്മി, കുടുംബത്തിന് ഒരു കൂട്ട്.

കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ അനസ്തീഷ്യ ടെക്നീഷ്യൻ തസ്തികയിൽ 2 ഒഴിവുണ്ട്. യോഗ്യത ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി. ഡിഗ്രിയും ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജിയും. പ്രവൃത്തി പരിചയം അഭികാമ്യം. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം നാളെ രാവിലെ 11 മണിക്ക് മുൻപായി ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം. സാമൂഹ്യനീതി വകുപ്പിൽ കാസർഗോഡ് പ്രൊബേഷൻ ഓഫീസിൽ പ്രൊബേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 1 ജൂലൈ രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത MSW, സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം. പ്രായപരിധി 40 വയസ്സ്. ഫോൺ നമ്പർ 0499924536. മാനന്തവാടി ഗവൺമെന്റ് കോളേജിലെ ഇലക്ട്രോണിക്സ് വിഭാഗം നടപ്പിലാക്കുന്ന ISRO റെസ്പോണ്ട് മേജർ റിസർച്ച് പ്രൊജക്ടിലേക്ക് ജൂനിയർ റിസർച്ച് ഫെലോ തസ്തികയിലേക്ക് നേരിട്ടുള്ള അഭിമുഖം നടത്തുന്നു. നാളെ രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ, അനുബന്ധ രേഖകൾ എന്നിവ സഹിതം കോളേജ് പ്രിൻസിപ്പൽ മുൻപാകെ ഹാജരാകണം. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും ഫോൺ നമ്പർ 9447959305. സേവന വാർത്തകളാണ് കേട്ടത്.

ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്വീറ്റ് 70.58 FM പ്രധാന വാർത്തകൾ. 2:30 ഗൃഹരശ്മിയിൽ കുടുംബത്തിന് ഒരു കൂട്ട്. സദ്ഗമയ കൌമാരക്കാരുടെ മാനസിക ശാരീരിക ആരോഗ്യ പദ്ധതിയെക്കുറിച്ച് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ സദ്ഗമയ പ്രോജക്ട് കൺവീനർ ഡോക്ടർ വിജയ് എ തത്സമയം മറുപടി പറയുന്നു. കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 5:15 ലളിതഗാനങ്ങൾ.

5:30 എരമം സുരേഷ് ബാബുമാരാരും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക കേൾക്കാം. 5:45 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ.

ആരംഭത്തിനുള്ള ഹരിതവീതിയിൽ പാടിയോട്ടിച്ചാൽ പട്ടുവത്തെ മിനി രാജീവൻ ദമ്പതികളുടെ സമ്മിശ്ര കൃഷി വിശേഷങ്ങൾ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ തിരുവാതിര കളിപ്പാട്ട് കേൾക്കാം. കെ വി ബിജലിയും സംഘവും അവതരിപ്പിച്ചത്.

0: ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നിർവഹിക്കും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി പ്ലസ് വൺ സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സെൻസസിന്റെ ഭാഗമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് വ്യാപക മഴ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ഏഷ്യൻ കരുത്തരായ ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നിർവഹിക്കും. വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് വിഭാഗം എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനം തുടരുന്നു. പ്രധാനമന്ത്രിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ചു. ബഹുമതി ലഭിച്ചതിൽ സീഷെൽസിലെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുകയാണെന്നും ഈ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് എ സി മൊയ്തീനാണ് നോട്ടീസ് നൽകിയത്. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നും പദ്ധതി തുടരുന്നതിലുള്ള വിയോജിപ്പ് സർക്കാർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു തയ്യാറെടുപ്പും കൂടാതെ നടപ്പാക്കിയ പദ്ധതിയാണിതെന്നും പദ്ധതി വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടി നൽകി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം സഭാ നടപടികളിൽ സഹകരിച്ചു. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി പ്ലസ് വൺ സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ പ്ലസ് വൺ സീറ്റുകളുടെ അപര്യാപ്തതയുണ്ടെന്നും അധിക ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിഗണനയിലാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
1: മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ സീറ്റുകളുടെ അപര്യാപ്തത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രസ്തുത ജില്ലകളിൽ ഈ അധ്യയന വർഷം തന്നെ ആവശ്യത്തിന് അധിക ബാച്ചുകൾ അനുവദിക്കുന്ന വിഷയം സർക്കാരിന്റെ പരിഗണനയിലാണ്. മുഖ്യ അലോട്ട്മെന്റിന് ശേഷവും സേ പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അപേക്ഷ സ്വീകരിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ നടത്തിയാണ് ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളിലേക്ക് പ്രവേശന നടപടികൾ പൂർത്തീകരിക്കുന്നത്. തുടർന്നും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന പക്ഷം സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നതിനുള്ള ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട്.
0: ഭൂനിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുമെന്നും ഇതിനായി കമ്മീഷനെ നിയോഗിക്കുമെന്നും റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഭൂമി തരംമാറ്റത്തിനുള്ള 25,000-ത്തോളം അപേക്ഷകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ജില്ലാതലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കും. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 839 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 165 പൊതുമരാമത്ത് കരാർ പ്രവൃത്തികളിൽ 40 എണ്ണം മന്ദഗതിയിലാണെന്ന് മന്ത്രി പി കെ ബഷീർ. പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയെന്നും ഗുണനിലവാരം സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ തദ്ദേശീയരായ ആളുകൾക്ക് തൊഴിലവസരം ലഭിക്കുന്നില്ലെന്ന പരാതിയും അന്വേഷിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ നൽകേണ്ടത്. ജൂലൈ 1 മുതൽ എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം നടത്തും. രാജ്യത്തിന്റെ മികച്ച ഭാവിക്കായി എല്ലാവരും സെൻസസ് പ്രക്രിയയുടെ ഭാഗമാകണമെന്ന് നടൻ മമ്മൂട്ടി അഭ്യർത്ഥിച്ചു.
2: ജൂലൈ 1 മുതൽ 30 വരെ സെൻസസ് ഓഫീസർമാർ നിങ്ങളുടെ വീട്ടിലെത്തും. അവർ ചോദിക്കുന്ന വിവരങ്ങൾ ഇന്നയ്ക്ക് വേണ്ടിയും നാളേക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ഉള്ളതാണ്. മികച്ച റോഡുകൾക്കും വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സേവനങ്ങൾക്കും വികസന പദ്ധതികൾക്കും അടിത്തറയാകുന്ന വിവരങ്ങളാണ്. നിങ്ങളുടെ വീടുകളിലെത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥന്മാരെ സ്നേഹത്തോടെ സ്വീകരിക്കുക. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി വരുന്നത്. നാടിന്റെ ഭാവിക്ക് വേണ്ടി എല്ലാവരും ഈ ജനസംഖ്യ സെൻസസിന്റെ ഭാഗമാകുക.
0: മത്സ്യത്തൊഴിലാളികൾക്കുള്ള സൌജന്യ റേഷൻ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പി എ മുഹമ്മദ് റിയാസ് എം എൽ എ ഫിഷറീസ് മന്ത്രിക്ക് നിവേദനം നൽകി. ട്രോളിംഗ് നിരോധനകാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സൌജന്യ റേഷനും പഞ്ഞമാസ ധനസഹായവും അടിയന്തരമായി അനുവദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ദേശീയ പൾസ് പോളിയോ ദിനമായി ഇന്നലെ രാജ്യത്തുടനീളം പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംഘടിപ്പിച്ചു. ബൂത്തുകളിൽ ഇന്നലെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് ഇന്നും നാളെയുമായി ആരോഗ്യ പ്രവർത്തകരും വളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. തിരുവനന്തപുരം നഗരസഭയിൽ ഭരണസ്തംഭനമെന്നാരോപിച്ച് യുഡിഎഫ് പ്രതിഷേധ മാർച്ച് നടത്തി. എൻ ശക്തൻ എംഎൽഎ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കെപിസിസി ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ കെ എസ് ശബരിനാഥൻ, കോൺഗ്രസ് നേതാവ് വി എസ് ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ.

0: പുനരാരംഭിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2:00 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ യുസ്റ്റാക്കിയോ നേടിയ ഗോളാണ് കാനഡയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശുന്നതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം പാലക്കാട് ജില്ലയിലെ മഴ കുറവ് കള്ള് ഉൽപാദനത്തെ ബാധിച്ചതായി ചെത്തുതൊഴിലാളികൾ. സംസ്ഥാനത്തെ പ്രധാന കള്ള് ഉൽപാദന മേഖലയായ ചിറ്റൂരിലാണ് കള്ള് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ദിവസേന 45 ലിറ്റർ വരെ കള്ള് അളന്നെടുത്ത് നിലവിൽ അതിന്റെ പകുതി പോലും ലഭിക്കാത്ത സ്ഥിതിയാണെന്നാണ് തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജില്ലയിൽ മഴ കുറഞ്ഞതോടെ ജലസേചനവും മഴക്കാല പരിചരണവും പ്രതിസന്ധിയിലായതാണ് കാരണമെന്നാണ് ചെത്ത് തൊഴിലാളികൾ പറയുന്നത്. കള്ള് ഉൽപാദിപ്പിക്കുന്ന തെങ്ങിൻ തോപ്പുകളുള്ള ചിറ്റൂർ മേഖലയിൽ 80% മഴക്കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്.
0: മുല്ലപ്പെരിയാർ വിഷയത്തിൽ പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന ചർച്ച മൂന്നാറിൽ നടന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്ന് ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. വള്ളംകളി പ്രേമികൾ കാത്തിരുന്ന ചമ്പക്കുളം മൂലം ജലോത്സവം ഇന്ന്. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ആദ്യത്തെ മത്സര വള്ളംകളിയാണ് ആലപ്പുഴയിലെ പമ്പയാറ്റിൽ നടക്കുന്ന ചമ്പക്കുളം മൂലം ജലോത്സവം. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പമ്പയാറിന്റെ ഇരുകരകളിലും 10,000 വള്ളംകളി കാണാൻ തടിച്ചുകൂടിയിട്ടുള്ളത്. ചെറുവള്ളങ്ങളിലും ശിക്കാരി വള്ളങ്ങളിലും മോട്ടോർ ബോട്ടുകളിലും ഹൗസ് ബോട്ടുകളിലുമൊക്കെ വള്ളംകളി പ്രേമികൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. 7 ജലരാജാക്കന്മാർ ഉൾപ്പെടെ 14 കളിവള്ളങ്ങളാണ് ഇക്കൊല്ലത്തെ മേളയിൽ മാറ്റുരയ്ക്കാൻ എത്തുന്നത്. ഉച്ചയ്ക്കുശേഷം 2:00 കളക്ടർ പതാക ഉയർത്തുന്നതോടെ മത്സര വള്ളംകളി ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനം മന്ത്രി പി സി വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. റജി ചെറിയാൻ MLA അധ്യക്ഷത വഹിക്കും.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 48 പോയിന്റ് ഉയർന്ന് 77,123, നിഫ്റ്റി 19 പോയിന്റ് നേട്ടത്തിൽ 24,075 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 കുറഞ്ഞ് 1,04,880 ഗ്രാമിന് 13,110 ഇന്നത്തെ വില. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽമലയിൽ ഇന്നു മുതൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കും. കാലാവസ്ഥയ്ക്കനുസരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അറിയിപ്പിൽ പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നിർവഹിക്കും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി 1+ സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സെൻസസിന്റെ ഭാഗമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് വ്യാപക മഴ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ഏഷ്യൻ കരുത്തരായ ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി.

മഴക്കാലത്ത് സാധാരണയായി കണ്ടുവരുന്ന ചർമ്മരോഗങ്ങളും അവ തടയാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും ഹോമിയോപ്പതി പ്രാക്ടീഷണറായ ഡോക്ടർ റുബീന ആഷിഖ് സംസാരിക്കുന്നു.

കേരളീയരുടെ ജീവിതവുമായി മഴക്കാലത്തിന് വളരെ അടുത്ത ബന്ധമുണ്ട്. കൃഷിക്കും പ്രകൃതിക്കും ജലസമ്പത്തിനും അനുഗ്രഹവുമായി എത്തുന്ന

മഴക്കാലം പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും കാലം കൂടിയാണ്. പനി, ചുമ, ജലജന്യ രോഗങ്ങൾ എന്നിവയെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ മഴക്കാലത്ത് ഏറ്റവും കൂടുതലായി ബാധിക്കപ്പെടുന്ന അവയവങ്ങളിൽ ഒന്നാണ് നമ്മുടെ ചർമ്മം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ ചർമ്മം ഒരു സംരക്ഷണ കവചം പോലെയാണ് പ്രവർത്തിക്കുന്നത്. മഴക്കാലത്ത് അന്തരീക്ഷത്തിലെ ഉയർന്ന ഈർപ്പം, വിയർപ്പ്, നനഞ്ഞ വസ്ത്രങ്ങൾ, മഴവെള്ളം, ചെളി, സൂര്യപ്രകാശത്തിന്റെ കുറവ് എന്നിവ കാരണം ചർമ്മത്തിന്റെ സ്വാഭാവിക പ്രതിരോധ ശക്തി കുറയുകയും പല രോഗങ്ങൾക്ക് വഴിയൊരുങ്ങുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് മഴക്കാലത്ത് ചർമ്മരോഗങ്ങൾ വർദ്ധിക്കുന്നത്? ബാക്ടീരിയ, ഫംഗസ്, വൈറസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കൾ വളരാൻ ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷമാണ് ഈർപ്പമുള്ള സാഹചര്യം. മഴക്കാലത്ത് ശരീരത്തിലെ പല ഭാഗങ്ങളും ദീർഘനേരം നനഞ്ഞിരിക്കുകയോ വിയർപ്പുള്ളതായിരിക്കുകയോ ചെയ്യുമ്പോൾ രോഗാണുങ്ങൾക്ക് വളരാൻ കൂടുതൽ അവസരം ലഭിക്കുന്നു. പ്രത്യേകിച്ച് കക്ഷം, കഴുത്ത്, അരക്കെട്ട്, വിരലുകൾക്കിടയിലുള്ള ഭാഗങ്ങൾ, സ്തനങ്ങൾക്ക് താഴെയുള്ള ഭാഗങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ ഈർപ്പം കൂടുതലായി നിലനിൽക്കുന്നതിനാൽ രോഗബാധയ്ക്ക് സാധ്യത വർദ്ധിക്കുന്നു. മഴക്കാലത്ത് ഡോക്ടർമാരെ സമീപിക്കുന്നവരിൽ വലിയൊരു ശതമാനം ആളുകൾ ഫംഗൽ ഇൻഫെക്ഷൻ മൂലമുള്ള ചൊറിച്ചിലുമായി എത്താറുണ്ട്. വട്ടത്തിലുള്ള ചുവന്ന പാടുകൾ, കടുത്ത ചൊറിച്ചിൽ, തൊലി പൊടിയൽ, കറുപ്പ് നിറം തുടങ്ങിയ ലക്ഷണങ്ങളാണ് സാധാരണ കാണുന്നത്. പലരും ആദ്യം ഇത് ചെറിയൊരു പ്രശ്നമായി കരുതും. എന്നാൽ ശരിയായ ചികിത്സ ലഭിക്കാതെ പോയാൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് രോഗം പകരാൻ സാധ്യതയുണ്ട്. പ്രമേഹ രോഗികൾ, അമിതവണ്ണമുള്ളവർ, കൂടുതൽ വിയർക്കുന്നവർ എന്നിവരിൽ ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നു. മഴക്കാലത്ത് എക്സീമ ഉള്ളവരിൽ രോഗം വീണ്ടും സജീവമാകുന്നത് സാധാരണമാണ്. ചൊറിച്ചിൽ, തൊലി കട്ടിയാവൽ, വെള്ളം ഒലിക്കൽ, ഉറക്കം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള അസ്വസ്ഥത എന്നിവ രോഗിയുടെ ജീവിത നിലവാരത്തെ തന്നെ ബാധിച്ചേക്കാം. അതുപോലെ മഴക്കാലത്ത് വീടുകളിൽ പൂപ്പൽ കൂടുതലായി രൂപപ്പെടുന്നു. ഈ പൂപ്പലുകൾ പൊടി, കൊതുകുകടി, ചില ഭക്ഷണങ്ങൾ എന്നിവ മൂലമുള്ള അലർജികളും ഈ സമയത്ത് വർദ്ധിക്കാറുണ്ട്. ചിലർക്ക് ശരീരത്തിൽ പെട്ടെന്ന് ഉയർന്നു വരുന്ന ചുവന്ന തടിപ്പുകൾ, കടുത്ത ചൊറിച്ചിലുമുള്ള അർട്ടിക്കേറിയ പോലെയുള്ള പ്രശ്നങ്ങളും കാണാറുണ്ട്. ശരീരം ദീർഘനേരം നനഞ്ഞു കിടക്കുമ്പോൾ ചർമ്മത്തിന്റെ പ്രതിരോധ ശക്തി കുറയുന്നു. ഇതിലൂടെ ബാക്ടീരിയകൾ അകത്തു കയറുകയും അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. ചെറിയ കുരുക്കൾ, പഴുപ്പ് നിറഞ്ഞ പുണ്ണുകൾ, വേദനയുള്ള വീക്കങ്ങൾ, ചുവപ്പ് നിറം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാം. കുട്ടികളിലും പ്രായമുള്ളവരിലും പ്രതിരോധ ശേഷി കുറവുള്ളവരിലും ഇത്തരം അണുബാധകൾ വേഗത്തിൽ വ്യാപിക്കാൻ സാധ്യതയുണ്ട്. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് കാലുകൾ. നനഞ്ഞ ഷൂസുകൾ, സോക്സുകൾ ദീർഘനേരം ധരിക്കുന്നത് വിരലുകൾക്കിടയിൽ ഫംഗസ് വളരാൻ കാരണമാകുന്നു. കാലുകൾ ചൊറിച്ചിൽ, വെളുത്ത നിറം, തൊലി പൊട്ടൽ, ദുർഗന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പ്രമേഹ രോഗികൾക്ക് ചെറിയ മുറിവുകൾ പോലും ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതിനാൽ കാലുകളുടെ പരിചരണത്തിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. മഴക്കാലത്ത് ചില ആളുകൾ മുഖക്കുരു വർദ്ധിക്കുന്നതായി കാണാറുണ്ട്. വായുവിലെ ഈർപ്പം കൂടുന്നതിനാൽ ചർമ്മത്തിലെ എണ്ണ ഉൽപാദനം വർദ്ധിക്കുകയും സുഷിരങ്ങൾ അടയുകയും ചെയ്യുന്നു. അതുകൊണ്ട് മുഖം അമിതമായി കഴുകുകയോ ശക്തമായ രാസവസ്തുക്കൾ ഉപയോഗിക്കുകയോ ചെയ്യാതെ ചർമ്മത്തിന് അനുയോജ്യമായ പരിചരണം നൽകുകയാണ് വേണ്ടത്. മഴക്കാല രോഗങ്ങളെ തടയുന്നതിൽ മുൻകരുതലുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത്? മഴയിൽ നനഞ്ഞാൽ ഉടൻ വസ്ത്രം മാറ്റുക, ശരീരം നന്നായി തുടച്ചു വരേണ്ടതാക്കുക, ദിവസവും കുളിക്കുകയും വ്യക്തി ശുചിത്വം പാലിക്കുകയും ചെയ്യുക, കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക, ടവൽ, സോപ്പ്, വസ്ത്രങ്ങൾ എന്നിവ പങ്കുവെക്കാതിരിക്കുക, ഷൂസുകൾ ഉപയോഗിച്ചാൽ നന്നായി ഉണക്കിയ ശേഷം മാത്രം വീണ്ടും ധരിക്കുക, വീട്ടിൽ ആവശ്യത്തിന് വായുസഞ്ചാരം ഉറപ്പാക്കുക, പ്രമേഹ രോഗികൾ ദിവസവും കാലുകൾ പരിശോധിക്കുക, സമീകൃത ആഹാരവും ആവശ്യത്തിന് വെള്ളവും ഉറപ്പാക്കുക. ഇനി ഹോമിയോപ്പതി ചികിത്സയുടെ പങ്കിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഹോമിയോപ്പതിയിൽ രോഗത്തിന്റെ പേര് മാത്രം നോക്കിയല്ല ചികിത്സ നൽകുന്നത്. രോഗിയുടെ ശാരീരികവും മാനസികവുമായ പ്രത്യേകതകൾ, രോഗലക്ഷണങ്ങൾ, രോഗത്തിന്റെ ആവർത്തന സ്വഭാവം, കുടുംബചരിത്രം തുടങ്ങിയവയെല്ലാം പരിഗണിച്ചാണ് മരുന്നുകൾ തിരഞ്ഞെടുക്കുന്നത്. ഒരേ ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ള രണ്ട് രോഗികൾക്കും ഒരേ മരുന്ന് ആവണമെന്നില്ല. കാരണം ഓരോ വ്യക്തിയുടെയും രോഗലക്ഷണങ്ങൾ വ്യത്യസ്തമാണ്.
പ്രത്യേകിച്ച് ആവർത്തിച്ചു വരുന്ന അലർജികൾ, എക്സീമ, ദീർഘകാല ചൊറിച്ചിൽ, ഫംഗൽ ഇൻഫെക്ഷനുകൾ തുടങ്ങിയ അവസ്ഥകളിൽ രോഗിയുടെ പ്രതിരോധ ശേഷിയും ശരീരപ്രവണതയും പരിഗണിച്ചാണ് ഹോമിയോപ്പതി ചികിത്സ മുന്നോട്ട്.

0: പോകുന്നത്. ഒരിക്കലും സ്വയം ചികിത്സിക്കരുത്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ കഴിക്കുക. ചൊറിച്ചിൽ, ചുവപ്പ് പാടുകൾ, പഴുപ്പ്, മുറിവുകൾ എന്നിവ രണ്ടാഴ്ചയിൽ കൂടുതൽ തുടരുകയോ വ്യാപിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവയെ ഒരിക്കലും അവഗണിക്കരുത്. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ, കുട്ടികൾ, ഗർഭിണികൾ, പ്രായമുള്ളവർ എന്നിവർ ചികിത്സ വൈകിപ്പിക്കരുത്. ചർമ്മരോഗങ്ങൾ പലപ്പോഴും ശരീരത്തിന്റെ ആന്തരിക ആരോഗ്യനിലയെക്കുറിച്ചുള്ള സൂചനകളായിരിക്കാം. മഴ പ്രകൃതിയുടെ ഒരു അനുഗ്രഹമാണ്. എന്നാൽ മഴക്കാലത്ത് ആരോഗ്യത്തെക്കുറിച്ചുള്ള ജാഗ്രതയും അത്രത്തോളം ആവശ്യമാണ്. ശരിയായ ശുചിത്വം, നല്ല ഭക്ഷണശീലം, സമയബന്ധിതമായ ചികിത്സ, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ജീവിതശൈലി എന്നിവയിലൂടെ മഴക്കാല ചർമ്മരോഗങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാം. മുൻകരുതലാണ് ഏറ്റവും നല്ല ചികിത്സ എന്ന സന്ദേശം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ആരോഗ്യകരവും സന്തോഷകരവുമായ ഒരു മഴക്കാലം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
1: മഴക്കാല ചർമ്മരോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും ഹോമിയോപ്പതി പ്രാക്ടീഷണറായ ഡോക്ടർ റുബീന ആഷിഖ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ സദ്ഗമയ കൗമാരക്കാരുടെ മാനസിക ശാരീരിക ആരോഗ്യ പദ്ധതിയെക്കുറിച്ച് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ സദ്ഗമയ പ്രോജക്ട് കൺവീനർ ഡോക്ടർ വിജയ എ തത്സമയം മറുപടി പറയുന്നു. വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ഇന്ന് 2:30 മുതൽ 3:30 വരെ.

കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4.

ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വീറ്റ് 70s ആകാശവാണി കണ്ണൂർ. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമ

പശ്ചിമബംഗാളിലും സിക്കിമിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപതി മുർമു ധീരതാ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന

0: അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം സെയ്ഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ശ്രീ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതിയും ശ്രീ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. യുകെ സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീസ് സന്ദർശിക്കും. ദി ഏഥൻസ് സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഭക്ഷ്യ കാർഷിക മേഖലകൾ എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമായി വ്യവസായ പ്രമുഖരുമായി ഇന്ത്യൻ പ്രതിനിധി സംഘം ചർച്ച നടത്തും. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമത്തിന് ഇന്ന് തുടക്കമാകും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം നിർവഹിക്കും. ദുർബലരായ കുട്ടികളുടെ ആരോഗ്യ നിരീക്ഷണ സംവിധാനം, പ്രസവാനന്തരം അമ്മയുടെ മാനസികാരോഗ്യ പരിശോധന, ശിശുക്കളുടെ ആദ്യകാല വളർച്ച എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
1: സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് എ സി മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സ്ത്രീ സുരക്ഷാ പദ്ധതി മാതൃകാപരമായ ചുവടുവയ്പാണെന്ന് എ സി മൊയ്തീൻ പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മുൻ സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയെന്നും ഒരു തയ്യാറെടുപ്പും കൂടാതെയാണ് ഇത് നടപ്പാക്കിയതെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടിയായി പറഞ്ഞു. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം മറ്റ് സഭാ നടപടികളിൽ സഹകരിച്ചു.
0: മുല്ലപ്പെരിയാർ വിഷയത്തിൽ പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന ചർച്ച മൂന്നാറിൽ നടന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അയോധ്യ ക്ഷേത്രത്തിൽ സ്വീകരിച്ച സംഭാവനകളിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. കോടതി നിരീക്ഷണത്തിൽ അന്വേഷണവും ഫോറൻസിക് ഓഡിറ്റും നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചത്. ഹർജിയിൽ അടിയന്തര ഹിയറിംഗിന് കോടതി വിസമ്മതിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ചിലയിടങ്ങളിൽ ഇന്നും ശക്തമായ മഴ തുടരുന്നു. തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും സിക്കിമിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. 2 പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ യുസ്റ്റാക്കിയോ നേടിയ ഗോളാണ് കാനഡയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത്. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം.

0: ലണ്ടനിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. നാലാമത് വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പ്രാദേശിക സ്വപ്നങ്ങൾ, ആഗോള ലക്ഷ്യങ്ങൾ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഒരു റിപ്പോർട്ട്.
1: വഡോദരയിലെ GSFC സർവകലാശാലയിൽ നടക്കുന്ന രണ്ടു ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർ ലാൽ ഖട്ടർ, മൻസുഖ് മണ്ഡവ്യ എന്നിവർ പങ്കെടുക്കും. ജപ്പാൻ, സിംഗപ്പൂർ, UAE, യുക്രൈൻ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 150-ലേറെ പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. മധ്യ ഗുജറാത്തിന്റെ വ്യാവസായിക വികസനമാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. സെമി കണ്ടക്ടർ, ഹരിത ഹൈഡ്രജൻ, ക്വാണ്ടം സാങ്കേതികവിദ്യ, കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ പ്രയോഗം, എയ്റോസ്പേസ്, പ്രതിരോധം തുടങ്ങി ഭാവിയിൽ സാധ്യതയുള്ള മേഖലകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രണ്ടു ദിവസത്തെ രാഷ്ട്രീയ ഗ്രാമീൺ വികാസ് സമ്മേളനം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഗ്രാമവികസന മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷത്തെ അമർനാഥ് യാത്ര ജൂലൈ 3-ന് ആരംഭിക്കും. തീർത്ഥാടനത്തിന്റെ സുഗമമായ നടത്തിപ്പിനും സുരക്ഷാ ക്രമീകരണങ്ങൾ, തയ്യാറെടുപ്പ് എന്നിവ വിലയിരുത്തുന്നതിനുമായി ഡ്രൈ ട്രയൽ റൺ ഇന്ന് നടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 48 പോയിന്റ് ഉയർന്ന് 77,123-ലും നിഫ്റ്റി 19 പോയിന്റ് നേട്ടത്തിൽ 24,075-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,04,880 രൂപയും ഗ്രാമിന് 13,110 രൂപയുമാണ് ഇന്നത്തെ വില. മധ്യപ്രദേശിൽ രണ്ട് വൻകിട സൌരോർജ്ജ പാർക്കുകൾ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. നീമച്ചിലെ 500 മെഗാവാട്ട് പാർക്കും ഷാജാപൂരിലെ 450 മെഗാവാട്ട് പാർക്കുമാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക. ഭോപ്പാലിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള സൌരോർജ്ജ സംഭരണ പദ്ധതിയുടെ കരാറും ഒപ്പുവയ്ക്കും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈനിക നടപടികൾ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമുസിന്റെ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. മൂന്ന് ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമബംഗാളിലും സിക്കിമിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി കണ്ണൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ സ്വീറ്റ് 70s, 1970-കളിലെ മധുരഗാനങ്ങൾ. ആദ്യഗാനം സരസ്വതി എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയതാണ്. തിക്കൃഷി സുകുമാരൻ നായരുടെ വരികൾ, MS ബാബുരാജിന്റെ സംഗീതം.

എം ജി രാധാകൃഷ്ണനും പി സുശീലയും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. വയലാർ രാമവർമ്മയുടെ വരികളും ജി ദേവരാജന്റെ സംഗീതവും.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം. ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
2: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
1: ഇവിടെ നമ്മുടെ അനശ്വര സിൽക്സിൽ കിഡിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
2: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
3: യേശുദാസ് പാടിയ ഗാനം, ചിത്രം താര. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീത സംവിധാനം ജി ദേവരാജൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: പി ഭാസ്കരന്റെ രചന, എം എസ് ബാബുരാജിന്റെ സംഗീതം, യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം രാത്രിവണ്ടി.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: സ്വീറ്റ് 70s തുടരുന്നു. അടുത്ത ഗാനം വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസും വി വസന്തയും ചേർന്ന് പാടിയതാണ്. ചിത്രം ഒതേനന്റെ മകൻ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരറിയിപ്പ്. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി കേറൂപ്പ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു. സ്വീറ്റ് 70s തുടർന്ന് കേൾക്കാം. അടുത്ത ഗാനം യേശുദാസ് പാടിയതാണ്. ചിത്രം അമ്പലപ്രാവ്. പി ഭാസ്കറിന്റെ വരികളും MS ബാബുരാജിന്റെ സംഗീതവും.

ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന് പാടിയത് ചിത്രം അനാഥ ശില്പങ്ങൾ. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീത സംവിധാനം ആർ കെ ശേഖർ.

0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: നാഴികക്കല്ല് എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് അടുത്തത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ

0: ഞാൻ കാണിച്ചു തരാം.
1: നിൻ പദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്രജാലം.

0: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
1: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
0: ഇവിടെ നമ്മുടെ അനശ്വര സിൽക്സിൽ കിഡിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
1: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
2: മിണ്ട പെണ്ണ് എന്ന ചിത്രത്തിലെ ഗാനം എസ് ജാനകി പാടിയത്, യൂസഫലി കച്ചേരിയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് രഘുനാഥ് സംഗീതം പകർന്ന് യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം കാക്കത്തമ്പുരാട്ടി.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080.

0: 9596 7080.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, എം പി ശ്രീനിവാസിന്റെ സംഗീതം, യേശുദാസ് ആലപിച്ചത്, ചിത്രം മധുവിതു.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്വീറ്റ് സെവൻറ്റീസ് ഇവിടെ പൂർണ്ണമാവുന്നു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ധീരത പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വൈകിട്ട് 5 2026 രണ്ടാമത് സൈനിക ബഹുമതിദാന ചടങ്ങിൽ രാജ്യരക്ഷാസേനയിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനയിലെയും ഉദ്യോഗസ്ഥർക്കാണ് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ CP രാധാകൃഷ്ണൻ ഖാർഗെയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതിയിൽ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തതിൽ ഉയർന്ന പരാതി പരിശോധിച്ച ശേഷമേ പദ്ധതി നടപ്പാക്കുന്നതിൽ തീരുമാനമെടുക്കൂവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയമായ നോട്ടീസിൽ പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ടെലിഗ്രാഫിന്റെ മുൻ എഡിറ്ററും മലയാളിയുമായ R രാജഗോപാലിന് പാസ്പോർട്ട് പുതുക്കി നൽകാൻ വിസമ്മതിച്ച അധികൃതരുടെ നടപടി ഞെട്ടൽ ഉളവാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനാധിപത്യത്തെ വിലമതിക്കുന്ന എല്ലാവരും ഇതിനെതിരെ പ്രതിഷേധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. NEET UG ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ 10 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഡൽഹി കോടതി July 11 വരെ നീട്ടി. റൌസ് അവന്യൂ കോടതിയാണ് കസ്റ്റഡി കാലാവധി നീട്ടിയത്. വയൽക്കിളി സമരത്തിലെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. തളിപ്പറമ്പ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതികളായ 28 പേരെയും വെറുതെ വിട്ടത്. യുവമോർച്ചയുടെ നിയമസഭാ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആധുനിക ഭരണത്തിൽ സാമ്പിൾ സർവേ മുഖ്യ പങ്കുവഹിക്കുന്നതായി ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ മുൻ ആക്ടിംഗ് ചെയർമാൻ DP മോഹനൻ. ഭരണപരമായ ഡാറ്റ ഉപയോഗപ്രദമാണെങ്കിലും ശാസ്ത്രീയ സർവേകൾ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. FM വാർത്തകളാണ് കേട്ടത്. Akashvani Kannur.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. President Draupadi Murmu to present gallantry awards at Rashtrapati Bhavan in New Delhi this evening. 3-decade pending Yamuna water sharing project between Haryana and Rajasthan gets approval today. Supreme Court refuses urgent hearing on PIL seeking court monitored probe into alleged financial irregularities in Ram Mandir donations case. CBSE exempts current class 10 batch from 3-language policy. Government introduces improvement notice mechanism to promote ease of doing business. SIR set to begin in Delhi tomorrow. And in FIFA World Cup, Canada beat South Africa 1-0 in first knockout match at Los Angeles. President Draupadi Murmu will present gallantry awards at the second Defence Investiture Ceremony of 2026 at Rashtrapati Bhavan in New Delhi today. The President will confer gallantry awards to personnel of the Defence Forces, Central Armed Police Forces and State and Duty Police at 5 p.m. These awards are given in recognition of exceptional acts of bravery by personnel of the Armed Forces, Central Armed Police Forces and other security agencies. The awards reflect India's continuing battle against terrorism, insurgency and hostile threats across Jammu and Kashmir, the Northeast and along the country's borders, while also recognizing acts of extraordinary courage in aviation, maritime operations and humanitarian missions. President Murmu had earlier conferred gallantry awards at the Defence Investiture Ceremony Phase 1 at Rashtrapati Bhavan on the 8th of this month. Prime Minister Narendra Modi today visited and offered prayers at the Navashakti Vinayagar Temple in Victoria, Seychelles, on the third day of his visit to the African country. He also met the members of the Indian diaspora there. Later, the Prime Minister paid flowers.

0: ആകാശവാണി
1: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 58-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, മീന നെവിൽ. സംവിധാനം പി എ ബിജു.
2: പെറ്റമ്മയുടെ വറ്റാത്ത സ്നേഹസരിത്തിൽ മുങ്ങി നിവർന്നാൽ ഏതു ശിക്ഷയും ഏറ്റുവാങ്ങാൻ തനിക്ക് ശക്തി ലഭിക്കുമെന്ന് കഥാനായകൻ റസ്കോൾനിക്കോവ് കരുതുന്നുണ്ടാവാം. അമ്മയോട് വിട പറയാൻ നിക്കോവ് എത്തിയിരിക്കുകയാണ്. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ പഠിക്കാനയച്ച മകൻ നിക്കോവ് രണ്ട് സ്ത്രീകളുടെ ഘാതകനാണെന്ന് ഒന്നര നൂറ്റാണ്ട് മുൻപത്തെ ആ അമ്മയും ഇന്നത്തെ പോലെ തന്നെ അറിഞ്ഞിരുന്നില്ല. കൊലപാതക ശേഷം കുറ്റബോധം വേട്ടയാടിയ നിക്കോവ് പോലീസിന് കീഴടങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപാണ് ഈ രംഗം. മകൻ മടങ്ങി വരണമെന്ന അമ്മയുടെ ഉൽക്കടമായ ആഗ്രഹം പ്രത്യാശയുടെ ആ പ്രകാശനൂലിൽ പിടിച്ച് നിക്കോവിന് കൊടും ശിക്ഷയുടെ സൈബീരിയ കടന്നെത്താനാവുമോ? കുറ്റവും ശിക്ഷയും ഹൃദയസ്പർശിയായ അവസാന റീലുകൾ ഓടുകയാണ്.
3: ഞാൻ വന്നു അമ്മയെ അവസാനമായി കാണാൻ.
4: നിന്നെ കണ്ണീരോടെ സ്വാഗതം ചെയ്യുന്നതിൽ നീ ദേഷ്യപ്പെടല്ലേ? ഞാൻ ചിരിക്കുകയാണ്, കരയുകയല്ല. ഞാൻ കരയുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ?

0: ഞാൻ വളരെ ആഹ്ലാദിക്കുന്നു. നിന്റെ അച്ഛന്റെ മരണശേഷം എന്തിലും കണ്ണുനീർ പൊഴിക്കുന്ന ഒരു ദുശീലം എനിക്കുണ്ട്. സന്തോഷം വന്നാലും സങ്കടം വന്നാലും
1: അമ്മ നമുക്കറിയല്ലേ.
0: നീ ക്ഷീണിച്ചു പോയി. എന്താ എന്താ മേലാകെ ചെളി പുരണ്ടിരിക്കുന്നല്ലോ.
1: അത് ഇന്നലെ ഞാൻ മഴ നനഞ്ഞമ്മേ.
0: ദൈവത്തിന് മാത്രം അറിയാം നിന്റെ പദ്ധതികൾ എന്താണെന്ന്, അല്ലെങ്കിൽ എന്തെല്ലാം ആശയങ്ങളാണ് നിന്റെ മനസ്സിൽ പൊട്ടിവിരിയുന്നതെന്ന്. നിന്റെ ലേഖനം ഞാൻ വായിച്ചു, പെട്രോവിച്ച് കൊണ്ടുവന്ന് തന്നു. നീ അതൊന്നും അമ്മയെ കാണിക്കില്ലല്ലോ. അത് നെഞ്ചിൽ ചേർത്താ ഞാൻ ഉറങ്ങിയത്.
1: അല്ലമ്മ, അയാളോട് വരാറുണ്ടോ?
0: ആ, ഒന്ന് രണ്ട് തവണ വന്നു. അയാൾക്ക് നല്ല മതിപ്പാണ് നിന്നെപ്പറ്റി. റഷ്യൻ ചിന്തകരുടെ സ്ഥാനത്ത് ഒരു ഉന്നത സ്ഥാനം നിനക്ക് കിട്ടും മോനെ. നിന്റെ ബുദ്ധിയും പ്രതിഭയും ഉപയോഗിച്ച് ഏത് ഉന്നത പദവിയും നിനക്ക് നേടാനാവും.
1: അമ്മ, ഡോണി എവിടെ?
0: അവൾ പുറത്തു പോയിരിക്കുകയാണ്. അവൾ എന്നെ തനിച്ചാക്കി പുറത്തു പോകുന്നു. ഡോണി എന്നെ അവഗണിക്കുകയാണെന്നൊന്നും ഞാൻ പറയില്ല. അവൾക്ക് അവളുടേതായ രീതികളുണ്ട്, എനിക്കെന്റേതും. ഈയിടെ അവൾ എന്തോ രഹസ്യങ്ങൾ പേറി നടക്കുന്നതായി എനിക്ക് തോന്നുന്നു.
1: കാരണങ്ങളുണ്ടാവും.
0: നീ എന്നെ വിഷമിപ്പിക്കരുത് മോനെ.
1: അമ്മേ,
0: നിനക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുമ്പോഴെല്ലാം വരണം. വരാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല, ഞാൻ കാത്തിരിക്കാം.
1: കരയില്ല അമ്മേ.
0: കാപ്പിയുണ്ട്, ഞാനത് നിനക്ക് തന്നതേയില്ല. ഷോ, മറന്നുപോയി. അതാണ് വാർദ്ധക്യത്തിന്റെ സ്വാർത്ഥത. ഞാൻ ഉടനെ കൊണ്ടുവരാം.
1: അമ്മേ, അത് സാരമില്ല, എനിക്ക് ഉടനെ പോകണം. അതിനുവേണ്ടിയല്ല ഞാൻ വന്നത്.
0: എന്താ എന്താ നീ പറയാൻ തുടങ്ങുന്നത്?
1: അമ്മേ, എന്തൊക്കെ സംഭവിച്ചാലും എന്നെക്കുറിച്ച് എന്തൊക്കെ കേട്ടാലും എന്തെല്ലാം ആളുകൾ വന്ന് എന്നെപ്പറ്റി പറഞ്ഞാലും അമ്മ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ എന്നും സ്നേഹിക്കുമോ?
0: മോനെ, നിനക്കെന്താണ് പറ്റിയത്? നിനക്കെങ്ങനെ അത് എന്നോട് ചോദിക്കാൻ കഴിയുന്നു? എന്തിനാരെങ്കിലും എന്നോട് നിന്നെക്കുറിച്ച് പറയണം? ഞാൻ ആരെയും വിശ്വസിക്കില്ല, ഞാൻ ആരെയും ശ്രദ്ധിക്കില്ല.
1: ഞാൻ എന്നും അമ്മയെ സ്നേഹിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തി തരുന്നതിനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. ഇവിടെ ഇപ്പോൾ അമ്മ ഒറ്റയ്ക്കായതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഡോണിയ പുറത്തു പോയതിലും.
0: ഇതുവരെയും ഞാൻ വിശ്വസിച്ചിരുന്നത് ഞങ്ങൾ നിന്നെ ശല്യപ്പെടുത്തുകയാണെന്നാണ്. എന്നാൽ വലിയൊരു ദുഃഖം നിന്നെ പിടികൂടിയിരിക്കുന്നതായി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് നിന്റെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്നത്. കുറച്ചു നാളായി ഞാനതറിയുന്നു. അതെന്റെ ഉറക്കം കെടുത്തുന്നു മോനെ.
1: അമ്മ സമാധാനമായിരിക്കെ, ഈ മകൻ എപ്പോഴും അമ്മയോടൊപ്പമുണ്ട്.
0: നീ ദൂരേക്ക് വല്ലതും പോവുകയാണോ മോനെ? നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനും നിന്നോടൊപ്പം വരാം.
1: അമ്മേ,
0: ഡോണിയും വരും. അവൾ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. നിനക്കിഷ്ടമാണെങ്കിൽ സോണിയയും വരും.
1: അമ്മേ, ഞാൻ പോകട്ടെ.
0: മോനെ, നീ പോവുകയാണോ?
1: എനിക്ക് ഇനിയും ഇവിടെ നിൽക്കാനാകില്ല. ഇപ്പോൾ തന്നെ പോകണം. ഞാൻ പോകട്ടെ. അമ്മേ, അമ്മ കരയാതെ.
0: അപ്പോ എനിക്ക് നിന്നോടൊപ്പം വരാൻ സാധിക്കില്ലേ?

0: ഇല്ല അമ്മ, അമ്മയ്ക്ക് എനിക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ കഴിയും. അമ്മയുടെ പ്രാർത്ഥന ഒരു പക്ഷേ കേൾക്കുമായിരിക്കും.
1: തീർച്ചയായിട്ടും ദൈവം അത് കേൾക്കും. ഞാൻ നിന്നെ ആശീർവദിച്ച് കുരിശു വരയ്ക്കുന്നു.
0: അമ്മേ, എന്നെ പോകാൻ അനുവദിക്കൂ.
1: നീ കൊച്ചു കുഞ്ഞായിരുന്ന സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു. അന്നെല്ലാം ഇതുപോലെയാണ് നീ എന്റെ അടുക്കലേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തരാറുള്ളത്. നിന്റെ അച്ഛനുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ അന്നത്തെ കഠിനമായ ദാരിദ്ര്യ ദുഃഖം മറന്നിരുന്നത് നിന്റെ സാമീപ്യത്തിലൂടെയാണ്. അച്ഛന്റെ ശവസംസ്കാരത്തിനു ശേഷം എത്ര കാലമാണ് ആ കുഴിമാടത്തിന് മുന്നിൽ ഇതുപോലെ ആലിംഗനം ചെയ്ത് കണ്ണീരൊഴുക്കിയിട്ടുള്ളത്. ഇന്ന് തന്നെ നീ ദൂരെ പോകുന്നില്ലല്ലോ.
0: ഇല്ല,
1: നീ വീണ്ടും വരുമോ?
0: ഞാൻ വരും.
1: മോനെ, നീ ദേഷ്യപ്പെടരുത്. നിന്നോട് എന്തെങ്കിലും ചോദിക്കാൻ എനിക്ക് പേടിയാണ്. രണ്ടു വാക്ക് മാത്രം എന്നോട് പറയുക. നീ പോകുന്നത് വളരെ ദൂരെ എവിടേക്കെങ്കിലുമാണോ?
0: അതെ, ഒരുപാട് ദൂരേക്ക്.
1: അവിടെ പോയാൽ നിനക്ക് ജോലി കിട്ടുമോ? നിന്നെ എന്താണ് അവിടെ കാത്തിരിക്കുന്നത്?
0: ദൈവം നൽകുന്നത് എന്തും ഞാൻ സ്വീകരിക്കും. അമ്മ, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി.
1: നീ എന്നേക്കുമായി അമ്മയെ വിട്ടു പോവുകയല്ലോ. നീ ഇവിടെ ഇനിയും വരുമല്ലോ.
0: ഞാൻ വരും, തീർച്ചയായും വരും. എന്റെ അമ്മ സമാധാനമായിരിക്കും.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 58-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു.

ശ്രോതാക്കളെ, ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ സദ്ഗമയ, കൗമാരക്കാരുടെ മാനസിക ശാരീരിക ആരോഗ്യ പദ്ധതിയെക്കുറിച്ച് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ സദ്ഗമയ പ്രൊജക്ട് കൺവീനർ ഡോക്ടർ എ വിജയ തത്സമയം മറുപടി പറയുന്നു. വിളിക്കാം 0479725600 എന്ന നമ്പറിൽ. ഇന്ന് 2:30 മുതൽ 3:30 വരെ. നമ്പർ ഇതാ ഒരിക്കൽ കൂടി, 0479725600.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൗമാരകാലം ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിലൊന്നാണ്. ശാരീരിക വളർച്ചയ്ക്കൊപ്പം മാനസികമായും സാമൂഹികമായും നിരവധി മാറ്റങ്ങൾ ഈ പ്രായത്തിൽ സംഭവിക്കുന്നു. ഈ ഘട്ടത്തിൽ കൗമാരക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ഹോമിയോപ്പതി വകുപ്പ് നടപ്പിലാക്കുന്ന സദ്ഗമയ പദ്ധതിയെക്കുറിച്ച് അറിയാനായി ഇന്ന് നമ്മോടൊപ്പം ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ സദ്ഗമയ കൺവീനർ ഡോക്ടർ വിജയ എ ഉണ്ട്. ശ്രോതാക്കൾക്ക് വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. നമ്പർ ഇതാ ഒരിക്കൽ കൂടി, 0497295607. ഇപ്പോൾ മുതൽ 3:30 വരെ. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം.
0: ഗൃഹരശ്മിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം.
1: താങ്ക് യു.
0: എന്താണ് നമ്മൾ ഈ പറഞ്ഞ സദ്ഗമയ പദ്ധതി, ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്?
1: സദ്ഗമയ പദ്ധതി എന്ന് പറയുന്നത് കുട്ടികൾക്കും അതുപോലെ കൗമാരക്കാർക്കും വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇത് യഥാർത്ഥത്തിൽ കുട്ടികളിലുണ്ടാകുന്ന പഠന പ്രശ്നങ്ങൾ അതുപോലെ പെരുമാറ്റ പ്രശ്നങ്ങൾ എല്ലാം നേരത്തെ തന്നെ തിരിച്ചറിയുന്നതിനും അത് ശാസ്ത്രീയമായി പരിഹരിക്കുന്നതിനും വേണ്ടി കേരള ഗവൺമെൻറ് ആയുഷ് ഹോമിയോപ്പതി വകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇത് 2015 സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്

0: കുട്ടികളുടെ അതുപോലെ കൗമാരക്കാരുടെ ബൗദ്ധിക മാനസികാരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. മാറി മാറി വരുന്ന ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളെ കുഞ്ഞുങ്ങളെ കാര്യക്ഷമതയോടെ പഠനത്തിലും ജീവിതത്തിലും മുന്നേറാൻ പ്രാപ്തരാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം.
1: ഈ കൗമാരക്കാരെ മാത്രം ഈ പദ്ധതി ഫോക്കസ് ചെയ്യാൻ എന്തുകൊണ്ടായിരിക്കാം കാരണം?
0: യഥാർത്ഥത്തിൽ ഇത് കൗമാരക്കാരെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളെയും കൗമാരക്കാരെയുമാണ്. അപ്പം കുട്ടികളെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുട്ടികളിലെ സ്വഭാവ രീതികൾ, ശീലങ്ങൾ, മൂല്യങ്ങൾ, ഇതെല്ലാം കുട്ടി ആർജിച്ചെടുക്കുന്നത് ചെറുപ്പകാലത്താണ്.
1: തീർച്ചയായും.
0: ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് കുട്ടിക്കാലത്താണ്.
1: അതെ.
0: അതുപോലെ തന്നെ നമുക്ക് കുട്ടിയെ തിരുത്തണമെങ്കിൽ അതും ഈ കുട്ടിക്കാലത്താണ് ഏറ്റവും എളുപ്പം. പലപ്പോഴും അവർ തെറ്റായ ഒരു രീതിയിലേക്ക് അവരുടെ സ്വഭാവം മാറുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ തിരുത്താൻ പറ്റും. കൗമാരക്കാരുടെ കാര്യം പറയുമ്പോൾ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കൗമാരക്കാർ കടന്നു പോകുന്നത്. ഹോർമോണിലെ വ്യതിയാനങ്ങൾ കൊണ്ട് ശാരീരിക വളർച്ച,
1: മാനസികമായിട്ട്
0: അതുപോലെ വൈകാരികമായിട്ടുള്ള ഒരുപാട്
1: വ്യതിയാനങ്ങളിലൂടെയാണ്
0: അവർ കടന്നു പോകുന്നത്. അപ്പോൾ സ്വാഭാവിക അത് കൂടാതെ അമിതമായിട്ടുള്ള ടെൻഷൻ അവർക്കുണ്ട്, പഠന അക്കാഡമിക് പ്രഷറുണ്ട്, അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുടെ പ്രലോഭനം, അതുപോലെ സോഷ്യൽ മീഡിയ, ഗെയിമിങ്, അങ്ങനെ ഒരുപാട് പ്രലോഭനങ്ങൾ അവരുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അവരെ മാറ്റി അവർക്ക് ശരിയായ ഒരു വഴി കാട്ടിക്കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമ്മുടെ സമൂഹം ഒരു നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് കുട്ടികളെയും കൗമാരക്കാരെയും പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്.
1: പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്നത് പോലെ ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറയുന്നത് തന്നെ ആ ചൊല്ല് തന്നെ ഒരു പക്ഷേ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ ആർജിക്കുന്ന പല കാര്യങ്ങളുമാണ് നമ്മുടെ
0: ക്യാച്ച് ദം യങ് എന്ന് പറയും.
1: അതെ അതെ. അപ്പോൾ ജീവിതത്തിൽ ഉടനീളം കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി അവരെ നമ്മൾ സ്വീകരിച്ചാൽ മാത്രമേ അവർക്ക് നല്ലൊരു പൗരന്മാരായിട്ട് വളരാൻ കഴിയൂ എന്നുള്ളതാണ് നമ്മുടെ ഈ സദ്ഗമ എന്ന പ്രൊജക്ട് ഇവരിൽ ഉൾപ്പെടുത്താൻ.
0: നമ്മൾ സാധാരണ പറയും ഒരു രാഷ്ട്രത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് തന്നെ അതിന്റെ ആരോഗ്യമുള്ള കുട്ടികളാണ് ഒരു രാഷ്ട്രത്തിന്റെ സമ്പത്ത് എന്ന് പറയാറുണ്ട്.
1: അതെ, തീർച്ചയായും.
0: അതുകൊണ്ട് തന്നെയാണ് കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്.
1: എങ്ങനെയാണ് ഈ ഹോമിയോപ്പതി ഈ പദ്ധതി നടപ്പിലാക്കുന്നത്?
0: ഇത് ശരിക്കും പറയുകയാണ് ഈ സദ്ഗമയ എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ്. ഇവിടെ മെഡിക്കൽ ഓഫീസർമാരുണ്ട്, അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്. മെഡിക്കൽ ഓഫീസർ എന്ന് പറയുമ്പോൾ മൂന്ന് ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസർമാരും ഒരു നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസറുമുണ്ട്. ഇതുകൂടാതെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ വളരെയധികം പ്രാധാന്യമുള്ള ഒരു റോളാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർക്കുള്ളത്. അതായത് കുട്ടികളുടെ പഠന വൈകല്യങ്ങൾ നേരത്തെ
1: കണ്ടെത്തുന്നത്
0: ഐഡന്റിഫൈ ചെയ്തിട്ട് അവരെ പ്രത്യേകമായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. അതായത് വൺ ടു വൺ ട്രെയിനിങ് ആണ് ഇവിടെ കൊടുക്കുന്നത്. സാധാരണ സ്കൂളുകളിൽ ക്ലാസ്സിൽ കുട്ടികൾക്ക് കുറേ കുട്ടികളെയാണ് സാധാരണ
1: ഒരുപാട് ഒരു 10-30 കുട്ടികൾ സ്ട്രെങ്ത് ഉണ്ടാവും ക്ലാസ്സിൽ.
0: പലപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങളുള്ള കുട്ടികളെ പലപ്പോഴും തിരിച്ചറിഞ്ഞ് അവർക്ക് നല്ല രീതിയിൽ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കാൻ പലപ്പോഴും സാധാരണ സ്കൂളിലെ ടീച്ചർക്ക് പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ളിടത്താണ് ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണയായിട്ട് പഠന വൈകല്യം എന്ന് പറയുമ്പോൾ അത് വായിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികൾ കാണും, അതുപോലെ എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ കണക്ക് കൂട്ടാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കുട്ടികളെ ഓരോരുത്തരും അവരുടെ പോരായ്മ മനസ്സിലാക്കി അവരെ മുന്നോട്ട് കൊണ്ടുവരികയാണ് ഇപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ ഒരു സൈക്കോളജിസ്റ്റിന് സേവനം കൂടി സദ്ഗമയ പദ്ധതിയിൽ നമുക്ക് ലഭ്യമാണ്.
1: അത് ശരി.
0: അപ്പോൾ ഈ സൈക്കോളജിസ്റ്റ് ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ വിചാരിക്കും വലിയ വലിയ ആൾക്കാർക്ക് വലിയ വലിയ ടെൻഷനും കാര്യങ്ങളും ഒക്കെ
1: സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടാവുന്നത് മുതിർന്ന ആളുകൾക്കാണെന്നാണ് പൊതുവേ നമ്മൾ.
0: പക്ഷെ അങ്ങനെയല്ല, ചെറിയ കുട്ടികൾക്ക് പോലും പലപ്പോഴും അവർ നമ്മളെ ഒന്ന് അടുത്ത് കൂട്ടി ഒന്ന് ചേർത്ത് പിടിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയും എൻ്റെ അമ്മയ്ക്ക് എന്നെക്കാളും ഇഷ്ടം അനിയത്തിയാണ് അല്ലെങ്കിൽ അനിയനെയാണ് എന്നൊക്കെ പറയും. അതല്ലെങ്കിൽ അവർ പറയും എൻ്റെ ക്ലാസ്സിൽ പല കുട്ടികൾക്കും എന്നെ ഇഷ്ടമില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോംപ്ലക്സ് ഒക്കെ കൊണ്ട് ചില കുട്ടികൾ വരും. അതും അല്ലെങ്കിൽ ടീച്ചറെ മറ്റു കുട്ടികളും ഒരേ കുറ്റം ചെയ്തെങ്കിൽ എന്നെ മാത്രം വിളിച്ച് ശകാരിച്ചു എന്നതൊക്കെ അവർക്ക് വലിയ പ്രശ്നമാണ്. അപ്പം അവരുടെ ആ നീതികേട് അവർ മനസ്സിലാക്കിയിട്ട് അത് അവരിൽ വലിയ ട്രോമ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള കുട്ടികൾക്ക് സൈക്കോളജിസ്റ്റ് സേവനം ലഭ്യമാണ്. അവരുടെ ആ ചിന്താഗതി ശരിയാക്കി പെരുമാറ്റം നേർവഴിയിലേക്കാക്കി കൊടുക്കാൻ നമ്മളെ സൈക്കോളജിസ്റ്റിന് സാധിക്കുന്നുണ്ട്.
1: ഇത്തരത്തിൽ വിപുലമായ

0: രീതിയിൽ തന്നെയാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെടുന്നത് അല്ലെ? ഒരുപക്ഷെ ഹോമിയോപ്പതി മാത്രമല്ല, അതിൽ ഒരു കുടുംബത്തിന്റെയും അതോടൊപ്പം തന്നെ സ്കൂളിന്റെയും ഒക്കെ ഒരു പശ്ചാത്തലം ഈ ഒരു പദ്ധതി നടപ്പിലാക്കാനുള്ള കാര്യം ആയിട്ട് വേണ്ടി വരുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഇപ്പം ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചല്ലോ കൗമാരക്കാരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, ഈ പദ്ധതിക്ക് സ്കൂളുകളുമായും രക്ഷിതാക്കളുമായും എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു? കാരണം എത്രത്തോളം ഈ പദ്ധതിയെക്കുറിച്ച് അധ്യാപകരായാലും ഒരു പക്ഷേ രക്ഷിതാക്കളായും ആയാലും മനസ്സിലാക്കിയിട്ടുണ്ട്?
1: അത് നമ്മൾ ഒ പി മാത്രമല്ല, ഹോസ്പിറ്റലിനകത്ത് മാത്രമല്ല, നമുക്ക് ഒരുപാട് ഔട്ട് റീച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് സഹകരിച്ചിട്ട് നമ്മൾ പല പദ്ധതികളും ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എൽ പി യു പി സ്കൂളുകളിലൊക്കെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർക്ക് അവിടുത്തെ പഠനവൈകല്യമുള്ള കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള ക്യാമ്പുകൾ ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ മെഡിക്കൽ ക്യാമ്പുകൾ, ആവശ്യമുള്ള പെരുമാറ്റങ്ങൾക്കൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് കൊടുക്കുന്നുണ്ട്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊക്കെ സ്കൂളുകളിൽ നമ്മൾ അവരുടെ സ്വഭാവത്തെ ആ ഒരു ഏജിനനുസരിച്ചിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം
0: ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മുതിർന്ന, അതായത് ഒരു 14, 13, 14 വയസ്സാകുമ്പോഴേക്കും നമ്മളൊരു കുറച്ചുകൂടി മുതിർന്ന കുഞ്ഞുങ്ങളായി മാറി. അപ്പൊ അവർക്ക് അവരുടെ സ്വഭാവ രീതികൾ പ്രത്യേകം വ്യത്യസ്തമാണ്.
1: സോഷ്യൽ മീഡിയ അഡിക്ഷൻ, അതുപോലെ മൊബൈൽ ഫോൺ അഡിക്ഷൻ, പിന്നെ കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ എക്സൈസ് വകുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ്. പിന്നെ രക്ഷിതാക്കൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഏജിലും, ഇപ്പൊ അംഗൻവാടിയിലുള്ള ഓരോ ഏജിനും വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള പാരന്റ്സിന് നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സദ്ഗമയ പദ്ധതിയെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. നമ്പർ ഇതാ ഒരിക്കൽ കൂടി, 0497295607. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ഓരോ ഏജിനനുസരിച്ചിട്ടാണ് നമ്മളിത് നിർണ്ണയിക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. നിലവിലിപ്പോൾ കൗമാരക്കാരെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിട്ടാണ് തോന്നുന്നത്?
1: ഞാൻ അത് മറ്റൊരു രീതി പറയാം. അതായത് ഞങ്ങൾ ഒ പിയിൽ കൈകാര്യം, ഈ പറഞ്ഞ
0: കാര്യങ്ങളാണ്
1: ഒ പിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഒ പിയിൽ കൈകാര്യം ചെയ്യുന്നത് പഠനത്തിലുള്ള പിന്നോക്കാവസ്ഥ. പല കുട്ടികളും എത്ര പഠിച്ചാലും ഓർക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര പരീക്ഷ ഭയങ്കര പേടിയാണ് എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ പഠന വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ട്. അങ്ങനത്തെ
0: കണക്ക് കൂട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ, അല്ലെങ്കിൽ ഓർമ്മിച്ചു വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർ,
1: എഴുതാനും
0: വായിക്കാനും ബുദ്ധിമുട്ടുള്ളവർ
1: കുട്ടികൾ, അതുകൂടാതെ അപകർഷത ഭയങ്കര, പ്രത്യേകിച്ച് കൗമരക്കാർക്ക് പല അപകർഷതാബോധം ഉണ്ടാകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപകർഷതാബോധം, അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ഭയം, ആത്മഹത്യാ പ്രവണത, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വരാറുണ്ട്. പിന്നെ ഇതുകൂടാതെ സ്വഭാവ വൈകല്യങ്ങൾ, ഭയങ്കരമായിട്ട് അമിതമായിട്ടുള്ള ദേഷ്യം, വാശി, നിഷേധ സ്വഭാവം, അതുപോലെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ, മോഷണശീലം, അക്രമവാസന, ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുള്ള കുട്ടികൾ നമ്മൾ ഒ പിയിൽ വരാറുണ്ട്. പിന്നെ ഇത് കൂടാതെ തലച്ചോറിൻ്റെ വികാസവുമായി ബന്ധപ്പെട്ടിട്ട് ADHD, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയും. അതായത് അടങ്ങിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥ, അമിതമായിട്ടുള്ള വികൃതി, ഓട്ടിസം, അതുപോലെ
0: ഹൈപ്പർ ആക്ടിവിറ്റി എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ,
1: അതെ അതെ, അങ്ങനത്തെയൊക്കെ കേസുകൾ നമ്മളവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ലഹരി, മദ്യം, മയക്കുമരുന്ന്, അങ്ങനത്തെയൊക്കെ പദാർത്ഥങ്ങളുടെ ഉപയോഗം ആയിട്ട് വരാറുണ്ട്. അതുപോലെ സ്ക്രീൻ അഡിക്ഷൻ, സോഷ്യൽ മീഡിയ, TV, മൊബൈൽ ഫോൺ, അങ്ങനത്തെ അത്തരം കാര്യങ്ങളിലെ അമിതമായിട്ടുള്ള ആസക്തിയുള്ള കുട്ടികളെ നമ്മൾ ഒ പിയിലെത്താറുണ്ട്. ഇതൊക്കെയാണ്. പിന്നെ മറ്റൊന്നുള്ളത് അപക്വമായിട്ടുള്ള ബന്ധങ്ങളിൽ എത്തിച്ചേരും, പലപ്പോഴും പ്രണയ പരാജയങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ കേസുകളും വരാറുണ്ട്. ഇതൊക്കെയാണ് സാധാരണയായിട്ട്
0: പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു കൗമാരപ്രായക്കാരെ നേരിടുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇതെല്ലാം അല്ലെ. ഒരുപക്ഷെ അവരുടെ വീട്ടിലുള്ള ഒരു അറ്റൻഷൻ കിട്ടാതിരിക്കുമ്പം മയക്കുമരുന്നിലേക്കും മറ്റ് അഡിക്ഷനിലേക്കും പോകാനുള്ള സാധ്യത കൂടുതലാണ് അത്തരത്തിലെ കുട്ടികൾ. ഇതൊക്കെ വരുമ്പോഴും ശരിക്കും ഒരു കുടുംബത്തിന്റെ ഒരു സഹായം, കുഞ്ഞിന് എപ്പോഴും കുടുംബത്തിന്റെ സപ്പോർട്ട്, സഹായം എന്നതിന് ഒരു സപ്പോർട്ട് എപ്പോഴും ഒരു കുഞ്ഞിന് ആവശ്യമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്
1: അല്ലെ.
0: ഇപ്പം ഈ ഇവരുടെ മാനസികമായ വളർച്ച എന്ന് പറയുന്നത് അമിതമായ ദേഷ്യം കാണിക്കുന്ന കുഞ്ഞുങ്ങൾ, ചിലപ്പോൾ സ്കൂളിലും പരിസരത്തും മറ്റു കുട്ടികളോടായാലും ഈ പെരുമാറ്റ വൈകല്യം, ഇതെങ്ങനെയാണ് നമ്മൾ നിയന്ത്രിക്കുന്നത് കുഞ്ഞുങ്ങളുടെ പെരുമാറ്റ വൈകല്യം?

0: കുഞ്ഞുങ്ങളുടെ പെരുമാറ്റ വൈകല്യം നമ്മളത് അത്
1: അവർ കൗൺസിലിംഗ് വഴിയാണ്
0: കൗൺസിലിംഗ് വഴി നമുക്ക് നിയന്ത്രിക്കാം. അത് കൂടാതെ ഇത്തരത്തിലുള്ള പെരുമാറ്റ വൈകല്യങ്ങൾക്കെല്ലാം ഏറ്റവും നല്ല രീതിയിൽ നല്ല ഹോമിയോ മരുന്നുകൾ കൊടുക്കാൻ പറ്റും. ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അമിതമായിട്ടുള്ള ദേഷ്യം, വാശി, നിഷേധ സ്വഭാവം, അതുപോലെ അക്രമവാസന, ഇതിനെല്ലാം തക്കതായിട്ടുള്ള ഹോമിയോ മരുന്നുകളുണ്ട്. നമ്മളെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രത്യേകതകൾ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ
1: വ്യത്യസ്തമായിട്ടുള്ള
0: മരുന്നുകൾ കൊടുക്കുന്നത്.
1: അതോടൊപ്പം തന്നെ
0: എഫക്റ്റീവായിട്ട് കാണാറുണ്ട് ഇത്തരത്തിലുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ. കൗൺസിലിങ്ങും അതേപോലെ തന്നെ മരുന്നും രണ്ടും
1: ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് പൂർണ്ണമായിട്ടും ആ കുഞ്ഞ് അതിൽ നിന്നും മോചനം ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ പഠന സമ്മർദ്ദം, ഇപ്പോൾ നമുക്കറിയാം ഇപ്പം എക്സാം കാലത്ത് വന്ന് എക്സാം സ്കൂൾ തുടങ്ങി എന്നിരുന്നാൽ പോലും കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു ഒന്നോ രണ്ടോ മാസം കഴിയുമ്പം എക്സാം വരാൻ തുടങ്ങും. അതിനിടയിൽ തന്നെ ചെറിയ ചെറിയ എക്സാമുകൾ വെക്കുന്നു. ചെറിയ കുഞ്ഞുങ്ങളായാൽ പോലും ഈ പരീക്ഷാ പേടി എന്ന് പറയുന്നത് വല്ലാത്തൊരു മാനസിക പ്രയാസത്തിലെത്തി. കാരണം കുഞ്ഞുങ്ങൾക്ക് മാർക്ക് കുറയുക എന്നത് അവരെ സംബന്ധിച്ചൊരു വിഷയമല്ലെങ്കിലും പാരൻസിനെ സംബന്ധിച്ച് വലിയൊരു വിഷയമായി മാറുകയും ഒരു അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് കൂടുതൽ സ്ട്രെയിൻ വരുന്നതെന്ന് തോന്നുന്നു അതിനെ കുറിച്ച് ഓർത്തിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പരീക്ഷാ സമ്മർദ്ദം, ഭയം, ഇത് എത്രത്തോളം ബാധിച്ചിട്ട് ആശുപത്രിയിൽ വരുന്നുണ്ട് കുഞ്ഞുങ്ങൾ?
0: പരീക്ഷാ പേടി പലപ്പോഴും കുട്ടികളുടെ ഉറക്കത്തിനെ ബാധിക്കും. അതുപോലെ തന്നെ ഉറക്കമില്ലായകയായിട്ട് വരും. അതുപോലെ തന്നെ ഭക്ഷണ രീതിയോ വിശപ്പില്ലായകയായിട്ട് വരും. പിന്നെ പലപ്പോഴും കുട്ടികൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ആ പരീക്ഷ പേടി കാരണം
1: അവർ കൃത്യമായിട്ട് എഴുതാൻ
0: പറ്റും, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കൈകാലി ഉറക്കുക, അതുപോലെ അമിതമായിട്ട് വേർക്കുക, കൈ പല കുട്ടികളിലും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ കാണിക്കാം, വയറുവേദന ഉണ്ടാവാം, ചിലർ കൈകാലും ശരീരം വേദന പറയാം. ഇതെല്ലാം കുട്ടികളെ ഭയങ്കരമായിട്ടുള്ള നിരാശയിലേക്കും അതുപോലെ ആത്മവിശ്വാസക്കുറവിലേക്കും കാരണമാകുന്നു.
1: എങ്ങനെയാണ് ആ ഈ ഒരു ബുദ്ധിമുട്ടിനെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാം?
0: ഇത്തരത്തിലുള്ള
1: ബുദ്ധിമുട്ടുകളുള്ള കുഞ്ഞുങ്ങളാവുമ്പോൾ, അതായത് ഒരു പക്ഷേ പഠനത്തിൽ എല്ലാം പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ എക്സാമിൽ കൃത്യമായിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കുന്നില്ല, അത് കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസത്തെ പോലും കുറയ്ക്കുന്ന ഒരു ഇതാണ്. അതെന്താണെന്ന് കൃത്യമായിട്ടും രക്ഷിതാക്കൾക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കുഞ്ഞ് കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് പഠിച്ചു പോകുന്നു, എക്സാം പേപ്പറിൽ അത് ഉത്തരം ആയിട്ട് വരുന്നില്ല. അപ്പോൾ ഇതൊക്കെയും സ്വാഭാവികമായിട്ടും കുഞ്ഞിന്റെ ഒരു കോൺഫിഡൻസിനെയും രക്ഷിതാവിന്റെ കുഞ്ഞിലുള്ള വിശ്വാസത്തെയും നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണല്ലോ. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ആ കുഞ്ഞിനെ നമ്മളൊന്ന് റെഡിയാക്കിയെടുക്കുക ഈ എക്സാം പേടിയിൽ നിന്ന്?
0: യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഒരിക്കലും ശിക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ ശാസിച്ചിട്ടോ ശകാരിച്ചിട്ടോ പരിഹസിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. കുട്ടിയെ ചേർത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടി ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത് ഒരു ഭയമില്ലാത്ത സാഹചര്യത്തിലാണ് കുട്ടി നന്നായിട്ട് പഠിക്കുന്നത്. അത് വളരെ ഒരു പക്ഷേ കുട്ടി പഠിക്കുന്ന രീതിക്കും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ആ പഠിക്കുന്ന രീതി ശരിയല്ലെങ്കിൽ ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെ ഒരു ആവശ്യം അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റിൻ്റെയും ആവശ്യം വരുന്നുണ്ട്. അത് ആ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന രീതി കുട്ടി മനസ്സിലാകുന്നില്ലെങ്കിൽ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പഠിപ്പിക്കാൻ നോക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പം അത് കുറച്ചും കൂടി, ഒന്നാമത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് പരീക്ഷയുടെ തലേ ദിവസം ഒന്നുമല്ല പഠിക്കേണ്ടത്, നേരത്തെ തന്നെ കൂട്ടിയിട്ട് പഠിക്കണം. അത് നല്ല കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. എങ്ങനെ നല്ല രീതിയിൽ മറക്കാതിരിക്കാത്തക്ക രീതിയിൽ മൈൻഡ് മാപ്പിംഗ്, അതല്ലെങ്കിൽ കുറേ നെമോണിക്സ് ഉപയോഗിച്ചിട്ട് അങ്ങനെ കുറേ ചാർട്ടുകളാക്കിയിട്ട്, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്, ഓരോ രീതിയിലാണ് ഓരോരുത്തർക്കും മനസ്സിലാകുക. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ആ രീതി എങ്ങനെയാണെന്ന് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ രീതിയിൽ വേണം കുട്ടിയെ ട്രെയിൻ ചെയ്തിട്ട് കൊടുക്കാൻ.
1: അതുപോലെ തന്നെ ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ സാധാരണ എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രായോഗികമായിട്ട് സ്കൂളുകളിലുണ്ടോ, എങ്ങനെയാണ്?
0: സാധാരണ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അറിയിക്കുകയാണെങ്കിൽ BRC നിന്ന് ഒരു ടീച്ചർ വന്നിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടാവാറുണ്ട്. ഗവൺമെൻറ് സ്കൂളുകളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്, പക്ഷേ പ്രൈവറ്റ് സ്കൂളുകളിൽ അങ്ങനെ കാണുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളിടത്തൊന്നും അവർക്കൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് കൂടുതൽ കുട്ടികൾ വരുന്നത്.
1: നമുക്കൊരു കോളിന് ശേഷം തുടരാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ആരാണ്?

0: ഹലോ,
1: ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ്. എവിടെ നിന്നാ വിളിക്കുന്നത്?
0: കാഞ്ഞങ്ങാടുന്ന്.
1: ഓക്കെ, ഇന്ന് കൗമാരക്കാരുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ കുറിച്ചുള്ള പരിപാടിയാണ്. ഗൃഹരശ്മിയിൽ ചോദിച്ചോളൂ, ഡോക്ടറുണ്ട്, വിജയ ഡോക്ടറുണ്ട്, സംസാരിക്കാം.
2: ഹലോ, നമസ്കാരം.
0: ഹലോ,
2: പറഞ്ഞോളൂ പറഞ്ഞോളൂ.
0: നാല്
2: വയസ്സ്.
0: കുറച്ച് ആൾക്കാരോട് സംസാരിക്കുന്നു. അപ്പൊ ഇതിനിടെ അമ്മയോട് പറയുന്നു എനിക്ക് ആൾക്കാണ് വലിയോ ആകുന്നു അമ്മ.
2: ഓ,
0: അപ്പോ സംസാരിക്കുന്ന ആരുടെ മുന്നിൽ ആരുടെ മുന്നിൽ നമ്മളോട് നമ്മളോട് മാത്രമേ വീട്ടിൽ.
2: അയ്യോ, ക്ലിയർ ആവുന്നില്ലല്ലോ, ഒരു മിനിറ്റ്. ഹലോ,
1: ഒരിക്കൽ കൂടി പറയാമോ? ഒന്ന് ക്ലിയർ ആയില്ല പറഞ്ഞത്. ശരി ശരി, പറഞ്ഞോളൂ.
0: 4 വയസ്സ് പ്രായമുണ്ട്.
2: ആ, ഓക്കെ.
0: ആ കുട്ടിന് മോളെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തെല്ലാം സംസാരിക്കും. നമ്മളെ വീട്ടിൽ പിന്നെ വരണം. പുറമേ നിന്ന് ആരൊക്കെ വന്നാലും അവള് സംസാരിക്കില്ല.
2: ഓ, ഓക്കെ.
0: അപ്പൊ ഇതിനിടെ ഒരു ദിവസം അവളെ അമ്മയോട് പറയുന്നു എനിക്ക് ആളെ കാണുമ്പോ എന്തോ ആകുന്നു, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്ത.
2: അത് സാധാരണ ഇതിന് വീട്ടിലുള്ള ആൾക്കാരോടൊക്കെ നന്നായിട്ട് സംസാരിക്കും അല്ലെ? പുറത്തിറങ്ങി അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഫംഗ്ഷന് പോയാല്.
0: ഹലോ,
2: കേൾക്കുന്നുണ്ട്? സ്കൂളിൽ എങ്ങനെയാ? സ്കൂളിൽ
0: എറണാകുളം പോകുമ്പോ അവൾ എല്ലടുത്ത് പറയുന്ന അച്ഛൻ. അപ്പൊ അത്രക്കും കാര്യമുണ്ടോ? സ്കൂള് പറയുന്ന അച്ഛൻ റേഡിയോ ഒന്നും ഇല്ലേ, ഞാൻ സ്ഥിരം കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സംസാരിക്കുന്നില്ല. അത്
2: എന്തുകൊണ്ടും കൃത്യമായിട്ട് മനസ്സിലായി. ചെറിയ എന്തോ ഓഡിയോ പ്രോബ്ലം ഉണ്ട്, എന്നാലും ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഞാൻ സംസാരിക്കാം. അതായത് ഈ സോഷ്യൽ ആൻസൈറ്റി ഉള്ള കുട്ടികൾക്ക് പൊതുവെ ഒരു മിനിറ്റ്, അവര് സ്കൂളിൽ എങ്ങനെയാണ്? സ്കൂളിൽ നന്നായിട്ട് സംസാരിക്കും? സ്കൂളിലെ ഫ്രണ്ട്സിന്റെ അടുത്ത്?
1: അത് എത്ര പ്രായമുള്ള കുഞ്ഞാണ്?
2: 4 വയസ്സ്.
0: 4 വയസ്സ്.
1: ഓക്കെ,
2: സ്കൂളിൽ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടോ ഫ്രണ്ട്സിന്റെ അടുത്ത്?
1: സ്കൂളിൽ ഇപ്പൊ പോകാൻ തുടങ്ങി.
2: ഓക്കെ, അത് സോഷ്യൽ ആൻസൈറ്റി എന്ന് പറയും. ചില കുട്ടികൾക്ക് അപരിചിതരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും.
1: റേഞ്ചിലൊന്ന് നിൽക്കണം, അതേപോലെ തന്നെ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറക്കണം. എക്കോ ഉണ്ടാവുന്നു, ശബ്ദം ക്ലാരിറ്റി ഉണ്ടാവുന്നില്ല.
2: അപ്പൊ ഇതില് നമ്മള് ചെയ്യേണ്ടത് ഇവളെ പരമാവധി എക്സ്പോസ് ചെയ്യാന്ന്. അതായത് നമ്മള് പല പരിപാടിക്കും അവളെ കൊണ്ടുപോവുക. അവൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഗ്രാജുവലി പല ഇതുപോലെ കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മള് പൊതുവായിട്ടുള്ള ഫംഗ്ഷൻസിനെല്ലാം കൊണ്ടുപോവുക. അതാണ് ഒന്ന് ചെയ്യാനുള്ളത്. അത് കൂടാതെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാഞ്ഞങ്ങാടാണെന്ന് പറഞ്ഞു അല്ലേ? കാഞ്ഞങ്ങാടാണെങ്കിൽ കാസർഗോഡുള്ള സദ്ഗമയ പ്രോജക്റ്റുമായിട്ടൊന്ന് ബന്ധപ്പെട്ടിട്ട് അതിനുള്ള പരിഹാരം തേടേണ്ടതാണ്. അത് ഒരു സൈക്കോളജിസ്റ്റ് അത്യാവശ്യമായിട്ടും. ഹലോ,
1: എന്തായിരുന്നു?
2: ആ, ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ എല്ലാ ജില്ലകളിലും ജില്ലാ ഹോമിയോ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്രോജക്റ്റ് ഉണ്ടാവുന്നത്.
1: ഏതെല്ലാം ദിവസങ്ങളിലാണ് ഇത് അവിടെ ഉണ്ടാവുക?
2: ഇത് എല്ലാ ദിവസവും തിങ്കൾ മുതൽ. ഇതിപ്പം കണ്ണൂരുള്ളത് എനിക്ക് പറയാൻ പറ്റും. ഇനി അവിടുത്തത് ഓരോ
1: ജില്ലകളിലും
2: അവിടെ അന്വേഷിച്ച് നോക്കിയാൽ മതി. ജില്ലാ ഹോമിയോ ആശുപത്രിയിലൊന്ന് അന്വേഷിച്ച് നോക്കൂ. നമ്മുടെ കണ്ണൂരിൽ തിങ്കൾ മുതൽ ശനി വരെയുള്ള എല്ലാ ദിവസങ്ങളിലും 9 മണി മുതൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഉണ്ട്.
1: ഉണ്ണികൃഷ്ണൻ ചേട്ടൻ സംസാരിക്കുന്നത് ഒരു ക്ലാരിറ്റിയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. റേഞ്ച് കുറവുള്ള സ്ഥലത്താണെന്ന് തോന്നുന്നു. ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഏതായാലും ഡോക്ടർ പറഞ്ഞത് കാഞ്ഞങ്ങാടുള്ള ആശുപത്രിയിൽ ഒന്ന് പോയി നോക്കാനാണ്. പോയി അവിടെ നിന്ന് സംസാരിച്ചു.
0: ഓക്കെ,
1: വിളിച്ചതിൽ സന്തോഷം. ഇപ്പം 4 വയസ്സുള്ള കുഞ്ഞിന് തന്നെ സോഷ്യൽ സമൂഹവുമായിട്ട് ഇടപെടാനുള്ള ഒരു മടി പറഞ്ഞു ഉണ്ണികൃഷ്ണൻ ചേട്ടൻ. പറഞ്ഞതുപോലെ തന്നെ മടി എന്തുകൊണ്ടായിരിക്കാം? പ്രധാനമായിട്ട് ഇതിനുള്ള കാരണം എന്തായിരിക്കാം?
2: അത് മിക്കവാറും അത് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ്. ചില കുട്ടികൾക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഉൾവലിച്ചിലുണ്ടാവാം. പക്ഷെ കുറേ

ഭാഗം നമ്മളത് ഈ പറഞ്ഞ സോഷ്യൽ ആയിട്ടുള്ള കുറേ ഫംഗ്ഷൻസിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ മാറ്റും, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഇൻഹിബിഷൻ പലപ്പോഴും ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ സ്കൂളുകളിലൊക്കെ നമ്മൾ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്ലാസ് ടീച്ചറിൻ്റെ അടുത്ത്, കുട്ടിയുടെ ക്ലാസ്

0: ണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ കൂടെ പാടട്ടെ, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാനോ അല്ലെങ്കിൽ റൈം അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുത്തിട്ട് പതിയെ പതിയെ ഒരു പരിധി വരെ നമുക്ക് അവരുടെ ആ സോഷ്യൽ ആൻസൈറ്റി മാറ്റിയെടുക്കാൻ പറ്റും.
1: ഒരു പക്ഷേ ഈ 4 വയസ്സ് എന്ന് പറയുമ്പോൾ തുടക്കമേ ആയുള്ളൂ, സ്കൂളിന്റെ തുടക്കമേ ആയുള്ളൂ, അതുകൊണ്ട് തന്നെ ഒരുപാട് സാധ്യതകൾ ആ കുഞ്ഞിനുണ്ട്.
0: തീർച്ചയായിട്ടും എത്രയോ ആളുകൾ ഭയങ്കര ചമ്മലുള്ള ഭയങ്കര ഒരു പരിപാടിക്ക് നിൽക്കാൻ പറ്റാത്ത എത്രയോ ആൾക്കാർ പിന്നെ ഭയങ്കര പോപ്പുലർ. നമ്മള് ഗാന്ധിജിയുടെ ഒക്കെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ജീവചരിത്രത്തിലൊക്കെ ഭയങ്കര ഷൈ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ട് കടൽ തീരകളെടുത്ത് നിന്ന് സംസാരിച്ച് അതിന്റെ മുന്നിൽ നിന്ന് ആൾക്കാരാണെന്ന് വിചാരിച്ച് കടൽ തീരകളോട് സംസാരിച്ചിട്ടുള്ള ഒരാള് എത്രയോ വലിയ വലിയ ടോക്ക് പിന്നെ സ്പീച്ച് നമ്മൾ
1: കേട്ടിട്ടുണ്ട്. അതെ, തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് ഏതായാലും മാത്രമല്ല 4 വയസ്സിലെ കുഞ്ഞു സാധാരണഗതിയിൽ കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് ഏകദേശം ഒരു 13-14 വയസ്സാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പൊതുവെങ്കിലും സോഷ്യൽ ആളുകളുമായിട്ടുള്ള ഒരു ഇടപെടൽ കുറച്ചുകൂടി ചുരുങ്ങുന്നത്. അതായത് വളർച്ചയുടെ ഒരു പ്രായത്തിലാണെന്ന് തോന്നുന്നു പൊതുവെങ്കിലും അവരൊരു ഉൾവലിയിൽ കാണുന്നത് നമ്മൾ സാധാരണഗതിയിൽ, അല്ലെ? കുടുംബത്തിലെ ഫംഗ്ഷന് പങ്കെടുക്കാൻ,
0: പക്ഷെ എപ്പോഴും അവർക്ക് അവരുടെ കൂട്ടുകാരുമായിട്ട് നമ്മളെക്കാളും, പക്ഷെ കുടുംബമായിട്ട് കുറച്ച് കുടുംബത്തിലെ ഫംഗ്ഷൻസിനൊക്കെ അവർക്ക് അപ്പിയർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അവർക്ക് എപ്പോഴും അപ്പിയർ ഇൻഫ്ലുവൻസ് കൂടുതൽ ഉണ്ടാവുന്നത് കൗമാര കാലഘട്ടത്തിലാണ്.
1: നമുക്ക് അതിലേക്കൊക്കെ വരാം. അത് മാത്രമല്ല, മറ്റൊരു കാര്യം പറയാനുള്ളത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളായാലും, ഇപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം 4 വയസ്സുള്ള കുഞ്ഞ് തൊട്ടായാലും, 4 വയസ്സെന്ന് പറയണ്ട, ചെറിയ കുഞ്ഞുങ്ങളായാൽ പോലും മൊബൈൽ അഡിക്ഷൻ, അവരുടെ ഫുഡ് കഴിക്കാൻ പോലും നമ്മൾ മൊബൈൽ കൊടുക്കുന്നു, മറ്റവരുടെ ആക്ടിവിറ്റീസ് നമ്മൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പാരൻസ് കുറച്ചുകൂടി ഫ്രീ ആവുന്നു, കുഞ്ഞുങ്ങൾ മൊബൈലിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവർ മറ്റെവിടെയും പോവില്ല, അവരതിൽ തന്നെ ഇതായി നിൽക്കും. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ പാരൻസ് കുറച്ചുകൂടി കംഫർട്ടബിൾ സോൺ ആവുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ കൊടുക്കുന്നതോടുകൂടി. അത് എത്രത്തോളം കുഞ്ഞുങ്ങളുടെ മാനസികമായും അതേപോലെ തന്നെ ശാരീരികമായും ബാധിക്കുന്നുണ്ട്?
0: അത് തീർച്ചയായിട്ടും വലിയൊരു പ്രശ്നമാണ്. സാധാരണ ഓരോ ഏജിനും അനുസരിച്ചിട്ട് എത്ര കൊടുക്കണം, എത്ര സ്ക്രീൻ ടൈം ഓരോ ഏജിനും അലോഡ് ആണെന്നുള്ള ഒരു റൂള് തന്നെയുണ്ട് WHO. അപ്പോൾ ഈ ഒരു 2 വയസ്സ് വരെ നോ സ്ക്രീൻ ടൈമാണ്, കൊടുക്കാനേ പാടില്ല. അത് അവരുടെ മെമ്മറി, അത് ഒരുപാട് ദോഷങ്ങൾ, കണ്ണുകൾക്ക് ദോഷം ഉണ്ടാകും, കുട്ടികളുടെ ബ്രെയിൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെയിനാണ്. അപ്പോൾ അതെല്ലാം വെച്ച് അത് തീരെ ആരോഗ്യകരമല്ല. 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും മൊബൈൽ കൊടുക്കാൻ പാടില്ല. പിന്നീട് ഒരു 2 മുതൽ 5 വയസ്സ് വരെയൊക്കെ ഉള്ള കുട്ടികൾക്ക് ഒരു അരമണിക്കൂറൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ നമ്മൾ ഈ പറയുന്നത് പോലെ ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കണമെങ്കിൽ പല കുട്ടികൾക്കും അതൊരു
1: മൊബൈൽ സ്ക്രീൻ ഓൺ
0: റുട്ടീൻ ആയിട്ടും മാറിയിട്ടുണ്ട്. ഭക്ഷണം കാക്കേനെയും പൂച്ചേനെയും ഒന്നും
1: കാണിച്ചിട്ടാണ്
0: എല്ലാ പരിപാടിയും ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് വളരെ മോശം ദോഷമായിട്ട് തരും. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ, ഇപ്പോഴത്തെ പേരൻസ് കുറച്ചും കൂടി ഒരു ബോധവതികൾ കുറച്ച് മുമ്പായിരുന്നു ഇത് വല്ലാതെ കൊടുത്തിട്ടുണ്ടായിരുന്നു.
1: അപ്പൊ കുറച്ചും കൂടി
0: ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് പക്ഷെ എല്ലാവർക്കും അത് എത്തിയിട്ടില്ല. പക്ഷെ അത് തീരെ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ ADHD ഒക്കെ ഉണ്ടാവുന്ന ഈ ഹൈപ്പർ ആക്ടിവിറ്റി, അതുപോലെ ഓട്ടിസം, ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും ഈ മൊബൈൽ നോക്കുന്നതുകൊണ്ടല്ല ഇത് ഉണ്ടാവുന്നത്. പക്ഷെ ഇത് അവരുടെ ആ അസുഖത്തെ കൂടുതലാക്കും, അവരുടെ സിംറ്റംസിനെ കൂടുതലാക്കും, അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി കൂടുതലാക്കും. സോഷ്യൽ ഇൻട്രാക്ഷൻ, ഓട്ടിസം ബാധിച്ച കുട്ടികളാണെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻ തീരെ ഇല്ലാതാകും. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 5 വയസ്സ് വരെ വളരെ കുറച്ച് സമയം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ.
1: പക്ഷെ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സ്ക്രീൻ നിഷേധിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര വാശായിരിക്കും. അതുപോലെ തന്നെ അവരുടെ കരച്ചിൽ, വാശ, ഇതൊക്കെയാണ് ഒരു പക്ഷേ പാരന്റ്സിനെ സംബന്ധിച്ച്
0: നമ്മൾ ശീലിപ്പിച്ചതുകൊണ്ടല്ലേ.
1: എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക സത്യത്തിൽ?
0: നമ്മൾ അത് അവരെ ഔട്ട്ഡോറിൽ കൊണ്ടുപോകുക, വീട്ടിനകത്തുനിന്ന് മാറിയിട്ട് അവർക്ക് അവരെ ശരിക്കും പ്രകൃതിയൊക്കെ ഒന്ന് കണ്ട് വളരട്ടെ. ഈ സ്ക്രീനൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അവരെ കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ കളികൾ കളിപ്പിക്കാം. പുല്ലിനെയും പൂക്കളെയും പുഴുക്കളെയും എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. എന്താ വേറെ ഒത്തിരി കൗതുകങ്ങൾ നിറഞ്ഞ ഒരു ലോകം അവർക്ക് ഈ സ്ക്രീനിന് പുറത്തുനിന്ന് ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് അറിയണം, അറിയിക്കണം. അത് തന്നെയാണ് ചെയ്യേണ്ടത്.
1: ഒരുപക്ഷെ അവരുടെ ഈ മൊബൈലിലുള്ള ശ്രദ്ധ പൂർണ്ണമായിട്ടും പ്രകൃതിയിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് പാരന്റ്സിന് ഈ കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുക. പക്ഷെ ആ തുടക്കത്തിൽ അവർ സപ്പോർട്ട് ചെയ്തില്ല, സഹകരിച്ചില്ല എങ്കിൽ പോലും പിന്നീട് അവർക്കും അത് സഹകരിച്ചേ മതിയാവും എന്നുള്ള സിറ്റുവേഷനിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ്.
0: ഞാൻ ഒരു ഇതുപോലെ ഒരു ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഒരു പാരന്റ് വളരെ കൗതുകമായിട്ട് തോന്നി. അവർ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പം അവർ പറയാണ്, എൻ്റെ മോനെ ഞാൻ മൊബൈൽ കൊടുക്കാറേയില്ല, ഒട്ടും തന്നെ കൊടുക്കാറില്ല. അപ്പോൾ പിന്നെ അത് പക്ഷെ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നാണ് അവർ ചോദിച്ചത്. വളരെ വളരെ
1: കാരണം സമൂഹത്തിൽ എല്ലാവരും മൊബൈലും ടെക്നോളജി ഉപയോഗിക്കുന്നവരാണ്. എന്റെ കുഞ്ഞ് ഈ ടെക്നോളജി ഒന്നും അറിയാൻ പറ്റാതാവുമോ, പിന്നോക്കമാവുമോ,
0: അത്ര പോലും കൊടുക്കാത്ത പേരൻസ്

0: പറയുകയായിരുന്നു ഞാൻ.
1: അത് ശരി. അപ്പൊ അവരുടെ ആശങ്ക എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ടെക്നോളജിയുമായിട്ട് അവന് ബന്ധമില്ലാതാവുകയും,
0: പക്ഷെ അവനെ നല്ല രീതിയിൽ മോൾഡ് കൊണ്ട് ചെയ്തുകൊണ്ടിരാൻ. കാരണം ഈ മൊബൈൽ ടെക്നോളജിക്ക് എല്ലാം ഒരു നല്ല വശവും ചീത്ത വശവും ഉണ്ടല്ലോ. നല്ല വശങ്ങൾ മാത്രം അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും മറ്റു കുട്ടികളെ അപേക്ഷിച്ച്.
1: അതെ. അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കാണുന്ന ഈ ഉത്കണ്ഠ, അതേപോലെ തന്നെ വിഷാദം, ആത്മവിശ്വാസക്കുറവ്, ഇതിനൊക്കെ എന്താ, എങ്ങനെയാണ് അത് തിരിച്ചറിയുന്നത്? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: സാധാരണ ഇങ്ങനെയുള്ള കുട്ടികൾ മറ്റാരുമായിട്ട് കൂട്ടുകൂടാതെ ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടപ്പെടുക. അവർ തന്നെ റൂമിനകത്ത് മുറി അടച്ചിട്ടിരിക്കും, ചിലപ്പം മൊബൈൽ നോക്കുന്നുണ്ടാവും കൂടുതലായിട്ട്. ഇത് കാരണം ഇത് എവിടേക്കെങ്കിലും, അതായത് അവൻ്റെ ആ ബുദ്ധിമുട്ട് അവൻ മാറാൻ വേണ്ടിയിട്ട് അവൻ്റെ അറ്റൻഷൻ മറ്റൊരു സൈഡിലേക്ക് തിരിച്ചുവിടുന്നതാണ്. മൊബൈൽ കൂടുതലായിട്ട് നോക്കുന്നുണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യം വരും, സങ്കടം വരും. അതുപോലെ എന്നെ ഒന്നിനും കൊള്ളൂല എന്നുള്ളൊരു തോന്നൽ അവനുണ്ടാവും. ജീവിക്കണം എന്നില്ല എന്നൊക്കെ ചിലപ്പം പറഞ്ഞെന്ന് വരാം.
1: ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുക അല്ലെ? വൈകാരികമായിട്ടുള്ള ഒരു കൺട്രോൾ എല്ലാവർക്കും ഉണ്ടാവണല്ലോ.
0: അതെ അതെ.
1: അതില്ലാതിരിക്കുക. അതുപോലെ തന്നെ ആത്മവിശ്വാസക്കുറവും ഇത്തരത്തിലുള്ള ആളുകളിൽ കാണാറില്ലേ? നേരത്തെ പറഞ്ഞതുപോലെ എന്നെ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഞാൻ ഒന്നിനും. പ്രത്യേകിച്ചും ഇതിന് മറ്റൊരു കാരണം, മറ്റൊരു വശം കൂടി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പാരൻസിനും ഒരു തരത്തിൽ ഇതിൽ ബന്ധമുണ്ടെന്ന് തോന്നുന്നു അല്ലെ? കാര്യം പലപ്പോഴും നമ്മൾ മറ്റു കുഞ്ഞുങ്ങളുമായി കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നു സ്വന്തം കുഞ്ഞിന്. അപ്പോൾ അത് ഇവനിലുള്ള, ഈ കുഞ്ഞിനുള്ള ആത്മവിശ്വാസത്തെ കുറക്കുന്നതിൽ ഒരു പരിധിവരെ കാരണമാകും.
0: തീർച്ചയായിട്ടും നമ്മൾ ഒരു കാരണവശാലും കമ്പയർ ചെയ്യാം. നമ്മളിപ്പോൾ എപ്പോഴും പറയാറുള്ളത് ഓരോ കുട്ടിയും യുണീക്കാണ്, ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അപ്പോൾ ഒരാൾക്കുള്ള കഴിവ് മറ്റൊരാൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മറ്റേതെങ്കിലും മേഖലകളിലായിരിക്കാം ഇയാൾ. നമ്മളുടെ ഒരു സിസ്റ്റം അനുസരിച്ച് പഠനം മാത്രമാണ്, അത് മാത്രം വെച്ചിട്ടാണ്, അതാണ് ക്രൈറ്റീരിയ, അത് വെച്ചിട്ടാണ് ഒരാൾ കഴിവുള്ളവനാണോ കഴിവില്ലാത്തവനാണോ നമ്മൾ തീരുമാനിക്കുന്നത്. അവിടെയാണ് കുഴപ്പം. പല മേഖലകളിൽ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ സ്കൂളുകളിലൊന്നും ഒരു ജീവിക്കാനുള്ള എല്ലാ സ്കിൽസും പഠിപ്പിക്കുന്നില്ല.
1: ആകെ അക്കാദമിക് കാര്യങ്ങൾ മാത്രമാണ് സ്കൂളുകളിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്,
0: പഠിപ്പിക്കുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള കുട്ടികൾ ഒരു പക്ഷെ ജീവിതത്തിൽ മറ്റുള്ളവരെക്കാൾ ഉയരത്തിലെത്താം. ഒരുപാട് സ്കിൽസ് അവർക്ക്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ചില കുട്ടികൾ നന്നായിട്ട് പഠിക്കും, പക്ഷെ അവർക്ക് ആരോടും സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ഇക്കാലത്തൊക്കെ ഒരു നല്ല ഒരു പൊസിഷനിൽ എത്തണമെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ച ഞങ്ങളൊരു ഗെറ്റ് ടുഗദറിനൊക്കെ കൂടുമ്പം ഏറ്റവും ബാക്കിലുള്ള ആൾക്കാരാണ് ഇപ്പം ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത്. നന്നായി പഠിച്ച ആൾക്കാരെക്കാൾ എത്രയോ മുകളിൽ, എത്രയോ പൊസിഷനിൽ അവർ മുന്നിലാണ്.
1: അതെ. പ്രത്യേകിച്ച് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അക്കാദമിക്കായിട്ട് ഒരു കുഞ്ഞിന് എത്ര മാർക്ക് കിട്ടുന്നു എന്നതിലുപരി ആ കുഞ്ഞിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് തന്നെ അറിയാം, ചില കുഞ്ഞുങ്ങൾ ടെക്നിക്കലി ഭയങ്കര നോളജ് ഉള്ള കുഞ്ഞുങ്ങളായിരിക്കും. അവർ പല സാധനങ്ങളും ഉണ്ടാക്കുന്നത് തന്നെ നമുക്ക് കൗതുകം തോന്നും. പക്ഷെ ക്ലാസ്സിൽ അവർ പരീക്ഷയിൽ ഇപ്പം മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യണം എന്നുള്ള യാതൊന്നുമില്ല. പക്ഷെ അവർക്ക് ഭയങ്കര കൗതുകമായിരിക്കും.
0: ഒപ്പിയിൽ വരുന്ന പല കുട്ടികളും, പഠന വൈകല്യമുള്ള കുട്ടികളെ
1: നല്ല മിടുക്കന്മാരും മിടുക്കത്തികളും ആയിരിക്കും.
0: അവരുടെ പാരന്റ്സ് വളരെ അഭിമാനത്തോടെ പറയും, അവനൊരു പറയുന്ന എന്ത് സാധനം അവന് വളരെ നന്നായിട്ട് അത് ശരിയാക്കി എടുക്കാൻ പറ്റും, റിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും എന്ന് പറയുന്നതുണ്ട്.
1: നമുക്ക് തന്നെ കൗതുകം തോന്നാറുണ്ട്.
0: അതെ അതെ. അവരുടെ സ്കിൽ, അവർ ഏത് സ്കില്ലിലാണ് അവർ എക്സൽ ചെയ്തിട്ടുള്ളത്, അത് നമ്മൾ കൂടുതൽ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ ഹലോ, കോള് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഏതായാലും നമുക്ക് തുടരാം. കൗമാരക്കാരെ അത് മാനസികാരോഗ്യം എന്നതിനോ ഉപരി അവർക്ക് ശാരീരികമായ ഒരുപാട് വ്യത്യാസങ്ങൾ, കുട്ടികളായാലും കൗമാരക്കാരായാലും ഒരുപാട് വ്യത്യാസങ്ങൾ. നമുക്ക് പറയാം, വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം കടന്നു പോകുന്നതും ഈ പ്രായത്തിലാണ്. അത്തരത്തിൽ അവർക്ക് ശാരീരികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ചും കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം. എന്തൊക്കെ പ്രയാസങ്ങളാണ് അവർക്ക് ബുദ്ധിമുട്ടായിട്ട്, അതായത് നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതുപോലെ തന്നെ തുടർ ജീവിതത്തിനും ബുദ്ധിമുട്ടായി വരുന്ന പല പ്രയാസങ്ങളും, അതെന്തൊക്കെയാണ്?
0: നമ്മൾ നേരത്തെ പറഞ്ഞു, ഹോർമോൺ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് കൗമാരം എന്ന് പറയുന്നത്. ആ സമയത്ത് അവർക്ക് മുഖക്കുരു ഉണ്ടാകാം, ചില കുട്ടികൾക്ക് അമിതമായിട്ടുള്ള ഭാരം ഉണ്ടാവും, ചിലർ തീരെ ഭാരം ഇല്ല, ഭാരം അമിതമായിട്ട് കൂടാം അല്ലെങ്കിൽ കുറയാം. ഇത് രണ്ടും അവർക്ക് അപകർഷതാബോധം ഉണ്ടാക്കാം. പെൺകുട്ടികൾക്കാണെങ്കിൽ ആർത്തവസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, PCOD പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പിന്നെ ഇവരുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവരുടെയൊക്കെ ഫുഡ് എന്ന് പറയുന്നത് ഇവരൊക്കെ

0: ഫുഡ് കൂടുതലായിട്ട്
1: ഉപയോഗിക്കുന്നവരാണ്.
0: അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള ന്യൂട്രീഷൻ അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. പല വൈറ്റമിൻസിൻ്റെയൊക്കെ കുറവ് കാരണം, വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം കാഴ്ചക്കുറവുണ്ടാവാം. വൈറ്റമിൻ ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്നത് വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് പ്രശ്നങ്ങൾ നന്നായിട്ട് കാണുന്നുണ്ട്. പല കുട്ടികൾക്കും ഭയങ്കരമായിട്ടുള്ള ഉറക്കം, അതുപോലെ മുടി കൊഴിച്ചിൽ, അതുപോലെ അമിതമായിട്ടുള്ള വണ്ണം, അതുപോലെ ശരീരം വേദന, കൈകാലുകളൊക്കെ വേദന പറയാറുണ്ട്. അപ്പോൾ നമ്മളിത് രക്തം പരിശോധന നടക്കുമ്പോഴാണ് വൈറ്റമിൻ ഡി വളരെ കുറവായിട്ട് കാണുന്നത്. എന്ന് മാത്രമല്ല മൂഡ് സ്വിങ്സും ഇത്തരത്തിലുള്ള കുട്ടികൾ പലപ്പോഴും മൂഡ് സ്വിങ്സ് ആയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. വൈറ്റമിൻ ഡി വളരെ കുറവായിട്ട് കാണും. അപ്പം ഇങ്ങനത്തെ പോഷണം ശരിയായിട്ടുള്ളൊരു ന്യൂട്രീഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ ഹലോ, കോള് കണക്റ്റ് ആവുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം മൂഡ് സ്വിങ്സും ഇതൊക്കെയും വൈറ്റമിൻ ഡിയുടെ ഒരു പ്രധാന ഡെഫിഷ്യൻസി കൊണ്ടാണ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് സൂര്യപ്രകാശം ഏൽക്കുമ്പോഴാണ് വൈറ്റമിൻ ഡി കൂടുതലായി കിട്ടുന്നത്. ഇന്നത്തെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈറ്റമിൻ ഡി കുറയാനുള്ള പ്രധാന കാരണം ഒരുപക്ഷെ സൺലൈറ്റിൽ എക്സ്പ്ലോർ ആവാത്തത് കൊണ്ടാണ്. എങ്ങനെയാണ്?
0: അധികവും വീട്ടിനകത്തുള്ള അല്ലെങ്കിൽ സ്കൂളിനകത്ത് കളിക്കാൻ ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റി ഗെയിംസിലൊന്നും അവർ ആരും തന്നെ എൻഗേജ്ഡ് ആവുന്നില്ല എന്നുള്ളത് ഒരു കാരണമാണ്. അപ്പോൾ കുറച്ച് സമയം പുറത്തൊക്കെ ഇറങ്ങി നടക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യമായിട്ട് വരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ ഹലോ ഹലോ, ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ദാരാണ്, ശബ്ദം കേൾക്കാൻ സാധിക്കുന്നില്ല. ഹലോ, ഒന്ന് ഉറക്കെ പറയാമോ? ഹലോ, കോള് കണക്റ്റ് ആവുന്നില്ലെന്ന് തോന്നുന്നു. നമുക്ക് വീണ്ടും ചർച്ചയിലേക്ക് തുടരാം. പോഷകാഹാരക്കുറവ്, പോഷകാഹാരക്കുറവ് ഇപ്പം വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റ് ഭക്ഷണങ്ങൾ, കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, അതുപോലെ തന്നെ ജങ്ക് ഫുഡ് കഴിക്കുക, ഇതൊക്കെയും കുട്ടികളിൽ കൃത്യമായിട്ടുള്ളൊരു പോഷക മൂല്യമുള്ള ഭക്ഷണം ശരീരത്തിൽ എത്താതിരിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഇതിനൊക്കെ കുട്ടികളുടെ വളർച്ച എങ്ങനെയാണ് നമ്മൾ ഇതിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക?
0: നല്ല രീതിയിലുള്ള ഫുഡ്, ന്യൂട്രീഷൻ ശരിയായിട്ടുള്ള രീതിയിൽ നല്ല ഫുഡുകൾ, നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, ജങ്ക് ഫുഡുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ പരമ്പരാഗതമായിട്ട് രീതിയിലുള്ള ഭക്ഷണത്തിലേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടുവരണം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു രീതി പറയുകയാണെങ്കിൽ ഈ പ്രോസസ്ഡ് ഫുഡാണ് കൂടുതൽ കഴിക്കുന്നത്. പ്രോസസ്ഡ് റിഫൈൻഡ് ഫുഡ് എന്ന് പറയും. അതല്ലാതെ നാച്ചുറലായിട്ട് കിട്ടുന്ന, ഇപ്പം നമ്മൾ നാച്ചുറലായിട്ടെന്ന് പറയുമ്പോൾ ഒരു ഫ്രൂട്ട് അങ്ങനെ തന്നെ കഴിക്കുമ്പോൾ അത് നാച്ചുറലാണ്, അതിനാണ് കൂടുതൽ നമ്മൾ അതിനാണ് കൂടുതൽ പോഷണ മൂല്യമുള്ളത്. അതേസമയം റിഫൈൻഡ് ആയിട്ട് അത് ജാമായിട്ടോ അല്ലെങ്കിൽ ജെല്ലിയായിട്ടോ ഒക്കെ കഴിക്കുമ്പം അതിൻ്റെ പോഷണം കുറയും. പ്രിസേർവ്ഡ് ആയിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ പോഷണ മൂല്യം
1: കുറയും. നമുക്ക് തുടരാം ഒരു കോളിന് ശേഷം. ഹലോ
2: ഹലോ,
1: ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഇതാര്?
2: ചന്ദ്രിക വലിയനൂരി.
1: ഓക്കെ. സദ്ഗമയ എന്നുള്ള കൗമാരക്കാരുടെ മാനസിക ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്.
2: ഞാൻ ചെറിയ കുട്ടിക്ക് 5 വയസ്സുള്ള എന്റെ മകന്റെ കുട്ടിക്ക് വേണ്ടിട്ടു.
0: മകന്റെ കുട്ടിക്ക്? പറഞ്ഞോളൂ, എത്ര വയസ്സാണ്?
2: അത് 5 വയസ്സുണ്ട്.
0: ഓ,
2: അപ്പൊ അവക്ക് ഭയങ്കര ശാരിയാണ്. അത് മാത്രമല്ല, പിന്നെ ചെറിയ കുട്ടികളൊപ്പനൊന്നും കളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കുട്ടികളുണ്ടാവുമ്പോ കുട്ടികളൊപ്പനും കളിക്കണം എന്ന് പറയുമ്പോ ഇവള് പോവില്ല, വലിയ ആളൊപ്പരേ കളിക്കാൻ
0: നിൽക്കുന്നുള്ളൂ.
2: പഠിക്കുന്നത് UKG ആണ്.
0: UKG സ്കൂളിൽ എങ്ങനെയാ പഠിക്കുന്നുണ്ടോ?
2: സ്കൂളില് ടീച്ചർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. ആ, പഠിക്കലും ചെയ്യുന്നല്ലോണം.
0: നന്നായിട്ട് പഠിക്കും.
2: കുഴപ്പമൊന്നുമില്ല. ആ, പഠിക്കുന്നല്ലേ ഉണ്ട്. അങ്ങനെ മൊബൈലൊന്നും അങ്ങനെ കളിക്കൂല. അഥവാ ഒരു സമയം അങ്ങനെ നമ്മൾ വേണ്ട മോളെ കളിക്കരുതെന്ന് പറഞ്ഞാല് അപ്പാട് വാങ്ങി വെക്കും. പക്ഷെ ഒരു കുട്ടികളൊപ്പരോട്ടെവിടെ ഒക്കെ വിഷമം.
0: അതെയല്ലേ.
2: നമ്മളടുത്ത വീട്ടിലെ കുട്ടികളെല്ലാം എപ്പോഴും കളിക്കണം എന്ന് പറഞ്ഞാല് ഇല്ല, നമ്മള് ഇങ്ങനെ പിടിച്ചു നിൽക്കുവയ്യ. വലിയ ആളപ്പരം ഞാൻ അമ്മമ്മയാണ്.
0: വീട്ടിൽ നന്നായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ടോ?
2: ആ, സംസാരിക്കലെങ്കിലും നല്ലോണം സംസാരിക്കും. നല്ല സ്മാർട്ട് ആണ്.
0: അതായത് പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്നാണോ?
2: അങ്ങനെയേ ഉള്ളൂ. ആ, വീട്ടിൽ എല്ലാരോടും നല്ല ഇതാണ്. പക്ഷെ പുറത്ത് കഴിഞ്ഞാൽ
0: എൽ കെ ജിയിലെല്ലാം പഠിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്കൊക്കെ സ്റ്റേജിലൊക്കെ കേറിയിട്ടുണ്ടായിരുന്നു.
2: അതിനെല്ലാം കേറി, ഡാൻസ്.

0: ഫ്രണ്ട്സിനെ പാട്ട് പാടിനി അതെല്ലാം ചെയ്തിനി.
1: അപ്പൊ അങ്ങനെ ഫ്രണ്ട്സ് കുറവാണോ കൂട്ടുകാർ കുറവാണോ?
0: കുറവാണ്. ആ കൂട്ടുകാർ കുറവാണ്.
1: കുറവാണ്
0: അങ്ങനെ ഒരു
1: അപ്പൊ ഇത്
0: രാവിലെ പോകുമ്പോ ഭക്ഷണം കഴിക്കൂല, സ്കൂൾ പോകുമ്പോ
1: ഭക്ഷണം കഴിക്കാനും
0: ഛർദിക്കുകയും ഇല്ലല്ല, കഴിക്കുകയില്ല, കഴിച്ചാൽ ഛർദിക്കുകയും ചെയ്യും.
1: അനുസരണക്കേട് പോലെ അങ്ങനെ ഉണ്ടോ?
0: ഇല്ല, അനുസരണക്കേടൊന്നുമില്ല.
1: ഷാഡി എന്തിനാ ഷാഡിയും
0: ഉണ്ട്? ഷാഡി എന്ന് വെച്ചാൽ ഓള് എന്തെങ്കിലും വിചാരിച്ചില്ലെങ്കിൽ അത് ചെയ്തു കിട്ടിയിട്ടില്ലെങ്കിൽ കരച്ചിലേ കരച്ചിലായിരിക്കും. പിന്നെ അടുക്കും ചുറ്റൊന്നുമില്ല, എല്ലാം കളിച്ചു കഴിഞ്ഞാൽ എല്ലാം അടിയിട്ടിട്ട് അങ്ങനെ പോവുക, അങ്ങനെ എല്ലാം ഉള്ളൊരു സ്വഭാവമാണ്. ഇങ്ങനെ ഇട്ട് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തിട്ട് അത് നോക്കും മനസ്സിലാകുന്നില്ല.
1: മറ്റുള്ള ആളുകളോട് സംസാരിക്കാനൊരു പേടിയുണ്ട്.
0: പുറത്താരോട് അങ്ങനെ സംസാരിക്കാൻ വീട്ടിലുള്ളവർക്ക് മാത്രം
1: ഒരു സോഷ്യൽ ആൻസൈറ്റിയുടെ പോലെയാണ് മനസ്സിലാവുന്നത്. അപ്പൊ അതെന്തായാലും ഇളയാവൂരല്ലേ പറഞ്ഞേ?
0: അല്ലല്ല, വലിയന്നൂര്.
1: വലിയന്നൂര് അല്ലേ? ഒന്ന് നമ്മളെ സദ്ഗമയിൽ ഒന്ന് വരണം കേട്ടോ ഒരു ദിവസം. ഇവിടെ സൈക്കോളജിസ്റ്റിനെ ഒക്കെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് അത് ശരിയാക്കി എടുക്കാൻ
0: പറ്റും.
1: കക്കാട് റോഡിലാണ് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി.
0: മനസ്സിലായി.
1: അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് സൈക്കോളജിസ്റ്റ് ഒക്കെ അത്യാവശ്യമായിട്ട് കാണേണ്ട ഒരു കാര്യമാണത്. എന്നാലും നമുക്ക് ഇപ്പോഴേ അത് ശരിയാക്കി എടുത്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ട്
2: വരും. സന്തോഷം. നമ്മൾ കൗമാരക്കാരുടെ പോഷകാഹാരത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എങ്ങനെയാണ് അവർക്കൊരു ഡയറ്റ് ഫുഡ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്?
1: ഡയറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം, സാധാരണ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ് ഇതൊക്കെയാണ് വേണ്ടത്. ഇപ്പം മുമ്പൊക്കെ ഒത്തിരി അധികം കാർബോഹൈഡ്രേറ്റ് കഴിക്കുക, നമ്മളൊക്കെ ഒരു നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ ഒത്തിരി അതനുസരിച്ചിട്ടുള്ള രോഗങ്ങൾ, ഷുഗർ, ഹൈപ്പർ ടെൻഷൻ അങ്ങനത്തെ കൊളസ്ട്രോൾ അങ്ങനത്തെ ഇതൊക്കെ വരുന്നത് കൊണ്ട് ഇപ്പം ലോകാരോഗ്യ സംഘടന റെക്കമെൻഡ് ചെയ്യുന്നത് ഹെൽത്തി പ്ലേറ്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു പ്ലേറ്റിൻ്റെ പകുതി ഭാഗത്തിൽ ആ ഒരു പകുതിയിലേക്കകത്താണ് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും വേണ്ടത്. ബാക്കി പകുതിക്കകത്ത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പാലുൽപ്പന്നങ്ങളുമാണ് വേണ്ടത്. അതാണ് ഒരു ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ വേണം നമ്മൾ കഴിക്കാം. പക്ഷെ നമ്മളിപ്പം പല സോഷ്യൽ ഫങ്ഷൻസിന് പോയി കഴിഞ്ഞാൽ ഒരുപാട് ബിരിയാണി, നെയ്യൊക്കെ ചേർത്തിട്ടുള്ള ഒത്തിരി ബിരിയാണി,
2: ഹെവി
1: ഫുഡ് വളരെ കുറച്ച്, അതെല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എടുക്കാം എന്നുള്ള രീതി കുറച്ച് മാത്രം ഫ്രൂട്ട്സ് അതുപോലെ സാലഡ്സ് ഒക്കെയാണുള്ളത്. ആ ഒരു രീതി നമ്മൾ മാറ്റണം. കൂടുതലായിട്ട്
2: ജീവിതശൈലി രോഗങ്ങളുള്ളവരാണ് പ്രത്യേകിച്ച് നമ്മൾ
1: ശ്രദ്ധിക്കണം. നമ്മൾ കുട്ടികളിൽ തന്നെ അത് തുടങ്ങണം. ബേക്കറി സാധനങ്ങൾ പരമാവധി കുറയ്ക്കണം. നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ അങ്ങനെ തന്നെ കുട്ടികൾ സാലഡ്സ് ആയിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ.
3: ഹലോ.
2: നമസ്കാരം. ഇതാരാണ്?
3: നമസ്കാരം, ഞാൻ ഈശ്വരൻ നമ്പൂതിരി, തലശ്ശേരി.
2: ഓക്കെ, സംസാരിച്ചോളൂ സാർ. വിജയ ഡോക്ടർ ഉണ്ട്, സംസാരിച്ചോളൂ.
1: ഹലോ, നമസ്കാരം.
3: നമസ്കാരം ഡോക്ടർ. പിന്നെ ഞാൻ പ്രോഗ്രാം കേൾക്കുന്നുണ്ട്. ഇതിൽ സോഷ്യൽ ആൻസൈറ്റിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ വിളിച്ചത് എന്റെ സുഹൃത്തിന്റെ കുട്ടിയുടെ ഒരു പ്രശ്നം പറയേണ്ടതാണ്. അതായത് അവര് കലാപരമായിട്ട് പല കഴിവുള്ള ഒരു കുട്ടിയാണ്. പാട്ട് അവർ 20 വയസ്സ് കലാപരമായിട്ടും അറിയുന്നും അവതരിപ്പിക്കാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ഈ സിനിക്കൽ ടൈപ്പ് സ്വഭാവം ആയതുകൊണ്ട് സ്റ്റേജിലൊന്നും കയറുന്ന ശൈലി ഫ്രൈറ്റ് പ്രശ്നങ്ങളും ഒരു ആത്മവിശ്വാസം ഇല്ലായ്മ, അതൊക്കെ മാറ്റിയെടുക്കുക, അവർക്ക് കോൺഫിഡൻസ് നൽകുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാ എന്നൊന്ന് അറിയണമായിരുന്നു.
1: അത്
3: അവരെങ്ങനെ ചെയ്യൽ ഈ പ്രോഗ്രാം അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനല്ലേ അത് ആക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത്
1: അല്ല. അപ്പൊ ഇവര് അരങ്ങേറ്റവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ?
3: അരങ്ങേറ്റില്ലായിരുന്നു ചെയ്തെങ്കിലും അവര് വേണ്ടുന്നത്ര അവർക്ക് പ്രശസ്തി നേടുവാൻ പറ്റുന്ന കലാപരമായിട്ട് ഒന്നും എവിടെ അവതരിപ്പിക്കാൻ അവർക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ല. സ്റ്റേജ് ഫ്രൈറ്റ് ആണ് എന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് ഭയങ്കര പേടി. ആൾക്കാർ
2: മുന്നോട്ട് വരുന്നില്ല, പരിപാടി അവതരിപ്പിക്കാൻ മുന്നോട്ട് വരുന്നില്ല.
3: ഓഡിയൻസ് ധാരാളം കണ്ടുകഴിഞ്ഞാൽ അപ്പാട് പേടി, ഒന്നിനും വരില്ല.
2: അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് പറയാം അല്ലേ?
4: ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല
1: ഇത് ഒരു സൈക്കോളജിസ്റ്റ് കണ്ടായിരുന്നോ, കൗൺസിലറിയോ മറ്റോ കണ്ടായിരുന്നോ?
4: ഇല്ല ഇല്ല ഇല്ല, എവിടെയും പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല.
1: ഇത് ഞങ്ങളുടെ മേഖലയിൽ വരുന്ന ഒരു കാര്യമല്ല, കാരണം ഞങ്ങൾ 19 വയസ്സ് വരെയുള്ള ആളുകളാണ് ഈ സദ്ഗമയിൽ വരുന്നത്. പക്ഷെ എന്നാലും
4: അവരുടെ എങ്ങനെ അവരെ കോൺഫിഡന്റ് ഉള്ള ഒരാളാക്കി എടുത്ത് സ്റ്റേജിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് അറിഞ്ഞാൽ തിരക്കടില്ലെന്ന്.
1: അത് സൈക്കോളജിസ്റ്റ് സേവനം അത്യാവശ്യമാണ് ഈ ഒരു കാര്യത്തില്. സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് നിന്ന് നമുക്ക് കുറച്ച് ബിഹേവിയറൽ തെറാപ്പി ഒക്കെ ചെയ്തിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുമോന്നൊന്ന് ശ്രമിച്ചു നോക്കാം. നമുക്ക് കുറച്ച് ചെറുപ്പത്തിലാണ് ഏറ്റവും നല്ലത് കുറച്ചു, എന്നാലും നമുക്കത് നോക്കാം. ഇത് ഈ സ്റ്റേജിൽ കയറാൻ മാത്രമേ ഉള്ളോ പ്രശ്നം? വേറെ സംസാരിക്കാനും കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
4: അങ്ങനെ ഓവർ ടോക്ക് ഒന്നുമില്ല, ആരുമായിട്ടും അധികം ഓവർ ടോക്കില്ല, സംസാരമില്ല, ഒന്നുമില്ല.
1: ഓ അത്
4: എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ അത് എവിടെയും പെർഫോം ചെയ്യാൻ കഴിയില്ല.
1: നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, ഒന്ന് ഒരു കൗൺസിലറിനെ കാണണം.
2: തലശ്ശേരിയാണെന്നല്ലേ പറഞ്ഞത്? സുഹൃത്തിന്റെ കുഞ്ഞു തലശ്ശേരി തന്നെയാണോ?
4: പ്രോപ്പർ തലശ്ശേരിയാണ്. അതെ അതെ അതെ.
1: അത് കൗൺസിലിംഗ് എല്ലാം കണ്ണൂരിൽ മാത്രമേ ഉള്ളൂ.
2: കണ്ണൂർ കക്കാടുള്ള ഹോമിയോ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാല് കുഞ്ഞിന് നല്ല രീതിയിൽ ഒരു കൗൺസിലിംഗ്, ആത്മവിശ്വാസം കൂട്ടാനുള്ള തെറാപ്പി നോക്കി നോക്കാം. പോഷകാഹാരക്കുറവ് എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊന്നാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കുള്ള വ്യായാമത്തിന്റെ കുറവ്. അതും അവരുടെ മാനസികവും ശാരീരികവും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നില്ല. എത്രത്തോളം അതിന് പ്രസക്തിയുണ്ട്?
1: വ്യായാമം വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. കാരണം വ്യായാമം ചെയ്യുമ്പം രണ്ട് കാര്യമുണ്ട്, മാനസികമായിട്ടും ശാരീരികമായിട്ടും ആൾ കുറച്ചും കൂടി ഫിറ്റാകും. കാരണം വ്യായാമം ചെയ്യുമ്പം എല്ലുകളും അതുപോലെ പേശികളും ഒക്കെ നന്നായിട്ട് ശക്തിപ്പെടും. അതുകൂടാതെ മാനസികമായിട്ട് മറ്റൊരു ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയും, അതായത് ഡോപ്പമിൻ, അതുപോലെ ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻസ്, ഈ ഹോർമോൺസിനെ ഹാപ്പി ഹോർമോൺസ് എന്നാണ് പറയുക. ഇപ്പം ഈ വ്യായാമം ചെയ്യുമ്പോഴാണ് ഈ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോർമോൺസ് റിലീസ് ചെയ്യുമ്പം നല്ല ഊർജ്ജസ്വലതയും ഉന്മേഷവും ഒക്കെ കിട്ടുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ കുറച്ചും കൂടി ഉത്സാഹവും കുറച്ചും കൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
2: കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവർക്ക് പഠിക്കാൻ ഏറെയുണ്ട്, വീട്ടിലുള്ള ആളുകൾ തന്നെ വ്യായാമത്തിന് അത്രത്തോളം പ്രാധാന്യം നൽകുന്നില്ല. കുഞ്ഞിനെ കളിക്കാൻ വിടുന്നില്ല, സൈക്കിൾ ഓടിക്കാൻ വിടുന്നില്ല, നീന്താൻ വിടുന്നില്ല, ഇങ്ങനെ ചില റെസ്ട്രിക്ഷൻസ് വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കുന്നു. മാത്രമല്ല കുഞ്ഞിന് ഒരുപാട് പഠിക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഈ കളികളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പഠനത്തിന് പിന്നോക്കം ബാധിക്കുമോ എന്നൊക്കെ ആയിരിക്കും രക്ഷിതാക്കളുടെ ആശങ്ക.
1: തെറ്റായ ധാരണയാണ്. കാരണം
2: കൃത്യമായിട്ട് ഒരു കുഞ്ഞ് എത്ര സമയം വ്യായാമം ചെയ്യേണ്ടതുണ്ട്?
1: അത് ഞാൻ പറയാം, ഒരു 24 hours പഠിക്കുക മാത്രം ചെയ്യുന്ന 24 hours അല്ല, ഒരു 6 or 7 മണിക്കൂർ കഴിഞ്ഞ് ബാക്കി ഫുൾ ടൈം പഠിക്കുന്ന ഒരു കുട്ടിയെക്കാളും ഒരു അതിനേക്കാളും ഒരു 10 or 12 മണിക്കൂർ മാത്രം പഠിക്കുക. പഠിക്കാന്ന് ഉദ്ദേശിച്ചത് സ്കൂളിലെ ടൈമും കൂടി കൂട്ടിയിട്ടാണ്. മാത്രം പഠിച്ചിട്ട് കുറച്ച് സമയം ഒരു 2 മണിക്കൂറൊക്കെ മാക്സിമം പോയാൽ 2 മണിക്കൂറൊക്കെ ഫുട്ബോൾ കളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കളികളിലൊക്കെ ഏർപ്പെടുന്നത് ആ കുട്ടിക്കാണ് കൂടുതലായിട്ട് അക്കാഡമിക്കായിട്ട് അവർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പം ഈ പറയുന്ന രീതിയിൽ തീരെ പുറത്തൊന്നും പോയി കളിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എന്തെങ്കിലും യോഗയോ സൂബയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും
2: വ്യായാമം
1: ചെയ്യണം. എല്ലാ മസിൽസും എല്ലാ ജോയിൻസും ഇളകുന്ന രീതിയിലുള്ള എന്തെങ്കിലും വ്യായാമം എല്ലാ കുട്ടികളും ചെയ്യണം എന്നാണ് പറയാനുള്ളത്.
2: പ്രത്യേകിച്ച് നമ്മൾ കേൾക്കാറുണ്ട് കൗമാരക്കാരായ കുഞ്ഞുങ്ങളെ പരിചരിക്കുമ്പോൾ അവരുടെ രക്ഷിതാക്കൾക്ക് ഏറ്റവും വലിയ പ്രയാസം അവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ്. ഒരുപക്ഷെ കുഞ്ഞുങ്ങളും രക്ഷിതാക്കളും തമ്മിലുള്ള വയസ്സിന്റെ അന്തരവും ഒരുപക്ഷെ ടെക്നോളജിയുടെ പിന്നോക്കവും ഒക്കെയും കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവരെ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ ഉൾക്കൊള്ളാനോ ഉള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുന്നില്ല. പലപ്പോഴും പ്രശ്നങ്ങൾ അവിടെ ആരംഭിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ കൗമാരക്കാരെ ഹാൻഡിൽ ചെയ്യുക? അത് ഏറ്റവും വലിയൊരു പ്രയാസമുള്ള ഒരു കാര്യമായിട്ട് പല രക്ഷിതാക്കൾക്കും തോന്നാറുണ്ട്. അവരോടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, അവരൊന്നും കേൾക്കുന്നില്ല. കുഞ്ഞുങ്ങൾ പറയുന്നു അച്ഛനും തർക്കുത്തരം പറയുന്നു, നിഷേധികളാവുന്നു. കുഞ്ഞുങ്ങളാണെങ്കിൽ അച്ഛനൊന്നും അല്ലെങ്കിൽ അമ്മയ്ക്കൊന്നും അറിയില്ല,
1: ഒന്നും അറിയില്ല.
2: അതെ, ഇതാണ് അവരുടെ ഒരു പെരുമാറ്റം. എങ്ങനെയാണ് അവരെ ഒരു സൗഹൃദമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരിക?
1: അതായത് ഈ കൗമാരം എന്ന് പറയുമ്പോൾ നമ്മളെന്താ പറയുക, ഈ നിറകുടം തുളുമ്പില്ല എന്ന് പറയും, പക്ഷെ പകുതിയുള്ള കുടം തുളുമ്പോൾ എന്ന് പറയാം പോലെ ഇവരുടെ ഇമോഷണൽ ബ്രെയിനൊന്നും ശരിക്കും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് മിക്കവാറും 24-25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കാണ്. അതുകൊണ്ടാണ് ഇവരുടെ വികാരങ്ങളെ ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഒരുപാട് പ്രശ്നം പ്രശ്നങ്ങളെല്ലാം ഞാനാണ് കേമൻ, മറ്റുള്ളവർക്കും ഒന്നും അറിയില്ല എന്നൊക്കെയുള്ള ഒരുപാട് തോന്നലുകൾ ഇവർക്ക് ഉണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഇപ്പോഴത്തെ പാരൻ്റ്

0: പെയിൻറ്റിങ്ങിനെ പറ്റി നേരത്തെ പറഞ്ഞല്ലോ പേരൻ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൗമാരത്തിൽ തുടങ്ങേണ്ടതല്ല, കുട്ടി ചെറുപ്പത്തിൽ തന്നെ നമ്മളൊരു ആറ്റിറ്റ്യൂഡ്, പഴയ ഒരു പരമ്പരാഗത മുമ്പത്ത് നമ്മളെയൊക്കെ നമ്മളെ പേരൻസ് എങ്ങനെ ആ ഒരു രീതിയിലല്ല ചെയ്യേണ്ടത്. അന്നൊക്കെ നമുക്ക് കുറച്ചൊരു അധികാരമുണ്ട്, പേരൻസിന് കുറച്ചൊരു അധികാരമുണ്ട്. ഞാൻ അച്ഛനാണ് അമ്മയാണ്, ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കണം,
1: അനുസരിക്കേണ്ടവരാണ്,
0: ശിക്ഷിക്കണം അങ്ങനെ. പക്ഷെ അതൊന്നും ഇപ്പൊ നടക്കില്ല. കാരണം അന്ന് ശിക്ഷിക്കുക, എന്ത് ചെയ്താലും അവനെ സാന്ത്വനിപ്പിക്കാൻ പലപ്പോഴും ഒരു കൂട്ടുകുടുംബത്തിലെ മുത്തശ്ശനോ മുത്തശ്ശിയോ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്നെല്ലാം കുടുംബങ്ങളാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി അടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇതിനെങ്ങനെ തിരിച്ചു പണി കൊടുക്കാം എന്നുള്ള കാര്യമാണ് അവൻ അവർ പലപ്പോഴും ചിന്തിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ കുട്ടി നിഷേധിയാവാതെ നമ്മൾ പറഞ്ഞത് കേട്ട് ഒക്കെ നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ബഹുമാനിക്കണമെങ്കിൽ നമ്മൾ തിരിച്ചും ബഹുമാനിക്കണം. ഒരു കുഞ്ഞാവുമ്പോൾ തന്നെ അവനെ നമുക്കൊന്ന് ബഹുമാനിക്കുക എന്നുള്ളത് ആ ഒരു അർത്ഥത്തിലല്ല, നമ്മൾ അവനെ കാല് തൊട്ട് അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. അവൻ്റെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ വില കൊടുക്കുക, അവനൊരു വില കൊടുക്കുക. അതുപോലെ അവൻ്റെ ഫീലിങ്സിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, നമ്മൾ അവനെ വാലിഡേറ്റ് ചെയ്യണം. അവനൊരു പ്രശ്നം വരുമ്പോൾ അവന് എന്ത് പ്രശ്നം ഉണ്ടായാലും തുറന്നു പറയാൻ ഞങ്ങളുണ്ട്, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളെടുത്ത് തുറന്നു പറയാം എന്നുള്ള ഒരു അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിക്കണം. ഒരു തമ്മിലുള്ള ഒരു മ്യൂച്വൽ ട്രസ്റ്റ്, അതുമല്ല മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ മാത്രമേ അവൻ അവൻ്റെ പ്രശ്നങ്ങൾ നമ്മളോട് തുറന്നു പറയുള്ളൂ. അവൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവൻ വേറൊരു സ്ഥലത്തേക്ക് പോവില്ല. അങ്ങനെ ഇല്ല എങ്കിൽ അവൻ പല സ്ഥലത്തേക്കും പോകും, ചിലപ്പം ലഹരിയിലോ അല്ലെങ്കിൽ
1: കൂട്ടുകെട്ടുകളിലൊക്കെ
0: ചെല്ലും. എപ്പോഴും പേരൻസ് അവരെ ഗൈഡ് ചെയ്യാൻ മുന്നിലുണ്ടാവണം. ഗൈഡ് ചെയ്യാൻ മുന്നിലുണ്ടാകുക എന്ന് പറയുന്നത് ഒരിക്കലും ശാസിച്ചിട്ടും ശിക്ഷിച്ചിട്ടും ഒന്നുമല്ല, അവന് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരാളൊരു കാര്യം നമ്മളോട് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കുട്ടികളാണെങ്കിലും അത് കേൾക്കും. അതേസമയം ഇഷ്ടമില്ലാത്ത ഒരാൾ എന്ത് പറഞ്ഞാലും എത്ര നല്ല കാര്യം പറഞ്ഞാലും കേൾക്കില്ല. അതുകൊണ്ട് കൗമാരപ്രായത്തിൽ പോയിട്ട് അവരെ
1: കതിരിൽ വളം വെക്കുക
0: എന്ന് പറയാതെ ചെറുപ്പത്തിൽ തന്നെ ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം.
1: അതുപോലെ തന്നെ ഈ ബഹുമാനിക്കുക എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, നമ്മളൊക്കെ പലപ്പോഴും വീട്ടിലെ പ്രധാനപ്പെട്ട പല ഡിസിഷനും എടുക്കുന്ന സമയത്തും കുട്ടികളെ അതിൽ പാർട്ട്ണർ ആക്കാറില്ല, രക്ഷിതാക്കൾ ഒരു തീരുമാനം എടുക്കുന്നില്ല. പക്ഷെ ഒരുപക്ഷെ ഒരു കൗമാരക്കാരൻ അല്ലെങ്കിൽ കൗമാരക്കാരി ആ വീട്ടിലുണ്ടാകുമ്പോൾ ഒരു കുടുംബത്തിന് ഒരു നല്ല രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കേണ്ട ഏതെങ്കിലും ഒരു വിഷയത്തിൽ വരുമ്പോൾ അവരെ കൂടി ചേർത്ത് പിടിക്കുമ്പോൾ കുറച്ചുകൂടി പറഞ്ഞതുപോലെ ബഹുമാനം എന്ന് പറയുന്നതും ഞാനൊരു വ്യക്തിയാണ്, ഞാൻ മുതിർന്ന ഒരാളാണ്.
0: തീർച്ചയായിട്ടും ചിലപ്പോൾ നമുക്ക് അവൻ പറയുന്ന അവൻ്റെ ആ തീരുമാനം ചിലപ്പോൾ സ്വീകാര്യമായിരിക്കില്ല, പക്ഷെ എന്നാൽ പോലും നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഇതിനൊരു ചെറിയ കുഴപ്പമുണ്ടല്ലോ, എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്ന വേണ്ട, ആദ്യത്തത് തന്നെ മതി, അമ്മ പറഞ്ഞത് തന്നെയാ ശരി. അവനൊരു അംഗീകാരമാണത്, ഞാൻ പറഞ്ഞത് കേൾക്കാൻ ഇവിടെ വീട്ടിലാളുണ്ട്, ഞാനിവിടെ ആരോ ആണ് എന്നുള്ളൊരു വില അവന് വരുമ്പോൾ തീർച്ചയായിട്ടും അവരെ തമ്മിലുള്ള ബോണ്ടിങ്ങും കൂടും.
1: അതേപോലെ തന്നെ ഇപ്പം രണ്ടാമത് പറഞ്ഞതിൽ അംഗീകാരം എന്ന് പറയുന്നതും, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അംഗീകാരം എന്ന് പറയുന്നത് മുതിർന്നവർക്ക് മാത്രമല്ല കുഞ്ഞുങ്ങൾക്കും അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും കുടുംബത്തിനകത്ത്, നമ്മൾ കുടുംബത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ കുടുംബത്തിനകത്ത് കുഞ്ഞിനെ അംഗീകരിക്കുമ്പോൾ, അച്ഛനും അമ്മയും ആരായാലും അംഗീകരിക്കുമ്പോൾ, മുതിർന്നവരായാലും താഴെയുള്ളവരായാലും അംഗീകരിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം കൂടുതൽ, അത് ശരിക്കും അതും ഒരാവശ്യമുള്ള ഘടകം തന്നെയല്ലേ?
0: തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യം തന്നെയാണ്. അവരെ പരസ്പരമായിട്ട് ബഹുമാനിക്കണം, അംഗീകരിക്കണം, എല്ലാം അറിഞ്ഞ് പെരുമാറുക അത്ര തന്നെ.
1: ഇതിൽ കൗമാരക്കാർ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണ്. ഇപ്പം നിലവിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങളിലും മുതിർന്നവരിലും എല്ലാം ഈ മയക്കുമരുന്ന് ഇത്രയധികം ഉപയോഗിക്കുന്ന ആളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നിയന്ത്രിച്ച് കൊണ്ടുവരാൻ സാധിക്കുക? മയക്കുമരുന്നിൽ നിന്ന് അടിമത്തത്തിൽ നിന്നും എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നമുക്ക് മോചിപ്പിക്കാൻ?
0: ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുക എന്നുള്ള അതിൻ്റെ ചെറിയ പടികൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങേ അറ്റത്തെത്തിയ കേസുകളൊന്നും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതെല്ലാം ചിലപ്പം നല്ല മെഡിക്കേഷൻ തന്നെ ആവശ്യപ്പെടുന്ന കേസുകളായിരിക്കും. അപ്പോൾ നമുക്കിത് കൗൺസിലിങ്ങിനെ കൊണ്ടും അതുപോലെ ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊണ്ടും നമ്മൾ പരമാവധി ആ ഒരു ഭാഗത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവരെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്.
1: അതുപോലെ തന്നെ ഈ ഇതിലൊക്കെയും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പങ്കുണ്ടാവുന്നില്ലേ? കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിലും വികാസത്തിലും രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ സ്കൂളിലെ അധ്യാപകർക്കും സഹപാഠികൾക്കും സമൂഹത്തിനും ഒക്കെയും ഒരു ഉത്തരവാദിത്തവും പങ്കും ഉണ്ടാവുന്നില്ലേ? പലപ്പോഴും കുട്ടി മാത്രമാണ് അവിടെ കുറ്റപ്പെടുത്തുന്നതിന് വിധേയമാവുന്നത് അല്ലേ? അവനെ അങ്ങനെ ആക്കി അല്ലെങ്കിൽ അവളെ അങ്ങനെ ആക്കി മാറ്റിയതിൽ സമൂഹത്തിനായാലും ഒരുപക്ഷെ അധ്യാപകരായാലും എന്തെങ്കിലും ചെറിയൊരു വിഷയമായിരിക്കാം ആ കുഞ്ഞിനെ അത്തരത്തിലേക്ക് പെരുമാറ്റത്തിലേക്ക് മാറ്റിയിട്ടുണ്ടാവുക. ഇത്തരത്തിലുള്ള സമൂഹത്തിനും ഇതിന്റെ പങ്ക് ഉണ്ടാവുന്നില്ലേ? എന്താണ് അതിനെ കുറിച്ച് പറയാൻ
0: ചോദിച്ചത്? ലഹരി
1: മരുന്നിന്റെ ഉപയോഗം.

0: തന്നെ.
1: തീർച്ചയായിട്ടും ഉണ്ടാവും. പലപ്പോഴും കുട്ടികളിത് ഞാനിത് ഒരു വലിയ എന്താ ലഹരിക്ക് അടിമയാകാന്ന് വിചാരിച്ചിട്ടല്ല പലപ്പോഴും തുടങ്ങുന്നത്. അത് ചിലപ്പോൾ ഒരു കൗതുകത്തിന് വേണ്ടി തുടങ്ങുന്നതായിരിക്കാം, അതല്ലെങ്കിൽ പിയർ ഇൻഫ്ലുവൻസ് കൊണ്ടാകാം. ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്, ഇത് ഉപയോഗിച്ചാൽ ഭയങ്കര നല്ലതാണ്, എല്ലാം ഓർമ്മയുണ്ടാകും, പഠിക്കാൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രലോഭിപ്പിച്ചിട്ടൊക്കെയാണ് പലപ്പോഴും ഇതിനകത്ത് വന്ന് വീണു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അവർ ചെയ്യേണ്ടത് കുട്ടികളിൽ വരുന്ന ചേഞ്ചസ് അവർ നോട്ട് ചെയ്യുക. ഇതിന് ഈ ഒരു പ്രത്യേക രീതിയിൽ മാറി നിൽക്കുക, മറ്റെല്ലാവരുമായിട്ടും ഇടപെടാതെ മാറി നിൽക്കുക, അവൻ്റെ സ്വഭാവം ഒന്ന് നിരീക്ഷിച്ചിട്ട് ഒരു മാറ്റം തോന്നുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക, അത് പാരൻസിൻ്റെ അടുത്ത് പറയുക, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് അതിൻ്റെ പിന്നാലെ പോവുകയൊക്കെയാണ്
0: അധ്യാപകർക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ രക്ഷിതാക്കളുടെ കാര്യത്തിലേക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും അധ്യാപകർ അത് കുറ്റപ്പെടുത്തി പറഞ്ഞാലും ചില രക്ഷിതാക്കൾ അത് അംഗീകരിക്കാൻ ഇടയില്ല. എന്റെ കുഞ്ഞങ്ങനെ ചെയ്യില്ല, എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ അങ്ങനെയല്ല എന്ന് പറയാനുള്ള ഒരു താല്പര്യമാണ്.
1: പൊതുവെ
0: കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുക എന്നതല്ല, അതിലുപരി അവരിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്, കുഞ്ഞ് അങ്ങനെ ചെയ്യില്ല എന്നുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട്. അത് പലപ്പോഴും അമിതമായ ഒരു വിശ്വാസമായിട്ട് മാറുന്നില്ലേ?
1: തീർച്ചയായിട്ടും ഉണ്ട്, അതൊരു ശരിയായിട്ടുള്ള പ്രവണതയല്ല. നേരത്തെ പറഞ്ഞ പോലെ ആ ബോണ്ടിങ്ങും അതെല്ലാം വേണം. പക്ഷെ നമ്മൾ എപ്പോഴും ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞാലും ചില സ്ഥലത്ത് നമ്മൾ ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ. ആ ശിക്ഷ കൊടുക്കുമ്പം അത് എന്തിനാണെന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാവണം. ആ രീതിയിൽ തന്നെ വേണം വളർത്താൻ. അപ്പം ശരിക്കും നേരത്തെ പറഞ്ഞതുപോലെ ആ നല്ല ഇത് ട്രസ്റ്റിലും നല്ല വിശ്വാസത്തിലും മ്യൂച്വൽ റെസ്പെക്റ്റിലും ഒക്കെ പോകണം. പക്ഷെ എപ്പോഴും നമ്മളെ നിരീക്ഷിക്കണം, കാരണം നമ്മുടെയൊക്കെ സാഹചര്യങ്ങൾ ഈ ഒരു രീതിയിലാണ്, പല രീതിയിൽ പല ഭാഗത്തേക്കും കുട്ടികൾ പോവാം. അപ്പോൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുകയും ഫോളോ ചെയ്യുകയും വേണം.
0: പക്ഷേ ഇത് രക്ഷിതാക്കളായാൽ പോലും മുറിയടച്ചിരിക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും മുറിയടച്ചിരിക്കും, അത് അവൻ്റെ ഒരു സ്വഭാവമായിട്ട് രക്ഷിതാക്കൾ ചിത്രീകരിക്കാനാണ്. ഇപ്പോൾ നേരത്തെ പറയില്ല, അവൻ പുറത്ത് ആരോടും സംസാരിക്കാറില്ല, അവൾ ആരോടും ഇടപഴകാറില്ല, അത് അവരുടെ ഒരു സ്വഭാവമായിട്ടും അവരുടെ ഒരു ശീലമായിട്ടും അവരങ്ങനെയാണ് എന്നൊരു ലേബലേക്ക് മാറ്റാൻ ഉള്ളൊരു ശ്രമം നടത്താറില്ലേ? അത്തരത്തിലുള്ള ലേബൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് അതിനകത്ത് പുറത്തു വരാൻ സാധിക്കുക? രക്ഷിതാക്കൾക്ക് ശരിക്കും ഇതിനൊരു ക്ലാസ് നൽകേണ്ടതില്ലേ?
1: തീർച്ചയായിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കൗമാരത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഇങ്ങനെ ഒറ്റ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് അങ്ങനെ കൂടാതെ കുറച്ച് ഒറ്റയ്ക്ക്, കാരണം ആ സമയത്താകുമ്പോൾ അവന് കുറേ കോൺഫ്ലിക്ട്സ് അവനിൽ ഉണ്ടാവുന്നുണ്ട്. ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നൊക്കെ പറയും, ഞാൻ ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊന്നും ഒറ്റയ്ക്ക് ഇരിക്കേണ്ടതൊക്കെ ഉണ്ടാവാം. പക്ഷെ എന്നാലും നമ്മൾ നോക്കണം, സാഹചര്യം നോക്കണം, അത് എന്തിൻ്റെ ആവാം എന്നുള്ളത് കൃത്യമായിട്ട് അത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചുമ്മാ വെറുതെ നമുക്കത് മനസ്സിലാവില്ല എന്താണ് ഇവൻ്റെ കുറച്ച് ദിവസം മനസ്സിലാവും എന്താണ്. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ട് കൗൺസിലറിയോ അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകണം.
0: കൗമാരക്കാർക്ക് വേണ്ടിയിട്ട് ഡോക്ടറുടെ പ്രധാനപ്പെട്ട ഉപദേശം എന്ന് പറയുന്നത് എന്തായിരിക്കാം?
1: നമ്മൾ പറയാനുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് പരാജയങ്ങളുണ്ടാവാം, തിരിച്ചടികളുണ്ടാവാം, അതല്ലെങ്കിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാം. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കണം, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് നമ്മൾ ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. ഒരു കുട്ടിക്ക് കുറേ പോരായ്മകളും കുറവുകളും ഉള്ള കുട്ടികളും ഉണ്ടാവാം, അതുപോലെ തന്നെ കഴിവുകളുള്ള കുട്ടികളും ഉണ്ടാവും. അപ്പം നമ്മളെ കഴിവിനെ നമ്മൾ കൂടുതൽ അതിനെ നമ്മൾ കഴിവിലേക്ക് നമ്മൾ കൂടുതൽ ഇല്ലായ്കയിലൊക്കെ അല്ല ഉള്ളതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. അതുപോലെ നമ്മളൊന്ന് സ്വയം തിരിച്ചറിയുക, നമ്മൾ ആരാണ്, നമുക്ക് എന്തൊക്കെ കഴിവുണ്ട് എന്നിട്ട് ധൈര്യപൂർവ്വം നമ്മൾ സ്വയം തിരിച്ചറിയുക, നമ്മൾ സ്വയം അത് ഉൾക്കൊള്ളുക, എന്നിട്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്.
0: പ്രത്യേകിച്ചും പരാജയങ്ങൾ എന്ന് പറയുമ്പോൾ കുഞ്ഞിനെ പെട്ടെന്ന് തളർത്തുന്ന ഒന്നാണ് പരാജയം എന്നത്. ഒരിടത്ത് പരാജയപ്പെട്ട പറഞ്ഞതുപോലെ പരാജയപ്പെടുമ്പോഴെല്ലാം തകർന്ന ആളുകളെ പോലെയാണ് കുഞ്ഞുങ്ങൾ പെരുമാറുന്നത്. പക്ഷെ ജീവിതം അവസാനിപ്പിക്കാൻ പോലും മുതിരുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. ചെറിയൊരു പരാജയം പോലും, കൂട്ടുകാർക്കിടയിലുള്ള ചെറിയ വഴക്ക് പോലും താങ്ങാൻ പറ്റാത്ത, മാനസികമായിട്ട് പക്വതയില്ലാത്ത കുഞ്ഞുങ്ങൾ, അത്തരത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറേ അധികം കണ്ടുവരുന്നത്. മറ്റു എല്ലാ കുഞ്ഞുങ്ങളും അല്ല, എന്നിരുന്നാൽ പോലും
1: വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കണം. വികാരം അതും ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ ഇമോഷണൽ ബ്രെയിനൊക്കെ മെച്ചുറ ആവുന്നത് ഒരു 24-25 ഇയേഴ്സിലൊക്കെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ചെറിയ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ പെട്ടെന്ന് വാടിപ്പോകുന്ന ഒരു പ്രകൃതമാണ്. നമ്മളെ വളർത്തുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ്. ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ, ഒരു പ്രയാസവും അറിയിക്കാതെയാണ് കുട്ടികളെ വളർത്തുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മളെയൊക്കെ കാലത്ത് നമ്മൾ പറയും തീയിൽ മുളച്ചത് വെയിലത്ത്, എന്ത് പ്രയാസങ്ങളും എന്തുമാത്രം പ്രതിസന്ധികളിൽ കൂടിയൊക്കെയാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരു ദൃഢത നമ്മളുടെയൊക്കെ മനസ്സിലും ശരീരത്തിനും ഒക്കെ ഉണ്ടാവും. അത് ഈ കുട്ടികൾക്ക് പലപ്പോഴും ഉണ്ടാവുന്നില്ല. അതാണ്,
0: അതുകൊണ്ടാണ് മാനസികമായിട്ട് അവർ വളരെ ലോലന്മാരായി മാറുന്നത്. അപ്പോൾ മാനസികമായിട്ടുള്ള ഒരു സ്ട്രോങ് അവർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പരാജയങ്ങൾ ഒന്നിന്റെ

0: യും അവസാനമല്ല എന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത്. ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിൽ ഒരു പാരന്റ് ആവുക എന്നുള്ളതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം കുഞ്ഞിന് ജന്മം നൽകുക എന്നത് മാത്രമല്ല, അതിനപ്പുറത്ത് ആ കുഞ്ഞിന്റെ എല്ലാ വികാസങ്ങളിലും രക്ഷിതാക്കൾക്ക് കൃത്യമായ ഒരു പങ്കുണ്ട്. കുടുംബാന്തരീക്ഷത്തിൽ രക്ഷിതാക്കൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എന്നാണ് ഡോക്ടറുടെ ഒരു അഭിപ്രായം.
1: ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ സ്വഭാവം നിശ്ചയിക്കുന്നത് ബേസിക്കലി ആ കുടുംബത്തിന്റെ കുടുംബാന്തരീക്ഷം തന്നെ, അതിന് വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് അതിനുണ്ട്. അപ്പൊ കുട്ടികൾ തമ്മിൽ അച്ഛനും അമ്മയും തമ്മിൽ എന്നും വഴക്ക് കൂടുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതവിടെ കുട്ടിക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. ഇവിടെ ഈ വീട്ടിൽ ഞാൻ സുരക്ഷിതനല്ല അല്ലെങ്കിൽ സുരക്ഷിതല്ല എന്നുള്ളൊരു തോന്നൽ ഈ കുട്ടിക്ക് ഉണ്ടാവും. അപ്പൊ കുട്ടികൾക്ക് അപ്പൊ നമ്മൾ പാരന്റ്സ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവന് എന്തും തുറന്ന് പറയാനുള്ള ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാവണം. ഇവന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്നുള്ളൊരു ഉറപ്പ് കുട്ടിക്ക് ഇവിടുന്ന് കിട്ടണം. എന്നാൽ മാത്രമേ അവൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുള്ളൂ. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ആ ബോണ്ടിങ് ഒക്കെ കുറച്ചും കൂടി കൂടുകയും എല്ലാം കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവുകയും ചെയ്യുള്ളൂ.
0: ഇതൊക്കെ തന്നെയാണ് സത്ഗമയ എന്ന പ്രൊജക്ടിലൂടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതും അല്ലെ. സത്ഗമയ എന്ന പ്രൊജക്ട് കൗമാരക്കാരുടെ അതേപോലെ കുട്ടികളുടെയും മാനസിക ശാരീരിക ആരോഗ്യത്തിന്റെ ഏറ്റവും നല്ല രീതിയിൽ ആരോഗ്യകരമായിട്ട് അവർ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി തന്നെയാണ് സദ്ഗമയ ആളുകൾക്ക് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഏതായാലും കൗമാരക്കാരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും സദ്ഗമയ എന്ന പദ്ധതിയെക്കുറിച്ചും വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് ഡോക്ടർ ഞങ്ങൾക്ക് പങ്കുവച്ചത്. ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ആകാശവാണിയുടെ. പ്രിയ ശ്രോതാക്കളെ, ആരോഗ്യപരമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ കുടുംബത്തിന്റെയും വിദ്യാലയത്തിന്റെയും അതോടൊപ്പം സമൂഹത്തിന്റെയും കൂട്ടായ പരിശ്രമം അനിവാര്യമാണ്. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും, പരിപാടി കേട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും ഒത്തുചേരാം. നന്ദി, നമസ്കാരം. ഈ പരിപാടിയുടെ ആശയം ആവിഷ്കാരം എച്ച് വിനോദ് ബാബു, സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്, നിർവഹണ സഹായം രഞ്ജിനിയും.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മി സമാപിക്കുന്നു. വീണ്ടും അടുത്ത തിങ്കളാഴ്ച ഇതേ സമയം. നിർവഹണ സഹായം ബേബി സ്മിത, കെ ശ്രീജ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 31 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 4:43 ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർസിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

പറയാറുണ്ട്. അവിടെ രണ്ടാമതൊരവസരമില്ല, പിഴവുകൾക്ക് മാപ്പില്ല, സ്വപ്നങ്ങൾക്ക് സമയപരിധിയുണ്ട്. 90 മിനിറ്റിനുള്ളിൽ ഒരു രാജ്യം ആഹ്ലാദത്തിന്റെ സമുദ്രമാകാം, അതേ 90 മിനിറ്റിനുള്ളിൽ മറ്റൊരു രാജ്യം 4 വർഷത്തെ കാത്തിരിപ്പുമായി വീട്ടിലേക്ക് മടങ്ങാം. ഒരുപക്ഷെ മത്സരം 1.5 മണിക്കൂറും കടന്ന് എക്സ്ട്രാ ടൈമിലേക്കും പെനൽറ്റി ഷൂട്ടൌട്ടിലേക്കും നീളാം. ഈ വാക്കുകൾ അനുസരിച്ചാണെങ്കിൽ 2026 ലോകകപ്പിന്റെ ആവേശ തുടക്കം ഇന്നലെയായിരുന്നു. ലോകകപ്പിൽ 32 ടീമുകൾ ഉൾപ്പെടുന്ന നോക്കൌട്ട് ഫോർമാറ്റിലെ ആദ്യ മത്സരം. ലോകകപ്പിന്റെ ചരിത്രത്തിലാദ്യമായി നോക്കൌട്ട് റൌണ്ടിലെത്തിയ രണ്ട് ടീമുകൾ നേർക്കുനേർ. കളി തീരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അധിക സമയത്തിന്റെ 2 മിനിറ്റിൽ പിറന്ന ഒരു ഗോൾ മത്സരത്തിന്റെ ഗതി മാറ്റി. സ്റ്റീഫൻ യൂസ്റ്റാക്യൂയോയുടെ ഗോളിലൂടെ ദക്ഷിണാഫ്രിക്കയെ 1-0 തോൽപ്പിച്ച കാനഡ ആദ്യമായി ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തി. കാനഡയ്ക്ക് ഇതൊരു വിജയം മാത്രമല്ല, രാജ്യത്തിന്റെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴിക കല്ലുകളിൽ ഒന്നുകൂടിയായി. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ പന്തടക്കത്തിലും ആക്രമണത്തിലും മുൻതൂക്കം കാനഡയ്ക്കായിരുന്നു. ജൊനാഥൻ ഡേവിഡ്, ടാനി ഒലുവാസെയി, താജോൺ ബുക്കാനർ എന്നിവരെ മുൻനിർത്തി അവർ തുടർച്ചയായി സമ്മർദ്ദം സൃഷ്ടിച്ചു. എന്നാൽ ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പർ റോൺവൻ വില്യംസും പ്രതിരോധ നിരയും അസാധാരണമായ ആത്മവിശ്വാസത്തോടെയാണ് കാനഡയുടെ ആക്രമണങ്ങളെ ചെറുത്തത്. ആദ്യ പകുതിയിൽ ലഭിച്ച അവസരങ്ങൾ കാനഡയ്ക്ക് ഗോളാക്കി മാറ്റാനായില്ല. മറുവശത്ത് ദക്ഷിണാഫ്രിക്ക വളരെ നിയന്ത്രിതമായ സമീപനമാണ് സ്വീകരിച്ചത്. സ്വന്തം പകുതിയിൽ പ്രതിരോധം ഉറപ്പിച്ച ശേഷം പ്രത്യാക്രമണങ്ങളിലൂടെ അവസരം കണ്ടെത്താനായിരുന്നു ശ്രമം. എന്നാൽ കാനഡയുടെ സംഘടിത പ്രതിരോധം കാരണം അവർക്ക് വ്യക്തമായ ഗോളവസരങ്ങൾ സൃഷ്ടിക്കാനായില്ല. ലോകകപ്പിലെ അവരുടെ സ്വപ്നയാത്ര തുടരാൻ ഒരു ഗോൾ മതിയായിരുന്നു. പക്ഷേ ആക്രമണത്തിൽ വേണ്ടത്ര ധൈര്യവും മൂർച്ചയും പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. 75-ാം മിനിറ്റിൽ കനേഡിയൻ ആരാധകർ ഏറെക്കാലമായി കാത്തിരുന്ന നിമിഷമെത്തി. പരിക്കിൽ നിന്ന് മുക്തനായ നായകൻ അൽഫോൺസോ ഡേവിഡ് കളത്തിലിറങ്ങി. ടൂർണമെന്റിലെ അദ്ദേഹത്തിന്റെ ആദ്യ സാന്നിധ്യം തന്നെ കാനഡയുടെ ആക്രമണത്തിന് പുതിയ ഊർജ്ജം നൽകി. ഇടതുവിങ്ങിലൂടെ നടത്തിയ മുന്നേറ്റങ്ങൾ ദക്ഷിണാഫ്രിക്കൻ പ്രതിരോധത്തെ കൂടുതൽ പിന്നോട്ടടിപ്പിച്ചു. ഗോൾ ഉടൻ വന്നില്ലെങ്കിലും മത്സരത്തിന്റെ താളം കാനഡയുടെ ഭാഗത്തേക്ക് പൂർണ്ണമായി മാറി. എല്ലാവരും എക്സ്ട്രാ ടൈമിനെയും പെനാൽറ്റി ഷൂട്ടൌട്ടിനെയും കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ 92-ാം മിനിറ്റിൽ നിർണായകമായ നിമിഷമെത്തി. ബോക്സിന് സമീപം ലഭിച്ച അവസരം സ്റ്റീഫൻ യൂസ്റ്റാക്യൂയോ അതിവിദഗ്ധമായി ഗോളാക്കി മാറ്റി. കനേഡിയൻ താരങ്ങളും ആരാധകരും ആഹ്ലാദത്തിൽ മുങ്ങി. സമീപകാലത്ത് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട യൂസ്റ്റാക്യൂയോയ്ക്ക് ഈ ഗോൾ വ്യക്തിപരമായും അതീവ വൈകാരികമായിരുന്നു. അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ പരിശീലകൻ ജെസ്സി മാർഷിന്റെ ആഘോഷങ്ങൾ തന്നെ ആ വിജയത്തിന്റെ വലിപ്പം വ്യക്തമാക്കി. കളിക്കാരെ ഒരുമിച്ച് കൂട്ടി, "നിങ്ങളാണ് ഇന്നത്തെ കാനഡയുടെ ഹീറോകൾ. രാജ്യത്ത് ഇനി ഫുട്ബോൾ കളിക്കാൻ സ്വപ്നം കാണുന്ന വരും തലമുറയുടെ ഹീറോകൾ" എന്ന് അദ്ദേഹം പറഞ്ഞത് കനേഡിയൻ ഫുട്ബോളിന്റെ പുതിയ കാലഘട്ടത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. പരിക്കേറ്റ് പുറത്തിരുന്ന ഇസ്മായിൽ കോനെ ക്രച്ചസുമായി മൈതാനത്തിറങ്ങിയപ്പോൾ സഹതാരങ്ങളെല്ലാം അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചതും ആഘോഷത്തിലെ ഹൃദയസ്പർശിയായ കാഴ്ചയായി. പരാജയപ്പെട്ടെങ്കിലും ദക്ഷിണാഫ്രിക്കയും തല ഉയർത്തിയാണ് ലോകകപ്പിൽ നിന്ന് മടങ്ങുന്നത്. ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ട് റൌണ്ടിലെത്തിയ ബഫാന ബഫാന ടൂർണമെന്റിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായിരുന്നു. എന്നാൽ നിർണായക മത്സരത്തിൽ ആക്രമണത്തിൽ കൂടുതൽ

ധൈര്യം കാണിക്കാനാകാത്തതാണ് അവരുടെ പുറത്താകലിന് പ്രധാന കാരണം. പരിശീലകൻ ഹ്യൂഗോ ബ്രൂസ് മത്സരശേഷം ടീമിന്റെ പോരാട്ട വീര്യത്തെ അഭിനന്ദിച്ചെങ്കിലും തന്റെ ഭാവിയെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇനി കാനഡ കാത്തിരിക്കുന്നത് മറ്റൊരു വലിയ പരീക്ഷണമാണ്. പ്രീ ക്വാർട്ടറിൽ അവർ നെതർലാൻഡ്സിനെയോ മൊറോക്കോയെയോ നേരിടും. പക്ഷേ രാജ്യം സഹ ആതിഥേയരായ ലോകകപ്പിൽ നടത്തുന്ന മുന്നേറ്റം അവർക്ക് ഇനിയും ഊർജമേകും. ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന സൂപ്പർ പോരാട്ടം ലാറ്റിൻ അമേരിക്കൻ രാജാക്കന്മാരായ ബ്രസീലും ഏഷ്യയുടെ അഭിമാനമായ ജപ്പാനും തമ്മിലാണ്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിന്റെ സ്വാഭാവിക പ്രതിഭയും വ്യക്തിഗത മികവും ഒരു വശത്ത്, മറുവശത്ത് കൃത്യതയും അച്ചടക്കവും കൂട്ടായ്മയും കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ജപ്പാൻ. ഫുട്ബോളിലെ 2 വ്യത്യസ്ത ദർശനങ്ങൾ നേർക്കുനേരെത്തുന്ന മത്സരമാണിത്. ഈ ലോകകപ്പിൽ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം നടത്തിയ ടീമുകളിലൊന്നാണ് ജപ്പാൻ. ഗ്രൂപ്പ് ഘട്ടത്തിൽ നെതർലാൻഡ്സിന് പിന്നിൽ 2-ാം സ്ഥാനക്കാരായാണ് അവർ നോക്കൌട്ടിലെത്തിയത്. ടുനീഷ്യയെ 4-0 തോൽപ്പിച്ച ആക്രമണ ഫുട്ബോളും സ്വീഡനെ 1-1 സമനിലയിൽ പിടിച്ച പ്രകടനവും ജപ്പാന്റെ ആത്മവിശ്വാസം ഉയർത്തിയിട്ടുണ്ട്. പന്തില്ലാത്ത സമയത്തെ അച്ചടക്കവും പന്ത് കിട്ടുമ്പോഴുള്ള അതിവേഗ ആക്രമണവും അവരെ അപകടകാരികളാക്കുന്നു. മറുവശത്ത് ബ്രസീലിന് ഗ്രൂപ്പ് ഘട്ടത്തിൽ എല്ലാം അത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ ഓരോ മത്സരം കഴിയുന്തോറും അവർ ഏറെ മെച്ചപ്പെട്ടു. മൊറോക്കോയുമായുള്ള സമനിലയ്ക്ക് ശേഷം സ്കോട്ട്ലാൻഡിനെയും ഹെയ്തിയെയും തോൽപ്പിച്ച് ആത്മവിശ്വാസം വീണ്ടെടുത്തു. പരിശീലകൻ കാർലോ ആൻസലോട്ടിയുടെ കീഴിൽ വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന്റെ ആക്രമണത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ്. 3 മത്സരങ്ങളിലും ഗോൾ നേടിയ വിനീഷ്യസ് മാത്യൂസ് കുനിയയുമായുള്ള കൂട്ടുകെട്ടിലൂടെ എതിരാളികളുടെ പ്രതിരോധത്തെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുന്നു. സൂപ്പർ താരം നെയ്മർ കൂടി എത്തുന്നതോടെ ബ്രസീലിന്റെ മുന്നേറ്റങ്ങൾ കൂടുതൽ സർഗാത്മകമാകും. എന്നാൽ ബ്രസീലിനെ കാത്തിരിക്കുന്നത് സാധാരണ ഏഷ്യൻ എതിരാളിയല്ല. കഴിഞ്ഞ 9 മാസമായി തോൽവിയറിയാതെ മുന്നേറുന്ന ജപ്പാൻ കഴിഞ്ഞ വർഷം നടന്ന സൌഹൃദ മത്സരത്തിൽ ബ്രസീലിനെ 3-2 തോൽപ്പിച്ചിരുന്നു. ആ വിജയത്തിന്റെ ആത്മവിശ്വാസവുമായാണ് അവർ ഇന്നിറങ്ങുന്നത്. പരിശീലകൻ ഹാജി മെമ്മോറിയാസ് തുറന്നു പറയുന്നത് ഒരു കാര്യമാണ്. മുമ്പത്തേക്കാൾ കൂടുതൽ പക്വതയുള്ള വലിയ മത്സരങ്ങൾക്ക് തയ്യാറുള്ള ജപ്പാനെയാണ് ഇന്ന് ലോകം കാണുക. ജപ്പാന് ഒരു തിരിച്ചടിയുണ്ട്. അവരുടെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ കേഫു സോക്കുബോ പരിക്ക് മൂലം പുറത്തിരിക്കാനാണ് സാധ്യത. ആയതിനാൽ ആയസെ ഉയേദ, ഡൈസൺ മയേദ, റിത്സു ഡോവാൻ, ഡൈച്ചി കമദ എന്നിവർക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. മറുവശത്ത് പരിക്കിൽ നിന്ന് മടങ്ങിയ നെയ്മർക്ക് ഈ മത്സരത്തിൽ കൂടുതൽ സമയം ലഭിക്കുമെന്നാണ് ആൻസലോട്ടി സൂചിപ്പിച്ചിരിക്കുന്നത്. തന്ത്രപരമായി ഇത് കൗതുകകരമായ പോരാട്ടമാണ്. ബ്രസീൽ കൂടുതൽ സമയം പന്ത് കൈവശം വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ജപ്പാൻ സംഘടിത പ്രതിരോധത്തിന്റെയും അതിവേഗ ആക്രമണങ്ങളുടെയും കരുത്തിലാണ് വിശ്വസിക്കുന്നത്. ജപ്പാന്റെ അച്ചടക്കത്തെ മറികടക്കാൻ ബ്രസീലിന് വ്യക്തിഗത മികവിനൊപ്പം ക്ഷമയും ആവശ്യമാണ്. അതേസമയം അവസരങ്ങൾ പാഴാക്കിയാൽ ബ്രസീലിനെ ശിക്ഷിക്കാൻ ജപ്പാന് കഴിവുണ്ടെന്ന് കഴിഞ്ഞ വർഷത്തെ 3-2 വിജയം തെളിയിക്കുന്നു. ചരിത്രവും പരമ്പരാഗത ശക്തിയും ബ്രസീലിന് അനുകൂലമാണെങ്കിലും ഈ ജപ്പാനെ ഒരിക്കലും വില കുറച്ച് കാണാനാവില്ല. ലോകകപ്പിൽ ഇനി അവർ അത്ഭുത ടീമല്ല, സ്ഥിരമായി വലിയ ടീമുകളെ വെല്ലുവിളിക്കുന്ന ശക്തിയാണ്. ബ്രസീൽ ജയിക്കണമെങ്കിൽ അവരുടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം ലോകകപ്പ് ചരിത്രത്തിലെ മറ്റൊരു വലിയ ഞെട്ടലിന് ഇന്ന് കളമൊരുങ്ങും. റൌണ്ട് ഓഫ് 32-ൽ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിക്ക് മുന്നിലുള്ള എതിരാളി ലാറ്റിൻ അമേരിക്കൻ പ്രതിനിധികളായ പരാഗ്വേയാണ്. മത്സരത്തിലെ വ്യക്തമായ ഫേവറിറ്റുകൾ യൂറോപ്യൻ ടീമായ ജർമ്മനി തന്നെയാണ്. എന്നാൽ ഈ ലോകകപ്പിൽ അപ്രതീക്ഷിത ഫലങ്ങൾ തുടർച്ചയായി കണ്ട സാഹചര്യത്തിൽ പരാഗ്വേയെ നിസ്സാരമായി കാണാൻ ജൂലിയൻ നാഗൽസ്മാന്റെ ടീമിന് കഴിയില്ല. ഉയർച്ചയും താഴ്ചയും കണ്ട ഗ്രൂപ്പ് ഘട്ടം കടന്നാണ് ജർമ്മനി വരുന്നത്. ആദ്യ മത്സരത്തിൽ നവാഗതരായ ക്യുറസാവോയെ 7-1 തോൽപ്പിച്ചെങ്കിലും 2-ാം മത്സരത്തിൽ ഐവറി കോസ്റ്റ് അവരെ വിറപ്പിച്ചു. 1 ഗോളിന് ജയിച്ച ജർമ്മനി അടുത്ത മത്സരത്തിൽ 2-1 ഇക്വഡോറിനോട് തോൽക്കുകയും ചെയ്തു. എന്നാൽ നോക്കൌട്ട് ഉറപ്പിച്ച ശേഷം പ്രധാന താരങ്ങൾക്ക് വിശ്രമം നൽകിയതുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ജർമ്മനിക്ക് ന്യായം പറയാം. പ്രത്യേകിച്ച് മുന്നേറ്റ നിരയിൽ ജമാൽ മുസിയാലയും ഫ്ലോറിയൻ വിറ്റ്സും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് ജർമ്മനിയുടെ ഏറ്റവും വലിയ കരുത്ത്. കായ് ഹാവേർട്സിന്റെ സ്കോറിംഗ് പാടവവും കൂടി ചേരുമ്പോൾ ജർമ്മൻ ആക്രമണം കൂടുതൽ അപകടകാരിയായി മാറുന്നു. പരാഗ്വേയുടെ ശക്തി മറ്റൊന്നാണ്. ആക്രമണ ഫുട്ബോളിനേക്കാൾ അച്ചടക്കമുള്ള പ്രതിരോധത്തിലും ശാരീരിക മികവിലുമാണ് അവർ വിശ്വസിക്കുന്നത്. എതിരാളിയുടെ താളം തകർക്കുകയും ചെറിയ അവസരങ്ങൾ പോലും പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ശൈലിയാണ് അവരുടേത്. ആദ്യ മത്സരത്തിൽ USAക്ക് മുന്നിൽ തകർന്നടിഞ്ഞെങ്കിലും അതിൽ തളരാതെ പോയ മനോവീര്യമാണ് അവരെ നോക്കൌട്ടിലെത്തിച്ചത്. അതുകൊണ്ട് തന്നെ ജർമ്മനിക്ക് ക്ഷമ നഷ്ടപ്പെട്ടാൽ മത്സരം അവർ പ്രതീക്ഷിക്കുന്നതിലേറെ സങ്കീർണമാകാൻ സാധ്യതയുണ്ട്. ജർമ്മനിക്ക് ചെറിയ ആശങ്കയുമുണ്ട്. പ്രതിരോധ നിരയിലെ പ്രധാന താരമായ അന്റോണിയോ റുഡിഗറുടെ ഫിറ്റ്നസ് ടീം മാനേജ്മെന്റ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കളിച്ചില്ലെങ്കിൽ ജർമ്മൻ പ്രതിരോധത്തിന്റെ ഘടനയിൽ തന്നെ മാറ്റമുണ്ടാകും. എന്നിരുന്നാലും നാഗൽസ്മാന്റെ സ്ക്വാഡിന്റെ ആഴം അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. മറുവശത്ത് പരാഗ്വേ പരിക്കുകളില്ലാതെ ശക്തമായ ടീം

ഭാഗമായാണ് ഇറങ്ങുന്നത്. ഈ മത്സരത്തിന്റെ തിരക്കഥ തന്ത്രപരമായി ഇങ്ങനെയായിരിക്കും. ജർമ്മനി തുടക്കം മുതൽ പന്ത് കൈവശം വെച്ച് ആക്രമിക്കും. പരാഗ്വേ പിന്നിലേക്കൊതുങ്ങി പ്രതിരോധം തീർത്ത് പ്രത്യാക്രമണത്തിനുള്ള അവസരം തേടും. ആദ്യ ഗോൾ ജർമ്മനിക്ക് നേരത്തെ നേടിയാൽ മത്സരം ഏകപക്ഷീയമാകാൻ സാധ്യതയുണ്ട്.

0: നിരീക്ഷിക്കുക, ഒരൊറ്റ അവസരത്തിലൂടെ അട്ടിമറി സൃഷ്ടിക്കുക. ഇന്നത്തെ പ്രീ ക്വാർട്ടറിലെ ഏറ്റവും കൗതുകമുണർത്തുന്ന പോരാട്ടങ്ങളിൽ ഒന്നാണ് നെതർലാൻഡ്സും മൊറോക്കോയും തമ്മിലുള്ള മത്സരം. ഒരു വശത്ത് ടോട്ടൽ ഫുട്ബോളിന്റെ പാരമ്പര്യം പേറുന്ന ഡച്ച് ടീം, മറുവശത്ത് 2022 ലോകകപ്പിൽ ആഫ്രിക്കൻ ഫുട്ബോളിന്റെ ചരിത്രം തിരുത്തിയെഴുതിയ മൊറോക്കോ. ലോകകപ്പ് ഫുട്ബോളിലെ രണ്ട് വ്യത്യസ്ത ചിന്താധാരകൾ നേർക്കുനേറെത്തുന്ന മത്സരമാണിത്. ഈ ലോകകപ്പിൽ നെതർലാൻഡ്സ് ഇതുവരെ തോൽവിയറിയാതെ മുന്നേറിയിട്ടുണ്ട്. പരിശീലകൻ റൊണാൾഡ് സ്കൂമാന്റെ കീഴിൽ പന്ത് കൈവശം വെച്ച് കളിക്കാനും വേഗത്തിലുള്ള ട്രാൻസിഷനും ഹൈ പ്രസിംഗുമെല്ലാം അവർ പ്രയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ നേരിട്ട എതിരാളികളെ അപേക്ഷിച്ച് ഇന്നത്തെ മത്സരം ഡച്ചുകാർക്ക് കൂടുതൽ കടുപ്പമേറിയതായിരിക്കുമെന്നതിൽ സംശയമില്ല. അതിന് കാരണം മൊറോക്കോയുടെ പ്രതിരോധമാണ്. കഴിഞ്ഞ ലോകകപ്പിൽ ഫ്രാൻസിനെയും ഇത്തവണ ആദ്യ മത്സരത്തിൽ ബ്രസീലിനെയും ബുദ്ധിമുട്ടിച്ച അച്ചടക്കമാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. എതിരാളിക്ക് ഇടം നൽകാതെ പ്രതിരോധത്തിൽ ക്ഷമയോടെ കാത്തിരുന്ന് ഒരു നിമിഷം കൊണ്ട് അതിവേഗ പ്രത്യാക്രമണം നടത്തുകയാണ് അവരുടെ ശൈലി. അതുകൊണ്ട് തന്നെ പന്ത് കൂടുതൽ സമയം കൈവശം വെച്ചാലും നെതർലാൻഡ്സിന് അനായാസം അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയണമെന്നില്ല. ഈ മത്സരത്തിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രം മൊറോക്കോയുടെ വലതുവിങ്ങായിരിക്കും. അഷ്റഫ് ഹക്കീമിയുടെ മുന്നേറ്റങ്ങൾ ഡച്ച് പ്രതിരോധത്തിന് വലിയ വെല്ലുവിളിയാകും. അതേസമയം മധ്യനിരയിൽ 18-കാരൻ അയ്യൂബവാദിയുടെ മികവ് മൊറോക്കോയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നു. മറുവശത്ത് നെതർലാൻഡ്സിന്റെ ആക്രമണം കോഡിഗാക്പോ, ബ്രയാൻ ബ്രോബി എന്നിവരെ കേന്ദ്രീകരിച്ചാണ്. രണ്ട് ടീമുകൾക്കും ഈ മത്സരത്തിന് പ്രത്യേക വൈകാരിക പശ്ചാത്തലവുമുണ്ട്. നെതർലാൻഡ്സിൽ ജനിച്ചു വളർന്നതോ അവിടുത്തെ അക്കാദമികളിൽ പരിശീലനം നേടിയതോ ആയ നിരവധി താരങ്ങളാണ് ഇന്ന് മൊറോക്കോയ്ക്കായി കളിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഇതൊരു സാധാരണ നോക്കൌട്ട് മത്സരം മാത്രമല്ല, രണ്ട് ഫുട്ബോൾ സംസ്കാരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടിയാണ്. ഈ മത്സരത്തിന്റെ വിധി നിർണയിക്കുക ക്ഷമയായിരിക്കും. നെതർലാൻഡ്സ് ആക്രമിച്ചുകൊണ്ടിരിക്കും, മൊറോക്കോ കാത്തിരുന്ന് തിരിച്ചടിക്കും. ആദ്യ ഗോൾ നേടുന്ന ടീമിന് വലിയ മാനസിക മുൻതൂക്കം ലഭിക്കുമെന്നത് ഉറപ്പാണ്. മത്സരം അധിക സമയത്തിലേക്കോ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കോ നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കടലാസിലെ കരുത്തിൽ ഡച്ചുകാർക്ക് നേരിയ മുൻതൂക്കമുണ്ടാകാം. എന്നാൽ സമീപ വർഷങ്ങളിൽ ലോക ഫുട്ബോൾ പഠിച്ച ഏറ്റവും വലിയ പാഠങ്ങളിലൊന്ന് ഇതാണ്: മൊറോക്കോയെ ഒരിക്കലും ചെറുതായി കാണരുത്. അവരുടെ അച്ചടക്കവും ആത്മവിശ്വാസവും ഒരിക്കൽ കൂടി ചരിത്രം സൃഷ്ടിക്കുമോ, അതോ ടോട്ടൽ ഫുട്ബോളിന്റെ നാടായ നെതർലാൻഡ്സ് തങ്ങളുടെ മികവ് തെളിയിക്കുമോ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇന്നത്തെ മത്സരങ്ങൾക്ക് ഫൈനൽ വിസിൽ മുഴങ്ങുന്നതോടെ മൂന്ന് ടീമുകൾ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറും. മൂന്ന് ടീമുകളുടെ സ്വപ്നം അവസാനിക്കും. സാംബോ താളമോ സമുറായിയുടെ വീര്യമോ ടോട്ടൽ ഫുട്ബോളിന്റെ കണിശതയോ ആഫ്രിക്കൻ പ്രതിരോധ മികവോ ജർമ്മൻ കൃത്യതയോ ലാറ്റിൻ അമേരിക്കൻ പാരമ്പര്യമോ, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ആ വിശേഷങ്ങളുമായി നാളെ വീണ്ടും.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം തയ്യാറാക്കിയത് ഫുട്ബോൾ ഗവേഷകൻ മുഹമ്മദ് ദാവൂദ്.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ഇൻ ഹരിഹർ നഗർ, ഗായകർ ഉണ്ണിമേനോൻ, എം ജി ശ്രീകുമാർ, ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ.

ഗായകർ യേശുദാസ്. ചിത്രം പാടാത്ത വീണയും പാടും. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

ചിത്രം രാത്രിമഴ. ഗായകർ ശ്രീനിവാസ്, സുജാത. ഗാനശില്പികൾ കൈതപ്രം, രമേഷ് നാരായണൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: ഹലോ പ്രിയ ഗീതം.
5: മുത്തശ്ശ, ഇതേത് പ്ലാന്റ് ആണ്?
6: ടാഞ്ചറീൻ. നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
5: മുത്തശ്ശ, നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ.
6: എന്തേ
5: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
6: ഓ, താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
7: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
9: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
10: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
9: ഇവിടെ നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
10: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
11: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
12: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
13: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
14: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
15: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
14: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
15: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
14: ഏറ്റവും പുതിയ റിലീസുകൾ,
15: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
14: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
13: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
14: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
16: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
17: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
18: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും

0: രാവിലെ 7:20 സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
2: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
3: മോളെ,
2: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിലിട്ടിരുന്നില്ലേ?
3: 2 വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാട് നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
4: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്റ്റീവ് ആകും, തികച്ചും ഫ്രീ. വാ,
2: എങ്ങോട്ട്?
4: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്റ്റീവ് ആയി.
2: RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
1: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
7: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
6: ഇവിടെ നമ്മുടെ അനശ്വര സിൽക്സിൽ കിഡിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
7: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
8: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ചിത്രശില തേരിൽ വന്ന തെന്നലേ എന്നാരംഭിക്കുന്ന ആദ്യ ഗാനം പാടിയത് ഉഷാരവി.

ലളിതഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. എരമും സുരേഷ് ബാബുമാരാരും സംഘവും അവതരിപ്പിച്ച തായമ്പക ഇപ്പോൾ കേൾക്കാം.

0: എരമം സുരേഷ് ബാബുമാരാരും സംഘവും അവതരിപ്പിച്ച തായമ്പകയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പ്രായോജക പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
3: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം മൂന്നാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഓണക്കാല വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് നാം. വിളവിന്റെ വിസ്മയം തീർക്കാൻ വീട്ടുമുറ്റത്ത് വിശാലമായ പച്ചക്കറിത്തോട്ടമൊരുക്കി വിഭവസമൃദ്ധമായ വിഷവിമുക്തമായ സദ്യ ഒരുക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടുകഴിഞ്ഞു. സദ്യവട്ടങ്ങൾക്ക് വേണ്ട പച്ചക്കറികൾ നട്ട് രണ്ടാഴ്ച പിന്നിടുമ്പോൾ അവ കരുത്തോടെ വളർന്ന് ആദ്യഘട്ട വളപ്രയോഗത്തിന്റെ വളർച്ചയിലെത്തി നിൽക്കുകയാണ്. യഥാസമയത്തുള്ള വളപ്രയോഗവും തിരുവാതിര ഞാറ്റുവേലയുടെ പ്രത്യേകതകളുമെല്ലാം കൂടിയാകുമ്പോൾ മികച്ച വളർച്ചയും വിളവും ലഭിക്കുമെന്നതിൽ തർക്കമില്ല. കാർഷിക അഭിവൃദ്ധിയിൽ ശുഭപ്രതീക്ഷകളോടെ കൃഷിയിറക്കിയ വിവിധ ശ്രേണിയിൽപ്പെട്ട കർഷകരുടെ സ്വപ്നം പൂവണിയാനുള്ള നാളുകൾക്കായി കാത്തിരിക്കാം. കൃഷി എന്നത് ഒരു പാഷനായി മാറുന്ന ഇക്കാലത്ത് ഓണവിഭവങ്ങൾ ഓരോ വീട്ടുമുറ്റങ്ങളിലും ഉണ്ടാകുക എന്ന സന്ദേശം ഏറ്റെടുത്ത കുടുംബങ്ങൾക്ക് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം നൽകി കൃഷിവകുപ്പും സ്വന്തം കൃഷിഭവനുകളും കൂടെയുള്ളപ്പോൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തികഞ്ഞ ആവേശത്തിലാണ്. ഇന്ന് ഈ പരമ്പരയുടെ മൂന്നാം അധ്യായത്തിൽ നമുക്കൊപ്പമുള്ളത് നിരവധി വീട്ടമ്മമാരെ, വിദ്യാർത്ഥികളെ, ചെറുപ്പക്കാരെ നല്ല കർഷകരാക്കി കൃഷി വരുമാനമാക്കി മാറ്റാനുള്ള രീതിയിൽ പരിശീലനങ്ങൾ നൽകി ജൈവകൃഷിയിലൂടെ വരുമാനവും ആരോഗ്യവും നേടുന്നതിനുള്ള വഴിയെ സഞ്ചരിച്ച് പരിശീലനങ്ങൾ നൽകി അനന്തപുരി ജൈവ പരിശീലന കളരി എന്ന സ്ഥാപനത്തിന് നേതൃത്വം നൽകി അതിലൂടെ നിരവധി പേർക്ക് സൌജന്യമായി കാർഷിക പരിശീലനങ്ങൾ നൽകി വരുന്ന തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയായ ശ്രീ ആർ രവീന്ദ്രനാണ്. മട്ടുപാവ കൃഷിയിലൂടെ വീടുകളിൽ പച്ചക്കറികളുടെ വിളപ്പൊലിമ തീർത്ത ശ്രീ ആർ രവീന്ദ്രൻ ചിട്ടയായ വഴികളിലൂടെയാണ് കൃഷിരീതികൾ പകർന്നു നൽകുന്നത്. അതുകൊണ്ടുതന്നെ ഓണക്കാല പച്ചക്കറികൾക്കായി തയ്യാറെടുക്കുന്നവർക്കെല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകൾ കൃഷിക്ക് ഏറെ മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല.
5: ഇപ്പോൾ ഓണക്കാല പച്ചക്കറി കൃഷിയെക്കുറിച്ചുള്ള എല്ലാം തുടക്കം കുറിച്ച് കഴിഞ്ഞു. നമ്മൾ മണ്ണെല്ലാം തയ്യാറാക്കി വിത്ത് തൈകൾ നട്ടു കഴിഞ്ഞു.

രണ്ടാഴ്ചകളായി. രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അത് ചെയ്യേണ്ട വളപ്രയോഗത്തെക്കുറിച്ചുള്ള കാര്യമാണ് എനിക്കിന്നിപ്പോൾ പറയാനുള്ളത്. പക്ഷെ ഞാൻ കൃഷി ചെയ്യുന്ന രീതിയിൽ ജൈവവള കൃഷി മാത്രമേ ഉള്ളൂ. ജൈവവളം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ജൈവവളങ്ങളാണ്. അതിൽ ഫിഷമിനമുണ്ട്, മുട്ടമിശ്രിതമുണ്ട്, ഹൃദയാമൃതമുണ്ട്, സസ്യാമൃതമുണ്ട്. അങ്ങനെ പല രീതിയിലും ഉള്ള ജൈവവളങ്ങൾ ഉണ്ടാക്കിയെടുത്താണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓണക്കാലത്ത് കൃഷിക്ക് ചെയ്യുന്നവർക്കും ഇതേപോലുള്ള വളങ്ങൾ ഉണ്ടാക്കി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്യൂഡോമോണോസിസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കും. ഉപയോഗിക്കുന്ന അത് കീടങ്ങളെ നിയന്ത്രിക്കാനും നാമ്പി ചീൽ രോഗം, വേരി ചീൽ രോഗം ഇതിനൊക്കെ പ്രതിവിധിയായിട്ട് സ്യൂഡോമോണോസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ വിജയകരമായിട്ടാണ് നടക്കുന്നത്. രണ്ടാഴ്ച കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, അതായത് എൻ്റെ കണക്കും പ്രകാരം ഒരു ചെടിയില ഒരു 7-8 ഇല പ്രായം വരുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്യുന്ന ഫിഷമിനോ. അപ്പോൾ ഇതെല്ലാം നേരത്തെ തയ്യാറാക്കി വയ്ക്കും. തയ്യാറാക്കി വെച്ചിട്ട് ഫിഷമിനോ നമ്മൾ ഡൈലൂട്ട് ഒഴിച്ചു കൊടുക്കും. സാധാരണ ഫിഷമിനോ ഉപയോഗിക്കുന്നത് മത്തിയും ശർക്കരയും വെച്ചാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം മത്തിക്ക് ഭയങ്കര വിലയാണ്. അതിൻ്റെ ഒരു ഇതിൽ കൊഞ്ചിൻ്റെ വേസ്റ്റും ഞണ്ടിൻ്റെ വേസ്റ്റ് വെച്ച് വരെ ഞാൻ ഫിഷമിനോ ഉണ്ടാക്കി. സാധാരണ മത്തിയും ശർക്കരയും വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ ഫലവത്തായ രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റി. പുറത്തുള്ള ചെടിയുടെ വളർച്ച അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഫിഷമിനോ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിൻ്റെ 30 ഇരട്ടി വെള്ളം ചേർത്ത് എൻ്റെ ചുവട്ടിൽ ഒഴിക്കുന്നുണ്ട്. 35 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്ത് അരിച്ചെടുത്ത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുന്നുണ്ട്. ചെടികൾക്ക് വളരെ വളർച്ച ഉണ്ടാകുന്നുണ്ട്. അതേപോലെ പുഷ്പിക്കാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. പുഷ്പം മാത്രം ആഗ്രഹിക്കുന്ന ആ ചെടികൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ മേൽവളമായിട്ട് നമ്മൾ ചെയ്യുന്നത് വീണ്ടും കുറച്ച് നമുക്ക് ചാണകപ്പൊടി. സാധാരണ എല്ലാവരും ചാണകം ഉണക്കി പൊടിച്ചാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതല്ല, ഗുണം കൂടുതൽ പച്ച ചാണകം ഉപയോഗിക്കണം. പച്ച ചാണകം കൊണ്ടുവന്ന് സൂര്യപ്രകാശം തട്ടാതെ വെച്ച് അത് പൊടിയാനുള്ള സാഹചര്യം ഉണ്ടാകും. അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുകൂടാതെ നമുക്ക് പച്ച ചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ ഗോമൂത്രം കിട്ടുമെങ്കിൽ അതിൽ ചേർക്കാം. ചേർത്തിട്ട് കടലപ്പിണ്ണാക്ക് കുതിർത്ത് 5 ദിവസം വെച്ചിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിനെ നമുക്ക് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ചെടികൾക്ക് ഭയങ്കര വളർച്ചയാണ് അതിൽ കിട്ടുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന വേറൊരു വളമാണ് കോഴിക്കാഷ്ടം വെച്ച്. അതിനിപ്പോൾ സസ്യാമൃതം എന്നാണ് ഞാൻ പേരിട്ടേക്കുന്നത്. സാധാരണ കോഴിക്കാഷ്ടം ചൂടാണ്, സ്മെല്ലാണ്. ഇത് ചൂടും സ്മെല്ലും ഇല്ലാത്ത വിധത്തിൽ നമുക്ക് കൈകൊണ്ട് വാരി ചെടിക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇളക്കി നമ്മളിപ്പം 15 ദിവസം കഴിഞ്ഞിട്ട് ഫിഷമിന് ഉപയോഗിക്കാം. അത് കൂടാതെ നമ്മൾ മണ്ണിലിട്ട വളത്തിൻ്റെ ആ ഇത് രീതി അനുസരിച്ച് എത്രത്തോളം നമ്മൾ ഇട്ടെന്നുള്ള കാര്യം കൃഷി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അതിൽ നമുക്ക് ചെടിയുടെ വളർച്ച കാണുമ്പോൾ അറിയാം. എന്തെങ്കിലും ഒരു വളർച്ചയ്ക്ക് ഒരു കുറവ് വരണമെങ്കിൽ ചെയ്യാം ഈ സസ്യാമൃതം നമുക്ക് ഇടാം. അതിനോടൊപ്പം തന്നെ പച്ച ചാണകത്തിൽ കലക്കിയുള്ള കടലപ്പിണ്ണാക്കായിട്ടുള്ള അതിൻ്റെ തെളിയൊക്കെ കുഴിച്ച് കൊടുക്കുമ്പോൾ ചെടിയൊക്കെ നല്ല വളർച്ച ഉണ്ടാകുന്നുണ്ട്. വളർച്ച ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അത് പെട്ടെന്ന് മുട്ടിടാനുള്ള ഇതും. സാധാരണ നമുക്ക് വെണ്ടയൊക്കെ നട്ട് കഴിഞ്ഞാൽ ഒരു 35 ദിവസത്തിൽ നമുക്ക് കാടക്കത്തക്ക സംവിധാനം ഉണ്ടാകും. നേരെ മറിച്ച് നമ്മൾ വളപ്രയോഗം കുറവാണെന്നുണ്ടെങ്കിൽ 40-45 ദിവസമാകും. പൂത്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട എന്ന് വെച്ചാൽ നമുക്ക് ഒരു മുട്ടമിശ്രിതമുണ്ട്, എഗ്ഗമിനോ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. 3 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. വൈകുന്നേരം വളകൾ ചെയ്യാവൂ, രാവിലെ ചെയ്യരുത്. ചെയ്തിട്ട് സൂര്യപ്രകാശം അടിക്കരുത്. മൊട്ട് വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സമയത്ത് തക്കാളിയിലേക്കാണെങ്കിൽ ആ മൊട്ട് വന്ന് പൂവെല്ലാം വിരിഞ്ഞ് കുല നമുക്ക് കാപിടിക്കണ കാണാം. ഒരൊറ്റ പൂ പോലും നഷ്ടപ്പെടില്ല. പൂ നഷ്ടപ്പെടാതെ കാ വരണമെങ്കിൽ ശരിക്കുള്ള പോളിനേഷൻ നടക്കാനുള്ള സൗകര്യം കൂടി വേണം. തേനീച്ച കോളനി വല്ലതും നമ്മളെ കൃഷി സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഫലവത്താണ്. നമുക്ക് 2 ഉപയോഗമാണ്. നമുക്ക് തേനും കിട്ടുന്നുണ്ട്, പോളിനേഷൻ നടക്കാനുള്ള സൗകര്യം കിട്ടുന്നുണ്ട്. പിന്നെ കായ്ഫലം കിട്ടുന്നതിനാണെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും മേൽവളം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ച് വിടുന്നവർക്ക് ആർക്കും കൃഷിയിൽ ഒരു പരാജയവും വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഒരു ഗ്രോ ബാഗ് കൃഷി ചെയ്യത്തക്ക ടെറസ് കൃഷിക്ക് ഒരു പ്രത്യേകമായിട്ടൊരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് സുരക്ഷിത മട്ടിപ്പാവ് ജൈവ കൃഷി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിൽ പറയുന്നത് 1 കിലോ ഭാരം പോലും നമ്മൾ ടെറസ് താങ്ങരുത്, 1 തുള്ളി വെള്ളം പോലും ടെറസിൽ വീഴരുത് എന്നുള്ള മെത്തേഡിലാണ്. പിന്നെ വളപ്രയോഗത്തിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കായ്ഫലം കിട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും വളം കൊടുക്കുക. അതൊരു പ്രത്യേകമായിട്ടുള്ളതാണ്. ആ ടെറസ് കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് ടെറസിൽ ഈ ചെടിക്ക് ഉപയോഗിക്കുന്ന വെള്ളം ഒട്ടും നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുന്നു വെച്ചാൽ അതിന് വെള്ളം ഒഴിക്കുന്ന വെള്ളമല്ല നഷ്ടപ്പെടുന്നത്, അതിന് ആ ചെടിക്ക് കൊടുത്ത ആഹാരമാണ് നഷ്ടപ്പെടുന്നുള്ള ഒരു എല്ലാവർക്കും ആ ചിന്ത വേണം. അതനുസരിച്ച് വെള്ളം ഒഴിക്കുന്ന ലിമിറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ രാവിലെ വെള്ളം ഒഴിക്കുകയാണ്. രാവിലെ ഒഴിക്കുമ്പോൾ നമ്മൾ ചെടിച്ചട്ടിയിലേക്ക് ഹോൾ കാണും. അത് ടെറസിനെ മോൾ ചെയ്യുന്നതാണെങ്കിൽ ചെടിച്ചട്ടി എന്നാലും ഗ്രോ ബാഗ് എന്നാലും അടിയിൽ ഒരിക്കലും ഹോൾ ഇടാൻ പാടില്ല, സൈഡിലേ ഇടാവൂ. അത് ഞാൻ വരുന്നവർക്കെല്ലാം അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വെച്ചേക്കുന്നതെല്ലാം സ്റ്റാൻഡിലാണ്.
ആണ്. സ്റ്റാൻഡ് വെക്കുമ്പം ഒരു 13 ഇഞ്ച് പൊക്കത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഓരോ ഗ്രോ ബാഗും ചെടിച്ചട്ടികളും. അപ്പം വെള്ളം അഥവാ വീഴുന്നാലും അടിയിലൊരു ട്രേ വെച്ച് കൊടുക്കും. ആ വെള്ളം ഒട്ടും നഷ്ടപ്പെടാതെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം വെള്ളം ലിമിറ്റ് ചെയ്യുക. വെള്ളം കൂടി കഴിഞ്ഞാൽ

ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഈ മഴ സമയത്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മഴ സമയത്ത് രണ്ട് പോരായ്മകളുണ്ടാവാം. നല്ല പുഷ്ടിയായിരിക്കുന്ന ചെടിക്കാണെങ്കിൽ ഒരുവിധം മഴ പെയ്താൽ ആ ചെടിയിലെ ചുവടിൽ വെള്ളം കിട്ടില്ല, അത് ഇലയെല്ലാം മറിഞ്ഞ് പുറത്തു പോവുകയുള്ളൂ. അപ്പോൾ നമ്മൾ കാരണം മഴ പെയ്തല്ലോ ഇനി വെള്ളം ഒഴിക്കണ്ടെന്ന് വിചാരിക്കരുത്, പോയി നോക്കണം.

0: അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഹൃദയാമൃതം എന്നൊരു വളം ഉണ്ടാക്കുന്നുണ്ട്. അത് ലിക്വിഡായിട്ട് നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഗ്രോ ബാഗിലൊക്കെ ആകുമ്പോൾ വീണ്ടും മണ്ണും വളവും കൂടി മിക്സ് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ അത് നിറഞ്ഞു പോകും, നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. ഈ ലിക്വിഡായിട്ടുള്ള വളം ഒഴിക്കുന്ന സമയത്ത് അതിന് ആ ചെടിക്ക് ആവശ്യമുള്ള എല്ലാ പോഷകഘടകങ്ങളും അതിൽ കിട്ടുന്നുണ്ട്. അത് പൂക്കാനും കായ്ക്കാനും ചെടി വളരാനും കീടങ്ങൾ വരെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടെറസിൻ്റെ മുകളിലല്ല, നമ്മൾ ഏത് കൃഷി തറയെ കൃഷി ചെയ്താലും ചെയ്യണമെന്ന് വെച്ചാൽ കീട നിയന്ത്രണം. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ ചെയ്യേണ്ടത് കീടം ഉണ്ടോ ഇല്ലയോ, നമ്മുടെ ആഴ്ച ദിവസം നമുക്ക് വേപ്പെണ്ണ മിശ്രിതമുണ്ട്, നമുക്ക് വെളുത്തുള്ളി കാന്താലി മിശ്രിതമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കീടത്തിന് നോക്കരുത്, നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അത് വിലകളിലെല്ലാം അടിക്കണം. അപ്പോൾ കീടങ്ങൾ വരാതിരിക്കുന്നുണ്ട്, പയറിന് ചാഴി വരുന്നുണ്ട്, മുഞ്ഞ വരുന്നുണ്ട്. ഈ മുഞ്ഞയ്ക്കെല്ലാം വെളുത്തുള്ളി കാന്താരി മുളക് മിശ്രിതം നമ്മൾ ഈ മുഞ്ഞയൊക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ പിന്നെ അത് ഉണ്ടാവില്ല. ഫിഷമിനും ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാഴി പോലുള്ള കീടങ്ങൾ വരുന്നില്ല. അപ്പോൾ അതിനൊക്കെ സംരക്ഷിക്കാൻ പറ്റും. ചെയ്യേണ്ട കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ അത് കായ്ച്ചു തീരുന്ന നേരം നമ്മൾ ഇതുപോലെ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കൃഷിയിൽ ഒരു നഷ്ടവുമില്ല. ഈ ഓണക്കാലത്ത് എൻ്റെ മനസ്സിൽ ഒരു കുട്ട പച്ചക്കറി പറിക്കണമെന്നാണ്. ആ ഒരു കുട്ട പച്ചക്കറി പറിക്കത്തക്ക വിധത്തിലാണ് ഞാൻ ക്ലാസ് കൊടുക്കുന്നതും. അവിടെ വന്ന് പഠിക്കുന്ന എല്ലാം 100 പേരിൽ 95% ആൾക്കാരും നല്ലപോലെ ഇത് ചെയ്യുന്നുണ്ട്. അനന്തപുരി ജൈവ കൃഷി പഠന കളരി എന്നുള്ളൊരു സ്ഥാപനമാണ് എനിക്കുള്ളത്. ഞാനും CTCRIയിലെ ഒരു പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ CS രവീന്ദ്രൻ സാറ്, ഞങ്ങൾ രണ്ടുപേരുമാണ് പഠിപ്പിക്കുന്നത്. പിന്നെ വിജയഭാസ്കർ എല്ലാ ക്ലാസ്സിനും വരും, അവരുടെ അനുഭവങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്ത് അവരുടെ പ്രോഗ്രാമിൽ പ്രോജക്റ്റെല്ലാം വെച്ച് അതിൻ്റെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിനെല്ലാം നിറയാണ്. അതേപോലെ ചെയ്യാനുള്ളൊരു മനസ്സവർക്ക് തോന്നിയാണ്. ആ വിധത്തിലാണ് അവിടെ പഠിപ്പിച്ച് വിടുന്നതും. ഈ ചെയ്യണമെങ്കിൽ നമ്മളെ കൃഷിക്ക് ഒരു ദോഷവും നഷ്ടവും വരുന്നില്ല. ഞാനിവിടെ ഈ ക്ലാസ് കൊടുക്കുന്നുണ്ട്, അടുത്ത ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്തു. രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം, 88 48 74 84 03. ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, 88 48 74 84 03. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് നെക്സ്റ്റ് ബാച്ചിലേക്കാണെന്ന് പറഞ്ഞോളൂ. നിങ്ങൾ വേണ്ടത് എൻ്റെ വാട്സപ്പ് നമ്പർ ഇത് തന്നെയാണ്. ആ നമ്പറിൽ നിങ്ങളെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇത്രയും അയച്ചുതരിക. എന്നിട്ട് ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളെല്ലാം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നിങ്ങളെ വിളിച്ചറിയിക്കും. ക്ലാസ് കഴിയുന്നവരെ മാത്രമേ ഞങ്ങൾ ഈ അനന്തപുരി ജൈവകൃഷി പഠന കളരി എന്നുള്ള ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുള്ളൂ. ഇനി ആ ഗ്രൂപ്പിൽ കൂടിയാണ് ഞങ്ങൾ സംശയ നിവാരണങ്ങളെല്ലാം തീർക്കുന്നത്. എപ്പോഴും ഏതവസരത്തും കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ സ്ഥാപനത്തിൽ വന്ന് പഠിക്കാം. ഈ ടെറസ് കൃഷി ചെയ്യുന്നതിൽ ഇപ്പോൾ എൻ്റെ അറിവിൽ തന്നെ കൂടുതലും വീട്ടമ്മമാർ തന്നെയാണ്. അപ്പോൾ അവർക്ക് ചെയ്യാം. അവരുടെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ രീതിയിലുള്ള വളപ്രയോഗങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഓണത്തിന് പച്ചക്കറികൾ, ഒരു വിഷമയം ഇല്ലാത്ത പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ സദ്യക്കൊള്ളാം. ഞാൻ ഈ നെല്ല് വരെ എൻ്റെ ടെറസ് കൃഷി ചെയ്യുന്നുണ്ട്. മാവേലി വരുമ്പോൾ വിഷമായിട്ടുള്ള ഒരു ആഹാരവും ഞാൻ കൊടുക്കില്ല. എൻ്റെ ടെറസിൻ്റെ മുകളിൽ എൻ്റെ പറമ്പിലും ഉള്ള ആ ഉൽപ്പന്നങ്ങൾ വെച്ചുള്ള കറി തന്നെയാണ് വെക്കുന്നത്. ഭക്ഷണ രീതി അങ്ങനെയാണ്. ആ വിധത്തിൽ എല്ലാവർക്കും ചെയ്യാം. അങ്ങനെ ചെയ്യാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: ഓണക്കാല പച്ചക്കറികളിലെ അടിസ്ഥാന വളപ്രയോഗവും സംരക്ഷണ രീതികളുമെല്ലാം മനസ്സിലായല്ലോ. ദൈനംദിനം ശ്രദ്ധ ചെലുത്തി പരിപാലിച്ചാൽ 100 മേനി ഉറപ്പ്. ഇന്നത്തെ അധ്യായത്തിൽ പങ്കെടുത്ത് കൃഷി അറിവുകൾ പങ്കുവച്ചത് അനന്തപുരി ജൈവ പഠന കളരിയുടെ അമരക്കാരനും ജൈവ കർഷകനും നിരവധി പുരസ്കാര ജേതാവും കൂടിയായ തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി ശ്രീ R. രവീന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: ുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. സംസ്ഥാനങ്ങളിലെ ആംബുലൻസ് സേവനങ്ങൾ ഏകീകരിക്കാനും അടിയന്തര ആരോഗ്യ ഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ട് മാർഗരേഖ തയ്യാറാക്കി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ മാർഗരേഖ പ്രകാശനം ചെയ്തു. ശ്രീലങ്കയിൽ നടന്ന സുരക്ഷാ ഉച്ചകോടിക്കിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അനൌദ്യോഗിക ചർച്ചകൾ നടന്നെന്ന മാധ്യമ റിപ്പോർട്ടുകൾ തള്ളി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നതായി ആരോപിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. PMC പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്മാറാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2,000 കോടി രൂപയോളം സംസ്ഥാനത്തിന് നഷ്ടമാകുമെന്നും ചോദ്യോത്തരവേളയിൽ വിദ്യാഭ്യാസ മന്ത്രി. ശബരിമല സ്വർണ്ണാഭരണ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തനും പങ്കെന്ന് SIT. സമഗ്ര റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കോവളം കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിന്റെ ഈ വർഷത്തെ ഗിഫ്റ്റ് എ ട്രഡീഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് നാളെ നിർവഹിക്കും. കേരളത്തിൽ വ്യാപക മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. രാത്രി 10:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 372 പോയിന്റ് താഴ്ന്ന് 76,728, നിഫ്റ്റി 110 പോയിന്റ് ഇടിഞ്ഞ് 23,946 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,04,880 രൂപയും ഗ്രാമിന് 12,845 രൂപയുമാണ് ഇന്നത്തെ വില. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം സിന്ദൂരരേഖ, പാടിയത് യേശുദാസ്. ഗാനരചന കൈതപ്രം, സംഗീതം ശരത്.

സിന്ദൂര രേഖ. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: This news bulletin. ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
1: ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഓഫീസ് ജോലികൾക്കായി കൂടുതൽ സമയം ചെലവിടുന്നവർക്കുള്ള ചെയർ യോഗയെക്കുറിച്ചുള്ള വീഡിയോ മന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. തുടർന്ന് നടന്ന സമൂഹ യോഗാചരണത്തിലും മന്ത്രി പങ്കെടുത്തു. ആരോഗ്യകരമായ വാർദ്ധക്യം യോഗയിലൂടെ എന്ന സന്ദേശമുയർത്തിയാണ് ഈ വർഷം യോഗാദിനം ആചരിച്ചത്. ലോക്ഭവനിലും അന്താരാഷ്ട്ര യോഗാദിനം ആചരിച്ചു. ഗവർണറുടെ സെക്രട്ടറി ഡോക്ടർ വാസുകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക്ഭവനും മൈഭാരത് കേരളവും സംയുക്തമായാണ് യോഗാദിനാചരണം സംഘടിപ്പിച്ചത്. ലോക്ഭവൻ, മൈഭാരത് ജീവനക്കാർ, യൂത്ത് ക്ലബ് അംഗങ്ങൾ, യുവജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഡോക്ടർ ശ്രീറാം ടി ആർ യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. യോഗാഭ്യാസ പ്രകടനങ്ങളും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി. തിരുവനന്തപുരം കളക്ട്രേറ്റിൽ അന്താരാഷ്ട്ര യോഗാദിനാചരണവും ജീവനക്കാർക്കായി യോഗ ബോധവൽക്കരണ പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ അനുകുമാരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പബ്ലിക് ഇനിഷ്യേറ്റീവ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ന്യൂസ് ലെറ്റർ ജില്ലാ കളക്ടർ അനുകുമാരി സബ് കളക്ടർ ആൽഫ്രഡ് ഓവിക്ക് നൽകി പ്രകാശനം ചെയ്തു. ഈ വർഷം സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിൽ നടക്കുന്ന 20th ഏഷ്യൻ ഗെയിംസിന്റെ പ്രചരണാർത്ഥം ഐച്ചി നാഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ, മന്ത്രിമാരായ ഒ ജെ ജനീഷ്, റോജി എം ജോൺ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ ചേർന്ന് ഫണ്ട് റൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിച്ച ഫണ്ട് റണ്ണിൽ കായിക താരങ്ങൾ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ ഉൾപ്പെടെ 40,000-ലധികം പേർ പങ്കെടുത്തു. ഒളിമ്പ്യന്മാരായ പി ആർ ശ്രീജേഷ്, ജിൻസി ഫിലിപ്പ്, പി രാമചന്ദ്രൻ, സെബാസ്റ്റ്യൻ സേവിയർ തുടങ്ങിയ കായിക താരങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ഇതാദ്യമായാണ് ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ ഇന്ത്യയിൽ നടക്കുന്നത്. മുതിർന്ന പൌരസംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മെയിന്റനൻസ് ട്രിബ്യൂണലിൽ പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചു. അദാലത്തിൽ മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണവും ക്ഷേമവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരുന്ന 70-ലധികം കേസുകൾ പരിഗണിച്ചു. തിരുവനന്തപുരം സബ് കളക്ടറും മെയിന്റനൻസ് ട്രിബ്യൂണലിന്റെ പ്രിസൈഡിംഗ് ഓഫീസറുമായ ആൽഫ്രഡ് ഓവിയുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നടന്നത്. ട്രിബ്യൂണലിലെ ജീവനക്കാരും കൺസീലിയേഷൻ ഓഫീസർമാരും അദാലത്തിൽ പങ്കെടുത്തു. സൈബർ സാമ്പത്തിക തട്ടിപ്പുകളുടെ വർദ്ധിച്ചുവരുന്ന ഭീഷണിക്കെതിരെ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ആർ ബി ഐ റീലത്തോൺ 2026 എന്ന സംസ്ഥാനതല ബൃഹത് ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. തിരുവനന്തപുരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നടന്ന ചടങ്ങ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. ആർ ബി ഐ റീലത്തോൺ 2026 മൂന്ന് ഘട്ടങ്ങളിലായാണ് നടപ്പാക്കുന്നത്.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 നിയമസഭാ നടപടികളുടെ അവലോകനം. 6:80 ഹരിതവീഥി. പാടിയോട്ടുചാൽ പട്ടുവത്തെ മിനി രാജീവന്റെ ദമ്പതികളുടെ സമ്മിശ്ര കൃഷിയനുഭവങ്ങൾ. 7:20 കമ്പോളവില നിലവാരം കാലാവസ്ഥ. 7:35 FM ഹെൽത്ത് പ്ലസ്. 8:00 കിളിക്കൂട്ടം. വായാട്ടുപറമ്പ് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 നടി അടൂർ പങ്കജത്തെക്കുറിച്ചുള്ള ചിത്രീകരണം. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ.

ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം എ വി ചന്ദ്രൻ മാസ്റ്റർ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:00 FM പ്രധാന വാർത്തകൾ അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആൽക്കഹോളിക് അനോണിമസ് അതിജീവനത്തിന്റെ വിജയഗാഥ, 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറി, ഇതിൽ അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ, നളന്ദ കോളേജ് ഏച്ചൂർ സിനിമ പാരഡൈസോയിൽ അമേരിക്കൻ ചലച്ചിത്രകാരൻ ഡേവിഡ് ഫഞ്ചർ സംവിധാനം ചെയ്ത ദ ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ എന്ന സിനിമയെക്കുറിച്ച് ബിജു കെ ചുഴലി സംസാരിക്കുന്നു. തുടർന്ന് നിലവറ, 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാധുരി, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9:00 ചലച്ചിത്രഗാനങ്ങൾ ഗാനാമൃതം, 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 11:00 ശാസ്ത്രീയ സംഗീതം, ശങ്കരൻ നമ്പൂതിരി പാടിയ സ്വാതി തിരുനാൾ കൃതികൾ, 12:10 സേവന വാർത്തകൾ, 12:15 കളംപാട്ട് സിവിക് കൊടക്കാടും സംഘവും അവതരിപ്പിച്ചത്, 12:40 ആരോഗ്യദീപ്തി.

ഉച്ചയ്ക്ക് ഒരു മണിക്ക് നൊസ്റ്റാൾജിക് നയൻറ്റീസ് 1990കളിലെ ഗൃഹാതുരഗാനങ്ങൾ. 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം, 2:30 ആകാശവാണി ടെലികിസ് ഫോണിൻ പരിപാടി. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിനാവലോകനം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:15 പൂരക്കളി, പിലിക്കോട് തമ്പാൻ പണിക്കരും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കിസാൻ വാണി. എരുവേശി പഞ്ചായത്തിലെ നെല്ലിക്ര എന്ന സ്ഥലത്തെ ജോർജ് കുട്ടിയുടെ തേനീച്ച കൃഷി വിശേഷങ്ങൾ. 7:20 കമ്പോള വില നിലവാരം, 7:35 സയൻസ് കഫെ, സാങ്കേതികവിദ്യയും സാമൂഹിക മാറ്റവും. ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ദീർഘകാലം എഞ്ചിനീയറായി സേവനമനുഷ്ഠിച്ച ഗൌതമൻ പറശ്ശിനിക്കടവ്. 8:00 കാവ്യകേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോക വീഥികളിൽ, 10:00 കഥകളിപ്പദങ്ങൾ, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 11:00 സ്പോട്ട് ലൈറ്റ്. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
2: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
2: ഏയ് മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണാപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. ദേശീയ ധീരതാ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണമാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടന്നത്. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ ശ്രീമതി മുർമു കൈമാറി. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ഈ വിഷയത്തിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചെങ്കിലും മറ്റ് നടപടികളുമായി പ്രതിപക്ഷാംഗങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. പ്രതിപക്ഷത്തു നിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. ധനബില്ല് പാസാക്കുന്നതിനായി സഭ നാളെ വീണ്ടും ചേരും. ശബരിമല സ്വർണ്ണാപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പങ്കിന് തെളിവുകളുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. ആകെ 7 പ്രതികളാണുള്ളത്. കേസ് July 20 വീണ്ടും പരിഗണിക്കും. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കിയിലെ ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള പാർലമെന്ററി സമിതിയുടെ ഔദ്യോഗിക യോഗമാണ് ആനച്ചാലിൽ നടന്നത്. മുല്ലപ്പെരിയാർ തർക്കത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ന്യായമായ ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. ഒരു വശത്ത് അണക്കെട്ടിന്റെ സുരക്ഷയും മറുവശത്ത് ജലലഭ്യതയും ഉറപ്പുവരുത്തുക എന്ന 2 പ്രധാന അജണ്ടകളിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ആശങ്കകളും ആവശ്യങ്ങളും കമ്മിറ്റിക്ക് മുമ്പിൽ വളരെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് JB മേത്തർ MP പറഞ്ഞു. യോഗത്തിൽ കേന്ദ്ര പാർലമെന്ററി സമിതി അംഗങ്ങൾ, കേന്ദ്ര സംസ്ഥാന ജലവിഭവ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
0: ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണ കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. ക്ഷേത്ര രജിസ്റ്ററുകളും 7.5 പൊന്നാനയും പരിശോധിക്കും. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആന്റ് സെക്യൂരിറ്റി ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. July 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. സെൻസസ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് സെൽഫ് എന്യൂമറേഷൻ ഡേ ആചരിച്ചു. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
6: പ്രധാന ഓഫീസുകൾ ഉൾപ്പെടെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ പൊതുജനങ്ങൾക്കായി പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ നടന്നു. ജില്ലയിൽ ഇന്ന് വൈകിട്ട് 5 വരെയുള്ള കണക്ക് പ്രകാരം 40,463 കുടുംബങ്ങൾ സ്വയം വിവരം നൽകൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടാതെ 3,128 പേർ സ്വയം വിവരം നൽകൽ പ്രക്രിയയുടെ പ്രാരംഭഘട്ടവും ആരംഭിച്ചു. SE.census.gov.in എന്ന വെബ് പോർട്ടലിലൂടെ

0: സെൽഫ് എന്യൂമറേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാകും.
1: തിരുവനന്തപുരം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഹാജർ ബുക്കിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബിജെപി കൌൺസിലർമാർ പരസ്പരം ഏറ്റുമുട്ടി. ബിജെപി കൌൺസിലർമാർ ഹാജർ ബുക്ക് മാറ്റിവയ്ക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് യോഗത്തിൽ പ്രതിഷേധം തുടങ്ങിയത്. ഇതേ തുടർന്ന് ഇരു പാർട്ടികളുടെയും ജനപ്രതിനിധികൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. കോൺഗ്രസ് കൌൺസിലർമാർ ഹാജർ ബുക്ക് കൈയടക്കി വയ്ക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് ബിജെപി ആരോപിച്ചു. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എമ്മിന് നാലാമത്തെ കേസിൽ 28 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ച് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി. 54,000 രൂപ പിഴ വിധിച്ചു. മുൻപ് വിധി പ്രസ്താവിച്ച 3 കേസിലെയും ശിക്ഷാ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സ്കൂളുകളിലെ ത്രിഭാഷാ പഠന നയം നിലവിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ബാധകമായിരിക്കില്ലെന്ന് CBSE. ഇത് സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ബോർഡ് പുറപ്പെടുവിച്ചു. നിലവിൽ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ 10-ാം ക്ലാസ്സിലെത്തുമ്പോൾ 3-ാം ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ വ്യാപക മഴ. ജലസംഭരണികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കണ്ണൂർ ജില്ലയിൽ ഇന്ന് രാവിലെയോടെയാണ് മഴ ശക്തമായത്. ചിലയിടങ്ങളിൽ ഇടത്തരം മഴയും മറ്റിടങ്ങളിൽ ഇടവിട്ടുള്ള ഇടത്തരം മഴയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പെരിങ്ങോം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്, 56 മില്ലിമീറ്റർ. പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 2 എണ്ണം 50 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 20 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 10 സെന്റിമീറ്റർ വീതവും ഉയർത്തി. ജില്ലയിൽ നാളെയും ഓറഞ്ച് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്.
1: സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികളാണിവർ. ജൂൺ മാസത്തിൽ 197 പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ അരോമ ചുണ്ടൻ ജേതാക്കൾ. ഈ വർഷം നീറ്റിലിറക്കിയ അരോമ ചുണ്ടന്റെ ആദ്യ മത്സരമാണിത്. നടുഭാഗം ചുണ്ടനാണ് 2-ാം സ്ഥാനം. നടുവിലെ പറമ്പൻ 3-ാം സ്ഥാനവും നേടി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങൾ ഏകീകരിക്കാനും അടിയന്തര ആരോഗ്യ ഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ട് മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
4: രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഗുണനിലവാരം, ലഭ്യത, കാര്യക്ഷമത, പ്രതികരണശേഷി എന്നിവ ഉറപ്പാക്കാൻ ഏകീകൃത മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണ് പ്രവർത്തന മാർഗരേഖയുടെ ലക്ഷ്യം. ആംബുലൻസുകളുടെ തരംതിരിക്കൽ, ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വിന്യാസവും ആസൂത്രണവും, മനുഷ്യവിഭവശേഷിയുടെ ആവശ്യകത, ഉപകരണങ്ങൾ, മരുന്നുകൾ, പരിശീലനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആംബുലൻസ് സേവനങ്ങളെ 112 എന്ന ഏകീകൃത അടിയന്തര പ്രതികരണ നമ്പറുമായി ക്രമാനുഗതമായി സംയോജിപ്പിക്കും. പ്രവർത്തന മാർഗരേഖ രാജ്യത്തിന്റെ അടിയന്തര ആരോഗ്യ പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴികക്കല്ലായി മാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. കോട്ടയത്ത് അനധികൃതമായി കടത്താൻ ശ്രമിച്ച 20 ടൺ കക്കാത്തോട് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. രേഖകളില്ലാതെ വൈക്കം TV പുരത്തുനിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ച ലോഡാണ് ഉദ്യോഗസ്ഥർ കുലശേഖരമംഗലത്ത് വാഹനം പിന്തുടർന്ന് പിടിച്ചെടുത്തത്. 40,000 രൂപ പിഴയും ഈടാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം ദിനപത്രം. അവതരണം നിരഞ്ജന. ഇന്ന് സഭാതലം പൊതുവെ ശാന്തമായിരുന്നു. ചോദ്യോത്തരവേളയും ശൂന്യവേളയും ധനാഭ്യർത്ഥന ചർച്ചയും ഉൾപ്പെടെ സഭാ നടപടികളെല്ലാം ശാന്തമായ അന്തരീക്ഷത്തിലാണ് പുരോഗമിച്ചത്. സാധാരണ നിലയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിക്കുമ്പോഴുള്ള വാഗ്വാദമോ വാക്കൌട്ടോ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഇന്നുണ്ടായില്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ സംസാരിക്കവേ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതിഷേധം അറിയിച്ചെങ്കിലും പ്രതിപക്ഷം തുടർന്നും സഭാ നടപടികളോട് സഹകരിക്കുന്ന കാഴ്ചയാണ് സഭാതലം സാക്ഷ്യം വഹിച്ചത്. രണ്ട് ശ്രദ്ധക്ഷണിക്കൽ പ്രമേയങ്ങളും സംസ്ഥാനത്തെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രാദേശിക വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ട 10 ഉപക്ഷേപങ്ങളും ഇന്ന് സഭ പരിഗണിച്ചു. ലിസ്റ്റ് 1-2 പ്രകാരമുള്ള കടലാസുകൾ മുഖ്യമന്ത്രി സഭയുടെ മേശപ്പുറത്തുവച്ചു. CPM അംഗം AC മൊയ്തീനാണ് ചട്ടം 50 പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ LDF സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലെ ധനസഹായ വിതരണം 3 മാസമായി മുടങ്ങിക്കിടക്കുന്നത് സംബന്ധിച്ച് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു നോട്ടീസിലെ ആവശ്യം. ഇതിന് മറുപടി നൽകിയ മുഖ്യമന്ത്രി VD സതീശൻ, ഒരു തയ്യാറെടുപ്പും നടത്താതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് LDF സർക്കാർ നടപ്പാക്കിയ തട്ടിക്കൂട്ട് പദ്ധതിയാണിതെന്ന് വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങിയ മാർച്ച് 16 പദ്ധതിയുടെ ആദ്യ ധനസഹായ വിതരണം നടത്തിയത്. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ പരാതിയുണ്ടെന്നും ഇക്കാര്യം പരിശോധിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UDF സർക്കാരിന്റെ ബജറ്റിൽ 1770 കോടി രൂപ ഈ പദ്ധതിക്കായി മാറ്റിവച്ചിട്ടുണ്ടെന്നും എന്നാൽ മറ്റേതെങ്കിലും ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെ പരിശോധിച്ച ശേഷമേ പദ്ധതി പുനരാരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ത്രീകൾക്ക് സാമൂഹിക സുരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി LDF സർക്കാർ ആവിഷ്കരിച്ചതെന്ന് AC മൊയ്തീൻ അവകാശപ്പെട്ടു. പഞ്ചായത്ത് തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സമിതികൾ രേഖകൾ പരിശോധിച്ച ശേഷമാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തത്. മറ്റു പല വിഷയങ്ങളിലും അതിവേഗം തീരുമാനമെടുക്കുന്ന മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കാലതാമസം വരുത്തുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു. പദ്ധതിയെ തകർക്കാനാണ് ശ്രമമെന്നും 16 ലക്ഷത്തോളം വീട്ടമ്മമാരുടെ കണ്ണീര് കാണാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും AC മൊയ്തീൻ ആരോപിച്ചു. 120 മാസം അധികാരത്തിലിരുന്ന LDF സർക്കാർ ആ സമയത്തൊന്നും പ്രഖ്യാപിക്കാതെ 120-ാമത്തെ മാസം തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായി കൊണ്ടുവന്ന പദ്ധതിയാണിതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആവർത്തിച്ചു. പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച 2500 രൂപ പെൻഷൻ പോലും നടപ്പാക്കാതെയാണ് പിണറായി സർക്കാർ ഇറങ്ങിപ്പോയത്. UDF സർക്കാരാകട്ടെ പ്രകടന പത്രികയിൽ സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച KSRTC സൌജന്യയാത്രാ പദ്ധതി ആദ്യ മന്ത്രിസഭായോഗത്തിൽ തന്നെ നടപ്പാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീകളോടുള്ള സ്നേഹം ഇപ്പോൾ പറയുന്ന LDF സർക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലമുണ്ഠനം ചെയ്ത് സമരം നടത്തിയ ആശാവർക്കർമാരെ സഹായിക്കുന്നതിനു പകരം പാട്ടുപെറുക്കുകൾ എന്ന് പരിഹസിച്ചത് കേരളം മറന്നിട്ടില്ല. ആശാപ്രവർത്തകർക്കും ആദ്യ മന്ത്രിസഭായോഗത്തിൽ 3000 രൂപ വർദ്ധിപ്പിച്ചു നൽകിയത് ഈ സർക്കാരാണെന്നും VD സതീശൻ ഓർമ്മിപ്പിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. എന്നാൽ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയില്ല. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. അതീവ നിർഭാഗ്യകരമായ നിലപാടാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തുടരുന്നതെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മറ്റു പെൻഷനുകളോ സ്ഥിര വരുമാനമോ ഇല്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ് വിമൻസിനുമായി ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷകരുടെ അർഹത പരിശോധിച്ചാണ് ഗുണഭോക്താക്കളെ തീരുമാനിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. തോന്നിയവർക്കാണ് സഹായം നൽകുന്നതെന്ന വാചകം ഒരു മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വരേണ്ടതല്ലെന്നും പദ്ധതി തുടരുന്നതിനുള്ള വിയോജിപ്പ് എന്താണെന്ന് വ്യക്തമാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവിധ ഇലക്ട്രിക് ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കുന്നത് സംബന്ധിച്ച് തോമസ് ഉണ്ണിയാടൻ സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 129 പ്രകാരം ഇലക്ട്രിക് വാഹനമുൾപ്പെടെ എല്ലാ ഇരുചക്ര വാഹനങ്ങൾക്കും ഹെൽമറ്റ് നിർബന്ധമാണെങ്കിലും 250 വാട്ട്സിന് താഴെ പവറും 25 കിലോമീറ്റർ സ്പീഡുമില്ലാത്ത വാഹനങ്ങളെ നോൺ മോട്ടോർ വെഹിക്കിൾ എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ മറുപടി നൽകി. ഇത്തരം വാഹനങ്ങൾക്ക് ഹെൽമറ്റോ ഇൻഷുറൻസോ ആവശ്യമില്ല. അതിനാൽ ഇത്തരം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട മരിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ചട്ടനിർമ്മാണ അവകാശം വിനിയോഗിച്ച് ഇക്കാര്യത്തിൽ ഭേദഗതിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിക്കുണ്ടായ ദുരനുഭവം ചൂണ്ടിക്കാട്ടിയും ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ഉന്നയിച്ചും കഴക്കൂട്ടം മണ്ഡലത്തിലെ BJP അംഗം V മുരളീധരനാണ് 2-ാമത്തെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചത്. സർക്കാർ ആശുപത്രികളെ നവീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ മറുപടി നൽകി. ചികിത്സാ പിഴവുകൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ സർജിക്കൽ പ്രോട്ടോകോൾ നടപ്പാക്കുന്നത് ഉൾപ്പെടെ സർക്കാർ
സർക്കാർ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈച്ചകൾ പെറ്റുപെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക, പുറത്തുനിന്നുള്ള ഭക്ഷണത്തിന് പകരം കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനം ഏർപ്പെടുത്തുക, രോഗികളുടെ മുറിവുകൾ ശ്രദ്ധാപൂർവ്വം പരിചരിക്കുക തുടങ്ങിയ കാര്യങ്ങളും നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാർ സ്വകാര്യ മേഖലകളിലെ അനുഭവ സമ്പന്നരായ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും അവരുടെ ശുപാർശകൾ അനുസരിച്ച് ആരോഗ്യരംഗം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ സഭയിൽ ഉറപ്പു നൽകി. പിഎം ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്മാറാൻ സാധിക്കില്ലെന്നും പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂവെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിയമസഭയെ അറിയിച്ചു. ചോദ്യോത്തരവേളയിൽ പ്രവീൺകുമാർ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2,000 കോടി രൂപയോളം സംസ്ഥാനത്തിന് നഷ്ടമാകുമെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതിയിലൂടെ 152 ബ്ലോക്കുകളിൽ 304 സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതം 3 വർഷത്തേക്കാണ് കിട്ടുക. 900 കോടിയിൽ പരം രൂപയാണ് സംസ്ഥാനത്തിന് ലഭിക്കുക. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ ഈ തുക കിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പിടാൻ നിർബന്ധിതമായതും ആ ഫണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. പിഎം ശ്രീ പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളിന് 1 കോടി രൂപയാണ് ലഭിക്കുകയെന്നും ഉഷാ വിജയന്റെ ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകി. തദ്ദേശ സ്വയംഭരണ ബ്ലോക്കുകളിൽ 1 എലിമെന്ററി സ്കൂളും സെക്കൻഡറി സ്കൂളുമാണ് പിഎം ശ്രീ പദ്ധതിക്കായി തെരഞ്ഞെടുക്കേണ്ടത്. 40% കേരളവും 60% കേന്ദ്രവുമാണ് നൽകേണ്ടതെന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏറ്റെടുത്ത 165 പൊതുമരാമത്ത് കരാർ പ്രവൃത്തികളിൽ 40 എണ്ണത്തിന്റെ നിർമ്മാണം മന്ദഗതിയിലാണെന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ നിയമസഭയെ അറിയിച്ചു. ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ടവർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. ഊരാളുങ്കൽ സൊസൈറ്റി നടത്തുന്ന പ്രവൃത്തികളുടെ ഗുണനിലവാര പരിശോധന കർശനമായി തന്നെ സർക്കാർ പാലിക്കുന്നുണ്ട്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഗുണനിലവാര പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതികൾ ലഭിച്ചാൽ അത് കൃത്യമായ അന്വേഷണം നടത്തും. ഇതിനു പുറമെ സൊസൈറ്റിയുടെ കീഴിൽ നടക്കുന്ന പ്രവൃത്തികളിൽ പ്രദേശവാസികളായ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ലെന്ന പരാതിയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിലും ആവശ്യമായ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വിശദമാക്കി. സംസ്ഥാനത്ത് ഭൂമി തരം മാറ്റുന്നതിനായി കെട്ടിക്കിടക്കുന്ന 2 ലക്ഷത്തിലധികം അപേക്ഷകളിൽ പരിഹാരം കാണുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമാണെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. വിവിധ അംഗങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. 25,000 അപേക്ഷകളിൽ എത്രയും വേഗം തീർപ്പ് കൽപ്പിക്കാൻ നടപടി സ്വീകരിക്കും. ഇതിനായി ജില്ലാ തലങ്ങളിൽ പ്രത്യേക അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഭൂനിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി പ്രത്യേക കമ്മീഷനെ നിയമിക്കും. റവന്യൂ വകുപ്പിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഡിജിറ്റൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും റവന്യൂ മന്ത്രി സഭയെ അറിയിച്ചു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 1,550 വില്ലേജുകളിൽ 839 ഇടത്തും ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് ഇതിനോടകം തുടക്കമായിട്ടുണ്ടെന്ന് മറ്റൊരു ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകി. ഇതുവരെ 10.42 ലക്ഷം ഹെക്ടർ ഭൂമിയുടെ സർവേ പൂർത്തീകരിച്ചു. റവന്യൂ രേഖകളും ഡാറ്റകളും അതീവ സുരക്ഷിതമായാണ് സൂക്ഷിക്കുന്നത്. ഡിജിറ്റൽ സർവേ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 10ാം ക്ലാസ് വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും തുടർ പഠനത്തിനായി സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പര്യാപ്തമായ +1 സീറ്റുകൾ ലഭ്യമല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ നിയമസഭയെ അറിയിച്ചു. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ +1 സീറ്റുകളുടെ അപര്യാപ്തത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഇവിടങ്ങളിൽ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്നും മന്ത്രി ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. മുൻ സർക്കാരിന്റെ കാലത്ത് +1 സീറ്റുകളുടെ കാര്യത്തിൽ ജില്ലാതലത്തിലുണ്ടായിരുന്ന അസന്തുലിതാവസ്ഥ ഇതിനോടകം പരിശോധിച്ചിട്ടുണ്ട്. നിലവിൽ ഓരോ വിദ്യാഭ്യാസ ജില്ലയും അടിസ്ഥാനമാക്കി സീറ്റുകളുടെ ആവശ്യകത വിലയിരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഈ അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് +1 പ്രവേശനത്തിനുള്ള ഏകജാലക സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് ഭരണ പ്രതിപക്ഷ നിരയിൽ നിന്ന് 20 അംഗങ്ങൾ സംസാരിച്ചു. കോൺഗ്രസ് അംഗം അൻവർ സാദത്താണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. CPM അംഗം AC മൊയ്തീന്റെ പ്രസംഗത്തോടെ ചർച്ച അവസാനിച്ചു. ധനബില്ല് പാസാക്കുന്നതിനായി സഭ നാളെ വീണ്ടും ചേരും. ഇതുവരെ കേട്ടത് നിയമസഭയിൽ നിന്ന്.

0: നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തെരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഹരിതവീഥിയിലേക്ക് ഏവർക്കും സ്വാഗതം.

0: പാടിയോട്ടുചാൽ പട്ടുവത്തെ കെ പി രാജീവൻ, മിനി രാജീവൻ ദമ്പതികളുടെ സമ്മിശ്ര കൃഷി വിശേഷങ്ങളാണ് ഇന്ന് ഹരിതവീഥി പങ്കുവയ്ക്കുന്നത്. കൃഷിയും ക്ഷീരമേഖലയും പരസ്പര പൂരകമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ കുടുംബം മാതൃകാപരമായ കാർഷിക ജീവിതമാണ് നയിക്കുന്നത്. 10 പശുക്കളും എരുമയും അവയുടെ കിടാക്കളും ചേർന്ന് 17 അംഗങ്ങളാണ് ഇവരുടെ ഡയറി ഫാമിലുള്ളത്. പാല് തന്നെയാണ് പ്രധാന വരുമാന മാർഗം. 10 പശുക്കളിൽ നിന്ന് ഏതാണ്ട് 120 ലിറ്റർ പാല് ലഭിക്കുന്നുണ്ട്. എരുമപ്പാലിനും നല്ല വിലയും ഡിമാൻഡുമുണ്ട്. ക്ഷീരോത്പാദനത്തിനൊപ്പം പച്ചക്കറി കൃഷിയും വാഴയും കിഴങ്ങുവർഗങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ കൂട്ടായ പരിശ്രമവും കൃഷിയോടുള്ള അർപ്പണബോധവുമാണ് ഇവരുടെ സംരംഭത്തിന്റെ കരുത്ത്. ഈ കർഷക ദമ്പതികളുടെ അനുഭവങ്ങളും സമ്മിശ്ര കൃഷിയുടെ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോ പാടിയോട്ടുചാൽ പട്ടുവം എന്ന പ്രദേശത്താണ്. അവിടെ ഒരു സമ്മിശ്ര കർഷകനെയാണ് നമുക്ക് ഇന്ന് പരിചയപ്പെടാനുള്ളത്. അദ്ദേഹത്തിന്റെ ഈ സമ്മിശ്ര കൃഷിയില് മെയിൻ ആയിട്ട് ഉള്ളത് പശു വളർത്തലാണ്. അപ്പോ പശുവിന്റെ ഒരു ഫാം കൂടിയാണ് ഇവിടെയുള്ളത്. അപ്പോ രാജീവൻ കൂടെ അവരുടെ ഭാര്യയായ മിനി, അപ്പോൾ രണ്ടുപേരും കൂടിയാണ്, രണ്ടുപേരും എന്നല്ല അവരുടെ കുടുംബത്തിന്റെ സപ്പോർട്ടിലാണ് ഈ ഒരു ഫാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫാമിന്റെ വിശേഷങ്ങൾ നമുക്ക് ആദ്യം ചോദിച്ചറിയാം. എന്തൊക്കെയാണ് രാജീവേട്ട ഈ ഒരു ഫാമിന്റെ പ്രവർത്തനങ്ങൾ?
2: പ്രവർത്തനങ്ങൾ രാവിലെ 5 മണിക്ക് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങും. 5 മണിക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ചാണകം നീക്കി, അത് കഴിഞ്ഞ് പശുവിന് തീറ്റ കൊടുക്കും. കാളിത്തീറ്റയും ഇതെല്ലാം കൂടി കൊടുക്കും. എന്തെല്ലാം തീറ്റയില്ലേ വെച്ചാൽ അതെല്ലാം കൂടി കൊടുക്കും. അത് കാളിത്തീറ്റ കൊടുത്ത് തീരുമ്പോഴത്തേനും കുളിപ്പീരും കഴിയും. കുളിപ്പീര് കഴിയുമ്പോഴത്തേനും അടുത്തത് കറവയുടെ ഭാഗമാണ്. കറവയുടെ ഭാഗമായിട്ട് ഭാര്യ മെഷീനിൽ കറക്കുന്നതിനോട് അനുബന്ധിച്ച് തന്നെ ഞാൻ കൈക്കറവയും നടത്തും. അങ്ങനെയാണ്
1: രണ്ടുപേരും ഒരുമിച്ചാണ് ഈ ഒരു കറവയൊക്കെ നടത്തുന്നത്. എത്ര വർഷമായി ഈ ഒരു ഫാം ഇങ്ങനെ ഇവിടെ തുടങ്ങി?
2: 12 വർഷമായി.
1: അപ്പോ പശു വളർത്തലിലേക്ക് ഇതിലേക്ക് നീങ്ങാം എന്ന് എങ്ങനെയാണ് അത് ആ ഒരു ചിന്ത വന്നത്?
2: ചെറുപ്പകാലം മുതൽ തന്നെ നമുക്ക് പശുക്കൾ രണ്ടെല്ലാം അറിവായ സമയത്ത് തന്നെ നമ്മുടെ ഫാമിലിക്ക് ഇവിടെ പശു ഉണ്ടായിരുന്നു. അച്ഛനായാലും അമ്മയായാലും പശു. ആ പശു വളർത്തലിലൂടെ കൂടെയാണ് ഇതിങ്ങനെ ഇതിലേക്ക് വന്നത്.
1: അപ്പോ ആ സമയത്ത് ഒരുപാട് പശുക്കൾ ഉണ്ടായിരുന്നു?
2: ആ സമയത്ത് 1-2 പശുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതൊരു കുറെ വണ്ടിപ്പണി ഇതൊക്കെ ചെയ്തായിരുന്നു, ഡ്രൈവറിംഗ് പണിയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് പിന്നെ ഒരു പശു ഫാമിലേക്ക് പോകാന്നുള്ള രീതിയിലേക്ക് വന്നത്.
1: ഡ്രൈവിംഗ് ജോലിയൊക്കെ ചെയ്യുന്ന സമയത്തും കൃഷി കൂടെ തന്നെ ഉണ്ടായിരുന്നിരിക്കണം അല്ലെ? ഫാമായിട്ട് ഇത് വരാന്നുള്ള അങ്ങനെ തോന്നാൻ എന്താ കാരണം?
2: അത് നമ്മൾ ഈ 1-2 പശുവിനെ വളർത്തുന്നതിനാണ് നല്ലത്. ഫാമായിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാമെന്നുള്ള ഒരു രീതിയിലാണ് ഫാമിലേക്ക് വന്നത്.
1: ആദ്യം എത്ര പശുക്കളെ കൊണ്ടാണ് ഇത്?
2: ആദ്യം ഒരു പശുവിൽ നിന്ന് തുടങ്ങിയതാണ്. പെട്ടെന്ന് ഒരു 5 പശുവിനെ ഒന്നിച്ച് വാങ്ങിച്ചതല്ല. ആദ്യം ഒരു പശുവിനെ വാങ്ങിച്ച് അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കുറച്ച് പഠിച്ച് അങ്ങനെ ഘട്ടംഘട്ടമായിട്ട് കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നതാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു 5 പശുവിനെ ഒന്നിച്ച് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് അതിന്റെ ഒന്നും അറിയത്തില്ലല്ലോ.
1: ഒരു പശുവിൽ നിന്ന് തുടങ്ങി നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് മെല്ലെ മെല്ലെ അല്ലെ പശുവിന്റെ എണ്ണം കൂട്ടുകയാണ് ചെയ്തത്. എന്തൊക്കെയാണ് അപ്പോ ഭാര്യയുടെ സപ്പോർട്ട് ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നോ?
3: നല്ല സപ്പോർട്ടായിരുന്നു, കൂടെ നിൽക്കാന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു.
1: ഇങ്ങനെ ഒരു പരിചയം ഉണ്ടായിരുന്നോ? മുൻ പരിചയം ഉണ്ടായിരുന്നു?
3: ഇല്ല, പരിചയമൊന്നുമില്ല. പിന്നെ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന ശേഷമാണ് പശുവിനോടൊരു താല്പര്യം വന്നത്.
1: പശു എവിടെയാണ് വീട്? എവിടെയാണ്?
3: എൻ്റെ വീട് കാസർഗോഡ് ജില്ലയില് പരപ്പ ഭാഗത്താണ്.
1: മലയോര മേഖലയിൽ തന്നെയാണ് വീടുള്ളത്?
3: അതെ അതെ. അവിടെ നിന്ന് ഇവിടെ വന്നതിന് ശേഷം ആദ്യമൊന്നും പശുവിനെ അങ്ങനെ കുറിച്ച് ഒന്നും ഒരു അറിവില്ലായിരുന്നു. പിന്നെ ഒരു പശുവിനെ വാങ്ങിക്കഴിഞ്ഞ് ആദ്യം ഒരു എതിർപ്പ് ഉണ്ടായിരുന്നു, പിന്നെ നല്ല ഒരു ഹാപ്പിയായി തുടങ്ങി.

0: രണ്ടെണ്ണത്തിൽ കൂടുതൽ വന്നപ്പോൾ ഒരു നല്ല സന്തോഷമായി. ഇപ്പോൾ നല്ല സന്തോഷത്തിലായിരുന്നു.
1: ഇപ്പോൾ എത്ര പശുക്കളായി ഇതിൽ ഈ ഒരു ഫാമിലുള്ളത്?
2: ഇപ്പോൾ ഒരു 10 പശുക്കൾ, ഒരു എരുമ, എരുമയുടെ കിടാവ്, പിന്നെ ഒരു 3 കിടാക്കൾ വേറെയുണ്ട്, പിന്നെ ചെറിയ 2 കുട്ടികളും, മൊത്തം 17 എണ്ണം പശുക്കളും കിടാക്കളും എല്ലാം കൂടി 17 എണ്ണം.

0: പിന്നെ വെള്ളം കൊടുക്കലാണ്. വെള്ളം കൊടുത്ത്
1: വെള്ളത്തിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട് ഇവിടെ. അപ്പോ ഇതൊക്കെ ആദ്യം മുതലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫാം ഇങ്ങനെ ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് ചെയ്തത്? ഇത്രയും പശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള
0: ആദ്യം മുതൽ നമ്മൾ ഈ ഫാം കുറച്ചും കൂടി വിപുലീകരിക്കുന്ന സമയത്താണ് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലേക്ക് വന്നത്. വെള്ളം കൊടുക്കുന്നതിനുള്ള ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലേക്ക് വന്നത് ഫാം കുറച്ച് വിപുലീകരിച്ചതിന് ശേഷമാണ്.
1: ഏതൊക്കെ ഇനങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്?
0: ഇതിൽ എച്ച്എഫ് ജേഴ്സി ക്രോസ്, എച്ച്എഫ് സിന്ധി, ഒരു നാടൻ ക്രോസ് ഉണ്ട്.
1: അപ്പൊ ഏറ്റവും കൂടുതൽ പാല് ലഭിക്കുന്നത് ഏത് പശുവിൽ നിന്നാണ്?
0: ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്നത് എച്ച്എഫ് പശുവിൽ നിന്നാണ്.
1: എത്ര ലിറ്റർ കിട്ടുന്നുണ്ട് ഇപ്പൊ?
0: എച്ച്എഫ് 30 ലിറ്റർ കിടക്കുന്ന എച്ച്എഫിന്റെ പശുണ്ട് ഒരെണ്ണത്തിന് രണ്ടു നേരം കൂടി.
1: മൊത്തത്തിൽ ഇപ്പൊ എത്ര ലിറ്റർ പാല് കിട്ടുന്നത്?
0: മൊത്തത്തിൽ ഇപ്പൊ ഒരു 6 പശുവേ കറവയുള്ളൂ. ഒരു 120 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. അതിൽ 100 ലിറ്റർ പാല് നമ്മൾ ഒരു 90-100 ഇടയിലായിട്ട് നമ്മൾ സംഘത്തിൽ അളക്കുന്നുണ്ട്. ഒരു 25 ലിറ്റർ പാല് നമ്മൾ ലോക്കൽ സെയിലാണ് രണ്ടു നേരം കൂടി.
1: പിന്നെ അപ്പോ ലോക്കലി ഇവിടെ കൊടുക്കുന്ന സമയത്ത് ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങിക്കുകയാണോ അതോ കൊണ്ടുപോയി കൊടുക്കുന്ന രീതിയാണോ?
0: ഇവിടെ വന്ന് വാങ്ങിക്കുന്നവരുണ്ട്. ഞാൻ ഈ പാലും കൊണ്ടുപോകുന്ന സമയത്ത് ലൈനിൽ വിളിച്ച് ഒരാൾ വാങ്ങിക്കുന്നവരുണ്ട്.
1: ഇവിടേക്ക് വരിക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോ ഇവിടത്തേക്ക് വന്ന് തന്നെ ഇവരുടെ ജീപ്പിൽ കയറിയിട്ടാണ്. നല്ലൊരു കയറ്റാണ്.
0: നമ്മുടെ ഈ മലയോര മേഖലയിൽ ഇങ്ങനത്തെ കയറ്റവും കാര്യങ്ങളുണ്ട്. അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അത്
1: പാലിന്റെ ഉത്പാദനം കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്?
0: പാലുൽപാദനം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ക്വാളിറ്റി കൂടിയ പശുക്കളെ വാങ്ങിക്കുക. നല്ല ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പശുക്കൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പാലുൽപാദനം കൂട്ടാൻ വേണ്ടി പറ്റും.
1: ഇതിന്റെ തീറ്റക്രമത്തിൽ ഉള്ള കാര്യങ്ങൾ, അതങ്ങനെ തീറ്റ കൂട്ടി കൊടുക്കുക, അതെങ്ങനെയൊക്കെ
0: രക്ഷ എന്ന രീതിയിൽ നമ്മൾ 7 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പശുവിനെ നമ്മൾ ഒരു സംരക്ഷണം നല്ല രീതിയിൽ കൊടുക്കും. 9 മാസവും 9 ദിവസമാണ് ഇത് പ്രസവിക്കാൻ വേണ്ടത്. കറവ നിർത്തിയിട്ടുള്ള കാലഘട്ടങ്ങളിൽ വളരെ നല്ല രീതിയിൽ നോക്കി, അങ്ങനെ വളരെ നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ ഇതിന് അടുത്ത പ്രസവത്തിൽ ഉൽപാദന ക്ഷമത കൂടുതലായി കിട്ടുള്ളൂ. അങ്ങനെയുണ്ട്.
1: തീറ്റയുടെ ക്രമം കൂട്ടുകയോ അതുപോലെ തന്നെ കുറയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ?
0: അത് പിന്നെ ഈ കറവ വറ്റുകറവ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അമ്മയുടെ കുഞ്ഞിനും കൂടി ഒരു അതിൻ്റെ ആരോഗ്യത്തിനുള്ള ഒരു തീറ്റയുടെ അളവുണ്ട്. ഒരു കുറഞ്ഞതൊരു 3 കിലോ തീറ്റയെങ്ങും വേണം. കുറച്ചും കൂടി നല്ല എണ്ണത്തിൽപ്പെട്ട പശുവാണെങ്കിൽ അതിന് അതിൻ്റെ അളവ് ഇച്ചിരി കൂട്ടി കൊടുക്കേണ്ടി വരും. ചെറിയ പശുവിനെല്ലാം ഒരു 3 കിലോ ആണെങ്കിൽ വലിയ പശുവിന് ഒരു 5 കിലോ എങ്ങനെ കൊടുക്കണം. ആ പാലില്ലാത്ത സമയത്ത് നമ്മൾ ഇതുപോലെ തീറ്റ കൊടുത്ത് സംരക്ഷിച്ചാൽ മാത്രമേ അടുത്ത പ്രസവത്തിൽ അതിന് അതിൻ്റെ ഉൽപാദനം കിട്ടുകയുള്ളൂ. അതുകൂടാതെ ഈ ഫാം തന്നെ കുറച്ചുകൂടി വിപുലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. ഈ തൊഴുത്തിൻ്റെ മറുഭാഗം തന്നെ ഒരു തൊഴുത്തിനുള്ള സൗകര്യം വിട്ടിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിന് ഭാവിയിൽ ഒരു 10 പശു കൂടി കൂട്ടണം എന്നുള്ള ഒരു നിലയിലേക്കാണ് ഉള്ളത്.
1: ഭാര്യ ഇതിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ?
2: രാവിലെ 5 മണിക്ക് കൂടെ തന്നെ എഴുന്നേൽക്കും. പിന്നെ എന്റെ പണി എന്ന് വെച്ചാല് രാവിലെ എഴുന്നേറ്റ് വന്നപാടെ ചാണകം കോരും, ഞാൻ അത് കഴിഞ്ഞ പാടെ കുളിപ്പിക്കും.
1: അതില് ഷെഡ് നല്ല നീറ്റായിട്ട് കിടക്കണല്ലോ, അപ്പൊ അത് ഈ രാവിലെ തന്നെ അല്ലേ നടക്കുക?
2: ആ രാവിലെ തന്നെ ചെയ്യും. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ഒരു 10 മണിയാകുമ്പോൾ വീണ്ടും അതേപോലെ വൃത്തിയാക്കും. പിന്നെ ഒരു 2 മണിയാകുമ്പോൾ ഉച്ചയ്ക്ക് ഒരു കുറച്ച് വൃത്തിയാക്കും. പിന്നെ ഒരു
1: പശുവിന്റെ കുളിയൊക്കെ എപ്പോൾ നടക്കുക?
2: രാവിലെ കുളിപ്പിക്കും. പിന്നെ ഒരു 10 മണിയാകുമ്പോൾ നല്ല വൃത്തി തേച്ച് കുളിപ്പിക്കും.
1: പാല് ഇത്ര ലിറ്റർ പാല് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് സൊസൈറ്റിയിലാണല്ലോ കൊടുക്കുന്നത്. സൊസൈറ്റിയുടെ അടുത്താണോ?
0: സൊസൈറ്റി ഇവിടുന്ന് 1.5 കിലോമീറ്ററേ ഉള്ളൂ.
1: രണ്ടു നേരം
0: പാലെടുക്കും. രാവിലെ ഒരു 8 മണി മുതൽ 8:30 വരെ, വൈകിട്ട് 5 മണി മുതൽ 6:30 വരെ.
1: പാലല്ലാതെ ഇപ്പം പാലുൽപ്പന്നങ്ങൾ മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് സാധാരണ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ട്?
0: പാലുൽപ്പന്നം അല്ലാണ്ട് നെയ്യാക്കലുണ്ട്. നെയ്യൊക്കെ ഭയങ്കര ഡിമാൻഡ്. നെയ്യ് ആക്കി വെച്ചാൽ നമുക്കത് കൊടുക്കാൻ വേണ്ടി തികയുന്നില്ല, അത്രയും ചിലവാണ്.
1: പാര നെയ്യുടെ കാര്യങ്ങളൊക്കെ?
2: നെയ്യ് ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്. തൈരുണ്ടാക്കും, മോരുണ്ടാക്കും. ഇപ്പോൾ തൈരിനും മോരിനെല്ലാം കുറച്ച് ഡിമാൻഡ് കുറവാണ് മഴയായതുകൊണ്ട്. നെയ്യ് എപ്പോഴും എല്ലാവർക്കും ആവശ്യമാണ്.
1: കൂടുതൽ ഡിമാൻഡ് ഉള്ളത്.
2: അതെ.
1: മറ്റൊരു കാര്യം എന്ന് വെച്ചാല് നമ്മള് പശുവിനെ ഇപ്പം ഈ ഒരു ഫാമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് പശുവിനെ തെരഞ്ഞെടുക്കുന്നത്, എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്?
0: പശു ഏറ്റവും കൂടുതലായി നമ്മൾ വാങ്ങിക്കുന്നത് ഈ നാടിൻ പ്രദേശങ്ങളിൽ നിന്ന് തന്നെ തന്നെ ഇവിടുന്ന് തന്നെയാണ്. നമ്മൾ ഈ പുറത്തുനിന്ന് കൊണ്ടുവന്ന പശുക്കൾക്ക് എന്താണെന്ന് വെച്ചാല് അവന് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ നല്ല ഉൽപാദനവും കാര്യങ്ങളുണ്ടാവും. അവിടുത്തെ തീറ്റക്രമം മാറി നമ്മുടെ തീറ്റയിലേക്ക് വരുമ്പം അതിന് ചില ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്.
1: പൊതുവെ കാണാൻ പറ്റും നമുക്കിപ്പം മറ്റൊരു കാലാവസ്ഥ ഇപ്പം തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത് ഇവിടെ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ലേ?
0: കൊണ്ടുവന്നിട്ടുണ്ട്.
1: അപ്പൊ ഈ ഒരു മാറ്റങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതാണ്.
0: നമ്മളിപ്പോ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പശുവിന് നമ്മൾ അവിടെ നിന്ന് പറയുന്ന ഉൽപാദനം എന്ത് പറഞ്ഞാലും നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. അത് അവിടുത്തെ തീറ്റയുടെയും ഇവിടുത്തെ തീറ്റയുടെയും വ്യത്യാസം കൊണ്ടായിരിക്കും. അവിടെയൊക്കെ നല്ല തീറ്റയാണ്, അവിടേക്ക് നല്ലപോലെ കൊടുക്കുകയും ചെയ്യും. അവിടെ സാധനത്തിനൊക്കെ ഇച്ചിരി വില കുറവാണ്. കാലിത്തീറ്റയായാലും എന്ത് സാധനത്തിനായാലും കർണാടകത്തിലായാലും തമിഴ്നാട്ടിലായാലും വില വളരെ കുറവാണ്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് അവിടെ. അവിടുത്തെ പശുവിനെ നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാല് നമ്മുടെ തീറ്റയായിട്ട് പൊരുത്തപ്പെടുമ്പോൾ അവർക്ക് പാലുൽപാദനം കുറയും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ കാലിന്റെ കുളമ്പിന്റെ അടിവേദന, പുറത്തുനിന്ന് വന്ന പശു ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേനും ഇവർ കാല് കുളമ്പ് വേദനയായിട്ട്

0: ഇത് നിലത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കാണാറുണ്ട്. അത് ഇവിടുത്തെ തീറ്റ ക്രമത്തിൻ്റെതാണെന്നാണ് തോന്നുന്നത്. ഇവിടെ തീറ്റയുടേത് ആയതുകൊണ്ടായിരിക്കും.
1: അതാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് അല്ലേ. നമുക്ക് ശരിക്കും മറ്റൊരു കാലാവസ്ഥയിൽ നിന്നാണ് ഇവിടെ നമ്മുടെ ഈ ഒരു ഇതിലേക്ക് വരുന്നത്. അപ്പം അതും ഇതിനെ ബാധിക്കാമല്ലോ.
0: കാലാവസ്ഥയും മറ്റ് സംസ്ഥാനങ്ങളിൽ ഭയങ്കര തണുപ്പും നല്ല ഇതെല്ലാമായിരിക്കും. നമ്മളിവിടെ എത്തുമ്പോൾ നല്ല ചൂടാകുമ്പം അതിൻ്റെ ഭാഗമായിട്ടും ഉൽപ്പാദനം ഒരുപാട് കുറയും. പിന്നെ പശുവൊക്കെ ഭയങ്കര അണപ്പായിരിക്കും. നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന കിതപ്പായിരിക്കും. അവിടെ നിന്ന് കൊണ്ടുവന്ന പശു നല്ല കൂളിങ്ങിൽ നിന്നിട്ട് നമ്മളിവിടെ ചൂട് കൂടുതലാണല്ലോ.
1: അപ്പോൾ ഇവിടത്തേക്ക് ആദ്യം കാലങ്ങളിലാണോ പുറത്തുനിന്ന് പശുവിനെ കൊണ്ടുവന്നത്?
0: ആദ്യ കാലങ്ങളിൽ.
1: പിന്നീടാണ് മനസ്സിലാക്കിയിട്ട് ഇവിടെ നാട്ടിൽ നിന്ന് തന്നെ പശുവിനെ എടുക്കുന്നത് അല്ലേ.
0: പിന്നീട് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹൈബ്രിഡ് നല്ല ഇനത്തിൽപ്പെട്ട പശുക്കൾ, ഒരു 20 ലിറ്റർ ഇറക്കുന്നത്, 25 ലിറ്റർ ഇറക്കുന്ന പശുക്കളും ഇവിടെ തന്നെ നമുക്ക് കിട്ടാനുണ്ട്.
1: എപ്പോഴാണ് നമ്മൾ ഒരു പുതിയ പശുവിനെ തിരഞ്ഞെടുക്കുന്നത്? തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്?
0: പുതിയ പശുവിനെ തിരഞ്ഞെടുക്കുന്നത് വെച്ചാൽ നമ്മളിപ്പം പശുവിൻ്റെ പാൽ ഉൽപ്പാദനം കുറഞ്ഞ് നമുക്കൊരു പുതിയ പശുവിനെ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്താണ് നമ്മൾ പശുവിനെ പുതുതായിട്ട് തുടങ്ങുന്നത്. ഒരു പശുവിൻ്റെ ഉൽപ്പാദന ലേശം കുറഞ്ഞു കഴിഞ്ഞാൽ പാലിൻ്റെ മെയിൻസ് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ പശുവിനെ എടുക്കും. ആ പുതിയ പശുവിനെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ അതിൻ്റെ കണ്ണ്, വാല്, അകിട്, ഇതൊക്കെ പാൽ ഞരമ്പ്, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ നല്ല ആരോഗ്യത്തിലുള്ള പശുവാണോ അല്ല നമുക്ക് നോക്കുമ്പോൾ
1: സ്വയം രാജീവേട്ടനെ നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിലാണല്ലോ ഇപ്പോൾ ഉണ്ടാവുക അല്ലേ. ഒരു പശുവിനെ കണ്ടാൽ തന്നെ നമ്മൾ അതൊരു ആരോഗ്യവതിയായ ഒരു പശുവാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഇപ്പം സ്വയം പ്രാപ്തിയായിട്ടുണ്ടാവുമല്ലോ അല്ലേ.
0: പ്രാപ്തിയായിട്ടുണ്ട്. ഒരു പശുവിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്ര ഉൽപ്പാദനം അതിന് കിട്ടും, ഇത്ര പ്രായം. നമ്മളൊരു പശുവിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പ്രായം നമുക്ക് അതിൻ്റെ കൊമ്പ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓരോ പ്രസവത്തിനും ആ കൊമ്പിന് ഓരോരോ വില വരും, കൊമ്പിന് ഓരോരോ അടയാളം വരും, അങ്ങനെയൊക്കെ ഉണ്ട്.
1: എവിടെയാ അടയാളം വരിക?
0: ഈ കൊമ്പിന് ഓരോരോ വില കാണുന്നില്ല, അത് ഒരു പ്രസവത്തിന് ഒരു വിരയാണ്. ഇപ്പം 5 പ്രസവിച്ച പശുവിന് 5 വിരയുണ്ടാവും. അത് എല്ലാ കർഷകർക്കും അറിയണമെന്നില്ല. അങ്ങനെ കുറേ കർഷകരിങ്ങനെ വജ്ജിക്കപ്പെടുന്നുണ്ട്. ഒരു 3-4 പ്രസവിച്ച പശു ആദ്യത്തെ പ്രസവം എന്ന് പറഞ്ഞിട്ട് കച്ചവടക്കാരൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ കുറേ അറിയാനുണ്ട്. പിന്നെ ഇതിൻ്റെ കൊമ്പ് പൊളിച്ചിട്ട് കൊടുക്കും. കൊമ്പ് അവർ ഇത് പൊളിച്ചിട്ടിത് ഈ വലിയ കൊമ്പൊക്കെ ചെറിയ കൊമ്പാക്കിയിട്ട് അത് 1-ാമത്തെ പ്രസവം എന്നെല്ലാം പറഞ്ഞിട്ട് കൊടുക്കും. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതറിയുന്ന കർഷകർക്കെല്ലാം അത് ഏകദേശം മനസ്സിലാവും. ഈ അറിയാത്ത കർഷകർ പോയിട്ടാണ് ഇങ്ങനെ അബദ്ധത്തിൽ പെടുന്നത്.
1: മറ്റൊരു ഫാമിൽ പോയപ്പോൾ പറഞ്ഞു അതിൻ്റെ ചാണകം നോക്കി, ചാണകത്തിൻ്റെ ഘടന നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവും അതിന് ആരോഗ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെയുണ്ടോ?
0: അങ്ങനെയുണ്ട്. ചാണകം നല്ലൊരു ആരോഗ്യവതയായ പശുവിന് അതിൻ്റെ ചാണകം എപ്പോഴും മുറുകിയിട്ടുണ്ടാവും. അല്ലാണ്ട് ഈ ദഹനം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അതിനൊരു ഇതുണ്ടെങ്കിൽ ചാണകം ലൂസായി പോകും. ആ തൊടുത്തിൽ എല്ലാ പശുവിനും ചാണകം ലൂസായിട്ടായിരിക്കും പോകുന്നത്. നമ്മുടെ തൊടുത്തിലെ പശുവിൻ്റെ ചാണകം നോക്കി നല്ല ഇതായിട്ട് കുറച്ച് കിടക്കുന്നത്. പശുവിന് എന്തെങ്കിലും ദഹനത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പശുവിന് ചാണകം ലൂസാവും. ശരിക്ക് ഈ ചാണകം മുറുകിക്കിടക്കുന്ന പശുവിനാണ് ഉൽപ്പാദനം കൂടുതൽ. അതിൻ്റെ ദഹന പ്രക്രിയ അതിൻ്റെ രീതിയിൽ
1: നടക്കുന്നതിന്റെ
0: അതായത് രീതിയാണ്.
1: പശുവിന്റെ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ഷെഡില് ഇപ്പം ഇതിനെ ഒരു എന്താ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന രീതിയിൽ എന്തെങ്കിലും പെട്ടെന്ന് ചെറിയ പനിയോ ജലദോഷമോ ഒക്കെ കണ്ടാല് അത് തിരിച്ചറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് സൗകര്യങ്ങൾ അതിനായിട്ട് ഒരുക്കിയിട്ടുള്ളത്?
0: പശു വളർത്തലിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം വെച്ചാൽ പശുവിനെ ഒന്ന് അകിട് വീക്കം വേണം. ഒരു പശു പ്രസവിച്ചിട്ട് അതിന് അകിട് വീക്കം വന്നു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ അകിട് വീക്കം വന്നു കഴിഞ്ഞാൽ ആ പ്രാവശ്യത്തെ ഉൽപ്പാദനം ഉള്ളതായിട്ട് പോയി. പിന്നെ ആ പഴയ രീതിയിലൊക്കെയുള്ള പാൽ അത് ഉൽപ്പാദനം അതിനുണ്ടാവില്ല. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊഴുത്തിനകത്ത് എപ്പോഴും ഒരു ആൻറ്റിബയോട്ടിക് എന്തെങ്കിലും ഗുളിക പെട്ടെന്ന് ഒരു ഡോക്ടർ വരുന്നത് ചിലപ്പം വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഡോക്ടർ വേറെ സ്ഥലത്തല്ല, അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. അതുവരെ നിൽക്കാനുള്ള ഒരു ഗുളിക ആ പശുവിന് അത് കൂടുതൽ ആവാതെ നിൽക്കാൻ, ആ അസുഖം കൂടുതലാവാക്കാൻ നമ്മൾ 1-2 ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ പിടിച്ചു വെക്കും. അത് പിടിച്ചു വന്നു കഴിഞ്ഞാൽ അതിന് പിന്നെ ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറയും. അത് 3 ഡോസ് ഇഞ്ചക്ഷൻ എടുക്കണം. ഒരു പശുവിൻ്റെ അകിടയൊക്കെ വന്നാൽ അത് 3 ഡോസാണ്. അത് 3 ദിവസങ്ങളായിട്ടാണ് ചെയ്യുന്നത്. അത് ചില പശുവിന് 2 ദിവസം എടുത്തു കഴിഞ്ഞാൽ കുറയും, ചില പശുവിന് 3 ദിവസം തന്നെ എടുക്കേണ്ടി വരും. അതുകൂടാണ്ട് നമ്മളതിന് പച്ചമരുന്ന് ചെയ്യും. നമ്മളിപ്പോൾ ഈ കറ കഴിയുമ്പം തന്നെ ഇതിന് അകിട് വീക്കമുണ്ടോ ഇതെന്നാൽ നമുക്ക് നമ്മളിത് കുറേ വർഷമായിട്ട് ചെയ്യുന്നുകൊണ്ട് ആ പശുവിൻ്റെ അകിട് കഴുകുമ്പം തന്നെ നമുക്ക് അതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം തന്നെ അതിന് ആദ്യം ആ പശുവിനെ കറന്ന് കഴിഞ്ഞിട്ട് ആ അകിട് വീക്കമുള്ള പശുവിൻ്റെ പാല് നമ്മൾ ഉപയോഗിക്കില്ല, അത് നമ്മൾ കളയും. എന്നാണ് ചെയ്തിരുന്നത്? ആ പശുവിന് പച്ചമരുന്ന് ചെയ്യുള്ളൂ. പച്ചമരുന്ന് വെച്ചാൽ പുറ്റുമണ്ണല്ലേ, പുറ്റുമണ്ണും വിനാഗിരിയും ഇട്ട് കഴിഞ്ഞാൽ ചെറിയ തോതിലുള്ള അകിട് വീക്കമൊക്കെ കുറയും. അത്
1: കൂടുതലായിട്ട് സാധാരണ കാണാറുണ്ടോ
0: അകിട് വീക്കം? ചില ഈ കാലാവസ്ഥ മാറുന്ന സമയത്ത് ചെറിയൊരു അകിട് വീക്കം ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ അത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അകിട് വീക്കം വരൽ കുറവാണ്. നമ്മളതിൻ്റെ തൊഴുത്തും ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അകിട് വീക്കം വരൽ കുറവാണ്.
1: അപ്പോൾ ഇവിടുത്തെ പാൽ കറവ എങ്ങനെയാണ്?
0: പാൽ കറവ, മിഷ്യൻ കറവ, കൈക്കറവ,
1: രണ്ടും
0: ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ മിഷ്യൻ കറവ വെച്ചാൽ നമുക്ക് ജനറേറ്റർ ഇല്ലാത്തതുകൊണ്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളത് കൈക്കറ തന്നെ ചെയ്യണം. അപ്പം നമ്മൾ ഈ ഒന്ന് രണ്ട് പശുവിനെ എപ്പോഴും നമ്മൾ കൈക്കറ ചെയ്യും.

0: ഈ കൈക്കറ വമ്മ ചെയ്യാണ്ട് നല്ല പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷിനും വെച്ച് മാത്രം കറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കറണ്ടില്ലെങ്കിൽ ഇതിനെ കറക്കാനൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം കറണ്ടില്ലെങ്കിൽ ഈ 8 പശുവിന് നമ്മൾ കൈകൊണ്ട് തന്നെ കറക്കും. വൈഫും ഞാനും കൂടി കറക്കും.
1: ഏകദേശം ഒരു പശുവിനെ കറക്കാൻ വേണ്ടി എത്ര സമയം വേണം?
2: ഒരു 5 മിനിറ്റ് വേണം.
0: ആ 5 മിനിറ്റ് വേണം. നമ്മളെ മെഷീനിൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഫുള്ളായിട്ട് കൈക്കറവയാണ്. എന്നാലൊരു
1: മെഷീൻ വെക്കുന്നത് മിനിയേച്ചിയാണോ?
2: മെഷീൻ വെക്കുന്നത് ഞാൻ തന്നെ.
1: ടോട്ടലി ഇപ്പൊ ഇത്രയും 10 പശുക്കളെയും കൂടെ കറന്നെടുക്കാൻ വേണ്ടി എത്ര സമയം വേണം?
2: പിന്നെ ഒരു മണിക്കൂർ എടുക്കും. കറവ് മാത്രം, പിന്നെ തീറ്റയും കാര്യമൊക്കെ ചെയ്യുമ്പോൾ വൃത്തിയാക്കലെല്ലാം കഴിയുമ്പോൾ 2 മണിക്കൂർ വേണം.
1: അപ്പൊ ഈ കറന്ന ഉടനെ തന്നെ ഇപ്പം പശുവിനെ കിടക്കാൻ വിടില്ല എന്ന് പറയും, അകിടല് അണുക്കള് ബാധിക്കാതിരിക്കാൻ വേണ്ടി അല്ലേ? അങ്ങനെ ചെയ്യാറുണ്ടോ?
0: അങ്ങനെ ചെയ്യാറുണ്ട്. കറവ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മള് പുല്ല് കൊടുക്കും. കറവ കഴിഞ്ഞാൽ ഈ പശു ഈ പുല്ല് തന്നെ ഈ ഇത് കൊണ്ട് ആ പശുക്കൾ കിടക്കാറ് കുറവാണ്. അവർക്കത് ഇത് കിട്ടുന്നുള്ളൊരു ഇതിലുകൊണ്ട് പശുക്കളെ അവരങ്ങനെ കിടക്കാറില്ല. അഥവാ ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ കടന്നാൽ തന്നെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ അവരെന്ന് തന്നെ എഴുന്നേൽപ്പിച്ചില്ലെന്നുവെച്ചാൽ ഈ കറന്നതിനിടമിന്റെ മുളക്കാമ്പ് തുറന്നു കിടക്കുക, അതിൻ്റെ ഉള്ളിലെ കൂടെ അണുക്കൾ കയറാൻ വേണ്ടിയിട്ട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ എന്നാൽ തന്നെ എഴുന്നേൽപ്പിക്കും. അങ്ങനെ ചെയ്യാറ്.
1: ഫാമിൽ തന്നെ നമുക്ക് എരുമയും കാണാം അല്ലെ? ഒരുമിച്ച് ഒരു എരുമയുണ്ട്. ഒരുപാട് വർഷമായിട്ട് ഇവിടെ ഈ എരുമയുണ്ടോ?
0: എരുമ ഒരു 2 വർഷമായിട്ടുണ്ട്.
1: 2 വർഷം. എത്ര വയസ്സുള്ള എരുമയാണ്?
0: ഇപ്പൊ 5 വയസ്സ് കാണും. സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് വന്നതാണ്. ഇത് മൊറയനത്തിൽപ്പെട്ട ഒറിജിനൽ മൊറയനത്തിൽപ്പെട്ട എരുമയാണ്.
1: ഇതിനെ പശുവിന്റെ ഇതേ രീതിയിലുള്ള പരിപാലനം ഒക്കെയാണോ നടക്കുന്നത്?
0: അതേ രീതിയിൽ അത്ര നല്ല പരിപാലനം എരുമക്ക് വേണ്ട. എരുമക്ക് അസുഖം വളരെ കുറവാണ്. അകടീകം വളരെ വളരെ വളരെ അപൂർവം.
1: കറവയുള്ള എരുമയാണോ?
0: എരുമയാണ്. ആദ്യത്തെ പ്രസവത്തിൽ തന്നെ നല്ല മൊറായനത്തിൽപ്പെട്ട എരുമയുണ്ട്. 12 ലിറ്റർ പാൽ വരെയുണ്ട്.
1: രണ്ടുപേരും ഇതിനെ പരിപാലിക്കാറുണ്ട്?
2: ഞാൻ അടുത്ത് പോകുന്നത് കുറച്ച് കുറവാണേ.
1: നമ്മളടുത്ത് പോകുമ്പോ തന്നെ അതൊരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് തന്നെ പേടിയാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ തന്നെയാണോ നിങ്ങളോടും?
2: ആദ്യമൊക്കെ അങ്ങനെ, ഇപ്പൊ കുറച്ച് കുറവുണ്ട്.
1: അപ്പൊ അതിന്റെ കറവയും കാര്യങ്ങളൊക്കെ രാജീവേട്ടനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എങ്ങനെയാണ് അതിന്റെ പാലിന്റെ ഘടന എങ്ങനെയാണ്?
0: എരുമപ്പാല് ഈ പശുപാലിനെക്കാളും കൂടുതൽ വെള്ള നിറമാണ്. പിന്നെ ഭയങ്കര കൊഴുപ്പാണ്. കൊഴുപ്പ് തന്നെ ഭയങ്കര നല്ല കൊഴുപ്പാണ്.
1: ആൾക്കാരുണ്ടോ അതിന്?
0: ഈ എരുമപ്പാലിന് ഭയങ്കര ഡിമാൻഡാണ്. എന്നാൽ ഈ നമ്മളെ ഈ അടുത്ത പ്രദേശത്ത് വെച്ച് എനിക്ക് അറിയുന്ന സ്ഥലത്ത് ഇവിടെ എരുമയില്ല. ഇത്രയും 12 ലിറ്റർ കിട്ടുന്ന എരുമപ്പാൽ നമുക്ക് കൊടുക്കാൻ തികയുന്നില്ല. അത്രയും ആൾക്കാരാണ്. 100 രൂപ വെച്ചാണ് എരുമപ്പാൽ നമ്മൾ കൊടുക്കുന്നത്. 1 ലിറ്ററിന് 100 രൂപ. അത് 1 ലിറ്ററും 1.5 ലിറ്ററുമായിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. പല അസുഖങ്ങൾക്കും ബാധസംബന്ധമായ അസുഖങ്ങൾക്കും ശ്വാസം മുട്ടലിനൊക്കെ എരുമപ്പാല് വളരെ ഔഷധമാണെന്ന് പറയുന്നത്. എരുമപ്പാൽ ചോദിച്ച് വാങ്ങുന്നവരുണ്ട്. പിന്നെ അടുത്ത നാട്ടിൽ നിന്ന് വരെ എരുമപ്പാലിന് വേണ്ടിയിട്ട് പാടിച്ചാൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. 1 ലിറ്റർ 2 ലിറ്റർ ഒക്കെ വാങ്ങിച്ചിട്ട് അവർ 2 ദിവസം കൂടുമ്പോൾ ആദ്യം 2 ലിറ്റർ വാങ്ങിക്കും. അങ്ങനെ
1: ഇവിടെ ബാക്കിയാവില്ല. അപ്പൊ നമുക്കൊരു നെയ്യുടെ ആവശ്യത്തിനും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല.
0: പറ്റുന്നില്ല. അങ്ങനെ
1: എരുമ നെയ്യ് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്.
0: എരുമ നെയ്യ് കൂടെ ആക്കാനുള്ള പാലില്ല. എല്ലാവർക്കും കൊടുക്കേണ്ടതുകൊണ്ട്
1: അത്രയും ആവശ്യക്കാരാണ്. അതിന്
0: അത്രയും ആവശ്യക്കാരാണ്.
1: കൂടുതൽ എരുമയെ വാങ്ങിക്കാനുള്ള വല്ല പദ്ധതിയും ഉണ്ടോ?
0: ഈ എരുമയുടെ ഒന്ന് കറവയൊന്ന് ദേശം മാറി ആപ്തേനും പുതിയൊരു ചെന എരുമേനെ വാങ്ങിക്കണം. എന്നുവെച്ചാൽ പ്രഗ്നന്റ് ആയ എരുമേനെ വാങ്ങിക്കണം. നമ്മളെ കറവ എരുമേനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മളെ കറപ്പയ്ക്ക് തരാം. ആ എരുമ നമ്മൾ
1: എരുമയായിട്ട് ഒന്ന് ഇണങ്ങണമല്ലോ.
0: നമ്മൾ പുതിയൊരു എരുമേനെ വാങ്ങിച്ചുകൊണ്ടെന്നാൽ ചിലപ്പോൾ നമ്മളത് കറപ്പയ്ക്കൂല. അതുകൊണ്ട് എരുമയായിട്ട് ഒരു മാസം ഇണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെയുണ്ട്. എരുമപ്പാൽ കഴിക്കുന്നവർക്ക് ശ്വാസം മുട്ടലുണ്ടാവില്ല. എരുമപ്പാൽ കഴിച്ചു കഴിഞ്ഞാൽ കവക്കെട്ട് എന്ന സാധനം ഇല്ല. അതൊരു പരീക്ഷണം എന്ന രീതിയിൽ തന്നെ ചെയ്തു നോക്കി. പശുവിൻ്റെ പാല് ഞാനൊരു 10 വയസ്സോ 15 വയസ്സോ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു കവക്കെട്ട് വരാറുണ്ട്. ഇപ്പം ഞാൻ എരുമപ്പാൽ കഴിക്കുന്നത് 3 മാസമായി. 3 മാസമായിട്ട് എരുമപ്പാൽ ഞാൻ വൈകിട്ട് എരുമപ്പാൽ കഴിക്കും. കുറച്ച് നമ്മൾ പാലായിട്ട് തന്നെ കഴിക്കും. എനിക്കിപ്പോൾ ഒരു 3-4 മാസം എരുമപ്പാൽ കഴിക്കുന്നത്. ഇതുവരെ കവക്കെട്ടോ കാര്യങ്ങളോ ഒരു കുഴപ്പമില്ല. എരുമപ്പാൽ കഴിക്കും.
1: അപ്പം അങ്ങനെയാണെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ എരുമപ്പാൽ തന്നെ കഴിച്ചൂടെ അല്ലേ?
0: മൊത്തത്തിൽ എല്ലാവരും വൈകിട്ട് എരുമപ്പാലിലേക്ക് മാറി. എരുമപ്പാലിന് ടേസ്റ്റ് കൂടുതലാണ്. പശുപാലിന് കൂടുതൽ ടേസ്റ്റ് എരുമപ്പാലാണ്.
1: തീറ്റക്രമം എങ്ങനെയാണ്? എരുമയ്ക്ക് പശുവിന് കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണോ തീറ്റയും?
0: പശുവിന് കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ തീറ്റയും കാര്യങ്ങളും. എരുമക്ക് നമ്മൾ ഇച്ചിരി തീറ്റ അധികം കൊടുത്തു കഴിഞ്ഞാലും അതിനൊരു ദഹനക്കേടോ പാല് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അകിടുവീക്കോ ഒന്നും വരത്തില്ല. എരുമക്ക് നമ്മൾ എന്ത് വേണമെങ്കിലും കൊടുക്കാം. സാധാ തീറ്റേനും എക്സ്ട്രാ നമ്മൾ തീറ്റ ഇപ്പം എരുമക്ക് കൊടുത്തു കഴിഞ്ഞാലും എരുമക്കൊരു ദഹനക്കേടുന്ന സാധനം ഈ 2 വർഷത്തിനിടയിൽ ഇതുവരെ വന്നില്ല. ആ അകിട് വീക്കം വളരെ അപൂർവമായിട്ട് എരുമക്ക് വരുന്ന ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ നമ്മൾ കറക്കാൻ ഇച്ചിരി വൈകിയാലും എരുമക്ക് അകിട് വീക്കം വരില്ല. അതേസമയത്ത് പശുവിനാണെങ്കിൽ നമ്മൾ ആ കറക്കുന്ന സമയത്തിൽ 1 മണിക്കൂർ നല്ല ഉൽപാദനമുള്ള പശുവില്ലാണെങ്കിൽ 1 മണിക്കൂർ വൈകി കഴിഞ്ഞാൽ അതിന് അകിട് വീക്കം ഉറപ്പാണ്.
1: ഇതിന് വാക്സിനേഷൻ ഒക്കെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്?
0: വാക്സിനേഷൻ നമ്മൾ വെച്ചാൽ കുളമ്പ് രോഗത്തിൻ്റെ വാക്സിനേഷൻ കൃത്യമായിട്ട് ചെയ്യും. അതുപോലെ പശുവിനും എരുമക്കും ചർമ്മ രോഗത്തിനുള്ള വാക്സിനേഷൻ അത് മൃഗാശുപത്രി വന്നിട്ട് ചെയ്ത് തരും. മൃഗ ഡോക്ടറും വളരെ ആക്റ്റീവാണ്. മൃഗ ഡോക്ടറായാലും LIMR ആയാലും അടുത്ത സ്റ്റാഫ് ആയാലും എന്ത് കാര്യങ്ങൾ

0: നമ്മളെ വിളിക്കും, എല്ലാം ചെയ്തു തരും.
1: നമ്മളെ പശുവിനെ ഇൻഷുർ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്? ഇൻഷുർ ചെയ്യാറുണ്ടോ?
0: ഇൻഷുർ ചെയ്യാറ് കുറവാണ്, അത്യാവശ്യം മാത്രമേ ഇൻഷുർ ചെയ്യുള്ളൂ. നമ്മളെ വെച്ചാൽ ഒരു പശുവിനെ തന്നെ നമ്മൾ അധികകാലം നിർത്താറില്ല. കാരണം നമ്മൾ ഇച്ചിരി ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാൽ ഉൽപ്പാദനം നമുക്ക് ഒരേ രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ അതിനെ മാറി മാറി ചേഞ്ച് ചെയ്തെടുക്കും. അപ്പോൾ ഇൻഷുർ ചെയ്യുമ്പോൾ ഇൻഷുർ ചെയ്യുന്ന ഭയങ്കര പൈസ, ഒരു പശുവിന് ഇൻഷുർ ചെയ്യണമെങ്കിൽ ഒരു 6-7 രൂപ വേണം, ഒരു
1: വർഷം
0: ഇൻഷുർ തുകയും ഡോക്ടർ തുകയും എല്ലാം കൂടി ഒരു വർഷത്തേക്ക്. അത് നമ്മൾ പെട്ടെന്ന് ആ പശുവിനെ മാറ്റിയെടുക്കുന്നുണ്ടെങ്കിൽ ആ തുക നമുക്കൊരു പശുവിനെ നമ്മൾ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അപകടം, കാഴ്ചക്കുറവ് ഇതൊന്നും വരാൾ വളരെ അപൂർവമാണ്. നമ്മളെ തൊഴുത്തിലൊന്നും അങ്ങനത്തെ ഒരു അസുഖം വരില്ല. ഒന്നാമത് ഈ തീറ്റയുടെ കൂടെ പിന്നെ കാൽസ്യം മിനറൽ മിശ്രിതം, ഇത് നമ്മൾ കാൽസ്യം കൃത്യമായിട്ട് കൊടുക്കണം. ഒരു ദിവസം ഇച്ചിട്ട് തീറ്റ കുറഞ്ഞാലും കുഴപ്പമില്ല. കാൽസ്യം ഉൽപ്പാദനം കൂടുതലുള്ള പശുവിന് നല്ലപോലെ കാൽസ്യം കൊടുക്കണം. അത് ഒസോം എന്നുള്ള കമ്പനിയിൽ നല്ല കാൽസ്യം തന്നെ കൊടുക്കും.
1: വളരെ നല്ല രീതിയിൽ പശുവിനെ പരിപാലിച്ചു പോവുകയാണ് അല്ലേ? അങ്ങനെ മക്കളൊക്കെ ഈ ഒരു ഇതിലേക്ക് താല്പര്യമുണ്ടോ?
0: പിന്നെ മക്കളൊക്കെ ഇതിലേക്ക് താല്പര്യമുണ്ട്. അവർ കറക്കാനും തൊഴുത്ത് കഴുകാനും ചാണകം കോരാനും എല്ലാ കാര്യങ്ങളിലും അവർ രണ്ടുപേരും ആക്റ്റീവായിട്ട് തന്നെയുണ്ട്. അവർ കറക്കുകയും ചെയ്യും മെഷീനിൽ.
1: അത്യാവശ്യം രണ്ടുപേർക്ക് എവിടെയെങ്കിലും പുറത്തു പോകണമെങ്കിൽ അവര് ഈ കാര്യങ്ങളൊക്കെ നടക്കും അല്ലേ?
0: ഈ കാര്യങ്ങളിലൊക്കെ നടക്കും.
1: രണ്ടുപേരും പുറത്തു പോകാറുണ്ട്?
2: ഇപ്പൊ കുറവാണ്. എവിടെ പോയാലും വേഗം ഉച്ചയാകുമ്പോഴത്തേക്കും വരും. പിന്നെ അതിന്റെ ഇടയിൽ കുറച്ച് എന്തെങ്കിലും പശുവിനെ നോക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മക്കളോട് പറയും. എല്ലാരും കൂടി പോകുന്നത് കുറവാണ്.
1: അപ്പൊ നമുക്ക് പശു വളർത്തലല്ലാതെ മറ്റു കൃഷികളും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു സ്ഥലത്ത് മറ്റു കൃഷികൾ എന്തൊക്കെയാണ്?
0: മറ്റു കൃഷികൾ കവുങ്ങ്, തെങ്ങ്, ഏത്തവാഴ, പിന്നെ നമ്മൾ കാട്ടുവാഴ എന്ന് പറയും നമ്മളിവിടെയൊക്കെ, സോദരി, പിന്നെ അത്യാവശ്യം കുറച്ച് കപ്പ ചെയ്യും നമ്മൾ സ്വന്തം ആവശ്യത്തിന്, മരച്ചീനി, ഇച്ചിരി ചേമ്പ്, ചേന.
1: ഇതൊക്കെ വിപണി ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു കൃഷിയാണോ?
0: ചേനയും ചേമ്പും ഇതൊക്കെ നമ്മൾ സ്വന്തം ആവശ്യം, കപ്പയൊക്കെ സ്വന്തം ആവശ്യത്തിനാണ്. അത് നമുക്ക് ഇത്രയും പശുക്കളുടെ ഇടയിൽ നല്ല രീതിയിൽ ചെയ്യാൻ അസൗകര്യമുണ്ട്. ഈ പശുക്കളെ നോട്ടവും ഇതെല്ലാം ഉണ്ട്, സമയക്കുറവുണ്ടല്ലോണ്ട് അങ്ങനെ ചെയ്യൂല. പിന്നീട് പച്ചക്കറി ചെയ്യും നമ്മൾ, പച്ചക്കറി നല്ല രീതിയിൽ ചെയ്യാറുണ്ട്
1: വേനൽക്കാലത്ത്.
0: വേനൽക്കാലത്ത് പച്ചക്കറി ചെയ്യാറുണ്ട്. പച്ചക്കറിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് രാസവളം ഒന്നും ഉപയോഗിക്കാറില്ല, എല്ലാം ചാണകം എന്ന് വെച്ചാൽ ബയോഗ്യാസിന് സ്ലറിയാണ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്.
1: കൂടെ ബയോഗ്യാസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? കുറെ ആയോ ബയോഗ്യാസ് ഉണ്ട്?
0: ബയോഗ്യാസ് 2016 പത്ത് കൊല്ലം.
1: എല്ലാ ആവശ്യത്തിനും വേണ്ട ഗ്യാസ് അതിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്.
0: നമ്മുടെ എല്ലാ ആവശ്യം കഴിഞ്ഞിട്ട് വൈകിട്ടാകുമ്പോൾ ബാക്കിയാണ് ഗ്യാസ്. അത് നമ്മൾ കുറച്ച് സമയം കത്തിച്ചിങ്ങനെ വെക്കുക വെറുതെ. ആ കത്തിച്ച് വെച്ചില്ലെങ്കിൽ സ്ലറി എന്നൊരു സാധനം, ഈ ടാങ്കിക്കകത്തുള്ള സ്ലറി വെറുതെ തള്ളിപ്പോവും. അപ്പൊ അത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-11 വരെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാലും പിറ്റേന്ന് രാവിലത്തേക്ക്
1: എത്ര മണിക്കൂർ കത്തിച്ചു വെക്കും?
0: അതൊരു 2 മണിക്കൂറൊക്കെ കത്തിച്ചു വെക്കും. നമുക്ക് ആവശ്യത്തിലധികം ഇത്രയും പശുക്കളുടെ മൂത്രവും ചാണകം നമ്മൾ അധികം ഉപയോഗിക്കാറില്ല, കുറച്ച് ചാണകം മാത്രമേ ഇടവുള്ളൂ.
1: മൂത്രം
0: ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് തന്നെ പോകും. അന്നേരം ആ മൂത്രം തന്നെ ധാരാളമാണ്, പിന്നെ കുറച്ച് ചാണകം കൂടി ഇടും.
1: അത്തരത്തിലുള്ളൊരു ഉപയോഗം അല്ലെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞിട്ടുള്ള ഒരു ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്.
0: എല്ലാ ആവശ്യങ്ങളും കഴിച്ചിട്ട് ഗ്യാസ് ബാക്കിയാണ്.
1: അപ്പൊ അടുക്കളയിലുള്ള എല്ലാ കാര്യങ്ങളും അതിൽ തന്നെയാണ് ചെയ്യാല്ലേ?
2: അതില്ലല്ലേ.
1: പിന്നെ കഴുങ്ങ് കൃഷി ഉണ്ടെന്ന് പറഞ്ഞു, എത്ര കവുങ്ങുണ്ട്?
0: കവുങ്ങ് കൃഷി 400 കഴുങ്ങ് കൃഷിയുണ്ട്, ഒരു 30 തെങ്ങുണ്ട്. ആ തെങ്ങ് ചെറുതും വലുതുമായിട്ടാണ്, കായ്ക്കുന്ന തെങ്ങ് ഒരു 10 ഉള്ളൂ. കവുങ്ങ് കായ്ക്കുന്നത് ഒരു 100 മാത്രമേ കായ്ക്കാൻ തുടങ്ങി.
1: ഇനത്തിൽപ്പെട്ട കവുങ്ങ് അത് വെച്ചിട്ടുള്ളത്?
0: അത് കുഴിമംഗള, കാസർകോടൻ, നാടൻ കഴുങ്ങ് എല്ലാം മിശ്രിതമായിട്ട് വെച്ചതാണ്.
1: തോട്ടമൊക്കെ കൃത്യമായിട്ട് ഓരോ വർഷങ്ങളിൽ പരിപാലിക്കുന്നത് തന്നെയാണോ?
0: കൃത്യമായിട്ട് പരിപാലിക്കും. മഴ തുടങ്ങുമ്പോൾ തന്നെ എല്ലാ പരിപാലനവും തുടങ്ങും. നമ്മൾ കൃഷിയിലും നല്ല രീതിയിൽ കവുങ്ങിനൊക്കെ നല്ല രീതിയിൽ പണി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആദായവും നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു കവുങ്ങിന് തന്നെ 5-6 കൊളയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആണ് ചെയ്തു പോകുന്നത്.
1: അങ്ങനെ ഇപ്പം അടുത്ത് വെച്ചിട്ടുള്ള കവുങ്ങുകളാണോ?
0: അത് ഘട്ടംഘട്ടമായി വെച്ചതാണ്. ഒരു കഴുങ്ങിപ്പോ ഒരു വേനൽ എന്തെങ്കിലും അതിനൊരു ഇത് പറ്റിക്കഴിഞ്ഞാൽ ആ മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ ആ കുഴിയിൽ നമ്മൾ പുതിയ കഴുങ്ങ് വെച്ചിട്ടുണ്ട്.
1: മാറ്റി നിർത്താറില്ല? നടത്തും,
0: ഒന്നും മാറ്റി നിർത്താറില്ല.
1: ശരിക്ക് കൃഷിയിലൂടെ തന്നെയാണ് ഈ ഒരു കുടുംബം മുന്നോട്ട് പോകുന്നത് അല്ലെ? വരുമാനം എന്ന് പറയുന്നത് കൃഷിയിലൂടെ തന്നെയാണ് അല്ലെ? മറ്റൊരു ജോലിയും ചെയ്യുന്നില്ലല്ലോ.
0: വരുമാനം ഫുള്ളായിട്ട് പശുവിന്റെ കൃഷി തന്നെയാണ്.
1: ഒരു ജീവിതത്തിൽ നമ്മൾ മൊത്തം നമ്മുടെ ആ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ തൊഴുത്തിലാണ്, പിന്നെ അതുപോലെ തന്നെ മറ്റു കൃഷികളൊക്കെ ആയിട്ട്. കർഷകൻ ആയതിൽ എന്താണെന്ന് പറയാനുള്ളത്?
0: കർഷകനായതിൽ വളരെ അഭിമാനമുണ്ട്. ഇത്രയും ആളുകളിൽ നമുക്കൊരു ചെറിയൊരു പിന്നെ അവാർഡൊക്കെ കിട്ടുക പറഞ്ഞാൽ അത് ഏറ്റവും ഒരു അംഗീകാരം ഉള്ളതല്ലേ.
1: ആ കൃഷിയുമായി ബന്ധപ്പെട്ട അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ?
0: 2017 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡാണ് 2017 കിട്ടിയത്. 2025 കഴിഞ്ഞ വർഷം ചിങ്ങം 1 സമ്മിശ്ര കൃഷിക്കുള്ള പെരിങ്ങും പഞ്ചായത്തും കൃഷിഭവനും കൂടി നടത്തിയ ഈ ചിങ്ങം 1 എല്ലാ കൃഷിക്കാർക്കൊരു അനുമോദനം ഉണ്ടല്ലോ. അതിൽ ഏറ്റവും നല്ല സമ്മിശ്ര കൃഷകമാണ്.

0: അവസാനം കേട്ടിട്ടുണ്ട്.
1: ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും അതും നമുക്കൊരു മനസ്സിന് സന്തോഷം തരുന്നതാണ് അല്ലേ? നമ്മുടെ കന്നുകാലികളെ ഡെയിലി കാണുക, എന്താ പറയുക, നമ്മളോട് സംസാരിക്കുന്നില്ല അല്ലേ, അവരുടെ പ്രവൃത്തികളൊക്കെ നമുക്ക് അതുപോലെ മനസ്സിന് സന്തോഷം തരുന്നത് അങ്ങനെയല്ലേ?
0: അങ്ങനെയല്ലേ. നമ്മൾ ഈ രാവിലെ 5 മണിക്ക് വരുന്ന ഈ തൊഴുത്തിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മളൊരു പ്രത്യേക അന്തരീക്ഷത്തിലെത്തിക്കെത്തി. ഈ പശുക്കളുമായിട്ട് ഇടപെട്ടും ഇതായിട്ടും നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ട് എന്ത് വിഷയം ഉണ്ടെങ്കിലും നമ്മളെ തൊഴുത്തിലെത്തി കഴിഞ്ഞാൽ അതൊക്കെ മറന്നു. നമ്മളിവരെ കൂടെ അവർ നമ്മൾ വർത്തമാനം പറയുന്നില്ല എന്നുള്ള മാത്രം ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള അവരുടെ കാര്യങ്ങളെല്ലാം അവർ നമ്മളോട് ഒരു അത്രയും ഇതായിട്ടാണ് പോകുന്നത്.
1: ഇവിടെ നമ്മൾ പശുക്കൾക്കായിട്ട് സംഗീതം കേട്ടുകൊണ്ടിരിക്കുന്നത് പാലുൽപാദനം വർദ്ധിക്കുന്നുള്ള, അപ്പോൾ ഇവിടെ അങ്ങനൊരു സൗകര്യം ഉണ്ടോ?
0: സൗകര്യമുണ്ട്. രാവിലെ 5 മണി മുതൽ തന്നെ നമ്മൾ ഈ സംഗീതം നമ്മളെ തൊഴുത്തിലെത്തി കഴിഞ്ഞാൽ ഉടനെ ആദ്യം ഓണാക്കുന്നത് റേഡിയോയാണ്. റേഡിയോ പരിപാടികളെല്ലാം കേൾക്കും. നമ്മളെ വീടും തൊഴുത്തും അടുത്തായതുകൊണ്ട് ഫുൾ ടൈം കേൾക്കും. രാത്രി ഒരു 9 മണി വരെ വെക്കും റേഡിയോ. ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് ഓഫാക്കും, പിന്നെ ആദ്യം തുടങ്ങും പരിപാടി. രാവിലെ മുതൽ തുടങ്ങുന്ന 5 മണി മുതൽ തുടങ്ങുന്ന എല്ലാ പരിപാടിയും കേൾക്കും.
2: വൈകുന്നേരത്തെ വയലും വീടും പരിപാടി കേൾക്കാറുണ്ട്. പിന്നെ കലോപ്രീതം മുടങ്ങാതെ കേൾക്കുന്നതാണ്.
1: പുതിയ ഈ ഒരു മേഖലയിലേക്കൊക്കെ കടക്കുന്ന, അതായത് ക്ഷീരമേഖലയിലേക്ക് കടക്കുന്ന പുതിയ ആൾക്കാരുണ്ട്. അപ്പം യുവാക്കളായാലും അത് മറ്റുള്ള ആരായാലും, അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാനുള്ള ഒരു എന്ത് നിർദ്ദേശമാണ് കൊടുക്കാനുള്ളത്?
0: ക്ഷീരമേഖലയിലേക്ക് വരുന്ന പുതിയ യുവാക്കളോട് പറയാനുള്ളത് എല്ലാവരും ക്ഷീരമേഖലയിലേക്ക് വരണം. ഈ ക്ഷീരമേഖല ഇപ്പോൾ എവിടെയോ ഒരു വർഷം കഴിയുമ്പോൾ തോറും ഇതിൽ ക്ഷീരമേഖലയിൽ നിന്ന് ആൾക്കാർ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്നത്. നമ്മുടെ സംഘത്തിൽ തന്നെ ഒരു കഴിഞ്ഞ വർഷം 120 ആൾ പാലളന്നു കൊണ്ടുവന്നിരുന്നതാണ്. അതിപ്പോൾ 80 പേരിലേക്ക് മാറി. ഒരു വർഷം തന്നെ 50 പേരൊക്കെ മാറിപ്പോകാം. എന്നാൽ ഈ ക്ഷീരമേഖല ഇങ്ങനെ ആൾ മാറിപ്പോകാൻ കാരണം എന്ന് വെച്ചാൽ കാടിത്തീറ്റയുടെ വിലയും പാലിൻ്റെ വില ഇച്ചിരി കുറവും കൂടി ആയതുകൊണ്ടാണ്. ഒരു ഉൽപ്പാദന ചെലവും അതിൻ്റെ പാലിൻ്റെ വിലയും കൂട്ടി നോക്കുമ്പോൾ കർഷകന് വലിയ കാര്യമായിട്ട് ഒന്നുമില്ല. അങ്ങനത്തെ
1: പാലിൻ്റെ വില ഇപ്പം കൂട്ടിയിട്ടുണ്ടല്ലോ.
0: ഇപ്പം കൂട്ടിയിട്ടുണ്ട്. പാലിൻ്റെ വില ഒരു കർഷകന് ഏറ്റവും കുറഞ്ഞ ഒരു 50 രൂപയിലും മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും. കാടിത്തീറ്റ വില ഇപ്പം പാലിൻ്റെ വില കൂട്ടിയതിനനുസരിച്ച് അടുത്ത പ്രാവശ്യത്തേക്കും കാടിത്തീറ്റ 1500 രൂപ 520 രൂപ ഒക്കെ ഇപ്പം കിട്ടുന്നത്. അത് 1600 രൂപയിലേക്ക് വരുന്നതാണ് പറയുന്നത്. അതുപോലെ ചോളപ്പൊടി എന്നൊരു സാധനമുണ്ട് പശുവിന് കൊടുക്കുന്നത്. ആ ചോളപ്പൊടിയുടെ വില ഇപ്പം നിലവിൽ 50 രൂപ കൂടി. പാല് വില കൂടുന്ന് പറഞ്ഞതേ ഉള്ളൂ, അപ്പം തന്നെ 50 രൂപ കൂടി. പാലിൻ്റെ വില കൂടുന്നു പറയുമ്പോൾ തന്നെ കാടിത്തീറ്റ വില കൂടി. അപ്പം കർഷകർക്ക് ഇത് പാലിൻ്റെ വില കൂടിയിട്ടും കർഷകർക്ക് വലിയ മെച്ചമൊന്നുമില്ല. ആ രീതിയിലേക്കാണ് പോകുന്നത്. പിന്നെ നമ്മൾ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്ന് സെക്രട്ടറിയുടെ ഭാഗത്ത് നല്ല ഇതാണ്. സെക്രട്ടറി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മളത് വിളിക്കും, ഇന്നുപോലെ ചെയ്യണം എന്ന് പറയും. സൊസൈറ്റി ജീവനക്കാരായാലും എല്ലാവരും അവർ ഭയങ്കര ഇതാണ് നമ്മൾക്ക് വേണ്ടിയിട്ട്.
1: ക്ഷീരമേഖലയുടെ സബ്സിഡികളോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ സർക്കാർ ഭാഗത്ത് നിന്നും?
0: സർക്കാരിൻ്റെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം തന്നെ 500 ബ്ലോക്കിൽ വെച്ച് ഏറ്റവും നല്ല പുൽകൃഷിക്കുള്ള തുക എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു 2.5 ഏക്കറോളം പുൽകൃഷി ചെയ്യുന്നുണ്ട്. ഈ പശുവിൻ്റെ വേണ്ടുന്ന പുല്ല് ഏകദേശം നമുക്ക് ആ പുൽകൃഷി തന്നെ മതിയാകും. പിന്നെ ഇച്ചിരി നമ്മൾ വൈകുന്നേരം കച്ചി കുറച്ച് കൊടുക്കേണ്ടതുകൊണ്ട് കുറച്ച് കച്ചി കൊടുക്കും. പുതിയ ക്ഷീരമേഖലയിലേക്ക് വരുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു 1-2 പശുവിനെ വാങ്ങിച്ചിട്ട് അത് അധികം കറവില്ലാത്ത പശുവിനെ വാങ്ങിച്ചിട്ട് അതിനൊന്ന് കൈകാര്യം ചെയ്ത് പഠിക്കും. ആദ്യം അതിങ്ങനെ അതിൻ്റെ അസുഖങ്ങളും കാര്യങ്ങളും അതിൻ്റെ കറവും കാര്യങ്ങളും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ എണ്ണം കുറച്ച് കുറേശ്ശെ കുറേശ്ശെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ല ഈ മേഖലയുമായിട്ട് മുമ്പോട്ട് പോവാം. ക്ഷീരമേഖലയിൽ എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ സ്വയം അറിഞ്ഞിരിക്കണം ഒരു പകുതിയെങ്കിലും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ക്ഷീരമേഖല മോശമൊന്നുമല്ല.
3: ക്ഷീരമേഖലയും കൃഷിയും സമന്വയിപ്പിച്ച് മികച്ച വരുമാനവും സംതൃപ്തിയും കണ്ടെത്തുകയാണ് പാടിയോട്ടുചാൽ പട്ടുവത്തെ KP രാജീവൻ മിനി ദമ്പതികൾ. പശുക്കളും എരുമയും ചേർന്ന ഫാമും വിവിധ കാർഷിക പ്രവർത്തനങ്ങളും ചേർന്ന ഈ സമ്മിശ്ര കൃഷിരീതി മറ്റു കർഷകർക്കും മാതൃകയാക്കാവുന്നതാണ്. കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവുമുണ്ടെങ്കിൽ കാർഷിക രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനാകും എന്നാണ് ഇവരുടെ ജീവിതം നൽകുന്ന സന്ദേശം. ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു H, കൂടെ രമ്യ രാജു.
4: നാളെ വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ എരുവേശി പഞ്ചായത്തിലെ നെല്ലിക്കുറ്റി എന്ന സ്ഥലത്തെ ജോർജ് കുട്ടിയുടെ തേനീച്ച കൃഷി വിശേഷങ്ങൾ കേൾക്കാം നാളെ വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ. ആകാശവാണി കണ്ണൂർ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ,

0: നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 24,666 രൂപ, കാഞ്ഞങ്ങാട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 24,660 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 13,000 രൂപ, തലശ്ശേരി 12,000 രൂപ, കാസർഗോഡ് 11,000 രൂപ, തളിപ്പറമ്പ് 12,700 രൂപ, കാഞ്ഞങ്ങാട് 11,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,400 രൂപ, തലശ്ശേരി 4,600 രൂപ, കാസർഗോഡ് 4,000 രൂപ, തളിപ്പറമ്പ് 4,400 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 67,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 67,000 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 21,500 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 4,800 രൂപ, തലശ്ശേരി 5,200 രൂപ, തളിപ്പറമ്പ് 4,300 രൂപ, കാഞ്ഞങ്ങാട് 4,500 രൂപ, കാസർഗോഡ് 5,000 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 665 രൂപ, തളിപ്പറമ്പ് 720 രൂപ, തലശ്ശേരി 685 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 തലശ്ശേരി 4,000 രൂപ, കാസർഗോഡ് 4,500 രൂപ. കമ്പോള വില നിലവാര ബുള്ളറ്റിനാണ് നിങ്ങൾ കേട്ടത്.

കാലാവസ്ഥ. കേരളത്തിൽ വ്യാപക മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.

അറിയിപ്പ്: കണ്ണൂർ ആകാശവാണി പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകൾ ആയിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു.

0: അറിയിച്ചു. സെയ്ഷൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം, കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. സായുധ സേനാംഗങ്ങൾക്കുള്ള ഗ്യാലൻഡറി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ എയർ മാർഷൽ തരുൺ ചൌധരി, ലഫ്റ്റനന്റ് ജനറൽമാരായ നീരജ് വർഷ്ണി, വികാസ് രോഹില്ല, ഹർബീന്ദർ സിംഗ് വന്ദ്ര, മൊഹീന്ദർ പാൽ സിംഗ് എന്നിവർ അതിവിശിഷ്ട സേവാ മെഡൽ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സായുധ സേനകളിലെയും കേന്ദ്ര പോലീസ് സേനകളിലെയും അംഗങ്ങളുടെ അസാധാരണമായ ധീരത മുൻനിർത്തിയാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സെയ്ഷെൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വിക്ടോറിയയിലെ നവശക്തി വിനായകർ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തിയ ശ്രീ മോദി പീസ് പാർക്കിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. സെയ്ഷെൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ ഇന്നലെ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത അദ്ദേഹം പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള വിവിധ ധാരണാപത്രങ്ങളും ഇരുരാജ്യങ്ങളും കൈമാറി. പ്രതിരോധ ഗവേഷണ രംഗത്തെ DRDO പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായും സമയബന്ധിതമായും നടപ്പാക്കുന്നതിനുള്ള സാമ്പത്തിക അധികാര ചട്ടക്കൂട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വ്യവസായ മേഖലയുമായും അക്കാദമിക രംഗവുമായും കൂടുതൽ ശക്തമായ സഹകരണം ഉറപ്പാക്കാനും പുതിയ ചട്ടക്കൂട് സഹായിക്കുമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംയുക്ത സേനാ മേധാവി ജനറൽ NS രാജസുബ്രഹ്മണ്യ, DRDO ചെയർമാൻ രാജേഷ് കുമാർ സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രാഥമിക, ദ്വിതീയ, തൃതീയ തലങ്ങളിലെ ആരോഗ്യ സേവനങ്ങൾ വിപുലീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സമിതിയുടെ 16-ാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പൊതുജനാരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങളാണ് ഇന്ത്യയുടേതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: Many new initiatives have taken place in the past 12 years. The National Health Authority and Pradhan Mantri Jan Arogya Yojana has expanded the health facility and made it accessible and affordable throughout the length and the breadth of the country. And incorporates 62 crore people, and now India is the world's largest digital public infrastructure healthcare.
0: സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. പ്രതിപക്ഷത്തുനിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും തുടർന്നുള്ള നടപടികളുമായി പ്രതിപക്ഷ അംഗങ്ങൾ പൂർണമായും സഹകരിക്കുകയായിരുന്നു. ത്രിഭാഷാ പഠനം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. നിലവിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളെ 3 ഭാഷകൾ പഠിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 10-ാം ക്ലാസിലെത്തുമ്പോൾ 3-ാമത്തെ ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. ഈ വിദ്യാർത്ഥികളിൽ 2 വിദേശ ഭാഷകൾ ഇതിനകം തെരഞ്ഞെടുത്തവർക്ക് അതേ ഭാഷകളിൽ പഠനം തുടരാം. ഇതിനൊപ്പം 1 ഇന്ത്യൻ ഭാഷ കൂടി പഠിക്കേണ്ടതാണെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 8 രാജ്യസഭാംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. നാളെ രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കുന്നത്.

0: ിക്കേണ്ടത് ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ശ്രീലങ്കയിൽ നടന്ന സുരക്ഷാ ഉച്ചകോടിക്കിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ട്രാക്ക് 2 ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ ആദ്യമായല്ല നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തത്തോടെയല്ല ഇത്തരം സ്വകാര്യ ചർച്ചകളെന്നും ഇത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ട് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി.
1: As far as the government of India is concerned, there is no official participation, no official support or involvement in these visits. Anybody from India who is participating in these events, whether it is retired diplomats, retired military officials, members of civil society, when they participate in such events, they speak for themselves and they represent their own point of view. They do not in any way represent the view of the government of India.
0: രാജ്യത്തെ വ്യവസായ ഉൽപാദന വളർച്ചാ നിരക്ക് മെയ് മാസത്തിൽ 5.1% രേഖപ്പെടുത്തിയതായി കേന്ദ്ര സ്ഥിതിവിവര മന്ത്രാലയം. ഏപ്രിലിൽ ഇത് 4.9%. തമിഴ്നാട്ടിൽ 1 AIADMK MLA കൂടി രാജിവച്ചു. കരൂർ മണ്ഡലത്തിൽ നിന്നുള്ള MR വിജയഭാസ്കർ ആണ് ഇന്ന് സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറിയത്. ഇതോടെ തമിഴ്നാട് നിയമസഭയിൽ നിന്ന് രാജിവച്ച AIADMK MLA മാരുടെ എണ്ണം 7. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. US ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്തിന് വെള്ളി. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ചൈനീസ് തായ്പേയുടെ സു ലി യാങ്ങിനോടാണ് ശ്രീകാന്ത് പരാജയപ്പെട്ടത്. 2028 ലോസ്ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിലേക്ക് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. വനിതാ 2020 ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീം നേരിട്ട് യോഗ്യത നേടുന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക ടീമുകളും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇറാനും ഒമാനും സംയുക്തമായി രൂപീകരിച്ച ഹോർമുസ് കമ്മിറ്റിയുടെ ആദ്യ യോഗം മസ്കറ്റിൽ നടന്നു. ഒമാൻ വിദേശകാര്യ സഹമന്ത്രി അബ്ദുൽ അസീസ് അൽ ഹിനായിയും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഖരീബാബാദിയുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. പശ്ചിമേഷ്യയിലെ സൈനിക സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് അന്താരാഷ്ട്ര നാവിക സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒമാന്റെ നയതന്ത്ര ശ്രമം. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാനും അമേരിക്കയും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 372 പോയിന്റ് ഇടിഞ്ഞ് 76728, നിഫ്റ്റി 110 പോയിന്റ് നഷ്ടത്തിൽ 23946 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. രാവിലെ പവന് 680 രൂപ കുറഞ്ഞ് 1,4,880 രൂപയായിരുന്നത് വൈകിട്ടോടെ വീണ്ടും 800 രൂപ താഴ്ന്ന് 1,4,080 രൂപയും ഗ്രാമിന് 13,010 രൂപയുമായി. ഹരിയാനയും രാജസ്ഥാനും തമ്മിൽ ജലം പങ്കുവയ്ക്കൽ കരാർ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. കേന്ദ്ര ജലശക്തി മന്ത്രി സി ആർ പാട്ടീൽ, ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ എന്നിവർ ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു. ഭരണപരമായ പ്രക്രിയകളിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങൾ കൃത്യമായ നയരൂപീകരണത്തിന് പ്രയോജനപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്ര. ന്യൂഡൽഹിയിൽ നടന്ന 20-ാമത് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനാചരണത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ സ്ഥിതിവിവര സംവിധാനം ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്നും ശ്രീ പി കെ മിശ്ര പറഞ്ഞു. നീറ്റ് യുജി 2026 ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 10 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി അടുത്ത മാസം 11 വരെ നീട്ടി ഡൽഹി കോടതി. കേസിൽ ഇതുവരെ 13 പ്രതികളെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സെയ്ഷെൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കണ്ണൂർ FM ഹെൽത്ത് പ്ലസ്. ആകാശവാണി ആരോഗ്യ വിജ്ഞാന പ്രക്ഷേപണം.

0: നമ്മുടെ ശരീരത്തിലെ സകല അവയവങ്ങളെയും നിയന്ത്രിക്കുന്നത് മസ്തിഷ്കമാണ്. മസ്തിഷ്കത്തിനുണ്ടാകുന്ന ഏത് പ്രശ്നവും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. ഇന്ന് മസ്തിഷ്ക രോഗങ്ങളെക്കുറിച്ചും ചികിത്സാരീതികളെക്കുറിച്ചും സംസാരിക്കുന്നു ഡോക്ടർ എസ് പ്രേംകുമാർ.
1: തലച്ചോറിന് 1300 മുതൽ 1500 ഗ്രാം വരെ ഭാരമുണ്ട്. തലച്ചോറിന് ചുറ്റും 3 ആവരണങ്ങളുണ്ട്. അതിനുള്ളിൽ CS ദ്രാവം കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. തലച്ചോറിന്റെ പ്രധാന ഭാഗങ്ങൾ സെറിബ്രം, ബ്രെയിൻ സ്റ്റം, തലച്ചോറിന്റെ അച്ചുതണ്ടെന്ന് പറയാം, പിന്നെ സെറിബല്ല മുതലായവയാണ് പ്രധാന ഭാഗങ്ങൾ. സെറിബ്രം രണ്ട് ഭാഗങ്ങളുണ്ട്, വലതും ഇടതും. ഇടതുഭാഗമാണ് പ്രധാനമായി വലത് കൈ ഉപയോഗിക്കുന്നവരിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ ഇടത് കൈ ഉപയോഗിക്കുന്നവരിൽ പ്രധാനമായി ഇടതുഭാഗം തന്നെയാണ്. തലച്ചോറിന് നിരവധി മടക്കുകളുണ്ട്. ഉയർന്ന ഭാഗം ഗൈറസ്, താഴ്ന്ന ഭാഗം സൾക്കസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി സെറിബ്രത്തിന്റെ മുൻഭാഗത്തെ കുറിച്ച് പറയാം. ഫ്രോണ്ടൽ ലോബ് എന്നും വശങ്ങളിൽ പെറേറ്റൽ ടെമ്പറൽ ലോബുകൾ, പുറകുവശത്തായി ഓക്സിപിറ്റൽ ലോബും ഉണ്ട്. ഇനി ഓരോന്നിനെ കുറിച്ച് ചെറിയൊരു വിവരണം നൽകാം. ഫ്രോണ്ടൽ ലോബ് മുൻഭാഗം എന്ന് പറഞ്ഞു. ഇത് പ്രധാനമായും കൈകാലുകളുടെ ചലനം, സംഭാഷണം, കണ്ണുകളുടെ ചലനം, ഓർമ്മ, ബുദ്ധിശക്തി, വികാരം, വിചാരം, ഉൾക്കാഴ്ച, ഇൻസൈറ്റ്, വ്യക്തിത്വം, പേഴ്സണാലിറ്റി, സ്വഭാവം എന്നിവയെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നു. വശങ്ങളിൽ പെറേറ്റൽ ലോബ് സ്പർശനം, ഓർമ്മ, ഡ്രസ്സിംഗ്, നിർമ്മാണം എന്നിവയെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നു. ടെമ്പറൽ ലോബ് കേൾവി, സംഭാഷണം, സംഗീത ആസ്വാദനം, വാസന, വൈകാരിക പെരുമാറ്റങ്ങൾ. ഓക്സിപിറ്റൽ ലോബ് പ്രധാനമായി കാഴ്ചയെ സജ്ജമാക്കുന്നു. സെറിബെല്ലം ശരീരത്തിന്റെ ബാലൻസിനെ നിയന്ത്രിക്കുന്നു. ഇത് കൂടാതെ ബ്രെയിൻ സ്റ്റെമിനും സെറിബ്രത്തിനും ഇടയിലായിട്ട് പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് തലാമസ്, പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഹൈപ്പോ തലാമസ് തലാമസിന് തൊട്ടു താഴെയായിട്ട് കാണാം. ഇത് വിശപ്പ്, ദാഹം, താപനില എന്നിവയെ പൂർണ്ണമായി നോക്കുന്നു. അതുപോലെ ശരീരത്തെ പ്രധാന ഗ്രന്ഥിയായ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ഹോർമോണിനെ പൂർണ്ണമായും കൺട്രോൾ ചെയ്യുന്നതും ഹൈപ്പോ തലാമസ് ആണ്. അന്യൂറിസം ബ്ലീഡ്, രക്തധമനിയിലെ കുമിളകൾ പൊട്ടുന്ന അവസ്ഥ, രക്തധമനിയുടെ ഭിത്തികൾ ബലൂൺ പോലെ വീർത്ത് പൊട്ടുന്ന അവസ്ഥ, അതിനെയാണ് അന്യൂറിസം ബ്ലീഡ് എന്ന് പറയാറ്. മരണനിരക്ക് വളരെ കൂടിയ രോഗാവസ്ഥയാണ്. 40 വയസ്സിന് താഴെ പുരുഷന്മാരിലും 40 വയസ്സിന് മുകളിൽ സ്ത്രീകളിലും കൂടുതലായി കാണുന്നു. 100,000 8-നും 10-നും വരെ ഇത് വരാം. ഇതിന്റെ ലക്ഷണങ്ങൾ ശക്തമായ തലവേദന, ഇടിവെട്ടുന്ന മാതിരിയുള്ള വേദന, തണ്ടർ ക്ലാബ് ഹെഡേക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും. കഴുത്തു വേദന 1-2 കാണുക, ഡിപ്ലോപ്പിയ, കൈകാലുകൾക്ക് കുഴച്ചിൽ, അപസ്മാരം, ബോധം മങ്ങൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. CT സ്കാൻ, CT ആൻജിയോ, DSA മുതലായ നൂതന പരിശോധന മാർഗങ്ങൾ വഴി വളരെ സൂക്ഷ്മമായി കണ്ടുപിടിക്കാം. പ്രധാനമായും രക്തധമനിയിൽ കൊഴുപ്പുകൾ അടിഞ്ഞുകൂടുക, അതിറോസ്ക്ലിറോസിസ് കുടുംബപരമായിട്ടും കാണാം. രക്ത അതിസമ്മർദ്ദം, ഹൈപ്പർടെൻഷൻ, പ്രമേഹം, കൊളാജൻ ബന്ധപ്പെട്ട അസുഖങ്ങൾ, വൃക്കകളിലുള്ള കുമിളകൾ അഥവാ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് മുതലായവരിൽ കൂടുതലായി കാണപ്പെടും. അനീറിസം വെച്ച് കുമിളകൾ പൊട്ടുന്നത് അതിന്റെ ഘടനാരൂപം, വരുന്ന രക്തധമനി മുതലായവ അനുസരിച്ച് അസുഖത്തിന്റെ തീവ്രതയിൽ വ്യത്യാസം വരാം. ചില ചെറിയ രക്തകുമിളകൾ ഒരു ലക്ഷണവും ഇല്ലാതെ തുടരാം. വീഴ്ചയോ തലയ്ക്ക് ക്ഷതമോ ചെയ്യുന്ന സ്കാൻ വഴി ഇത് കണ്ടുപിടിക്കാം. ഇത് പൊട്ടുന്നത് കൊണ്ട് അതിന്റെ ആ പൊട്ടുന്ന രീതി, പൊട്ടുന്ന രക്തക്കുട്ടികളുടെ ഘടന എന്നിവ മൂലം രക്തസ്രാവം ചെറിയ തോതിൽ മുതൽ വലിയ ക്ലോട്ട് വരെ വരാം. തലച്ചോറിന്റെ രക്തഓട്ടം കുറഞ്ഞു പോകാം. രക്തസ്രാവം മൂലം തലച്ചോറിനുള്ളിലുള്ള CS ദ്രാവത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടാം. ഹൈഡ്രോകെഫാലസ് വളരെ വിഷമകരമായ ഒരു കണ്ടീഷനാണ്. ഇതിന് ചികിത്സ പ്രധാനമായിട്ടും ഓപ്പറേഷനാണ്, മേജർ ഓപ്പറേഷനാണ്, തല തുറന്നുള്ള ഓപ്പറേഷനാണ്. അതുകൂടാതെ ഈ വളരെ അടുത്തായിട്ട് എൻഡോവാസ്കുലർ ട്രീറ്റ്മെന്റ് വളരെ പ്രചാരത്തിലുള്ളൊരു ചികിത്സാവിധിയാണ്. തല ഓപ്പറേഷൻ ചെയ്യാതെ കുമിളകൾ അടയ്ക്കുന്ന രീതി, കോയിലിംഗ്, സൂക്ഷ്മമായ ഉള്ളു പൊള്ളയായ വയർ തുടയിലെ ഫെമറൽ ധമനിയിൽ കൂടി എത്തിച്ച് ഹൃദയം വഴി തലച്ചോറിനുള്ളിൽ എത്തിക്കുന്നു. അതിനുള്ളിൽ കൂടി പ്ലാറ്റിനം കോയിൽസ് കടത്തിവിട്ട് കുമിളകൾ നിറച്ച് പൂർണ്ണമായി അടയ്ക്കുന്ന രീതി. അതുകൂടാതെ സ്റ്റെന്റ്, ബലൂൺ മുതലായവയും ഉപയോഗിക്കാം. ഒന്ന് സാധാരണയായി കാണുന്നത് പ്രഷർ അമിതമായി കൂടിയതിന് ശേഷം രക്തക്കുഴൽ പൊട്ടുക, ഹൈപ്പർടെൻസീവ് ബ്ലീഡ് എന്ന് പറയാം. രണ്ട്, പ്രായമായവരിൽ അമൈലോയ്ഡ് ആൻജിയോപതി, പ്രായമായവരിൽ അതിറോസ്ക്ലിറോസ് വന്നതിന് ശേഷം രക്തധമനികൾ പൊട്ടുന്ന അവസ്ഥ. 2. 3. AVM, രക്തക്കുഴലുകൾ കെട്ടുപിടഞ്ഞ അവസ്ഥ, അതിനാണ് AVM എന്ന് പറയുന്നത്. ഇത് കൂടുതലും പ്രായം കുറഞ്ഞവരിലാണ് സാധാരണ കാണുന്നത്. ഇത് പൊട്ടി രക്തസ്രാവമാണ് രോഗിയുടെ നില വഷളാക്കുന്നത്. പ്രധാന ലക്ഷണങ്ങൾ കലശലായ തലവേദന, അപസ്മാരം, കൈകാലുകൾക്ക് ബലക്കുറവ്. അതിന്റെ സ്ഥാനമനുസരിച്ച് ലക്ഷണങ്ങൾ വ്യത്യാസപ്പെടാം. ഇതിന് പ്രധാനമായുള്ള ചികിത്സ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ CT സ്കാനും DSA, ആൻജിയോ മുതലായ നൂതന

ചികിത്സ മാർഗങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തുക. കണ്ടെത്തിയതിനു ശേഷം അത് ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യുക. അതുകൂടാതെ മുൻകൂട്ടി പറഞ്ഞതുപോലെ എൻഡോവാസ്കുലർ ഓപ്പറേഷൻ ചെയ്യാതെ മരുന്നുകൾ ഉപയോഗിച്ച് അടച്ച് രക്തയോട്ടം കുറയ്ക്കുന്ന പ്രക്രിയ എംബ്ലൈസേഷൻ. അതുകൂടാതെ നൂതനമായിട്ട് റേഡിയോ തെറാപ്പി, സ്റ്റീരിയോടാക്ടിക് റേഡിയോ സർജറി, ഗാമ നൈഫ് റേഡിയോ സർജറി, ഇതുമൂലം അതേ ഭാഗത്ത് മാത്രം രോഗികളുടെ മറ്റു ഭാഗത്ത് റേഡിയേഷൻ അടിക്കാതെ ഫോക്കസ് ചെയ്ത് റേഡിയേഷൻ വെച്ച് കരിച്ചു കളയുന്ന പ്രക്രിയയാണ് സ്റ്റീരിയോടാക്ടിക് റേഡിയോ സർജറി, ഗാമ നൈഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള ഒരു ചികിത്സാ മാർഗമാണ്. എൻഡോസ്കോപ്പി സർജറി ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഭാഗമാണ്. വളരെ ചെറിയ സർജിക്കൽ മുറുകൾ വഴി സൂക്ഷ്മമായ എൻഡോസ്കോപ്പ് ട്യൂബുകൾ തലച്ചോറിന് ഉൾഭാഗത്ത് കടത്തി ഓപ്പറേഷൻ ചെയ്യുന്ന ചികിത്സാവിധിയാണ്. അതായത് ഇരുട്ടുള്ള മുറിയിൽ ഒരു ചെറിയ ടോർച്ച് ഉപയോഗിച്ച് നോക്കിക്കാണുന്ന പോലെ സൂക്ഷ്മമായ സർജിക്കൽ ഉപകരണങ്ങൾ വഴി തലച്ചോറിനുള്ള മുഴകൾ പൂർണ്ണമായി നീക്കം ചെയ്യാം. ഏത് ട്യൂമർ വേണമെങ്കിലും എൻഡോസ്കോപ്പി സർജറി വഴി നീക്കം ചെയ്യാം. പ്രധാനമായിട്ട് പിറ്റ്യൂട്ടറി ഗ്രന്ഥികളിൽ കാണുന്ന മുഴകൾ നാസാദ്വാരങ്ങൾ വഴി എൻഡോസ്കോപ്പി ഉപയോഗിച്ച് നീക്കം ചെയ്യാം. അതുപോലെ തലച്ചോറിലെ വെൻട്രിക്കിൾ അറകളിൽ കാണുന്ന കൊളോയിഡ് സിസ്റ്റ്, വെൻട്രിക്കിൾ അറകളിൽ കാണുന്ന അമിതമായ വെള്ളം ഹൈഡ്രോകെഫാലസ്, പൈനിയൽ ഗ്രന്ഥിയിൽ കാണുന്ന ട്യൂമറുകൾ, ഇതും ഈ മാർഗം ഉപയോഗിച്ച് നീക്കം ചെയ്യാം. ഇതിന്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ ആശുപത്രിവാസം, വളരെ ചെറിയ രക്തസ്രാവം, ഓപ്പറേഷൻ സംബന്ധമായ ഭവിഷ്യത്തിൽ തീരെ കുറവാണ്. സ്റ്റീരിയോടാക്ടിക് സർജറി പണ്ടുകാലത്ത് വലിയ സ്വകാര്യ ആശുപത്രിയിൽ മാത്രം നിലവിലുള്ള ഒരു ചികിത്സാവിധിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ എല്ലാ പ്രമുഖ ഗവൺമെന്റ് ആശുപത്രികളിലും ഇതിന്റെ സേവനം ലഭ്യമാണ്. ഇതിന്റെ ശസ്ത്രക്രിയാ രീതി ഞാൻ ചുരുക്കി ഒന്ന് പറയാം. തലയിൽ പ്രത്യേക രീതിയിലുള്ള ഫ്രെയിം ഘടിപ്പിച്ചതിന് ശേഷം സി ടി സ്കാനിന്റെ സഹായത്തോടെ ട്യൂമറിന്റെ സ്ഥാനം നിർണയിച്ച് സൂക്ഷ്മമായ സൂചികൾ കടത്തി ട്യൂമർ നീക്കം ചെയ്യുക. ഈ സർജറിക്ക് ബോധം കെടുത്തേണ്ട ആവശ്യമില്ല. തലച്ചോറിന്റെ ഉൾഭാഗത്ത് ഡീപ് സീറ്റഡ് ട്യൂമേഴ്സിനെ സാധാരണ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സ്റ്റീരിയോടാക്ടിക് സർജറിയുടെ കാര്യം പറഞ്ഞു. തലയിൽ ഫ്രെയിം ഘടിപ്പിച്ചതിന് ശേഷമാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തലയിൽ ഫ്രെയിം ഘടിപ്പിക്കേണ്ട ആവശ്യമില്ല. രോഗിയെ MRI സ്കാനിന്റെ സഹായത്തോടെ ട്യൂമറിന്റെ സ്ഥാനം നിർണയിച്ചതിന് ശേഷം ന്യൂറോ നാവിഗേഷൻ എന്ന ചികിത്സാ മാർഗം ഉപയോഗിച്ച് കീ ഹോൾ സർജറിയിൽ കൂടി തലച്ചോറിന്റെ മർമ്മഭാഗത്തുള്ള വളരെ ചെറിയ ട്യൂമർ നീക്കം ചെയ്യാം. ഇതിന് വളരെ ഗുണമെന്ന് പറഞ്ഞാൽ രോഗിക്ക് ഞരമ്പുകൾക്കുള്ള ക്ഷതം വളരെ കുറവാണ്, ആശുപത്രിവാസം വളരെ കുറവാണ്, അതുകൂടാതെ രക്തം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ സൗകര്യം കേരളത്തിലെ പ്രധാന സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാണ്. ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ, അതിന് പ്രധാനമായി വേണ്ടത് സ്റ്റീരിയോടാക്ടിക് ഫ്രെയിം അല്ലെങ്കിൽ ന്യൂറോ നാവിഗേഷൻ ഫ്രെയിം ആണ്. ഇത് നിലവിലുണ്ടെങ്കിൽ ഈ ശസ്ത്രക്രിയ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിന്റെ ഒരു ചെറിയ വിവരണം നൽകാം. തലച്ചോറിനുള്ളിൽ പ്രത്യേക ഭാഗങ്ങളെ കീ ഹോൾ സർജറി വഴി ഇലക്ട്രോഡുകൾ സ്ഥാപിച്ചതിന് ശേഷം അതിനെ പ്രത്യേക വയറുകൾ ശരീരത്തിന്റെ ഉൾഭാഗം വഴി നെഞ്ചിൽ സ്ഥാപിച്ച് ബാറ്ററി വഴി ചാർജ് ചെയ്യുന്ന പ്രത്യേക രീതിയാണിത്. ഇത് പ്രധാനമായി ഉപയോഗിക്കുന്നത് പാർക്കിൻസോൺസ് അഥവാ വിറയൽ രോഗം, സാധാരണ എസൻഷ്യൽ ട്രിമർ എന്ന് പറയുന്നതിന് ഉപയോഗിക്കാം, അപസ്മാരം, മാനസിക രോഗങ്ങൾക്ക് ഉപയോഗിക്കാം, മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം. പാർക്കിൻസോൺസും അഥവാ വിറയൽ രോഗം ആയുർവേദത്തിൽ കമ്പഭാവം എന്ന് പറയും. കൈകാലുകൾ വിറക്കിയ ട്രിമർ, ശരീരഭാഗങ്ങൾ ഉറച്ചു പോകുക റിജിഡിറ്റി, പ്രവർത്തനം കുറയുക ബ്രാഡികൈനേസിയ, ഒരടി പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥ ഫ്രീസിംഗ്, ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ പാർക്കിൻസോൺസിന്റെ. ഇത് ഉണ്ടാകാനുള്ള പ്രധാന കാരണം തലച്ചോറിനുള്ളിൽ സബ്സ്റ്റാൻഷ്യ നിഗ്ര എന്ന ഭാഗത്ത് ഡോപ്പമിന്റെ അളവ് കുറയുക. കുറയാൻ ഒരു കാരണം ന്യൂറോണുകൾ നശിക്കുക, നാഡീ തന്തുക്കൾ നശിക്കുക, സർക്യൂട്ടുകൾ മുറിഞ്ഞു പോകുക. സാറിന് ഞാൻ സൂചിപ്പിച്ച പോലെ ഇത് ഡോപ്പമിന്റെ കുറവാണ്. അപ്പോൾ ഈ ഡോപ്പമിനുള്ള മരുന്നുകൾ കൊടുക്കുക, എൽഡോപ്പ ആ ഗ്രൂപ്പുള്ള മരുന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഈ മരുന്നിന്റെ അളവ് കൂട്ടുക, അതിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുക ബ്ലഡിൽ. അതിന് നിലവിൽ ധാരാളം മരുന്നുകൾ ലഭ്യമാണ്. അപ്പോൾ അതിനിടയിൽ ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ആയുർവേദത്തില് ചരക സംഹിതയില് കമ്പപാദം അതായത് പാർക്കിൻസോണത്തിന് വളരെ വ്യക്തമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. കൂടുതൽ നാള് മരുന്ന് 4-5 വർഷം കൊടുക്കുമ്പോൾ അതിന്റെ പ്രവർത്തനത്തിന് സമയം കൂട്ടേണ്ടി വരും. ചിലപ്പോൾ അതിന്റെ അളവ് കൊടുക്കുക, രോഗിക്ക് മതിയാവണ്ണം അതിന്റെ ഗുണം കിട്ടാതെ വരിക. അതിന്റെ പാർശ്വങ്ങൾ മെയിനായിട്ട് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഡിസ്കൈനേസിയ, കൈകൾ വശത്തേക്ക് കൂടിപ്പോകുക. ഇത് പൂർണ്ണമായും പരിഹരിക്കാൻ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ സർജറി വളരെ സഹായകരമാണ്. ഇത് പ്രധാനമായും തലച്ചോറിൽ സ്റ്റീരിയോടാക്ടിക് ഫ്രെയിം വഴി സബ്തലാമിക് ന്യൂക്ലിയസ്, ഗ്ലോബസ് പലീറ്റസ് ഇന്റേണസ് എന്നീ തലച്ചോറിലെ ഉൾഭാഗത്ത് ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ചതിന് ശേഷം സ്റ്റിമുലേറ്റ് ചെയ്ത് നിയന്ത്രിക്കുന്ന ഒരു ശസ്ത്രക്രിയാ വിധിയാണ്. ഇത് ഒരു വിദഗ്ധ ന്യൂറോളജിസ്റ്റ് പ്രോഗ്രാം ചെയ്ത് എക്സ്റ്റേണൽ ഡിവൈസ് പുറമേയുള്ള ഉപകരണങ്ങൾ വഴി അളവ് നിയന്ത്രിച്ച് ഇതിനെ ഫലപ്രാപ്തിയിൽ എത്തിക്കാം. ഇതിന് വേണ്ടത് സ്റ്റീരിയോടാക്ടിക് ഫ്രെയിം ആണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഹോസ്പിറ്റലിൽ ചെയ്യാനുള്ള ഒരു സൗകര്യം നിലവിലുണ്ട്.

0: ഇതിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഇലക്ട്രോഡുകൾക്ക് 4 മുതൽ 5 ലക്ഷം വരെ വിലയുണ്ട്. അത് മാത്രമാണ് നമ്മുടെ സാധാരണക്കാർക്കുള്ള ഒരു വിഷയം. ഇതും കൂടെ പരിഹരിക്കുകയാണെങ്കിൽ സാധാരണക്കാരനും ഈ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ പാർക്കിൻസോൺസ് എന്ന രോഗത്തിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരമായി കാണാം. എവേക്ട് സർജറി, അതായത് സ്വബോധത്തോടെയുള്ള സർജറി, ഉണർന്നുള്ള സർജറി എന്നും പറയാം. തലച്ചോറിനുള്ളിൽ കൂടുതൽ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ഭാഗത്ത് പ്രധാനമായും സംസാരശേഷി, കൈകാലുകളുടെ ചലനം, ഈ ഭാഗത്ത് ഒരു മുഴ വന്നാൽ അത് നീക്കം ചെയ്യുമ്പോൾ രോഗി കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരാം. ഇത് പൂർണ്ണമായി മനസ്സിലാക്കിയതിനു ശേഷം ഓപ്പറേഷന് രോഗിയെ സജ്ജമാകുന്നു. ഈ രോഗിയെ പൂർണ്ണമായിട്ട് ഒരു MRI മുതലായ ചികിത്സാ മാർഗങ്ങൾ വഴി ഈ ട്യൂമറിന്റെ രീതിയും സ്വഭാവവും സ്ഥാനവും നിർണയിച്ചതിനു ശേഷം ഓപ്പറേഷന് സജ്ജമാക്കി ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിച്ചതിനു ശേഷം തലയുടെ പുറമെയുള്ള സ്കാൽപ്പിൽ ചെറിയ നീഡിൽ ഉപയോഗിച്ച് തരിപ്പിക്കുന്നു. ഇതിന് മുൻപ് പറഞ്ഞതുപോലെ ന്യൂറോ നാവിഗേഷൻ, ഫംഗ്ഷണൽ MRI എന്നിവയുടെ സേവനം പ്രധാനമാണ്. ഓപ്പറേഷൻ സമയത്ത് തലച്ചോറിന്റെ പ്രത്യേകതരം ഇലക്ട്രോഡുകൾ ഉപയോഗിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതുകൂടാതെ രോഗിയുടെ ശരീരത്തിന്റെ പ്രത്യേക ഭാഗങ്ങൾ അനക്കുവാനും ട്യൂമർ നീക്കം ചെയ്യുമ്പോൾ ചലനം കുറയുകയാണെങ്കിൽ ആ ഭാഗത്ത് വളരെ സൂക്ഷ്മമായും നിരീക്ഷിക്കുന്നു. അതുപോലെ സംസാരശേഷിയും കേൾവി, കാഴ്ച, ഓർമ്മ ഇതുപോലെ നിരീക്ഷിക്കുന്നു. ഉണർന്നുള്ള സർജറി കൊണ്ട് കൈകാലുള്ള ചലനശേഷി, സംസാരശേഷി തുടങ്ങിയ സംരക്ഷിക്കാൻ ഒരു പരിധി വരെ സാധിക്കും. ഇതിൽ അനസ്തീഷ്യോളജി, ഇലക്ട്രോഫിസിയോളജി എന്നിവരുടെ സേവനം വളരെ പ്രധാനമാണ്. തലച്ചോറിൽ കോടിക്കണക്കിന് നാഡീതന്തുക്കളുണ്ട്, ന്യൂറോൺസ്. ഇതിനെ യോജിപ്പിക്കുന്ന ലക്ഷക്കണക്കിന് സർക്യൂട്ടുകളുണ്ട്. ഇതിൽ കൂടി ചെറിയ വൈദ്യുത തരങ്ങൾ കടന്നുപോകുമ്പോഴാണ് തലച്ചോറിന്റെ പ്രവർത്തനം സുഗമമായി നടക്കുന്നത്. ഘടനാപരമായോ ആകൃതിയിലോ പ്രവർത്തനത്തിലോ വ്യതിയാനം വരുമ്പോൾ വൈദ്യുത തരങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുകയും ഇത് ശരീരത്തിന്റെ പല സ്ഥലങ്ങളിൽ പ്രഭാവ കേന്ദ്രം അനുസരിച്ച് പ്രവഹിക്കുകയും അപസ്മാരത്തിന്റെ ലക്ഷണങ്ങൾ ഫിറ്റ്സ് വരികയും അത് രണ്ടിൽ കൂടുതൽ വരികയാണെങ്കിൽ അപസ്മാരം എന്ന ഗണത്തിൽപ്പെടുത്താം. അപസ്മാരം സാധാരണ നമ്മൾ കാണുന്ന ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് ശേഷം ശരീരത്തിന് മൊത്തമായിട്ടും ജെർക്ക് വന്ന് ആള് ബോധം മങ്ങിപ്പോകുക, ചെറി കോടിപ്പോ, കൈകാലുകൾ കോടിപ്പോവുക, അറിയാതെ മൂത്രവും മലം പോവുക, പല്ലു കടിക്കുക, കണ്ണുകൾ മുകളിലോട്ട് മറിയുക, ഇത് ടോണിക് ക്ലോണിക് ശേഷം നമ്മൾ സാധാരണ കാണുന്ന അപസ്മാരമാണ്. അതുകൂടാതെ ഫോക്കൽ ഒരു ഭാഗം മാത്രം ചെറുക്കുക, ആബ്സെന്റ് സീഷം കുട്ടികൾ കാണുന്നു. സാധാരണ കുട്ടികൾ ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് പകച്ചിരിക്കുക, പെട്ടെന്നുള്ള ശ്രദ്ധക്കുറവ്, വായുടെ ചുറ്റും ചെറിയ ചലനങ്ങൾ, ആബ്സെന്റ് സീഷർ. അടുത്തത് മയോക്ലോണിക് സീഷർ, ബോഡി പെട്ടെന്ന് ഞെട്ടിപ്പോവുക, ഡ്രോപ്പ് അറ്റാക്സ്, നിൽക്കുന്ന ആൾ പെട്ടെന്ന് വീണുപോവുക. അതുകൂടാതെ ലവണങ്ങളുടെ കുറവ്, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, ഷുഗറിന്റെ കുറവുകൊണ്ടും വരാം. നവജാത ശിശുക്കളിൽ ഗ്ലൂക്കോസ്, ഓക്സിജന്റെ കുറവ്, കാൽസ്യം കുറവ് സാധാരണ കാണാം. അപസ്മാരത്തിലുള്ള ശസ്ത്രക്രിയ നിലവിലുണ്ട്. 2 മരുന്നുകൾ കൊണ്ട് അപസ്മാരം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയെ അനിയന്ത്രിത അപസ്മാരം അഥവാ ഡ്രഗ് റെസിസ്റ്റൻസ് എപ്പിലെപ്സി എന്ന് പറയാം. പ്രധാനമായും ഇത്തരത്തിലുള്ള രോഗികളെ ഒരു വിദഗ്ധ ന്യൂറോളജിസ്റ്റിന്റെ രോഗനിരീക്ഷണത്തിലും വീഡിയോ EEG MRI സ്കാനുകളുടെ നിഗമനത്തിലും ന്യൂറോ സൈക്കോളജിസ്റ്റിന്റെ അപഗ്രഥനത്തിലും അപസ്മാര ശസ്ത്രക്രിയയ്ക്ക് സജ്ജമാക്കാം. കുട്ടികളിലും മുതിർന്നവരിലും വെവ്വേറെ കാരണങ്ങൾ കൊണ്ട് അനിയന്ത്രിത അപസ്മാരം വരാം. ഇതിൽ ഭൂരിഭാഗം തലച്ചോറിന്റെ മുൻഭാഗത്ത് ഫ്രോണ്ടൽ ലോബിൽ നിന്നുള്ളതാണ്. 15% രോഗികളിൽ പ്രഭാവ കേന്ദ്രം വശങ്ങളിലെ ടെമ്പറൽ ലോബ്, മീസിയൽ ടെമ്പറൽ ലോബ്. ടെമ്പർ ലോബ് എന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞല്ലോ, സൈഡിലുള്ള ടെമ്പർ ലോബ്, അതിന്റെ അകംഭാഗത്ത് വളർച്ച കുറവ്, മീസിയൽ ടെമ്പർ സ്ക്ലിറോസ് എന്ന് പറയാം. ഇതാണ് ഈ അപസ്മാരത്തിന്റെ പ്രഭാവ കേന്ദ്രം. ഈ ഭാഗം നീക്കം ചെയ്താൽ രോഗിക്ക് ശാശ്വതമായി ഫലപ്രാപ്തി ഉണ്ടാകും. അതുപോലെ ഈ പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കാം. ജന്മനായുള്ള വൈകല്യം, ഫോക്കൽ കോർട്ടിക്കൽ ഡിസ്പ്ലേസിയ, തലച്ചോറിലുള്ള മടക്കുകൾ കൂടുക, പോളിമൈക്രോകൈറിയ, മടക്കുകൾ ഇല്ലാതാകുക, ലിസൻ കെഫാലിയ, തലച്ചോറിലുള്ള മുഴകൾ, പിന്നെ ജനിതക വൈകല്യ രോഗങ്ങൾ, ട്യൂബറസ് ക്ലിറോസിസ്, രക്തക്കൂടലിലെ കെട്ടുപിണയൽ, AV മാൽഫോമേഷൻസ്, അതുകൂടാതെ തലച്ചോറിലുള്ള പരിക്ക്, അണുബാധ, ട്യൂബർക്ലോസിസ് നാടവിര, മറ്റ് അണുബാധകൾ കൊണ്ടും കലശലായ അപസ്മാരം, ഇത്തരം കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആ ട്യൂമറോ അണുബാധയോ നീക്കം ചെയ്ത് ശാശ്വതമായി അപസ്മാരം ഫലപ്രാപ്തി ഉണ്ടാവും. അതുകൂടാതെ ഇതിനെ കുറിച്ച് എപ്പിലെപ്സി സർജറിക്കുറി 1-2 കാര്യങ്ങളുടെ പറയാം ഈ അവസരത്തിൽ. ഓപ്പറേഷനിൽ പ്രധാനമായും നമ്മൾ ചെയ്യുന്നത് മുൻകൂട്ടി പറഞ്ഞതുപോലെ ആ പ്രഭാവ കേന്ദ്രം നീക്കം ചെയ്യുക. അതോടുകൂടി ആ രോഗിക്ക് ഫലപ്രാപ്തി ഉണ്ടാവും. തലച്ചോറിന്റെ ഒരു ഭാഗം നീക്കം ചെയ്യുകയോ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വിച്ഛേദിച്ചും അപസ്മാരം തടയാം. ഹെമിസ്പെറോട്ടോമി എന്ന് പറയാം, ഒരു മേജർ സർജറിയാണ്. അതുകൂടാതെ തലച്ചോറ് 2 ഭാഗം ഉണ്ടെന്ന് പറഞ്ഞു. ഈ 2 ഭാഗത്തെ യോജിപ്പിക്കുന്നത് നാഡീതന്തുക്കളുടെ ഒരു കൂട്ടമാണ്, കോർപ്പസ് കലോസം. ഇതിന്റെ മുൻഭാഗം കട്ട് ചെയ്ത് ഈ അപസ്മാരത്തിന്റെ തീവ്രത പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാം. നൂതനമായ അടുത്ത ഒരു ശസ്ത്രക്രിയയാണ് അപസ്മാരത്തിനുള്ളത്, വാഗൽ നെർവ് സ്റ്റിമുലേഷൻ. കഴുത്തിൽ കാണുന്ന ഒരു പ്രധാന ക്രീണി ഞരമ്പാണ് വാഗൽ നെറോ. ഇടതുഭാഗത്ത് പ്രത്യേക ഇലക്ട്രോഡ് ഉപയോഗിച്ച് അത് സ്റ്റിമുലേറ്റ് ചെയ്ത് അപസ്മാരം കൺട്രോൾ ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ്. ഇതിന് തല തുറക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിനും ഏകദേശം ഫലപ്രാപ്തി 70 മുതൽ 80% വരെ. ഇത് സാധാരണ നമ്മൾ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിൽ ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്. അതുകൂടാതെ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷന്റെ കാര്യം പറഞ്ഞു. അപസ്മാരത്തിനും ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ഉപയോഗിക്കാം. പ്രധാന ഇലക്ട്രോഡുകൾ തലച്ചോറിൽ സ്ഥാപിക്കുന്നത് പ്രധാനമായും സെറിബെല്ലം, ലോക്കസ് സെറിലിയസ് പ്രധാനപ്പെട്ട ഈ ഭാഗങ്ങളാണ്. ഇതുകൊണ്ടും ഗുണം കിട്ടാം. സൈക്കോ സർജറി, മാനസിക രോഗത്തിലുള്ള സർജറി ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഈടാണ് മെഡിക്കൽ ചരിത്രത്തിൽ. അതായത് 1940-50 കാലഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ മാനസിക രോഗത്തിന് ഓപ്പറേഷൻ ഒരു ചികിത്സാ വിധിയായിരുന്നു. അതായത് തലച്ചോറിന്റെ മുൻഭാഗം ഫ്രോണ്ടൽ ലോബ് വളരെ പ്രാകൃതമായ രീതിയിൽ കട്ട് ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയ. സാറിന് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഇല്ലാതെ സാറിന് ഒ പിയിൽ ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ് ഫ്രോണ്ടൽ ലോബ് ലൂക്കോട്ടമി എന്ന് പറയാം. ലോബോട്ടമി, ലൂക്കോട്ടമി എന്ന് പറയാം. ഇത് ആദ്യമായിട്ട് ഇഗാസ് മോണിസ് എന്ന ഒരു ന്യൂറോളജിസ്റ്റ് ലിമ എന്ന ന്യൂറോ സർജന്റെ സഹായത്തോടുകൂടി 1936 ഓപ്പറേഷൻ ചെയ്തു ഫ്രോണ്ടൽ ലൂക്കോട്ടമി. ഇതിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനം വരെ അർഹനായി. അദ്ദേഹത്തിന്റെ സേവനം നമുക്ക് ഇപ്പോഴും വിസ്മരിക്കാൻ പറ്റത്തില്ല. കാര്യം അദ്ദേഹമാണ് ഇപ്പോൾ നിലവിലുള്ള ആൻജിയോഗ്രാഫി, അതായത് രക്തക്കുഴലുകളുടെ ഘടന കണ്ടുപിടിക്കുന്ന നൂതന വിദ്യ കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത് ഈ അപസ്മാരത്തിന്റെ ശസ്ത്രക്രിയയാണ്. ഈ ഓപ്പറേഷനുകൾ മൂലം 70% മുതൽ 80% വരെ രോഗികൾ മരണപ്പെടുകയും ശയ്യാവലംബരാകുകയും ചെയ്തു. 1950 ശേഷം മാനസിക രോഗത്തിനുള്ള മരുന്നുകളുടെ വരവായി. അതോടുകൂടി ഇത് കാലഹരണപ്പെട്ടു പോയി. 20-ാം നൂറ്റാണ്ടിൽ അവസാനത്തോടുകൂടി സർജറി ഇതിനൊരു ഗുണം ചെയ്യുമെന്നുള്ള രീതിയിൽ കുറേ ന്യൂറോ സർജൻസിന് അഭിപ്രായപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ട് പരീക്ഷണ നിരീക്ഷണം നടത്തുകയും ഇതിന് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഈ സെലക്ട് ചെയ്ത് 1-2 കണ്ടീഷൻസ് വളരെ ഫലപ്രാപ്തിയാണെന്ന് കാണുകയും ചെയ്തു. ഒന്ന്, പ്രധാനമായും പറയുന്ന വിഷാദ രോഗം, വളരെ കൂടിയ വിഷാദ രോഗം. അതിന് ശരീരത്തിന്റെ തലച്ചോറിന്റെ ചില ഭാഗങ്ങൾ, സിംഗലം, മാവ്ലർ ബോഡി, അമഗ്ല, അതുപോലുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്യുക, ശാശ്വത പരിഹാരം കാണുന്നുണ്ട്. സാധാരണ ഇപ്പോൾ അതിന് യൂസ് ചെയ്യുന്നത് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ, സിംഗലം ഭാഗത്ത് ഇലക്ട്രോഡിൽ വെച്ച് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഒബ്സസീവ് കമ്പൾസീവ് ഡിസീസ് എന്ന ഒരു മാനസിക രോഗം, വളരെ തീവ്രതയുള്ള ഒരു മാനസിക രോഗമാണ്, അത് കൺട്രോൾ ചെയ്യാൻ പരിധിവരെ സാധിക്കും. 70 മുതൽ 80% വരെ ഗുണമുണ്ടെന്നാണ് പുതിയ ഗവേഷണ പേപ്പറുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് മരുന്നുകൾ കൊണ്ട് പൂർണ്ണമായും മാറാത്ത രോഗികളെ ഡോക്ടർമാരുടെ ഒരു സംഘം വിശദമായി പരീക്ഷണ നിരീക്ഷണത്തിന് വിധേയമാക്കി. ഇവർ ഈ മരുന്നുകൾ കൊണ്ട് മാറത്തില്ലെന്ന ഒരു അവസ്ഥ സംജാതമാകുകയാണെങ്കിൽ ആ പേഷ്യൻസിനെ ഓപ്പറേഷന് സജ്ജമാക്കുന്നു. ഈ മേഖലയിൽ നിരവധി ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സർജറിയിൽ കൂടുതൽ സൂക്ഷ്മത വരുത്തുവാനും സാങ്കേതിക മികവ് കൂട്ടുവാനും ഓപ്പറേഷൻ സമയം കുറയ്ക്കുവാനും റോബോട്ടിക് ഹാൻഡ്സ് ഉപയോഗിക്കുന്നു. ഇത് 3 തരത്തിൽ കാണാം. 1, ടെലി സർജിക്കൽ റോബോട്ടിക് സർജറി, വിദൂര ഭാഗത്ത് നിന്ന് സർജൻ നയിക്കുന്നത്. 2, സർജൻ സൂപ്പർവൈസ്ഡ് കൺട്രോൾഡ് റോബോട്ടിക് സർജറി, അതായത് സർജൻ കൂടെ നിന്ന് നിയന്ത്രിച്ച് ചെയ്യുന്നത്. 3, ഹാൻഡ് ഹെൽഡ് റോബോട്ടിക് സർജറി, സർജനും ന്യൂറോ സർജനും ഒരുമിച്ച് സർജറി ചെയ്യുന്നു. ഇങ്ങനെ 3 തരത്തിൽ തിരിക്കാം. ഇതിന്റെ പ്രധാന പോരായ്മ വളരെ സാമ്പത്തിക ഭാരമുള്ളതാണ്. അതുപോലെ വളരെ കൂടുതൽ ആളുകൾ ഇതിനെ നിയന്ത്രിക്കുവാനും പ്രോഗ്രാം ചെയ്യുവാനും ആവശ്യമാണ്. ഇത് ഇന്ത്യയിൽ തന്നെ വളരെ വിരളമായ ഹോസ്പിറ്റലുകളിൽ ഈ സൗകര്യം ലഭ്യമാണ്. ഈ സ്റ്റെം സെൽ തെറാപ്പി അത് ഈ അടുത്ത കാലത്ത് വളരെ ഗവേഷണ രംഗത്തും പ്രചാരം നേടിയ ഒരു വിഭാഗമാണ് സ്റ്റെം സെൽ തെറാപ്പി. അതായത് സുഷുമനാഡിയിലും തലച്ചോറിലെയും നാഡീതന്തുക്കൾ നശിച്ചാല് അത് പുനരുജ്ജീവിപ്പിക്കാനുള്ള കഴിവില്ല. ഇതിനൊരു പ്രതിവിധിയായിട്ടാണ് സ്റ്റെം സെല്ലിന്റെ വരവ്. ഇത് പ്രധാനമായും തലച്ചോറിനുള്ളിലുള്ള പരുക്ക്, സുഷുമനാഡിക്കുള്ള പരുക്ക്, പക്ഷാഘാതമുള്ള നാഡീതന്തുക്കളുടെ അവസ്ഥ, ചില പ്രത്യേകതരം തലച്ചോറിലുള്ള ട്യൂമറുകൾ എന്നിനാണ് സ്റ്റെം സെൽ തെറാപ്പി സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇതിന്റെ ചെയ്യുന്ന രീതി ഞാനൊന്ന് ചുരുക്കി പറയാം. നമ്മുടെ ബോൺമാരോ മജ്ജയിൽ ധാരാളം സ്റ്റെം സെൽസ് ഉണ്ട്. ഇത് കുത്തിയെടുത്ത് പ്രത്യേക തരത്തിൽ വേർതിരിച്ച് നട്ടലിൽ കുത്തി CSF ദ്രാവത്തിലേക്ക് ഒഴുക്കുന്നതാണ് സാധാരണ രീതി. തലച്ചോറിന്റെയും സുഷുമനാഡിയിലെ കോശങ്ങളുടെ നാശത്തിനുള്ള ഒരു പ്രതിവിധി എന്ന് തന്നെ പറയാം. വളരെ പരീക്ഷണ നിരീക്ഷണം ഈ രംഗത്ത് നടക്കുന്നു.
1: മസ്തിഷ്ക രോഗങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ S. പ്രേംകുമാർ.

0: മധു ബാലകൃഷ്ണൻ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം അഞ്ചിലൊരാൾ അർജുനൻ.
1: ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. വീണപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾക്കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.

കാവ്യ കേളി ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക്. ആകാശം.

പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഇന്നത്തെ കിളിക്കൂട്ടം കേട്ടാലോ. വായാട്ടുപറമ്പ സെയിന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ് ഇന്ന് ചേച്ചിയോടൊപ്പം. കിളിക്കൂട്ടത്തിൽ ഇന്നാദ്യം സംസ്കൃത ഗാനാലാപനം. അവതരണം ആഞ്ചലീന ആൻജോ.

മലയാളത്തിന്റെ പ്രശസ്ത കവയത്രി സുഗതകുമാരിയുടെ ഒറ്റയ്ക്ക് എന്ന കവിത ആലപിക്കുകയാണ് ഏഞ്ചൽ ജോസഫ്.

ൊണ്ടൊറ്റയ്ക്കിറങ്ങാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ, ഒറ്റയ്ക്ക് വീണു മരിക്കാൻ പഠിച്ചു ഞാൻ.

0: മോണോ ആക്ട്. അവതരണം വിഘ്നമുക്ത ജയ്മോൻ.
1: ലഹരി വെറുമൊരു വിപത്തല്ല, അത് സമൂഹത്തിന്റെ ഭാവിയുടെ മേൽ പടർന്നു കയറുന്ന കറുത്ത പുകയാണ്. നമുക്കൊരുമിക്കാം പുകയിലയ്ക്കും പുകവലിക്കുമെതിരെ. ഇതാ പുത്രവിലാപം. മോനെ എന്തുപറ്റി, എന്തുപറ്റിയടാ നിനക്ക്? എനിക്ക് വയ്യമ്മേ, ഞാൻ പുകയുടെ ലോകത്തായിരുന്നു. ഞാൻ എല്ലാം മറന്നു. ഞാൻ വായുവിലൂടെ പറന്ന് നടന്നു. എൻ്റെ ദേഹം ആസകലം വേദനിക്കുന്ന അമ്മ. മോനെ നിനക്കറിയോ എത്ര കഷ്ടപ്പെട്ടാണ് നിന്നെ ഞാൻ വളർത്തിയതെന്ന്? എത്ര ഉറങ്ങാത്ത രാത്രികൾ, എൻ്റെ സ്വപ്നം, എൻ്റെ പ്രതീക്ഷകൾ എല്ലാം നീയായിരുന്നു. നീ കുഞ്ഞായിരുന്ന അന്ന് മുതൽ അനുഭവിക്കുന്നതാണ് ഈ ദുരന്തം. നിന്റെ അച്ഛനെ നമുക്ക് നഷ്ടമായതും ഈ ദുശീലം ഒന്നുകൊണ്ട് മാത്രമാണ്. അന്നൊരിക്കൽ
2: ഡിശാന്തേ, ഡിശാന്തേ, ഓ എത്ര ചുമച്ചിട്ടും ഈ പുകവലി മാറുന്നില്ലല്ലോ, നാണമില്ലേ നിങ്ങൾക്ക്? ഓ പിന്നെ ദേ ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, പുക വലിക്കുന്നവർക്ക് മാത്രമല്ല അത് ശ്വസിക്കുന്നവർക്കും അത് അപകടകരമാണ്.
3: പുക വലിച്ചു എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഇവനൊരു ആൺകുട്ടിയല്ലേ, കുറച്ച് പുകയൊക്കെ ഇട്ട് വളരട്ടെ.
1: പുക വലിക്കുന്ന നിന്റെ അച്ഛനെ നിനക്ക് നടക്കാറായ പ്രായം മുതൽ വലിയ ആരാധനയായിരുന്നു. അവസാനം ശ്വാസകോശത്തിൽ ക്യാൻസറുമായി മരണക്കിടക്കയിൽ കിടന്നപ്പോൾ നീ ആ ദുശീലം ഏറ്റുവാങ്ങി. ഹരിതമ്മേ, ഹരിത, അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത്. ഞാനും അച്ഛനെ പോലെ ഒരു രോഗിയായി. എന്തിന് അമ്മയെപ്പോലും ഞാൻ ഈ രോഗത്തിന് അടിമയാക്കി. എൻ്റെ ജീവിതത്തിൽ എല്ലാത്തിൽ നിന്നും ഞാൻ ഓടി ഒളിച്ചു. ഡോക്ടറെ, ഡോക്ടറെ, എന്നെ മോനെ ഒന്ന് നോക്കണം ഡോക്ടറെ, പ്ലീസ് ഡോക്ടറെ.
2: അമ്മയുടെ വേദന എനിക്ക് മനസ്സിലാവും. പക്ഷേ അമ്മയുടെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ്. രണ്ട് ശ്വാസകോശവും തകരാറിലാണ്. ഇനി അമ്മയ്ക്ക് അവന് വേണ്ടി ഒന്നേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അവന് വേണ്ടി പ്രാർത്ഥിക്കുക.
1: അമ്മേ, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല അമ്മേ. മോനെ, മോനെ, ഇച്ചിരി വെള്ളം കുടിക്കടാ. മോനെ, ഇച്ചിരി വെള്ളം കുടിക്ക. മോനെ, മോനെ, കണ്ണ് തുറക്കടാ. മോനെ, കണ്ണ് തുറക്കടാ.
2: ഇന്നിവിടെ ഇല്ലാതായത് ഒരു ജീവൻ മാത്രമല്ല, അത് നാളെ നിന്റെയോ എന്റെയോ ആവാമെന്ന തിരിച്ചറിവ് ഈ നിമിഷം ഉണ്ടായാൽ ഇല്ലാതാവില്ല ഒരു ജീവനും, അനാഥയാവില്ല ഒരമ്മയും. ലഹരിക്ക് കീഴ്പ്പെടേണ്ടവരല്ല നമ്മൾ, ലഹരിയെ കീഴ്പ്പെടുത്തേണ്ടവരാണ്. നന്ദി.

കിളിക്കൂട്ടത്തിൽ അവസാനമായി സംഘഗാനം. പാടുന്നവർ എൽന ഷിജോ, നേഹ രാജ്, എമിലി സെബാസ്റ്റ്യൻ, ദയാ ഷിബു, സിൽന ട്രീസ സിജോയ്, ആഞ്ചലീന ആൻജോ.

0: വായാട്ടുപറമ്പ സെയിന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ചിത്രം വാർദ്ധക്യപുരാണം, പാടിയത് ചിത്ര. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം കണ്ണൂർ രാജൻ.

0: യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം കട്ടുറുമ്പിന് കാതുകുത്ത്. ഗാനശില്പികൾ പന്തളം സുധാകരൻ, കണ്ണൂർ രാജൻ.
1: സനി പനി സഗ ധനി പനി സഗ ധനി പനി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. സായുധ സേനാംഗങ്ങൾക്കുള്ള ഗാലന്ററി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ എയർ മാർഷൽ തരുൺ ചൌധരി, ലഫ്റ്റനന്റ് ജനറൽമാരായ നീരജ് വർഷിനി, വികാസ് രോഹില്ല, ഹർബീന്ദർ സിംഗ് മന്ദ്ര, മോഹിന്ദർ പാൽ സിംഗ് എന്നിവർ അതിവിശിഷ്ട സേവാ മെഡൽ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സായുധ സേനകളിലെയും കേന്ദ്ര പോലീസ് സേനകളിലെയും അംഗങ്ങളുടെ അസാധാരണമായ ധീരത മുൻനിർത്തിയാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. പ്രതിപക്ഷത്തുനിന്ന് എ സി മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും തുടർന്നുള്ള നടപടികളുമായി പ്രതിപക്ഷ അംഗങ്ങൾ പൂർണ്ണമായി

0: യും സഹകരിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം സ്വദേശികൾക്കാണ് രോഗബാധ. ജൂൺ മാസത്തിൽ ഇതുവരെ 197 പേർക്ക് ഷിഗല്ല ബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 12 പേർക്ക് ഇന്ന് ഡെങ്കിപ്പനിയും 69 പേർക്ക് ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചു. എലിപ്പനി ബാധിച്ചുള്ള 2 മരണമടക്കം 4 പനിമരണങ്ങളും സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുവീടാന്തരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് നാളെ തുടക്കം. ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച ഹൈപ്പവർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾതല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കിയിലെ ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാ അംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. നിലവിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ 3 ഭാഷകൾ പഠിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 10ാം ക്ലാസിലെത്തുമ്പോൾ 3ാമത്തെ ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. ഈ വിദ്യാർത്ഥികളിൽ 2 വിദേശഭാഷ ഇതിനകം തിരഞ്ഞെടുത്തവർക്ക് അതേ ഭാഷകളിൽ പഠനം തുടരാം. ഇതിനൊപ്പം ഒരു ഇന്ത്യൻ ഭാഷ കൂടി പഠിക്കേണ്ടതാണെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. നാളെ രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SC.census.government.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടരും. രാജ്യത്ത് റബ്ബറിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് റബ്ബർ ബോർഡിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ബോർഡ് ചെയർമാൻ എൻ ഹരി. കേരളത്തിൽ ടാപ്പിംഗ് ഇല്ലാതെ കിടക്കുന്ന തോട്ടങ്ങളിൽ റബ്ബർ കൃഷി പുനരാരംഭിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റബ്ബർ മിഷൻ അടക്കം ആവിഷ്കരിച്ചുകൊണ്ട് ബോർഡിനെ ശക്തിപ്പെടുത്തുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും റബ്ബർ ബോർഡ് ചെയർമാൻ കോട്ടയത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ ലഹരി പരിശോധനയിൽ 227 പേർ അറസ്റ്റിലായി. 209 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇവരിൽ നിന്ന് 37 ഗ്രാം MDMA 33 കിലോഗ്രാം കഞ്ചാവുമടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് 9497979794 അല്ലെങ്കിൽ 9497927777 എന്നീ നമ്പറുകളിൽ നേരിട്ടും 9995966666 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് മുഖേനയും പോലീസിനെ അറിയിക്കാം. ബന്ധപ്പെടുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും പോലീസ് അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂലൈ 1 ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് കോളേജുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. തോട്ടട എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം ജൂനിയർ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ജൂലൈ 3 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. IHRD കീഴിൽ പട്ടുവം കയ്യം തടത്തിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകളിലേക്കുള്ള ഇന്റർവ്യൂ ജൂലൈ 1 രാവിലെ 10:30 ഹിന്ദി അധ്യാപകരുടെ ഇന്റർവ്യൂ ഉച്ചയ്ക്ക് 2 മണിക്കും നടക്കും. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം UGC നെറ്റ് ഉള്ളവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 85 47 00 50 48. ബേഡടുക്ക ഗ്രാമപഞ്ചായത്തിലെ കല്ലളിയിൽ ആശാവർക്കറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച

0: ജൂലൈ 2 രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. അപേക്ഷകർ 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള വിവാഹിതരായിരിക്കണം. പ്രായപരിധി 25-45. കൂടുതൽ വിവരങ്ങൾക്ക് 0499924-01-02-35 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ അനസ്തീഷ്യ ടെക്നീഷ്യൻ തസ്തികയിൽ 2 ഒഴിവുണ്ട്. യോഗ്യത: ഡിഗ്രി, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി. പ്രവൃത്തി പരിചയം അഭികാമ്യം. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം നാളെ രാവിലെ 11 മണിക്ക് മുൻപായി ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. സാമൂഹ്യനീതി വകുപ്പിൽ കാസർഗോഡ് പ്രൊബേഷൻ ഓഫീസിൽ പ്രൊബേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 1 ജൂലൈ രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത: MSW. സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം. പ്രായപരിധി 40 വയസ്സ്. ഫോൺ നമ്പർ 0499924-55-53-66. മാനന്തവാടി ഗവൺമെന്റ് കോളേജിലെ ഇലക്ട്രോണിക്സ് വിഭാഗം നടപ്പിലാക്കുന്ന ISRO റെസ്പോണ്ട് മേജർ റിസർച്ച് പ്രൊജക്റ്റിലേക്ക് ജൂനിയർ റിസർച്ച് ഫെല്ലോ തസ്തികയിലേക്ക് നേരിട്ടുള്ള അഭിമുഖം നടത്തുന്നു. നാളെ രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ, അനുബന്ധ രേഖകൾ എന്നിവ സഹിതം കോളേജ് പ്രിൻസിപ്പൽ മുൻപാകെ ഹാജരാകണം. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും ഫോൺ നമ്പർ 94-47-95-93-05. കാസർഗോഡ് ഗവൺമെന്റ് ITIയിൽ 14 NCVT ട്രേഡുകളിലെ പ്രവേശനത്തിനുള്ള അപേക്ഷ നാളെ വൈകുന്നേരം വരെ സ്വീകരിക്കും. അപേക്ഷാ ഫീസ് 100 രൂപ. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഏതെങ്കിലും സർക്കാർ ITIയിൽ ഹാജരായി 3 ജൂലൈ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തീകരിക്കണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499924-25-64-40. ചീമേനിയിൽ പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബ്രാഞ്ചുകളിലെ ഒഴിവുകളിലേക്ക് അഡ്ഹോക്ക് അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 6 ജൂലൈ രാവിലെ 11 മണിക്ക് നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04-672-25-03-77 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. മൃഗസംരക്ഷണ വകുപ്പ് കാസർഗോഡ് ജില്ലയിൽ നടപ്പിലാക്കുന്ന വീട്ടുപടിക്കൽ രാത്രികാല മൃഗചികിത്സാ സേവനത്തിനായി നീലേശ്വരം ബ്ലോക്കിൽ ഡ്രൈവർ കം അറ്റൻഡന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. കൂടിക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 2:30 സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. യോഗ്യത: 7-ാം ക്ലാസ്, ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ്. ഫോൺ നമ്പർ 0499924-24-24. കാസർഗോഡ് ജില്ലയിൽ ആരോഗ്യവകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കുള്ള കൂടിക്കാഴ്ച 3 ജൂലൈ PSC കാസർഗോഡ് ജില്ലാ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 04-994-23-01-02. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാജ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.
1: नमस्कार, आकाशवाणी से समाचार संध्या के साथ मैं लवली निगम. राष्ट्रपति द्रौपदी मुर्मू ने राष्ट्रपति भवन में रक्षा अलंकरण समारोह में वीरता पुरस्कार प्रदान किए. प्रधानमंत्री नरेंद्र मोदी ने कहा, सेशल्स के साथ 50 वर्ष पुरानी साझेदारी अब नवाचार, स्थिरता और साझा समृद्धि के माध्यम से आगे बढ़ेगी. प्रधानमंत्री सेशल्स की सफल यात्रा के बाद स्वदेश लौटे. मंत्रिमंडल ने बुनियादी ढांचा निवेश में तेजी लाने के लिए राष्ट्रीय निवेश और अवसंरचना कोष में 30,000 करोड़ रुपए के अतिरिक्त निवेश की प्रतिबद्धता को मंजूरी दी. पश्चिम बंगाल विधानसभा में असामाजिक गतिविधियों पर अंकुश लगाने के लिए जन सुरक्षा और असामाजिक गतिविधि नियंत्रण विधेयक पारित. पूर्वोत्तर, पश्चिम बंगाल के तराई वाले क्षेत्र, बिहार, गोवा, महाराष्ट्र, कर्नाटक,

0: Tomorrow. For Delhi, IMD has forecast a partly cloudy sky tomorrow. Europe continues to experience a record-breaking heat wave, with several countries including Italy, Germany, Poland, Hungary and the Czech Republic recording new temperature highs over the weekend. More than 191 million people in Europe have had to face temperatures of at least 35 degrees Celsius with extreme heat alerts. In Italy, the number of red alert cities in the country continues to increase, with 22 cities put on maximum alert today. Germany, the Czech Republic, Poland and Hungary have also reached record temperatures above 40 degrees Celsius. According to WHO, more than 1,300 deaths across Europe have been linked to extreme heat since June 21st. India's industrial output growth, as measured by the Index of Industrial Production, IIP, expanded by 5.1% in May this year on an annual basis. As per the data released by the Ministry of Statistics and Programme Implementation, growth in the electricity and gas supply sector expanded by 9.9% during the last month. Manufacturing, as well as water supply, sewerage and waste management sectors posted a 5.5% growth. Benchmark domestic equity indices ended almost 0.5% down today. Sensex fell 372 points to close at 76,728. Nifty also dropped 110 points to settle at 23,946. On to sports now. The Indian women's cricket team has become one of the first sides to qualify for the Los Angeles 2028 Olympic Games. However, the men's team will have to finish as Asia's highest ranked side in the ICC Men's T20 rankings by the end of this year to secure direct qualification. The International Cricket Council today confirmed that India, alongside Australia, Great Britain and South Africa, have booked their places in the Women's T20 competition at Los Angeles 2028 Olympics. India's under-19 boys team defeated Hong Kong 3-1 in the quarterfinals of the Asian Youth Championships in Bangkok today. This win has assured team of at least a bronze medal and a direct berth in the next year's World Youth Table Tennis Championships. The Indian boys will now take on top seeds China in the semi-final. In US Open badminton, Indian shuttler Kidambi Srikanth secured the silver in the men's singles after facing defeat in the final against Su Li Yang of Chinese Taipei. And now before we end the bulletin, the headlines once again. President Draupadi Murmu confers gallantry awards at Defence Investiture Ceremony in Rashtrapati Bhavan. Prime Minister Modi says 50-year-old partnership with Seychelles will now advance through innovation, sustainability and shared prosperity. Cabinet approves additional investment of 30,000 crore rupees in National Investment and Infrastructure Fund. West Bengal Assembly passes Public Safety and Control of Anti-Social Activities Bill to curb anti-social activities. IMD issues orange alert for very heavy rainfall in parts of Northeast, Sub-Himalayan West Bengal, Bihar, Goa, Maharashtra, Karnataka and Kerala tomorrow. And Indian women's cricket team earns one of the first berths for 2028 Olympics. That's all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം. പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം.
2: രസതന്ത്രം ജീവിതത്തിന്റെ അടിപ്പടവുകളിൽ നിലയുറപ്പിച്ച ശാസ്ത്രമാണ്. രസതന്ത്രം രസകരം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു കോഴിക്കോട് GHSS മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ കെമിസ്ട്രി അധ്യാപകൻ നിഖിൽ KM.
3: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരുമിച്ച് ഒരു യാത്ര പോവുകയാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകളുടെ അത്ഭുത ലോകത്തേക്കുള്ള ഒരു യാത്ര. അതെ, നമ്മൾ ഇന്ന് രസതന്ത്രം അഥവാ കെമിസ്ട്രിയുടെ ലോകത്തേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത്. ചില കുട്ടികളോടെങ്കിലും കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അവർ മുഖഞ്ചൊളിക്കാറുണ്ട്. അയ്യോ സർ, ആ പീരിയോഡിക് ടേബിളും തലതിരിഞ്ഞ കെമിക്കൽ സമവാക്യങ്ങളും ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണ് എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ആ പേടി മാറ്റാൻ പോവുകയാണ്. ആദ്യം തന്നെ നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് രാവിലെ ഉണർന്നതു മുതൽ ഈ നിമിഷം വരെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. രാവിലെ എഴുന്നേറ്റ് പല്ലു തേക്കാൻ ബ്രഷും പേസ്റ്റും എടുത്തു. കുളിക്കാൻ സോപ്പ് ഉപയോഗിച്ചു. അമ്മ തന്ന സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചു. ഇപ്പോഴാകട്ടെ ഒരു ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ച് ഈ ഓഡിയോ കേൾക്കുന്നു. ഈ പറഞ്ഞ വസ്തുക്കളിലെല്ലാം കെമിസ്ട്രി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത്പേസ്റ്റിലെ ഫ്ലൂറൈഡ്, സോപ്പിലെ സോഡിയം ലവണങ്ങൾ, മൊബൈൽ ഫോണിലെ ലിഥിയം അയോൺ ബാറ്ററി, ഇതിലൊക്കെ കെമിസ്ട്രിയുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ, നമ്മുടെ ശരീരത്തിലെ രക്തം, നമ്മൾ സന്തോഷിക്കുമ്പോഴും സങ്കടപ്പെടുമ്പോഴും നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ഹോർമോണുകൾ, ഇതിലെല്ലാം കെമിസ്ട്രിയുണ്ട്. ലളിതമായി

പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങളും തന്മാത്രകളും കൊണ്ടാണ്. ഈ ആറ്റങ്ങളും തന്മാത്രകളും എന്താണ്? അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അവ തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു പദാർത്ഥം മറ്റൊന്നായി മാറുന്നത് എങ്ങനെ എന്നൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കെമിസ്ട്രി. അതുകൊണ്ട് കൂട്ടുകാരെ, കെമിസ്ട്രി എന്നത് പുസ്തകത്തിൽ മാത്രമുള്ള ഒന്നല്ല, അത് നമ്മുടെ ജീവിതം തന്നെയാണ്. ഇനി നമുക്ക് അല്പം ചരിത്രത്തിലേക്ക് പിന്നോട്ട് നടക്കാം. എങ്ങനെയാണ് മനുഷ്യൻ ഈ ശാസ്ത്രശാഖയിലേക്ക് എത്തിയത്? മനുഷ്യൻ കാടുകളിൽ ജീവിച്ചിരുന്ന കാലത്ത് അബദ്ധത്തിൽ രണ്ട് കല്ലുകൾ കൂട്ടിയുരസി തീ കണ്ടുപിടിച്ച ആ നിമിഷം ഓർക്കുക. അവിടെയാണ് മനുഷ്യന്റെ ആദ്യത്തെ രാസപരീക്ഷണം നടക്കുന്നത്. വിറക് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ രാസപ്രവർത്തനമാണ് മനുഷ്യ ചരിത്രത്തെ മാറ്റിമറിച്ചത്. തീയെ നിയന്ത്രിത രൂപത്തിൽ ഉപയോഗിക്കാൻ സാധിച്ചതിലൂടെയാണ് മനുഷ്യൻ കണ്ടുപിടുത്തങ്ങളുടെ ലോകത്തിലേക്ക് ആദ്യ ചുവടെടുത്തു വെച്ചത്. പിന്നീട് മനുഷ്യൻ പരിഷ്കൃതനായപ്പോൾ കളിമണ്ണ് ചുട്ടെടുത്ത് മൺപാത്രങ്ങൾ ഉണ്ടാക്കാനും മണ്ണിൽ നിന്ന് ചെമ്പും ഇരുമ്പും പോലുള്ള ലോഹങ്ങൾ വേർതിരിക്കാനും ലോഹങ്ങൾ ശുദ്ധീകരിക്കാനും പഠിച്ചു. പക്ഷേ അക്കാലത്ത് അതിനെ ആരും കെമിസ്ട്രി എന്ന് വിളിച്ചിരുന്നില്ല. മധ്യകാലഘട്ടത്തിൽ അതൊരു വിചിത്രമായ പരീക്ഷണ ശൈലിയായിരുന്നു. അതിനെ പറഞ്ഞിരുന്ന പേരാണ് ആൽക്കെമി. എന്തായിരുന്നു ഈ ആൽക്കെമിസ്റ്റുകളുടെ ലക്ഷ്യം എന്നറിയാമോ? വളരെ കൗതുകകരമായ രണ്ട് കാര്യങ്ങളായിരുന്നു അവർ തിരഞ്ഞിരുന്നത്. ഒന്ന്, ഇരുമ്പ്, ഈയം തുടങ്ങിയ വിലകുറഞ്ഞ ലോഹങ്ങളെ സ്വർണമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു മാന്ത്രികക്കല്ല്. അതിനെ അവർ ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന് വിളിച്ചു. രണ്ടാമത്തേത്, മനുഷ്യന് ഒരിക്കലും വാർദ്ധക്യവും മരണവും വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ജീവൌഷധം അഥവാ അമൃത്. അവരുടെ ആ ലക്ഷ്യങ്ങൾ ഒരിക്കലും വിജയിച്ചില്ല. ചെമ്പ് ഒരിക്കലും സ്വർണമായി മാറിയില്ല. പക്ഷേ ആ തിരച്ചിലിനിടയിൽ അവർ ഒരുപാട് പുതിയ പദാർത്ഥങ്ങളും ഉപകരണങ്ങളും മൂലകങ്ങളുമെല്ലാം കണ്ടുപിടിച്ചു. ഡിസ്റ്റിലേഷൻ, ഫിൽറ്ററേഷൻ തുടങ്ങിയ പ്രധാന രാസപ്രക്രിയകൾ വികസിപ്പിച്ചെടുത്തതും സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് തുടങ്ങിയ പ്രധാന രാസവസ്തുക്കൾ വേർതിരിച്ചെടുത്തതും ഈ കാലഘട്ടത്തിൽ ആയിരുന്നു. ആദ്യകാലത്ത് കെമിസ്ട്രിക്ക് ഒരു ദാർശനിക സ്വഭാവവും ആത്മീയ അടിത്തറയും ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ശാസ്ത്രീയ രീതി ഉരുത്തിരിഞ്ഞു വന്നു. 18-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കെമിസ്ട്രി പൂർണമായും ഒരു ശാസ്ത്രമായി മാറി. രസതന്ത്രത്തെ വ്യക്തമായ ഒരു ശാസ്ത്രശാഖയായി ആദ്യമായി നിർവചിച്ചത് റോബർട്ട് ബോയിലാണ്. ആൽക്കെമിയെ തള്ളിക്കളഞ്ഞ് പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം മുൻഗണന നൽകി. വാതകങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനം സവിശേഷ ശ്രദ്ധാർഹിക്കുന്നതാണ്. ഈ കാലയളവിൽ തന്നെയാണ് കാർബൺ ഡൈഓക്സൈഡ്, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ വാതകങ്ങളെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്നതും. തുടർന്ന് വന്ന അന്റോയിൻ ലാവോസിയെ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക കെമിസ്ട്രിയുടെ പിതാവായി അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്? നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ എന്താണെന്നും ജ്വലനത്തിൽ അതിന്റെ പങ്ക് എന്താണെന്നും ലോകത്തിന് ശാസ്ത്രീയമായി തെളിയിച്ചു തന്നത് അദ്ദേഹമാണ്. മാസ് സംരക്ഷണ നിയമം രൂപീകരിക്കുന്നതും ഇദ്ദേഹമാണ്. കൂടാതെ പരീക്ഷണങ്ങളിൽ കൃത്യമായ അളവുകൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം നിർബന്ധം പിടിച്ചു. അങ്ങനെയാണ് കെമിസ്ട്രി ഊഹങ്ങളിൽ നിന്ന് മാറി കൃത്യതയുള്ള ഒരു ശാസ്ത്രമായി മാറിയത്. കെമിസ്ട്രിയുടെ ചരിത്രത്തിലെ മറ്റൊരു സുപ്രധാന കണ്ടെത്തലാണ് ആറ്റം സിദ്ധാന്തം. 1808 ജോൺ ഡാൽട്ടൻ തന്റെ ആറ്റം സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണെന്ന ജോൺ ഡാൽട്ടന്റെ കണ്ടെത്തൽ രസതന്ത്രത്തെ മാറ്റിമറിച്ചു. ശരി, ചരിത്രം നമ്മൾ മനസ്സിലാക്കി. കെമിസ്ട്രി പഠനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. സർ, ഞാൻ ഭാവിയിൽ ഒരു ഡോക്ടറോ ശാസ്ത്രജ്ഞനോ ആകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കെമിസ്ട്രി പഠിക്കുന്നത് എന്നൊക്കെയാണ് പല കുട്ടികളുടെയും മനസ്സിലുള്ള ചോദ്യം. നമ്മുടെ സമൂഹത്തിൽ കെമിസ്ട്രിയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ആരോഗ്യരംഗം തന്നെ എടുക്കാം. നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ എപ്പോഴെങ്കിലും അസുഖം വന്ന് ഗുളികകളോ സിറപ്പുകളോ കഴിച്ചിട്ടുണ്ടാകും. ഈ മരുന്നുകളെല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ ഒരു രോഗാണു കയറിയാൽ അതിനെ നശിപ്പിക്കാൻ ഏത് കെമിക്കൽ കോമ്പൗണ്ട് ഉപയോഗിക്കണം എന്ന് കണ്ടെത്തുന്നത് കെമിസ്ട്രിയാണ്. ക്യാൻസറിനുള്ള മരുന്നുകൾ മുതൽ സാധാരണ പനിക്കുള്ള പാരസെറ്റമോൾ വരെ കെമിസ്ട്രിയുടെ സംഭാവനയാണ്. അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ മഹത്തായ സംഭാവനകളിൽ ഒന്നാണ് വാക്സിനുകൾ അഥവാ പ്രതിരോധ കുത്തിവെപ്പുകൾ. വസൂരിക്കെതിരെയുള്ള കുത്തിവെപ്പ് കണ്ടുപിടിച്ച എഡ്വാർഡ് ജെന്നറും പേപ്പട്ടി വിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവെപ്പ് കണ്ടുപിടിച്ച ലൂയി പാസ്റ്ററും ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച മഹത് വ്യക്തികളായി കണക്കാക്കപ്പെടുന്നു. രണ്ടാമതായി, കൃഷിയുടെ മേഖലയിൽ കെമിസ്ട്രിയുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് ലോക ജനസംഖ്യ ഏകദേശം 830 കോടിയോളം ആണ്. ഇത്രയും പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുക എന്നത് മനുഷ്യ സമൂഹത്തിന്റെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. രാസവളങ്ങളും രാസകീടനാശിനികളും ശാസ്ത്രീയമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയ കൃഷിരീതികളാണ് ഇന്ന് ലോകത്തിന്റെ വിശപ്പ് മാറ്റുന്നത്.
മനുഷ്യ ചരിത്രത്തിൽ പട്ടിണിക്കും ക്ഷാമത്തിനുമെതിരായി ആധുനിക രസതന്ത്രത്തിന്റെ സഹായത്തോടെ നടന്ന പോരാട്ടത്തിന്റെ ഫലമായി കാർഷികോൽപാദനത്തിൽ വലിയ മുന്നേറ്റമുണ്ടായി. ഈ മുന്നേറ്റം ഹരിത വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. കുറഞ്ഞ സ്ഥലത്തുനിന്ന് വിളവ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന യൂറിയ, പൊട്ടാഷ് തുടങ്ങിയ രാസവളങ്ങളും വിളകളെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന കീടനാശിനികളും നിർമ്മിക്കുന്നത് കെമിസ്ട്രിയിലൂടെയാണ്. മൂന്നാമതായി, വ്യവസായങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവയിൽ കെമിസ്ട്രിയുടെ സ്വാധീനം എത്രയാണെന്ന് നോക്കാം. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ നോക്കൂ. പരുത്തി, സിൽക്ക് തുടങ്ങിയ പ്രകൃതിദത്ത നാരുകൾ കൊണ്ടുള്ള വസ്ത്രങ്ങൾ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നൈലോൺ, പോളിസ്റ്റർ തുടങ്ങിയ കൃത്രിമ നാരുകളും നമ്മൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇവ കെമിസ്ട്രി ലാബുകളിൽ ഉണ്ടാക്കിയതാണ്. കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സിമന്റ്, ഗ്ലാസ്, പെയിന്റ് എന്നിവയെല്ലാം കെമിക്കൽ പ്രോസസ്സിലൂടെയാണ് നിർമ്മിക്കുന്നത്. നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയിലെ ലിക്വിഡ് ക്രിസ്റ്റലുകളും അതിനെ പ്രവർത്തിപ്പിക്കുന്ന ബാറ്ററിയും എല്ലാം കെമിസ്ട്രിയുടെ അത്ഭുതങ്ങളാണ്. സോപ്പ്, ഹാൻഡ് വാഷ്, സാനിറ്റൈസർ, വിവിധതരം നിറങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പ്രിസർവേറ്റീവുകൾ, ലോഹസങ്കരങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ, ഫൈബറുകൾ എന്നിവയുടെ എല്ലാം നിർമ്മാണത്തിൽ കെമിസ്ട്രി അറിയാവുന്നവരുടെ സാന്നിധ്യം നിർബന്ധമാണ്. നാലാമതായി, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരിസ്ഥിതി സംരക്ഷണം. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മലിനീകരണമാണ്. വായുമലിനീകരണവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എങ്ങനെ കുറയ്ക്കാം? ഭൂമിയുടെ ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയതും അതിനു പകരമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതും കെമിസ്ട്രിയിലൂടെയാണ്. ഭൂമി ജീവൻ നിലനിൽക്കുന്നതിന് അനുയോജ്യമായ ഒരു ഗ്രഹമായി തുടരണമെങ്കിൽ ഗ്രീൻ കെമിസ്ട്രിയിലെ ഗവേഷണങ്ങൾക്ക് പ്രാധാന്യം നൽകിയേ മതിയാവൂ. അതുകൊണ്ട് ഒരു നല്ല പൗരനാകാൻ പോലും കെമിസ്ട്രിയുടെ അടിസ്ഥാന അറിവ് നമുക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് നമ്മുടെ പഠനമുറിയിലേക്ക് വരാം. കെമിസ്ട്രി എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം, എങ്ങനെ പരീക്ഷയ്ക്ക് മികച്ച മാർക്ക് വാങ്ങാം എന്നൊക്കെയാണല്ലോ നിങ്ങൾ ചിന്തിക്കുന്നത്. ഇതിനായി ഞാൻ നിങ്ങൾക്ക് 6 സുവർണ നിയമങ്ങൾ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നാമത്തെ നിയമം, അടിസ്ഥാന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഒരു ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അക്ഷരമാല പഠിക്കും, അല്ലേ? മലയാളത്തിന് അ, ഇ, ഇംഗ്ലീഷിന് ABCD എന്നിവ ഉള്ളതുപോലെ തന്നെ കെമിസ്ട്രിക്കും ഒരു അക്ഷരമാലയുണ്ട്. അതാണ് ആറ്റം, ആറ്റത്തിനുള്ളിലെ കണങ്ങൾ, അറ്റോമിക നമ്പർ, ഇലക്ട്രോൺ വിന്യാസം, വാലൻസി എന്നിവയെക്കുറിച്ചുള്ള അറിവുകൾ. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ വാലൻസി എത്രയാണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾക്കൊരിക്കലും ആ സംയുക്തത്തിന്റെ രാസസൂത്രം അഥവാ കെമിക്കൽ ഫോർമുല എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് അടിസ്ഥാന കാര്യങ്ങൾ സംശയമില്ലാതെ പഠിക്കുക. രണ്ടാമത്തെ നിയമം, പേനയും പേപ്പറും ഉപയോഗിക്കുക. പല കുട്ടികളും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. അവർ ഹിസ്റ്ററിയോ ജോഗ്രഫിയോ വായിക്കുന്നത് പോലെ കെമിസ്ട്രിയും വെറുതെ വായിച്ചു പഠിക്കും. അങ്ങനെ ചെയ്താൽ പരീക്ഷ ഹാളിലെത്തുമ്പോൾ എല്ലാം മറന്നുപോകും. ഒരു കെമിക്കൽ ഇക്വേഷൻ കണ്ടാൽ അത് ബുക്കിൽ എഴുതി നോക്കണം. ഇടതുവശത്തുള്ള റിയാക്റ്റന്റുകളുടെയും വലതുവശത്തുള്ള പ്രോഡക്റ്റുകളുടെയും ആറ്റങ്ങളുടെ എണ്ണം തുല്യമാണോ എന്ന് നോക്കി ബാലൻസ് ചെയ്ത് തന്നെ പഠിക്കണം. മൂന്നാമത്തെ നിയമം, വിഷ്വലൈസ് ചെയ്യുക. കെമിസ്ട്രി എന്ന് പറയുന്നത് വെറും അക്ഷരങ്ങളല്ല. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വെള്ളമുണ്ടാകുന്നു എന്ന് പഠിക്കുമ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ഒരു ഓക്സിജൻ ആറ്റവുമായി കൈകോർത്ത് പിടിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ കാണാൻ ശ്രമിക്കുക. 3D ആനിമേഷനുകൾ, ഫെറ്റ് പോലുള്ള സിമുലേഷൻ ടൂളുകൾ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ അതിസൂക്ഷ്മങ്ങളായ അറ്റങ്ങളെയും തന്മാത്രകളെയും രാസപ്രവർത്തനങ്ങളെയും ഭാവനയിൽ കാണാൻ സാധിക്കും. നാലാമത്തെ നിയമം, അടുക്കളയെ ലാബാക്കി മാറ്റുക. നമ്മുടെ വീട്ടിലെ അടുക്കളയെ യഥാർത്ഥത്തിൽ ഒരു കൊച്ചു പരീക്ഷണശാലയായി ഉപയോഗിക്കാവുന്നതാണ്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പലതരം വസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കും. ഇരുമ്പ് തുരുമ്പിക്കുന്നത് പോലെയുള്ള ചുറ്റുമുള്ള മാറ്റങ്ങളെ കെമിസ്ട്രിയുമായി കണക്ട് ചെയ്യുന്നതിലൂടെ കെമിസ്ട്രി പഠനം കൂടുതൽ രസകരമാക്കാൻ സാധിക്കും. അഞ്ചാമത്തെ നിയമം, കഥകളും ചരിത്രവും പങ്കുവയ്ക്കുക. കെമിസ്ട്രിയുടെ ചരിത്രവും കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിലെ കഥകളും ശാസ്ത്രജ്ഞരുടെ ആവേശകരമായ ജീവചരിത്രവും ഒക്കെ മനസ്സിലാക്കുന്നതിലൂടെ കെമിസ്ട്രിയിൽ കൂടുതൽ താല്പര്യമുണ്ടാവും. ആറാമത്തെ നിയമം, മെമ്മറി ട്രിക്കുകൾ ഉപയോഗിക്കുക. പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ 10 മൂലകങ്ങൾ ക്രമത്തിൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണോ? ഒരു രസകരമായ കോഡ് ഉണ്ടാക്കി നോക്കൂ. ഉദാഹരണത്തിന്, ഹായ്, ഹലോ, ലിസൺ BBC ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. ഈ കോഡ് ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ എന്നീ മൂലകങ്ങളെ ക്രമത്തിൽ ഓർക്കാൻ ഉപയോഗിക്കാം. ഇനി നമ്മൾ കെമിസ്ട്രിയുടെ ഏറ്റവും വലിയ, ഏറ്റവും മനോഹരമായ ഒരു സാമ്രാജ്യത്തിലേക്ക് കടക്കുകയാണ്. അതാണ് ഓർഗാനിക് കെമിസ്ട്രി അഥവാ ജൈവരസതന്ത്രം. 10 ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ആദ്യ 2 പാഠഭാഗങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയാമല്ലോ. എന്താണ് ഓർഗാനിക് കെമിസ്ട്രി? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് കാർബൺ എന്ന മൂലകത്തിന്റെ കഥയാണ്. എന്തുകൊണ്ടാണ് കാർബണിന് മാത്രമായി ഒരു പ്രത്യേക ശാഖ തന്നെയുള്ളത്? അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്.
ഒന്നാമത്തേത് കാർബണിന്റെ ചതുർ സംയോജകത അഥവാ ടെട്രാവാ

0: ബാലൻസിയാണ്. അതായത് കാർബണിന് ഒരേ സമയം 4 രാസബന്ധനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം കാറ്റിനേഷൻ എന്ന സവിശേഷതയാണ്. കാർബൺ ആറ്റങ്ങൾക്ക് പരസ്പരം ചേർന്ന് നീളമുള്ള ചങ്ങലകളോ വളയങ്ങളോ ഉണ്ടാക്കാൻ വലിയ കഴിവുണ്ട്. ഈ കഴിവ് മറ്റേതൊരു മൂലകത്തിനേക്കാളും കൂടുതലുള്ളത് കാർബണിനാണ്. മറ്റെല്ലാ മൂലകങ്ങളും കൂടി ഉണ്ടാക്കുന്ന സംയുക്തങ്ങളുടെ ആകെ എണ്ണം ഏകദേശം 1,000,000 താഴെ മാത്രമാണെങ്കിൽ ഓർഗാനിക സംയുക്തങ്ങളുടെ എണ്ണം 1,00,000,000 പരമാണ്. ഈ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കൂ. നമ്മുടെ കോശങ്ങളിലുള്ള DNA, നമുക്ക് ഊർജം തരുന്ന കാർബോഹൈഡ്രേറ്റുകൾ, പേശികൾ നിർമ്മിക്കുന്ന പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ എന്നിവയെല്ലാം കാർബൺ അടങ്ങിയ ഓർഗാനിക സംയുക്തങ്ങളാണ്. നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പെട്രോൾ, ഡീസൽ, പാചകവാതകമായ LPG, നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ, മരുന്നുകൾ എന്നിവയെല്ലാം ഓർഗാനിക് കെമിസ്ട്രിയുടെ ഉൽപ്പന്നങ്ങളാണ്. ലളിതമായി പറഞ്ഞാൽ കാർബൺ ഇല്ലെങ്കിൽ ഭൂമിയിൽ ജീവനില്ല. ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. 1. കാർബണിന്റെ 4 കൈകൾ. ഞാൻ നേരത്തെ പറഞ്ഞു കാർബണിന്റെ വാലൻസി 4 ആണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഓർഗാനിക് സംയുക്തത്തിന്റെ ഘടന വരയ്ക്കുമ്പോൾ ഓരോ കാർബണാറ്റത്തിന് ചുറ്റും കൃത്യം 4 രാസബന്ധനങ്ങൾ ഉണ്ടായിരിക്കണം. 4 കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഹൈഡ്രജൻ ചേർക്കുമ്പോൾ ഇത് എണ്ണി നോക്കുന്നത് ഒരു ശീലമാക്കുക. 2. IUPAC നാമകരണം വ്യക്തമായി പഠിക്കുക. ലോകത്ത് കോടിക്കണക്കിന് ഓർഗാനിക് സംയുക്തങ്ങൾ ഉള്ളതുകൊണ്ട് അവയ്ക്ക് പേരിടാൻ ശാസ്ത്രജ്ഞർ ഒരു അന്താരാഷ്ട്ര രീതി ഉണ്ടാക്കിയിട്ടുണ്ട്, IUPAC നോമൻക്ലേച്ചർ. ഇതിന് കൃത്യമായ ചില നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ കേവലം മനഃപ്പാടമാക്കാതെ അതിന്റെ യുക്തി മനസ്സിലാക്കുക. നിയമങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വലിയ സംയുക്തത്തിന്റെയും പേര് സ്വന്തമായി എഴുതാം. 3. ഫംഗ്ഷണൽ ഗ്രൂപ്പുകളെ ചങ്ങാതിമാരാക്കുക. ഓർഗാനിക് സംയുക്തങ്ങളുടെ സ്വഭാവം നിശ്ചയിക്കുന്നത് അവയിലുള്ള ഫംഗ്ഷണൽ ഗ്രൂപ്പുകളാണ്. ആൽക്കഹോളിന്റെ OH ഗ്രൂപ്പ്, കാർബോക്സിലിക് ആസിഡിന്റെ COOH ഗ്രൂപ്പ്, ആൽഡിഹൈഡിന്റെ CHO ഗ്രൂപ്പ് എന്നിവയൊക്കെ കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പഠിക്കുക. അവയുടെ പ്രത്യേകതകൾ ഗ്രൂപ്പുകളായി തിരിച്ചു പഠിച്ചാൽ പഠനഭാരം പകുതിയായി കുറയും. 4. റിയാക്ഷൻ മെക്കാനിസം മനസ്സിലാക്കുക. ഓർഗാനിക് കെമിസ്ട്രിയിലെ രാസപ്രവർത്തനങ്ങൾ ഒരിക്കലും യാന്ത്രികമായി മനഃപ്പാടം പഠിക്കരുത്. ഒരു ഇലക്ട്രോൺ എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, ഏത് രാസബന്ധനമാണ് വേർപെടുന്നത്, ഏതാണ് പുതിയതായി ഉണ്ടാകുന്നത് എന്നൊക്കെ യുക്തിപരമായി ചിന്തിക്കുക. അത് നിങ്ങളുടെ പഠനം കൂടുതൽ ആസ്വാദ്യകരമാക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ട നമ്മുടെ ഈ കുഞ്ഞു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കെമിസ്ട്രി എന്നത് വരണ്ട ചില സമവാക്യങ്ങളല്ല, മറിച്ച് പ്രകൃതിയുടെ അത്ഭുതകരമായ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു മാന്ത്രിക പെട്ടിയാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? ഇനി പുസ്തകം തുറക്കുമ്പോൾ ഒരു ശാസ്ത്രജ്ഞന്റെ കൗതുകത്തോടെ കാര്യങ്ങളെ നോക്കിക്കാണാൻ ശ്രമിക്കുക. സംശയങ്ങൾ ചോദിക്കാൻ മടിക്കരുത്, കാരണം ചെറിയ ചെറിയ ചോദ്യങ്ങളിൽ നിന്നാണ് വലിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുള്ളത്.
1: രസതന്ത്രം രസകരം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് GHSS മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ കെമിസ്ട്രി അധ്യാപകൻ നിഖിൽ KM.
2: ആകാശവാണി. ഇപ്പോൾ ശ്രീ രജു നാരായണന്റെ സംഗീത കച്ചേരി കേൾക്കാം. സർവശ്രീ തിരുനെല്ലൂർ അജിത് കുമാർ വയലിൻ, ചാലക്കുടി രാംകുമാർ വർമ്മ മൃദംഗം, ഷിനു ഗോപിനാഥ് കോട്ടയം ഖടം. രക്തഗണപതിം ഭജേഹം മോഹനരാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ കൃതി ആദിതാളം.

ശ്രീ രജു നാരായണന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സർവശ്രീ തിരുനെല്ലൂർ അജിത് കുമാർ വയലിൻ, ചാലക്കുടി രാംകുമാർ വർമ്മ മൃദംഗം, ഷിനു ഗോപിനാഥ് കോട്ടയം ഖഡം. കമലാംബ സംരക്ഷതു, ആനന്ദ ഭൈരവിരാഗം, മിശ്രചാപ്പുതാളം, ദീക്ഷിതർ കൃതി.

0: ശ്രീ രജു നാരായണന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടത്. സർവശ്രീ തിരുനെല്ലൂർ അജിത് കുമാർ വയലിൻ, ചാലക്കുടി രാംകുമാർ വർമ്മ മൃദംഗം, ഷിനു ഗോപിനാഥ് കോട്ടയം ഖടം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

2010 June 26 കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ അഭിനേത്രി അടൂർ പങ്കജത്തെക്കുറിച്ച് ഒരു ചിത്രീകരണം.

0: മലയാള സിനിമയുടെ വെള്ളിത്തിരയിൽ ആദ്യകാലം മുതൽ നിറഞ്ഞു നിന്ന ഒരു സാന്നിധ്യമായിരുന്നു അടൂർ പങ്കജം. വിവിധ കഥാപാത്രങ്ങളെ അരങ്ങിലും അഭ്രപാളികളിലും ഒരുപോലെ അഭിനയിച്ചു പൊലിപ്പിച്ച ആ അഭിനേത്രി കാലയവനികയ്ക്കുള്ളിലേക്ക് മറഞ്ഞപ്പോൾ ബാക്കിയാവുന്നത് കൃതാർത്ഥമായ ഒരഭിനയ ജീവിതം.
1: അപ്പുറത്ത് വല്ല ഇരിപ്പുണ്ട്, അങ്ങനെ പറയണത് നടപ്പുള്ള കാര്യം പറയുടെ നല്ല പെണ്ണെ, എനിക്കൂടെ വിശന്നിട്ട് നിക്കാൻ മേലെന്ന്
2: കൂട്ടാത്തി തല്ലിക്കളിച്ച് നടന്നല്ലേ ചെമ്പകുഞ്ഞച്ചായ.
1: അതിന്
2: അതിയാ വള്ളവും വലിയ വാങ്ങിക്കാൻ പോണു, ഇവിടെ കഞ്ഞി വെക്കാൻ അരിയില്ല.
1: എന്നാ നീ ചെമ്പകുഞ്ഞിന്റെ അടങ്ങ് പുറത്തോടി.
0: എന്നാൽ ജീവിതം അടൂർ പങ്കജത്തിന് എന്തൊക്കെയായിരുന്നു?
3: എല്ലാം ദൈവവിധിയാണ്. വലിയ നടനാകുന്നതും ചെറിയ നടനാകുന്നതും ഒന്നും അല്ലാത്തവനായി പോകുന്നതും ഇന്നത്തെ കാലത്തിന്റെ വിശേഷമാണ്.
1: എനിക്കൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ല. പിന്നെ എന്റെ സഹോദരങ്ങളെയൊക്കെ വിദ്യാഭ്യാസം ചെയ്യിച്ചു, പിന്നെ ഒരു വീടുണ്ടാക്കി. അതൊക്കെയാണ് എന്റെ നേട്ടം.
4: നാട്ടാരെ കാണുമെന്ന് നാണമെന്നോ നിങ്ങൾക്ക്, ഞാനെന്റെ പാടത്ത് പോവാണ് ചെറുമാ.
0: അടൂർ പങ്കജത്തിന്റെ ഓർമ്മകളും അനുഭവങ്ങളുമായി ഒരു ചിത്രീകരണം.

0: അടൂർ പങ്കജത്തിന്റെ ജീവിതരേഖ ഇനി പറയും വിധം. 1939 അടൂരിലാണ് ജനിച്ചത്. അടൂർ പാറപ്പുറത്ത് കുഞ്ഞിരാമൻ പിള്ളയുടെയും കുഞ്ഞുഞ്ഞാമ്മയുടെയും രണ്ടാമത്തെ മകളായി ജനനം. ചെറുപ്രായം മുതലേ പന്തളം കൃഷ്ണപിള്ള ഭാഗവതരുടെ കീഴിൽ സംഗീതം അഭ്യസിച്ചു. 12 വയസ്സിലാണ് അവർ കണ്ണൂർ കേരള നിലയം നാടക ട്രൂപ്പിൽ ചേരുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം നാടകവേദിയിലേക്ക് പ്രവേശിച്ചു. ആദ്യത്തെ നാടകാഭിനയം സ്വാമി ബ്രഹ്മവ്രതന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ 1950 ആരംഭിച്ച ഉത്തര കേരള ലളിത കലാനിലയം അവതരിപ്പിച്ച മധുമാധുര്യം എന്ന നാടകം. നാടകകൃത്ത് സ്വാമി ബ്രഹ്മവ്രതൻ.
1: 2-3 വർഷം നാടകത്തിൽ അഭിനയിച്ചു. അന്ന് എൻ്റെ കൂടെ അഭിനയിച്ചിരുന്നത് ഓമല്ലൂർ സെല്ലമ്മ, അക്ബർ ശങ്കരപ്പിള്ള, തുമ്പമൺ പത്മനാഭൻകുട്ടി, ശ്രീ സുബയ്യ ഇവരൊക്കെ ആയിരുന്നു.
0: അടൂർ പങ്കജം അഭിനയിച്ച ചില പ്രശസ്ത നാടകങ്ങളാണ് രക്തബന്ധം, ഗ്രാമീണ ഗായകൻ എന്നിവ.
1: അങ്ങനെയാണ് 2-3 വർഷം നാടകത്തിൽ അഭിനയിക്കാനിടയായത്. പാലാ മണർകാട് പാപ്പൻ എന്ന അദ്ദേഹമായിരുന്നു ഒരു നാടകത്തിൻ്റെ പ്രൊപ്രൈറ്റർ. അന്ന് പ്രൊപ്രൈറ്റർ എന്നാണ് പറയുന്നത്. ഗ്രാമീണ ഗായകൻ എന്നായിരുന്നു ആ നാടകത്തിൻ്റെ പേര്. തുമ്പമൺ പത്മനാഭൻകുട്ടി എഴുതിയ പാട്ടുകൾക്ക് എസ് ടി സുബയ്യ ആണ് അഭിനയിച്ചിരുന്നത്. അങ്ങനെ വലിയ വിജയമായി ആ നാടകം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടുകയുണ്ടായി. ആ പേര് കേട്ടിട്ടാണ് എന്നെ തിരക്കി അടൂർ വരികയും ഈ ബിഷപ്പിൻ്റെ വിളി എന്ന ചിത്രത്തിൽ അഭിനയിക്കാനായി ക്ഷണിക്കുകയും ചെയ്തത്. അന്ന് തന്നിരുന്ന പ്രതിഫലം ഓർക്കുമ്പോൾ ഇപ്പോഴും ചിരി വരുന്നു. അന്ന് 500 രൂപയാണ് സിനിമയിൽ അഭിനയിച്ചിരുന്നത് കിട്ടിയിരുന്നത്. അതിൽ പിന്നീട് ഉദയായുടെ എല്ലാ ചിത്രങ്ങളിലും ഞാനുണ്ടായിരുന്നു. തുകയൊക്കെ അതുതന്നെ, എങ്കിലും പിന്നീട് നല്ല വേഷങ്ങൾ കിട്ടുകയും കോമഡിയാണ് കൂടുതലും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. നല്ല വേഷങ്ങൾ കിട്ടുകയും അഭിനയിക്കുകയും ഉദയ എൻ്റെ തറവാടാണെന്ന് കരുതി ഞാനും എസ് പി പിള്ളയും കൊട്ടാരക്കര ശ്രീധരൻ നായരും സത്യൻ സാറും പ്രേംനസീറും ഞങ്ങളെല്ലാം അവിടുത്തെ സ്ഥിരതാമസക്കാരായിരുന്നു. ഇടയ്ക്ക് മദ്രാസിൽ കിട്ടുന്ന പടങ്ങൾക്ക് പോകുമായിരുന്നു, എങ്കിലും ഉദയയാണ് എൻ്റെ തറവാട്. അതിനുശേഷം നീലായുടെ പല പടങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിലും ഇതുപോലൊരു തറവാട് സ്ഥാനം കൊടുത്തത് ഉദയായിക്കാണ്. കുഞ്ചാക്കോ മുതലാളി, അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. പാവങ്ങളെ വളരെ കാത്തു സൂക്ഷിക്കുന്നൊരു മനുഷ്യനായിരുന്നു. എന്നെ വലിയ കാര്യമായിരുന്നു. ആദ്യം പടം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എൻ്റെ ഷോട്ടാണ് ആദ്യം എടുക്കുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളിലും ഞാൻ ഒരു ഭാഗ്യതാരമായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. ഉദയായുടെ അവസാനത്തെ ചിത്രത്തിലും ഞാൻ ഉണ്ടായിരുന്നു.
0: അഭിനേത്രിയായ അടൂർ ഭവാനിയുടെ അനുജത്തി.
1: ഞാൻ ചേച്ചിയും കൊണ്ട് പോകുമായിരുന്നു കൂട്ടിന്. അങ്ങനെ ഷൂട്ടിങ്ങിന് പോകുന്നിടത്തൊക്കെ എൻ്റെ ചേച്ചിയാണ് എന്നെ സഹായിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഉദയ സ്റ്റുഡിയോയിൽ ഒരു പടം തുടങ്ങിയത്. തുടങ്ങിയപ്പോൾ ഞാൻ ചേച്ചിക്ക് കൂട്ടായി പോയി. അതിൽ തിക്കുറിശ സുകുമാരൻ നായർ സാർ ചേച്ചിയെ വിളിച്ച് ഇവൾക്കൂടി ഒരു വേഷം അഭിനയിച്ചുകൂടായോ എന്ന് ചോദിക്കുകയും അവർ എനിക്ക് വയ്യാന്ന് പറഞ്ഞ് ഓടിക്കളഞ്ഞു. സാറ് ചെന്ന് പിടിച്ചു കൊണ്ടുവന്ന് അവരുടെ നെറ്റിയിൽ ഒരു തിലകം ചാർത്തി ഞങ്ങളുടെ പേസ്റ്റ് കൊണ്ട് നീ വലിയ നടിയാകും എന്ന് പറഞ്ഞാണ് ആ പേസ്റ്റ് ഇട്ടത്. അങ്ങനെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ പോലും അവർക്ക് കാണാനിടയായി. നേരെ ഡൽഹിയിൽ കൊടുത്തു ഒരു നാടകം. അടൂർ ഫാസി, ചേച്ചി, വീരരാഘവൻ നായർ തുടങ്ങിയവരായിരുന്നു ആ നാടകത്തിൽ അഭിനയിച്ചിരുന്നത്. ഡൽഹിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ദിരത്തിൽ ചെന്ന് അദ്ദേഹത്തെ കാത്തിരുന്നു. മാമാ വരേക്കർ എല്ലാവരെയും എൻ്റെ ചേച്ചി കാണുകയുണ്ടായി. അങ്ങനെ എന്നേക്കാൾ ഒരു ഭാഗ്യം അവർക്കുണ്ടായിരുന്നു.

0: ഭാരത കലാചന്ദ്രിക നാടക സമിതിയുടെ വിവാഹവേദി എന്ന നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ നാടക സമിതി ഉടമ ദേവരാജൻ പോറ്റിയെ വിവാഹം കഴിച്ചു. 1975 ജയ തിയേറ്റേഴ്സ് എന്ന നാടക സമിതി രൂപീകരിച്ചു.
1: ഞാൻ സ്വന്തമായി ഒരു നാടക സമിതി ആരംഭിച്ചിരുന്നു. 18 വർഷം അതും കൊണ്ട് നടന്നു. കുറച്ച് ബെനിഫിറ്റൊക്കെ അതിൽ നിന്നുണ്ടായിട്ടുണ്ട്. അന്ന് പടങ്ങളും വളരെ കുറവായിരുന്നു. ജയ തിയേറ്റേഴ്സ്, അതായത് എന്റെ മകന്റെ പേരാണ് ആ തിയേറ്റേഴ്സിന് ഇട്ടിരുന്നത്.
0: ആദ്യമായി ക്യാമറയെ അഭിമുഖീകരിച്ചത് പ്രേമലേഖ എന്ന ചിത്രത്തിന് വേണ്ടി. ആദ്യം റിലീസായ ചിത്രം ഉദയായുടെ വിശപ്പിന്റെ വിളി.
1: ഞാൻ ഒരു നാടക നടിയായിരുന്നു ആ കാലത്ത്. ഉദയ സ്റ്റുഡിയോയിൽ വിശപ്പിന്റെ വിളി എന്ന ഒരു ചിത്രം നിർമ്മിക്കുകയുണ്ടായി. നാടകം കണ്ടിട്ട് എന്നെ അതിലൊരു വേഷത്തിന് ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ അഭിനയിച്ച ആദ്യത്തെ ചിത്രം വിശപ്പിന്റെ വിളിയായിരുന്നു. എന്നാലും പ്രേമലേഖ എന്നൊരു ചിത്രമാണ് ആദ്യമായി ഞാൻ മേക്കപ്പ് ഇട്ടത്. അത് നോമല്ലൂർ ചെല്ലമ്മ, അക്ബർ ശങ്കരപ്പിള്ള, തുമ്പമൺ പത്മനാഭൻകുട്ടി, ഓമന, അങ്ങനെ പലരും ചേർന്നാണ് അന്ന് അഭിനയിച്ചത്. ഉദയ സ്റ്റുഡിയോ ആയിരുന്നു ആ ചിത്രത്തിൻ്റെയും ആദ്യത്തെ എൻ്റെ കാലുവയ്പ്. പിന്നീടാണ് ന്യൂസ് പേപ്പർ ബോയിൽ അഭിനയിച്ചത്. ആയിരത്തി തൊള്ളായിരത്തി 1955 ന്യൂസ് പേപ്പർ ബോയ് എന്ന് പറഞ്ഞ ഒരു ചലച്ചിത്രം എടുക്കുന്നുണ്ട്. അതിൽ പങ്കജത്തിനൊരു പാർട്ടുണ്ട്. പങ്കജം കൂടി അഭിനയിക്കണം എന്ന് നമ്മുടെ മരിച്ചുപോയ കുറുപ്പ് സാർ, RS കുറുപ്പ്, അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ എളമക്കര പോയി ആ ചിത്രത്തിൽ അഭിനയിക്കുകയുണ്ടായി. അതിൽ നല്ലൊരു വേഷമായിരുന്നു എനിക്ക്. അങ്ങനെയാണ് ന്യൂസ് പേപ്പർ ബോയിൽ അഭിനയിക്കാൻ ഇട കിട്ടിയത്. എൻ്റെ കഴിവിനനുസരിച്ച് എനിക്ക് തന്ന കഥാപാത്രം ഞാൻ അഭിനയിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം.
2: ഇവളെന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്?
3: അവിടെ അമ്മ സുഖമില്ലാതെ തീരെ കിടപ്പാണെന്ന് മരുന്നിന് പണവും ചോദിച്ചുകൊണ്ട് വന്നിരിക്കുക.
2: നീ കളിക്കാൻ പോവുകയാണ്, നേരത്തെ മടങ്ങി വരണം. ഇന്ന് 6:30 വണ്ടിക്ക് തന്നെ ആ കല്യാണത്തിന് എനിക്ക് പോകണം.
3: അപ്പോൾ ഇന്ന് തന്നെ പോകാൻ നിശ്ചയിച്ചു? അയ്യോ, ഒന്നും ഉറക്കിയിട്ടില്ലല്ലോ. മണി 4:30 ഇനി എങ്ങനെ ഒരുങ്ങാനാ?
2: ഒരാഴ്ചത്തെ താമസമല്ലേ ഉള്ളൂ. വേഗം പോയി എല്ലാം ശരിപ്പെടുത്തും.
1: ശ്രീമതി നെയ്യാറ്റിൻകര കോമളം, RS കുറുപ്പ്, അങ്ങനെ പല വ്യക്തികളും അന്നതിൽ അഭിനയിച്ചിരുന്നു. അങ്ങനെ ഇതുവരെ എത്തി. ഇന്നും പേപ്പർ ബോയ് എന്ന പടം കാണാൻ എനിക്ക് വളരെ സന്തോഷമാണ്.
0: മുഖ്യമായും കോമഡി റോളുകളാണ് കൈകാര്യം ചെയ്തത്. SP പിള്ളയായിരുന്നു ആദ്യകാല ചിത്രങ്ങളിൽ ജോഡി.
4: എന്നാ കാര്യം പറകടാത്ത, ഞാൻ താഴ്ചയെ കുറ്റം തട്ടി കാണാൻ
5: പോകണം.
4: എന്നാ ദൈവം, ഇത് എന്നാ കളിയാണോ?
0: തുറന്ന പ്രകൃതക്കാരിയായ കഥാപാത്രങ്ങളെയും ദുഷ്ടകഥാപാത്രങ്ങളെയും സിനിമയിൽ അവതരിപ്പിച്ച് പ്രശംസ നേടി.
4: എന്താ നീ ഇവിടെ
3: വരുന്നുണ്ട്?
4: ആ കടല് കാണാൻ
6: ഇപ്പൊ ജഗ്ഗി ചാച്ചി ആയിരിക്കേണ്ടിയിരുന്നു.
4: അല്ലേ, അവര് പിടിപ്പുള്ളവരെ. അങ്ങനെ പറഞ്ഞു കൊടടി നല്ല പെണ്ണേ.
0: ഉദയായുടെ ഭാര്യയിലെ ദുഷ്ടകഥാപാത്രം വളരെയധികം പ്രശംസ നേടുകയുണ്ടായി.
3: എങ്ങനെയെങ്കിലും ആ പെണ്ണിന്റെ കല്യാണക്കാരെ ഒന്ന് ഒപ്പിക്കും.
6: ആ സാറ് നമുക്ക് എന്തെല്ലാം ഉപകാരം ചെയ്തൊരു മനുഷ്യനാ. പോരെങ്കി ഈ വീട് ഓടെ അങ്ങരുടെ അല്ലേ?
3: ആ മറ്റേ ചെറുക്കനാണേലേ, അവളെന്ന് വെച്ചാ ജീവനാ. ഒന്നാം തരം ഒരു കുടുംബവും, പിന്നെ അവന്റെ പേര് മാത്രം അങ്ങനെ.
6: എങ്ങനെ
3: പ്രേമസാഗരം ഒന്ന് പള്ളിയിൽ ആത്തരം പേരിടുമോ?
6: എടി, അത് അവന്റെ സ്ഥലപ്പേരാ. വലിയ വലിയ ആളുകൾക്കെല്ലാം സ്ഥലപ്പേര് മാത്രം മതി. വയല, പൊൻകുന്നം, തകഴി, എന്നെ പോലെ പാലത്തിങ്കൽ.
3: ചുമ്മാതിരിക്കും, എങ്ങനെയെങ്കിലും ഇതൊന്ന് നടത്താൻ നോക്ക്. എന്നാ പിന്നെ ചേഴൻ പേരുടെ ആദ്യ വേദന തീരുമല്ലോ.
6: എടി, അഞ്ചാറ് കത്തല് കപ്പ പറക്കെ.
3: കത്തല് കപ്പ, ഓരോരോ കാര്യം ആലോചിച്ചുകൂടി ഉരുകുക. അന്നേരം ആ പത്തല് കപ്പ.
0: നായകന്റെ ജീവിതത്തിൽ ദുരന്തം വിതയ്ക്കുന്ന കാമുകിയുടെ മാതാവായി അടൂർ പങ്കജം ഹാസ്യരംഗങ്ങളിൽ തിളങ്ങി. അതോടൊപ്പം വില്ലത്തിയുടെ ഭാഗം അഭിനയിച്ച് ഫലിപ്പിക്കുകയും ചെയ്തു.
1: രാഗിയമ്മ രാഗിണി, രാഗിയമ്മ പോലും ഉദയായിലുണ്ടായിരുന്നാൽ എന്നെ കാർ അയച്ചു വരുത്തി ആദ്യ ഷോട്ട് എന്നെ വെച്ചെടുക്കുമായിരുന്നു. ഭാര്യ എന്ന ചിത്രം എടുക്കുമ്പോൾ ഞാൻ അടൂർ നിന്ന് വന്ന് ഉദയായിൽ വന്ന് അഭിനയിച്ചു. അപ്പോൾ പശുവിനെ കറക്കുന്ന ഒരു ഷോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പശുവിനെ കറന്നപ്പോൾ പശു ഇങ്ങനെ ചരത്തിയപ്പം ഞങ്ങളുടെ മുതലാളി പറയുകയുണ്ടായി, എടിപെണ്ണെ പടം 100 ദിവസം ഓടണം. ഞാൻ പറഞ്ഞു, ഓടും മുതലാളി, ഓടാതിരിക്കത്തില്ല. അങ്ങനെ എല്ലാ ചിത്രങ്ങളും 100 ദിവസത്തിൽ കുറച്ച് ഞാൻ റിലീസ് ചെയ്തിട്ടില്ല. ആ ചിത്രത്തിൽ ഭാര്യ, ആ ചിത്രത്തിൽ അഭിനയിച്ച് എനിക്ക് മുതലാളി എൻ്റെ കിണറ്റിന് ഒരു പമ്പ് സെറ്റ് വാങ്ങിത്തന്നു. അതിപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. അദ്ദേഹത്തെ ഒരിക്കലും മറക്കാനൊക്കെയില്ല.
0: കൊടുങ്ങല്ലൂർ അമ്മയിലെ കോവലന്റെ ജീവിതം മുടിക്കുന്ന മാധവിയുടെ അമ്മയായി അടൂർ പങ്കജം ശ്രദ്ധ പിടിച്ചുപറ്റി. മറ്റൊരു ദുഷ്ടകഥാപാത്രമാണ് പണിതീരാത്ത വീടിലെ വളർത്തമ്മ. വളർത്തുപുത്രിയെ അബദ്ധസഞ്ചാരത്തിന് പ്രേരിപ്പിക്കുന്ന കുലടയും ദുഷ്ടയുമായി പങ്കജം ശ്രദ്ധേയയായി.
4: ഞാൻ എത്ര വിഷമിച്ചാണെന്നോ അങ്ങനെ ഒന്ന് സമാധാനിപ്പിച്ചത്. അടുത്ത തവണ നീ വേഷം കെട്ടെടുത്താലുണ്ടല്ലോ.
3: ഞാൻ പോവില്ല, ചെത്താലും പോവില്ല.
4: അത്രക്കായോ കുരുത്തം
5: കെട്ടോളാം.
4: കുരുന്ന് എടുത്ത് മടി വെച്ചോ. ഇതൊന്നും ഉണ്ടാനുള്ളതെല്ലാം താൻ സമ്പാദിച്ചിട്ടുണ്ടല്ലോ. മിണ്ടല്ലോ, എനിക്ക് വിറയ്ക്കുന്നു.
1: കരകാണാക്കടൽ, ആ ചിത്രത്തിൽ ഞാനൊരു നല്ല വേഷമാണ് എടുത്തത്.
4: കേട്ടോ ജോയിക്കുഞ്ഞെ, ഞാൻ ജോയിക്കുഞ്ഞിനോട് നേര് പറയാം, ഈ വഴക്ക് മുഴുവൻ ഉണ്ടാക്കിയത് ഈ ഇക്കുളത്തിനും ആ കുഞ്ഞമ്മും
5: കൂടാണ്.
4: നീ ഒന്നും ചെയ്തില്ലേടാ, ഈ കുടിലി എനിക്കിത് മനുഷ്യല്ലേ കെട്ടിയത്. എന്നിട്ട് ഇവനും കുഞ്ഞമ്മും കൂടെ രൂപ മേടിച്ചോണ്ടാണ് ഈ പൊലേ മക്കായിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. ജോയിക്കുഞ്ഞ് അന്നേരം വന്നതുകൊണ്ട് ഇങ്ങനെങ്കിലും ഒക്കെ തീർന്നു. ഇല്ലെങ്കിൽ
7: ആര് വന്നാലും വന്നില്ലെങ്കിലും ഞാനിവിടെ താമസിക്കാൻ വന്നവനാ. ഞാനിവിടെ താമസിക്കുകയും ചെയ്യും.
4: ഈ പുറമ്പോക്കിലുള്ളവനൊന്നും ഒരു ചുണയും ഇല്ലെന്നേ. ആ ഇക്കുളത്തിനും കുഞ്ഞമ്മും കൂടെയാണ് ഇവിടെ ഭരിക്കണത്. അവര് വലിയ വഴക്കുകാരാണെന്നല്ലേ പറയണത്. ഞാനൊരു നെകളിപ്പ് പറയുകയാണെന്ന് കരുതരുത്. ഞാൻ ഒറ്റയ്ക്ക് ഒരു ചായക്കട നടത്തുകയാണ്. കേവന്റെ ഒക്കെ റൗഡിത്തരവും കൊണ്ട് എന്റെ അടുത്ത് വരികയല്ല. വന്ന അന്ന് ഞാൻ അവന്റെ കഴുത്ത് വെട്ടു.
8: നിന്റെ കൈക്കാർ കൊണ്ടോടി പെണ്ണെ.
4: എന്നത്
8: ചേരി കേൾക്കാൻ മേലെ നിനക്ക് കറുപ്പുണ്ടോന്ന്.
4: അയ്യോ, എന്റെയിലെങ്കിലും ഇല്ല.
1: കടുക്കാമറിയ എന്നാണ് എന്റെ പേര്. സത്യൻ സാറായിരുന്നു കഥാനായകൻ. അദ്ദേഹം എൻ്റെ വീട്ടിൽ കള്ളു കുടിക്കാൻ വരും. അങ്ങനെ സത്യൻ സാറ് സാധാരണ വിളിക്കാറുള്ളത് കടുക്കൈ കടുക്കൈ എന്നാണ്. അങ്ങനെ ആ കഥാപാത്രം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നതാണ്. ആ ചിത്രത്തിൻ്റെ പേരാണ് കരകാണാക്കടൽ.
4: പെണ്ണതേ, ആ കൊടവ് എടുത്തോണ്ട് താടകവരുടെ വീട്ടിലോട്ട് ചെല്ലേ. അവിടുത്തെ കാട്ടിനാണ് ഇവിടെ എല്ലാവരും വെള്ളം കോരണത്.
5: അതാരാണ് താടകഗൗരി? ആളുകൾ പിടിച്ചു വിഴുങ്ങോ?
4: വേണ്ടിവന്ന അവൾ അതും ചെയ്യും. കൊല്ലം നാരായണനെ കൊണ്ട് അവളെ പൂർപ്പിക്കാൻ പറ്റുകയില്ല.
5: ആരായി കൊല്ലം നാരായണ?
4: അവിടെ കെട്ടിയവന് തൊട്ടടുത്താണ് താമസിക്കുന്നത്. അതിന്റെ അടുത്താണ് പണ്ടാർത്തി പാറു താമസിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് താമസിക്കുന്നത് കല്യാണി കളവാണ്.
5: ഇവിടെ ഉള്ളവർക്ക് ഒരു സ്ഥാന പേരുണ്ടല്ലോ, അതെന്താ?
4: അതിപ്പ എന്നാ പറയാനാണ്. എന്നെ വിളിക്കണത് കടുക്കാമറിയെന്നല്ലേ.
1: പിന്നെ ഭാര്യ, കടലമ്മ, ആ ചിത്രങ്ങളിലൊക്കെ നല്ല നല്ല വേഷങ്ങൾ കിട്ടിയിരുന്നു.
9: അപ്പനും അമ്മച്ചിക്കും തീരെ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ കാട്ടെ. നിങ്ങളോട് പറയുന്നോണ്ട് ഒന്നുമില്ലല്ലോ. എത്ര നാളെന്ന് വെച്ചാ മാനം വിചാരിച്ചോണ്ട് പട്ടിണി കിടക്കുന്നേ?
4: ഒന്നുകൂടെ പറയണ്ട കൊച്ചം പാട്ടിയെ, എന്നാ മാനം വിചാരിക്കാനാ? മേലെ എടുത്താലെ കൊണ്ട് കയ്യ, അല്ലാണ്ട് മീട്ടി കുത്തിയിരുന്നാലെ കൊണ്ട് അടുപ്പി തീയത്തുവല്ല. വേഗം നടക്കും.
0: പാടാത്ത പൈങ്കിളിയിലെ സ്നേഹമയിയായ ദേവി, ചെമ്മീനിലെ തന്റേടിയും സ്നേഹമയിയുമായ നല്ല പെണ്ണ്, ഇവയാണ് പങ്കജം അവതരിപ്പിച്ച സത്കഥാപാത്രങ്ങളിൽ ചിലത്.
10: എന്തോ നീ അവിടെ എന്നാട് കയറുന്നു? അതാണ് ഞാൻ വിളിച്ചത്. പെമ്പിള്ളേര് ഈ പ്രായത്തിൽ വെറുതെ നിൽക്കാൻ പാടില്ല മകളെ. വേണ്ടാത്തതൊക്കെ തോന്നും. ആ അങ്ങോട്ട് തോന്നട്ടെ. അയ്യോ ചതിക്കല്ലേ മകളെ, മരക്കാത്തിമാർക്ക് അങ്ങനെ തോന്നിയാല് കടപ്പുറം മുടിഞ്ഞു പോകും. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ മാമി. ഈ കടാലിങ്ങനെ തടുത്തു പിടിച്ച പോലെ അവിടെ തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നാ? മരക്കളത്തി മാറി നിറയും മുറയുമായിട്ട് കടാപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ടാണ് അറിയാവാ. മാമി എന്തിനാണ് ഇപ്പൊ അതൊക്കെ പറയുന്നത്? അല്ല മകളെ, ഇള മനസ്സല്ലേ, സൂക്ഷിക്കാൻ വേണ്ടി പറയുകയാണ്. ദേ നിനക്ക് ഞാനൊരു ബുദ്ധി പറഞ്ഞു തരാം. എപ്പോഴെങ്കിലും മനസ്സിനൊരളക്കം തോന്നിയാൽ ഉടനെ എന്റെ കടലമ്മോ പുറമുടിക്കല്ലേ എന്നും പറഞ്ഞ് കമന്നടിച്ച് അങ്ങോട്ട് കടന്നിരിക്കണം. ഞാൻ അങ്ങനെ

രാമുകാരിയാസ് സാർ എന്നെ വിളിച്ചു. അതും ഒരു നാടക സ്ഥലത്ത് വന്ന് എൻ്റെ അഭിനയം കണ്ടിട്ടാണ് എന്നെ വിളിച്ചത്. പങ്കജം, ഞാൻ ചെമ്മീൻ എന്ന പേരിൽ ഒരു ചിത്രമെടുക്കുന്നു. ഷീല, അടൂർ ഭവാനി, പങ്കജം, രാജകുമാരി, അങ്ങനെ കുറേ താരങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പങ്കജത്തിന് എസ് പി പിള്ളയോടൊപ്പം ഉള്ള ഒരു നല്ല വേഷമാണ്. ഞാൻ വളരെ സന്തോഷം സാർ, നന്ദി. അതിനാണ് എനിക്ക് ഈ സിനിമ അഭിനയത്തിൽ കൂടുതൽ തുക കിട്ടിയത്. ചെമ്മീനിൽ 3000 രൂപയാണ് തന്നത്. ഇന്നത്തെ കാലത്താണെങ്കിൽ ആ പടത്തിൽ അഭിനയിച്ചതിന് ഒരു നല്ല തുക കിട്ടേണ്ടതാണ്. ചെമ്മീൻ എന്ന ചിത്രത്തിൽ നല്ല പെണ്ണ് എന്ന കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിച്ചത്. പെണ്ണാളെ പെണ്ണാളെ എന്ന പാട്ട് ഷീലയും ഞാനും കൂടി അഭിനയിച്ചു. ഷീലയ്ക്ക് പോലും ചെമ്മീനിൽ ഒരു അവാർഡ് കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. മധു സാർ, സത്യൻ സാർ, എസ് പി പിള്ള, കൊട്ടാരക്കര, അടൂർ ഭവാനി, അങ്ങനെ ആർക്കും തന്നെ ചെമ്മീൻ എന്ന ചിത്രത്തിന് ഒരു അവാർഡ് കിട്ടിയിട്ടില്ല.

0: മിക്ക സിനിമകളിലും എസ് പി പിള്ളയായിരുന്നു അടൂർ പങ്കജത്തിന്റെ ജോഡിയായി തിരശ്ശീലയിലെത്തിയത്. ബഹദൂർ, അടൂർ ഭാസി തുടങ്ങിയവരോടൊപ്പവും അഭിനയിച്ചു. അടൂർ പങ്കജത്തിന്റെ തന്മയത്വപൂർണമായ അഭിനയ പാടവം കൊണ്ട് ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ നിന്ന് ഏതാനും അഭിനയ മുഹൂർത്തങ്ങൾ. ചെമ്മീനിലെ നല്ല പെണ്ണ്, ചിത്രം, ഭാര്യ.
1: ഞാനോ മടുത്തു. നിങ്ങൾ മനുഷ്യനെ എങ്ങനെ വർത്താനം പറഞ്ഞാലോ? 4 രൂപ, 5 അണയും പോകെ, ബാക്കി എന്ത് എന്നാ ചോദിക്കുന്നത്?
2: കാപ്പി കൂട്ടിയോ?
1: കാപ്പി കൂപ്പി എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. കാപ്പി കെട്ടണ. പിന്നെ
2: കാരത്തിന് 2 അണയായോ?
1: ആയി. 8 ഉം 2 ഉം 10.
2: ഉള്ളി, മല്ലി, സാമാനങ്ങൾ 7 ആയോടി?
1: 10 ഉം 7ഉം. 1 രൂപ 1 അണ. പിന്നെ
2: കാരം?
1: കാരം കാറ്റില്. അതല്ലേ ആദ്യം അങ്ങോട്ട് കൂട്ടിയത്?
2: എന്നാ പിന്നെ എന്തുവാ?
1: ആ പുകയില്ലേ എട്ടൻ.
2: അതങ്ങ് മറന്നുപോയി. എടി, നമുക്കിനി ആദ്യം മുതൽ ഒന്ന് കൂട്ടാം.
1: ആദ്യം മുതൽ അങ്ങനെ കൂട്ടുന്നില്ല. നാഴിക നാലായി കൂട്ടു തുടങ്ങിയിട്ട്. പുകയിലേക്ക് 8 രൂപ 9 അണ 1 രൂപ 3 അണ.
2: ഓഹോഹോ, അങ്ങനെ ഒരു കാര്യം കിടക്കുന്നു.
1: എന്നാലും 2 രൂപ 12 അണ. പിന്നെ
2: പിന്നെ ഇതോടി റാഹേൽ,
1: നിങ്ങൾക്കൊരു കാര്യം ഉണ്ട്. തന്നെ പിന്നെ അത് തന്നെ.
0: 400-ഓളം സിനിമകളിൽ അഭിനയിച്ച ഇവരുടെ അവസാന ചിത്രം കുഞ്ഞിക്കൂനനാണ്.
3: ദിലീപിന്റെ കൂടെയാണ് അവസാനം കുഞ്ഞിക്കൂനൻ. പിന്നെ വേറൊരു ചിത്രം. ഇത് രണ്ടും ഞാൻ ദിലീപിന്റെ കൂടെയാണ് അഭിനയിച്ചത്. ഞാൻ ഇന്നത്തെ വലിയ നടന്മാരുമായിട്ടൊന്നും അധികം അഭിനയിച്ചിട്ടില്ല. അതായത് മോഹൻലാൽ, മമ്മൂട്ടി അവരോടൊക്കെ കൂടെ, ഇവരുടെയൊക്കെ കൂടെ 3-4 പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. അങ്ങനെ ഉദയായുടെ ഒരു താരമായ ഞാൻ ഇന്ന് എങ്ങും ഒരു താരമല്ലാതിരിക്കുകയാണ്. അത് ആരും ചാൻസ് തരാഞ്ഞിട്ടാണ്. തന്നെയുമല്ല, എനിക്ക് കണ്ണിനല്പം പിശകുണ്ട്. ഇപ്പോൾ അങ്ങനെ അന്നു മുതൽ ഇന്ന് വരെയും തുച്ഛമായ കാശ് കിട്ടിയാണ് അഭിനയിച്ചത്. ഇന്നുള്ള നടീ നടന്മാരൊക്കെ നല്ല കാശ് വാങ്ങുന്നു. ഇന്ന് അവരൊക്കെ ആയിട്ട് ഉള്ള ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവരൊന്നും നമ്മളോട് സഹകരിക്കില്ല. അവരൊക്കെ 5-സ്റ്റാർ ഹോട്ടലുകളിലും മറ്റുമൊക്കെയാണ് അവർ താമസിക്കുന്നതെങ്കിൽ നമ്മളെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഒക്കെ താമസിപ്പിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു.
4: എങ്ങനെ എന്റെ കാത്തയെ വഴി വെച്ചത് കഴിക്കുന്നത്?
0: സഹപ്രവർത്തകരായ അഭിനേതാക്കളെ കുറിച്ചുള്ള അടൂർ പങ്കജത്തിന്റെ ഓർമ്മകൾ.
3: മിസ് കുമാരിയുമായി ഞാൻ ധാരാളം പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നീല പ്രൊഡക്ഷന്റെ ആത്മസഖി തുടങ്ങി ഒരു 10-20 പടങ്ങളിൽ സുബ്രഹ്മണ്യം സാറിന്റെ ഡയറക്ഷനിൽ ഞാൻ അഭിനയിച്ചിരുന്നു. മിസ് കുമാരി മരിച്ചുപോയി. വളരെ സ്നേഹമുള്ള ഒരു നടിയായിരുന്നു മിസ് കുമാരി. അവരുടെ കല്യാണം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയൊക്കെ അവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടും എൻ്റെ വീട്ടിൽ കയറി കുട്ടികൾക്ക് പാല് കാച്ചി കൊടുത്തിട്ടേ പോകത്തുള്ളൂ. ഞാനെന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരുന്നു. നീലായയുടെ പടങ്ങളുടെ പേരൊന്നും ഞാൻ അത്ര ഓർക്കുന്നില്ല. എന്നാലും ചില ചിത്രങ്ങളുടെ പേര് കൂടി ഞാൻ പറയാം. മറിയക്കുട്ടി, പാടാത്ത പൈങ്കിള്ളി, ഇതെല്ലാം നീലായയുടെ പടങ്ങളാണ്. ആ പടങ്ങളിൽ ഞാനും കുമാരിയും ഒത്ത് അഭിനയിച്ചിരുന്നു. എന്തോ ദുർവിധി അവരെ കൊണ്ടുപോയി. കല്യാണം അവർക്ക് വേണ്ടാന്നും പറഞ്ഞിരുന്നതാണ്. അങ്ങനെ എല്ലാവരും കൂടെ നിർബന്ധിച്ചു. മരിലാൻഡ് സുബ്രഹ്മണ്യം നിർബന്ധിച്ചും ആണ് അവർ കല്യാണത്തിന് സന്തോഷപൂർവ്വം കല്യാണത്തിന് സമ്മതിച്ചത്. അതിലും 2 ആൺകുട്ടികളുണ്ട്. ആ പിള്ളേരൊക്കെ ഇപ്പം നല്ല നിലയിലെത്തി. അങ്ങനെ കുമാരി പോവുകയും ചെയ്തു. കുമാരിയുടെ ചിത്രങ്ങളെല്ലാം മലയാള സിനിമയ്ക്ക് മറക്കാനൊക്കുന്നതല്ല. അത്ര നല്ല അഭിനയവും രൂപവും ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് മിസ് കുമാരി. അതുപോലെ തന്നെ ഷീലയും ശാരദയും എല്ലാവരും. ശാരദ ആദ്യമായി ആലപ്പുഴ വന്ന് അഭിനയിക്കുമ്പോൾ ഋണപ്രാവുകൾ എന്ന ചിത്രത്തിലാണ് അഭിനയിച്ചത്. അതിൽ എൻ്റെ മകളായിട്ടാണ് ശാരദ ആദ്യമായി വേഷമിടുന്നത്. റാഹേൽ എന്നായിരുന്നു ആ ചിത്രത്തിൽ ആ കുട്ടിയുടെ പേര്. അങ്ങനെ ധാരാളം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. അവർക്ക് അവാർഡുകളും കിട്ടി. മലയാളികൾ അവരെ മറക്കാതെ ഇന്നും സൂക്ഷിക്കുന്നു. എന്തെന്നില്ലാത്ത സന്തോഷം അവർക്കും അവരോടൊപ്പം എനിക്കും ഉണ്ടായിരുന്നു. കാരണം അവരാദ്യമായി മലയാളത്തിൽ കാലൂന്നിയത് ഉദയായിലാണ്. എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകളെ കിട്ടിയാൽ വേഗം വേഗം ഷോട്ട് എടുത്ത് തീർക്കും. അങ്ങനെ നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിന് പ്രൊഡ്യൂസർക്കോ ഡയറക്ടർക്കോ ഒരു നഷ്ടം വരുത്തത്തില്ല. അതാണ് എൻ്റെ അഭിപ്രായം. സുകുമാരി, ഷീല, കവിയൂർ പൊന്നമ്മ ഇവരൊക്കെ നല്ല നടികളാണ്. അതുപോലെ തന്നെ നല്ല നടന്മാരും പ്രേം നസീർ, സത്യൻ സാർ, അവരൊക്കെ നല്ല നടന്മാരാണ്. ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി കഥാപാത്രത്തെ, അവരുടനെ അവരുടെ ജോലി നോക്കിക്കൊള്ളും. അങ്ങനെയാണ്, ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. ഇപ്പോഴേ ഡയറക്ടറൊന്നും പറഞ്ഞു കൊടുക്കണ്ടല്ലോ, എല്ലാവരും തന്നെ സ്വന്തമായിട്ടങ്ങ് കാണിച്ചോളും. മോഹൻലാലും ഒക്കെ നല്ല കഴിവുള്ള നടനാണ്, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. മോഹൻലാൽ, മമ്മൂട്ടി അവരെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. നമ്മുടെ കൊട്ടാരക്കര ശ്രീധരനായ ചേട്ടൻ അതീതനായ ഒരു നടനാണെന്നാണ് എൻ്റെ അഭിപ്രായം. നല്ലൊരു നടനാണ്. അങ്ങനെ സ്മരണകളുള്ള പല നടികളും നടന്മാരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവരെയെല്ലാം എപ്പോഴും ഞാൻ ഓർക്കാറുമുണ്ട്. എല്ലാം ദൈവവിധിയാണ്.

അറിയിപ്പ്: കണ്ണൂർ ആകാശവാണി പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ

ക്ഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ വി ചന്ദ്രൻ മാസ്റ്റർ. 6 മണിക്ക് FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, ശ്രീകുമാരൻ തമ്പിയുടെ ആശാൻ പള്ളി എന്ന കവിത, ആലാപനം അദിത് രാംദാസ്. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ആൽക്കഹോളിക് അനോണമിസ്, അതിജീവനത്തിന്റെ വിജയഗാഥ. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ.

നാളെ രാവിലെ 7:35 മോഡേൺ ITIFM ഡയറി. ഇതിൽ അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ, നളന്ദ കോളേജ് ഏച്ചൂർ സിനിമ പാരഡൈസോയിൽ അമേരിക്കൻ ചലച്ചിത്രകാരൻ ഡേവിഡ് ഫഞ്ചർ സംവിധാനം ചെയ്ത ദ ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ എന്ന സിനിമയെക്കുറിച്ച് ബിജു കെ ചുഴലി സംസാരിക്കുന്നു. തുടർന്ന് നിലവറ 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാധുരി, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9 മണിക്ക് ഗാനാമൃതം ചലച്ചിത്രഗാനം ചലച്ചിത്രഗാന പരിപാടി.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ചങ്ങാതിപ്പൂച്ച, പാടിയത് ജയചന്ദ്രൻ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

സന്തോഷ് വർമ്മയുടെ വരികൾക്ക് രാഹുൽ രാജ് ഈണം നൽകി. സംഗീത് സംഗീത പ്രഭു എന്നിവർ പാടിയ ഗാനം ചിത്രം ഛോട്ടാ മുംബൈ.

ഗായകർ ചിത്ര വിജേഷ് ഗോപാൽ, ചിത്രം മൗര്യൻ, ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം കൈതപ്രം വിശ്വനാഥ്.